ഏവർക്കും ഇന്നത്തെ പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1201 ആണ്ട്, മേടം 25, 2026 മെയ് 8 വെള്ളിയാഴ്ച. റേഡിയോ സാന്ത്വനം 90.4 FM ന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭദിന ആശംസകൾ.

0: ശുഭചിന്തകൾ. ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ കാര്യവും അറിഞ്ഞോ അറിയാതെയോ നാം എടുക്കുന്ന തീരുമാനങ്ങളുടെ അനന്തരഫലമാണ്. നേട്ടങ്ങളുടെ കൊടുമുടിയിൽ നിൽക്കുന്ന ആരും ഒരു ദിവസം കൊണ്ട് പൊട്ടിമുളച്ചതല്ല. തെറ്റായ തീരുമാനങ്ങളുടെയും തിരുത്തിയെഴുതിയ വിധിവാചകങ്ങളുടെയും ഇടയിലൂടെയുള്ള യാത്രയാണ് ഓരോ ജീവിതവും. പരിഭവങ്ങൾ പോലും കാലപ്പഴക്കത്താൽ ഇല്ലാതാക്കുന്നതിനേക്കാൾ നല്ലത് അപ്പപ്പോൾ പറഞ്ഞു തീർക്കുന്നതാണ്. ദീർഘദൃഷ്ടി ഏറ്റവും നല്ലതാണ്. പക്ഷേ എല്ലാ തീരുമാനങ്ങളും ഭാവിയുടെ രൂപരേഖ തയ്യാറാക്കി എടുക്കാനാകില്ല. എടുത്ത തീരുമാനങ്ങളുടെ തിരുത്തൽ തീരുമാനങ്ങളാകും ചിലപ്പോൾ നമുക്ക് മുതൽക്കൂട്ടാവുക. വൈകിയെടുത്ത പല തീരുമാനങ്ങളും നമ്മുടെ ജീവനും ജീവിതത്തിനും വില പറയും. തെറ്റുവരുത്താതെ പഠിച്ച ഏത് കാര്യമാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്? നടക്കാൻ പഠിച്ചപ്പോൾ നാം പലപ്പോഴും വീഴാനും പഠിച്ചു, വീണപ്പോൾ നടക്കാനും. തെറ്റായ തീരുമാനമെടുത്താൽ പിന്നീട് നാം തിരുത്താനും ശ്രമിക്കണം. ഏവർക്കും ശുഭദിനാശംസകൾ.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഭക്തിഗാനങ്ങൾ.

നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ. രാവിലെ 8 മണിക്ക് സമാഗമം, 9 മണിക്ക് ഇന്നിസൈ, 10 മണിക്ക് ലൈവ് ചാറ്റ് ഷോ ഇത്തിരി നേരം ഒത്തിരി കാര്യം, ഉച്ചയ്ക്ക് 12 മണിക്ക് നീതിയുടെ വഴിത്താരകൾ, 1:30 തിരശീല, വൈകുന്നേരം 4 മണിക്ക് കിഞ്ചന വർത്തമാനം, 4:55 പ്രാദേശിക വിശേഷങ്ങൾ, 5:30 മധുരം സംസ്കൃതം, 6 മണിക്ക് ചരിത്രത്തിൽ ഇന്ന്, 6:05 വ്യാസപ്രസാദം, രാത്രി 7 മണിക്ക് റീഡിംഗ് റൂം, 8 മണിക്ക് സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേ, 9:55 ബെഡ് ടൈം സ്റ്റോറീസ്. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ദിവസവും രാവിലെ 6:45 7:25 ഉച്ചയ്ക്ക് 12:30 12:50 വൈകുന്നേരം 6:30 7:25 ആകാശവാണിയിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന വാർത്തകൾ കേൾക്കാം. ഇപ്പോൾ കേൾക്കാം ചരിത്ര

ചരിത്രത്തിൽ ഇന്ന് മെയ് 8. ആദ്യ ഇറ്റാലിയൻ ലീഗ് ഫുട്ബോൾ മത്സരങ്ങൾ ആരംഭിച്ചതും ഏഷ്യൻ ഫുട്ബോൾ AFC സ്ഥാപിതമായതും വസൂരി രോഗം ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കിയതായി ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ചതുമൊക്കെ ഒരു മെയ് 8. മെയ് 8 ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് മെയ് 8. ഇന്ന് ലോക റെഡ് ക്രോസ് ദിനം. സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ആദ്യമായി നേടിയ ഹെൻറി ഡ്യൂണറ്റിന്റെ ജന്മവാർഷികമാണ് ഈ ദിനമായി ആചരിക്കുന്നത്. ഇദ്ദേഹമാണ് റെഡ് ക്രോസ് ഇന്റർനാഷണൽ ICRC കമ്മിറ്റിയുടെ സ്ഥാപകൻ. ആദ്യ ഇറ്റാലിയൻ ലീഗ് ഫുട്ബോൾ മത്സരങ്ങൾ ആരംഭിച്ചത് 1898 മെയ് 8. ഇന്ത്യയിലെ ബ്രിട്ടീഷ് സ്വേച്ഛാധിപത്യം അവസാനിപ്പിക്കുന്നതിനായി ബ്രിട്ടീഷുകാർക്കെതിരെ മഹാത്മാഗാന്ധി 21 ദിവസത്തെ ഉപവാസം ആരംഭിച്ചത് 1933 മെയ് 8. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനിയുമായിട്ടുള്ള യുദ്ധം അവസാനിച്ചതായി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിൽ പ്രഖ്യാപിച്ചത് 1945 മെയ് 1. 1954 മെയ് 8 ഏഷ്യൻ ഫുട്ബോൾ AFC ഫിലിപ്പൈൻസ് മനിലയിൽ സ്ഥാപിതമായത്. വസൂരി രോഗം ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കിയതായി ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ചത് 1980 മെയ് 8. 2003 മെയ് 8 ISRO GSAT-2 ഉപഗ്രഹവുമായി GSLV രണ്ടാം വിക്ഷേപണം നടന്നത്. നാവിഗേഷൻ ഉപഗ്രഹങ്ങളിൽ ഉപയോഗിക്കുന്നതിനായി ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന ഒരു അറ്റോമിക് ക്ലോക്ക് വികസിപ്പിച്ചെടുത്തത് 2018 മെയ് 8. ദേശീയ പോഷകാഹാര ദൗത്യത്തിനായി പോഷാൻ അഭിയൻ ലോകബാങ്കുമായി $200 മില്യൺ വായ്പാ കരാർ ഇന്ത്യ ഒപ്പിട്ടത് 2018 മെയ് 8.

ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. സാങ്കേതിക സഹായം അജയ് ഷാജി. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

മലയാളം FM റേഡിയോ പ്രക്ഷേപണ ചരിത്രത്തിൽ റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രം സൃഷ്ടിക്കുന്നു. പാർലമെന്റ്, തദ്ദേശ സ്വയംഭരണ ഇലക്ഷനുകൾക്ക് ശേഷം അസംബ്ലി തിരഞ്ഞെടുപ്പ് വോട്ടെണ്ണലിന്റെയും ലൈവ് കവറേജ്, വോട്ടെണ്ണൽ പുരോഗതിയും ലീഡ് നിലയും റിസൾട്ടും വിശകലനവും റേഡിയോ സാന്ത്വനം 90.4 FM ലോകമെമ്പാടുമുള്ള ശ്രോതാക്കളിലേക്ക് ഇടവേളകളില്ലാതെ എത്തിക്കുന്നു. മാനേജ്മെന്റ് വിദഗ്ധൻ ഡോക്ടർ റെജിജി നായർ, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ശ്രീ സി വിമൽകുമാർ, മറ്റൊരു മാധ്യമ പ്രവർത്തകൻ ശ്രീ രാജു ശ്രീധർ എന്നിവർ പങ്കെടുക്കുന്നു. കേൾക്കാം ഇലക്ഷൻ ലൈവത്തോൺ 2026 മെയ് 4 തിങ്കളാഴ്ച രാവിലെ 8 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ. സ്റ്റേ ട്യൂൺഡ് ടു റേഡിയോ സാന്ത്വനം 90.4 FM ഫോർ ലേറ്റസ്റ്റ് ഇലക്ഷൻ റിസൾട്ട്സ് അപ്ഡേറ്റ്സ് ലൈവ് ഓൺ 4th May 2026 ഫ്രം 8 AM ഓൺവേർഡ്സ്.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. കേരളത്തിലെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് ACC നിരീക്ഷകരുടെ റിപ്പോർട്ട് ഇന്ന് ഹൈക്കമാൻഡിന് സമർപ്പിച്ചേക്കും. തമിഴ്നാട്ടിൽ ഗവൺമെന്റ് രൂപീകരണത്തിലെ അനിശ്ചിതത്വം തുടരുന്നു. പശ്ചിമബംഗാൾ നിയമസഭ പിരിച്ചുവിട്ടു. അസമിൽ അടുത്ത ചൊവ്വാഴ്ച ഗവൺമെന്റ് രൂപീകരണം. രാജ്യത്തെ ഭക്ഷ്യധാന്യ ശേഖരം 604 ലക്ഷം ടൺ കവിഞ്ഞതായി പൊതുവിതരണ വകുപ്പ് മന്ത്രി പ്രഹ്ലാദ് ജോഷി. കേരളത്തിലെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് ACC നിരീക്ഷകരുടെ റിപ്പോർട്ട് ഇന്ന് ഹൈക്കമാൻഡിന് സമർപ്പിച്ചേക്കും. റിപ്പോർട്ട് പരിശോധിച്ച് തുടർനടപടികൾ പൂർത്തിയാക്കി നേതൃത്വം വൈകാതെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുമെന്നാണ് റിപ്പോർട്ട്. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
1: ഇന്നലെ തിരുവനന്തപുരത്ത് ചേർന്ന നിയുക്ത MLA മാരുടെ യോഗത്തിൽ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാൻ ഹൈക്കമാൻഡിനെ ചുമതലപ്പെടുത്തുന്ന പ്രമേയം പാസാക്കിയിരുന്നു. MLA മാരുമായി വെവ്വേറെ ചർച്ച നടത്തിയ AICC നിരീക്ഷകർ അവരുടെ അഭിപ്രായവും സ്വരൂപിച്ചു. UDFലെ മറ്റു ചില പാർട്ടി നേതാക്കളുമായും നിരീക്ഷകർ ചർച്ച നടത്തി. നാളെയോ മറ്റന്നാളോ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചേക്കുമെന്നാണ് പൊതുവിലയിരുത്തൽ. ചെന്നൈയിലേക്ക് പോയ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ മടങ്ങിവന്ന ശേഷമായിരിക്കും ഗവൺമെന്റ് രൂപീകരണത്തിന് UDF അവകാശമുന്നയിക്കുന്നത്.
0: തമിഴ്നാട്ടിൽ ഗവൺമെന്റ് രൂപീകരണത്തിലെ അനിശ്ചിതത്വം തുടരുന്നു. ഭൂരിപക്ഷത്തിനാവശ്യമായ 118 പേരുടെ പിന്തുണ ഉറപ്പാക്കാൻ തമിഴക വെട്രി ഘടകം നിർണായക ചർച്ചകൾ നടത്തിവരികയാണ്. നടൻ വിജയ് നേതൃത്വം നൽകുന്ന തമിഴക വെട്രി ഘടകത്തിന് തെരഞ്ഞെടുപ്പിൽ 108 സീറ്റാണ് ലഭിച്ചത്. വെട്രി ഘടകത്തിന്റെ നീക്കങ്ങളെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ.
2: 5 സീറ്റ് ലഭിച്ച കോൺഗ്രസിന്റെ പിന്തുണ ഉറപ്പായെങ്കിലും ഭൂരിപക്ഷത്തിലേക്ക് ഇനിയും കൂടുതൽ അംഗങ്ങളുടെ പിന്തുണ TVKക്ക് ആവശ്യമാണ്. ഇന്നലെ തമിഴ്നാടിന്റെ അധിക ചുമതല വഹിക്കുന്ന ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുമായി കൂടിക്കാഴ്ച നടത്തി വിജയ് ഗവൺമെന്റ് രൂപീകരണത്തിന് അവകാശമുന്നയിച്ചിരുന്നു. ഇക്കാര്യത്തിൽ ഗവർണർ സോളിസിറ്റർ ജനറൽ L. സുന്ദരേശനിൽ നിന്ന് നിയമോപദേശം തേടി. TVKയിലെ മുതിർന്ന നേതാക്കൾ CPI CPIM ഭാരവാഹികളുമായി കൂടിക്കാഴ്ച നടത്തി പിന്തുണ തേടിയിട്ടുണ്ട്.
0: പശ്ചിമബംഗാൾ നിയമസഭ ഔപചാരികമായി പിരിച്ചുവിട്ടു. പുതിയ ഗവൺമെന്റ് രൂപീകരണത്തിന് വഴിയൊരുക്കാൻ ഭരണഘടനയുടെ 171-ാം വകുപ്പ് പ്രകാരമാണ് ഗവർണർ RN രവി സഭ പിരിച്ചുവിട്ടത്. നാളെയാണ് പശ്ചിമബംഗാളിൽ പുതിയ ഗവൺമെന്റിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് സംഘടിപ്പിക്കുന്നത്. നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കാൻ BJP MLA മാരുടെ യോഗം ഇന്ന് ചേരും. അസമിൽ NDA അടുത്ത ചൊവ്വാഴ്ച തുടർച്ചയായ 3-ാം തവണയും ഗവൺമെന്റ് രൂപീകരിക്കും. ഇന്നലെ മുതിർന്ന BJP നേതാക്കൾ പങ്കെടുത്ത ഉന്നതതല സന്നാഹ യോഗമാണ് മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ തീയതി നിശ്ചയിച്ചത്. ഗുവാഹട്ടിയിലെ ഖനാപാട വെറ്റിനറി കോളേജ് ഗ്രൌണ്ടിലായിരിക്കും സത്യപ്രതിജ്ഞാ ചടങ്ങ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിരിക്കും ചടങ്ങിലെ മുഖ്യാതിഥിയെന്ന് സംസ്ഥാന BJP പ്രസിഡന്റ് ദിലീപ് സൈക്കിയ അറിയിച്ചു. മറ്റന്നാൾ ചേരുന്ന BJP നിയമസഭാ കക്ഷി യോഗം നേതാവിനെ തെരഞ്ഞെടുക്കും. ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പാർട്ടി ദേശീയ അധ്യക്ഷൻ നിതിൻ നബിൻ, BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, കേന്ദ്രമന്ത്രിമാർ, മുതിർന്ന നേതാക്കൾ തുടങ്ങിയവരും ചടങ്ങിൽ സംബന്ധിക്കും. രാജ്യത്തെ ഭക്ഷ്യധാന്യ ശേഖരം 604 ലക്ഷം ടൺ കവിഞ്ഞതായി പൊതുവിതരണ വകുപ്പ് മന്ത്രി പ്രഹ്ലാദ് ജോഷി അറിയിച്ചു. നിയമാനുസൃത കരുതൽ ശേഖരത്തിന്റെ 3 ഇരട്ടിയിലേറെ

ആണിതെന്ന് ജോഷി സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു. ഭക്ഷ്യധാന്യ ശേഖരം വർദ്ധിച്ചതോടെ ക്ഷേമ പദ്ധതികൾക്ക് ആവശ്യമായ വിഹിതവും പൊതുവിതരണ സംവിധാനത്തിന് ആവശ്യമായ വിഹിതവും ഉറപ്പാക്കാൻ കഴിഞ്ഞു. മികച്ച വിളവെടുപ്പും ശക്തമായ സംഭരണ സംവിധാനവും ഭക്ഷ്യസുരക്ഷയും കാർഷികക്ഷേമവും ശോഭനമായ ഭാവിയും ഉറപ്പാക്കിയതായി പ്രഹ്ലാദ് ജോഷി പറഞ്ഞു. വൈദ്യുതി താരിഫിന്റെ അടിസ്ഥാനത്തിൽ കിട്ടാത്ത സേവനത്തിന് പണം നൽകാൻ ഉപഭോക്താക്കൾ ബാധ്യസ്ഥരല്ലെന്ന്

കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. ഡൽഹി റെയിൽഭവനിൽ ചേർന്ന അവലോകന യോഗത്തിൽ പുതിയ റിസർവേഷൻ സമ്പ്രദായം യാത്രക്കാർക്ക് ഒരു തരത്തിലും അസൗകര്യമുണ്ടാക്കാൻ പാടില്ലെന്ന് മന്ത്രി നിർദ്ദേശം നൽകി. 40 വർഷം മുമ്പ് ആരംഭിച്ച ഇപ്പോഴത്തെ റിസർവേഷൻ രീതി പലവട്ടം പരിഷ്കരണങ്ങൾക്ക് വിധേയമാക്കിയിരുന്നു. ഇവ കൂടി ഉൾപ്പെടുത്തി തദ്ദേശീയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പൂർണ്ണമായി പുതുക്കിയ റിസർവേഷനാണ് നടപ്പാക്കുന്നത്. ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ജൂലൈയിൽ റെയിൽവൺ എന്ന മൊബൈൽ ആപ്പ് പുറത്തിറക്കിയിരുന്നു. ഡച്ച് യാത്രാക്കപ്പൽ MV ഹോണ്ടിയസിലെ മരിച്ച 3 പേരടക്കം 5 യാത്രക്കാരിൽ ഹാൻഡ വൈറസ് ബാധ സ്ഥിരീകരിച്ചതായി ലോകാരോഗ്യ സംഘടന അറിയിച്ചു. 3 പേരിൽ കൂടി രോഗബാധ സംശയിക്കുന്നുണ്ട്. തെക്കൻ അറ്റ്ലാന്റിക് സമുദ്രദ്വീപായ സെന്റ് ഹെലേനയിൽ നിന്ന് യാത്രയാരംഭിച്ച MV ഹോണ്ടിയസിൽ നിന്ന് 12 രാജ്യങ്ങളിലെ യാത്രക്കാർ പലയിടത്തായി ഇറങ്ങിയിട്ടുണ്ടെന്നും ലോകാരോഗ്യ സംഘടനയുടെ അറിയിപ്പിൽ പറയുന്നു. എന്നാൽ രോഗവ്യാപന സാധ്യത വളരെ കുറവാണെന്ന് WHO വിശദീകരിച്ചു. അമേരിക്കൻ സൈന്യത്തിന് കര വ്യോമ താവളങ്ങളിൽ സൌദി അറേബ്യ പ്രവർത്തനാനുമതി നിഷേധിച്ചു. ഇതോടെ ഹോർമൂസ് കടലിടുക്കിൽ കപ്പലുകൾക്ക് സംരക്ഷണം നൽകാൻ ട്രംപ് എടുത്ത തീരുമാനം പിൻവലിക്കേണ്ട സാഹചര്യമാണ്. യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്ക നൽകിയ 14 നിർദ്ദേശങ്ങൾ ടെഹ്റാൻ പരിശോധിച്ചു വരികയാണ്. പാകിസ്ഥാനുമായി ഉണ്ടായ സംഘർഷത്തിൽ ഇന്ത്യയ്ക്ക് 4 റഫേൽ യുദ്ധവിമാനങ്ങൾ നഷ്ടപ്പെട്ടതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറയുന്നതായി കാണിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. AI നിർമ്മിത ഡീപ് ഫേക്ക് വീഡിയോയാണ് പാകിസ്ഥാൻ പ്രചരിപ്പിക്കുന്നതെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ഫാക്ട് ചെക്ക് യൂണിറ്റ് സോഷ്യൽ മീഡിയ പോസ്റ്റിൽ വ്യക്തമാക്കി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ആകാശവാണിയുടെ 90th വാർഷികത്തോടനുബന്ധിച്ച് ഇന്ന് ന്യൂഡൽഹിയിൽ മാരത്തൺ സംഘടിപ്പിക്കും. 3.5 കിലോമീറ്റർ മാരത്തൺ ആകാശവാണി ഭവനിൽ നിന്നാരംഭിച്ച് കൃഷിഭവൻ, റെയിൽഭവൻ, RBI സമുച്ചയം എന്നിവയുടെ മുന്നിലൂടെ ആകാശവാണി ഭവനിൽ തന്നെ സമാപിക്കും. ആകാശവാണി, ദൂരദർശൻ, പ്രസാർഭാരതി ജീവനക്കാരും അവരുടെ കുടുംബാംഗങ്ങളും മാരത്തണിൽ പങ്കെടുക്കും. കേരള പ്രീമിയർ ലീഗ് ഫുട്ബോൾ സൂപ്പർ 8-ൽ കാലിക്കറ്റ് FC വിജയം. തൃശൂരിൽ ഗോൾഡൻ ത്രെഡ്സ് FC 2-1 അവർ പരാജയപ്പെടുത്തിയത്. IPL ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയന്റ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ 9 runs പരാജയപ്പെടുത്തി. മഴ തടസ്സപ്പെടുത്തിയ മത്സരം 19 ഓവറായി ചുരുക്കിയിരുന്നു. ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. വൈകിട്ട് 7:30 ഡൽഹി അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് മത്സരം. ISL ഫുട്ബോളിൽ ഇന്ന് സ്പോർട്ടിംഗ് ഡൽഹി ഒഡീഷ FC നേരിടും. വൈകിട്ട് 5:00 ന്യൂഡൽഹി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. സംസ്ഥാന നിയമസഭയിൽ പുതുതായി തെരഞ്ഞെടുത്ത 11 വനിതാ ജനപ്രതിനിധികളെ ആദരിക്കാൻ സപ്ലൈകോ വിമൻസ് 11 എന്ന പരിപാടി സംഘടിപ്പിക്കും. വനിതകൾക്ക് ഈ മാസം 11 മുതൽ 11 ദിവസത്തേക്ക് 11 തെരഞ്ഞെടുത്ത ശബരി ഉൽപ്പന്നങ്ങൾ 11% വിലക്കുറവിൽ സപ്ലൈകോ ലഭ്യമാക്കുന്ന പരിപാടിയാണിത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മലിനജല പ്ലാന്റിന്റെ പ്രവർത്തനത്തിൽ വീഴ്ച വരുത്തിയ കരാറുകാരനെ ഒഴിവാക്കി പുതിയ കരാറിന് ടെൻഡർ നടപടി ആരംഭിക്കാൻ കോർപ്പറേഷനോട് ജില്ലാ കളക്ടർ ആവശ്യപ്പെട്ടു. നിർമ്മാണാനുമതി ലഭിച്ച സരോവരം മലിനജല സംസ്കരണ പ്ലാന്റിന്റെ തുടർനടപടികൾ വേഗത്തിലാക്കാനും വെസ്റ്റിഗിൽ പ്ലാന്റിന്റെ സാങ്കേതികാനുമതി ലഭ്യമാക്കാനും അവലോകന യോഗത്തിൽ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ചിലയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. അന്തരിച്ച മാധ്യമപ്രവർത്തകൻ വിക്ടർ ജോസഫിന്റെ സംസ്കാരം രാവിലെ കണ്ണൂർ പയ്യാവൂർ പൈസക്കരിയിലെ ദേവമാതാ പള്ളി സെമിത്തേരിയിൽ നടത്തും. കണ്ണൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നലെയായിരുന്നു 42-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. ഇന്ത്യ വിഷൻ, മനോരമ ന്യൂസ്, ഏഷ്യാനെറ്റ്, അമൃത TV, ജയ്ഹിന്ദ് തുടങ്ങിയ മാധ്യമ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തിട്ടുണ്ട്. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് കഴിഞ്ഞ 2 ദിവസങ്ങളിലായി 1050 പേർ ഹജ്ജ് തീർത്ഥാടനത്തിന് യാത്ര തിരിച്ചു. ഇന്ന് പുലർച്ചെ 350 വനിതാ തീർത്ഥാടകരുമായി ഒരു വിമാനം പുറപ്പെട്ടു. രാത്രി 8:05 മറ്റൊരു ഹജ്ജ് സർവീസ് കൂടി ഉണ്ടായിരിക്കും. പെരിന്തൽമണ്ണ പ്രസന്റേഷൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ 8-ാം ക്ലാസ് വിദ്യാർത്ഥി തേജസിന്റെ ആത്മഹത്യ അധ്യാപകരുടെ പീഡനം മൂലമാണെന്ന് പിതാവ് പരാതിപ്പെട്ടു. സ്കൂളിലെ അധ്യാപകർക്കെതിരെ ഇന്നലെ ജില്ലാ പോലീസ് മേധാവിക്ക് പിതാവ് പരാതി നൽകി. വയനാട് CC മടൂർ തേക്കൻകാട് ഉന്നതിയിലെ 13-കാരൻ നരസിപ്പുഴയുടെ കൈവഴിയിൽ വീണ് മരിച്ചു. ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം. കോളേരി ഗവൺമെന്റ് ഹൈസ്കൂൾ 7-ാം ക്ലാസ് വിദ്യാർത്ഥി വിഷ്ണുവാണ് മരിച്ചത്. കോഴിക്കോട് തളി സംഗീത സഭയുടെ 3 ദിവസത്തെ ത്രിമൂർത്തി സംഗീതോത്സവത്തിന് ഇന്ന് ചാലപ്പുറം കേസരി ഭവനിൽ തുടക്കമാകും. ആചാര്യ MR രാജേഷ് ഉദ്ഘാടനം ചെയ്യും. കരമന കളിയിക്കാവിള റോഡിൽ ബ്ലാക്ക് സ്പോട്ട് മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ പൊതുമരാമത്ത് വകുപ്പിന് നിർദ്ദേശം നൽകി. മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസിന്റേതാണ് നിർദ്ദേശം.
കേരളത്തിലെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് AICC നിരീക്ഷകരുടെ റിപ്പോർട്ട്.

0: ഇന്ന് ഹൈക്കമാൻഡിന് സമർപ്പിച്ചേക്കും. തമിഴ്നാട്ടിൽ ഗവൺമെന്റ് രൂപീകരണത്തിലെ അനിശ്ചിതത്വം തുടരുന്നു. പശ്ചിമബംഗാൾ നിയമസഭ പിരിച്ചുവിട്ടു. അസമിൽ അടുത്ത ചൊവ്വാഴ്ച ഗവൺമെന്റ് രൂപീകരണം. രാജ്യത്തെ ഭക്ഷ്യധാന്യ ശേഖരം 604 ലക്ഷം ടൺ കവിഞ്ഞതായി പൊതുവിതരണ വകുപ്പ് മന്ത്രി പ്രഹ്ലാദ് ജോഷി. ആകാശവാണി 90th anniversary ഇന്ന് ന്യൂഡൽഹിയിൽ മാരത്തൺ സംഘടിപ്പിക്കും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: इयम् आकाशवाणी सम्प्रति वार्ताः श्रूयन्ताम् प्रवाचिका ऋचा झा.
2: यू आर नाउ लिसनिंग टू रेडियो सांत्वनम 90.4 FM. स्टे ट्यून्ड.

വെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നേരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

0: വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഊർജിതം. നിയുക്ത UDF MLA മാരുമായി കൊൽക്കത്തയിലെത്തും. BJP MLA മാരുടെ യോഗത്തിൽ പങ്കെടുക്കും. പശ്ചിമബംഗാൾ നിയമസഭ പിരിച്ചുവിട്ട് ഗവർണർ വിജ്ഞാപനമിറക്കി. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിലെ അനിശ്ചിതത്വം തുടരുന്നു. TVK അധ്യക്ഷൻ വിജയ് സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഗവർണറുമായി വീണ്ടും കൂടിക്കാഴ്ച നടത്തി. രാജ്യത്ത് ഭക്ഷ്യധാന്യ ശേഖരം 604 ലക്ഷം ടണിലധികം എത്തിയതായി കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. 4 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെതിരെ ലക്നൌ സൂപ്പർ ജയിന്റ്സിന് 9 റൺസ് ജയം. വാർത്തകൾ വിശദമായി. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഊർജിതം. AICCയുടെ നിരീക്ഷകർ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത് സംബന്ധിച്ച് ഇന്നലെ തിരുവനന്തപുരത്ത് ചർച്ച നടത്തിയ ശേഷം ഡൽഹിക്ക് മടങ്ങി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: സംസ്ഥാനത്തെ പുതിയ മുഖ്യമന്ത്രിയെക്കുറിച്ചുള്ള പ്രഖ്യാപനം ഞായറാഴ്ച ഡൽഹിയിൽ നിന്നുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പുതിയ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കാനുള്ള ചുമതല AICC പ്രസിഡന്റിനെ കൈമാറിക്കൊണ്ടുള്ള പ്രമേയം ഇന്നലെ തിരുവനന്തപുരത്ത് ചേർന്ന കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം പാസാക്കിയിരുന്നു. നിയമസഭാ കക്ഷി യോഗത്തിനായി കോൺഗ്രസ് അഖിലേന്ത്യാ നേതൃത്വം തിരുവനന്തപുരത്തേക്ക് അയച്ചിരുന്ന നിരീക്ഷകർ ഓരോ പുതിയ അംഗങ്ങളുമായും പ്രത്യേകം ചർച്ചകൾ നടത്തുകയും അവരുടെ അഭിപ്രായങ്ങൾ തേടുകയും ചെയ്തിരുന്നു. ഈ അഭിപ്രായം ഇവർ ഡൽഹിയിൽ കേന്ദ്ര നേതൃത്വത്തെ അറിയിക്കുകയും അതിന്റെ കൂടി അടിസ്ഥാനത്തിൽ തീരുമാനം കൈക്കൊള്ളുകയും ചെയ്യും എന്നാണ് പ്രതീക്ഷിക്കുന്നത്.
0: കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് കൊൽക്കത്തയിൽ എത്തും. നിയുക്ത BJP MLA മാരുടെ യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കും. പുതിയ നിയമസഭാ കക്ഷി നേതാവിനെ യോഗത്തിൽ തെരഞ്ഞെടുക്കും. നാളെ കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിൽ നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, മുതിർന്ന BJP നേതാക്കൾ, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മുഖ്യമന്ത്രിമാർ എന്നിവർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കും. അതേസമയം പശ്ചിമബംഗാൾ നിയമസഭ പിരിച്ചുവിട്ട് ഗവർണർ RN രവി വിജ്ഞാപനമിറക്കി. നിയമസഭയുടെ കാലാവധി പൂർത്തിയായതിനെ തുടർന്നാണ് നടപടി. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കുവാനുള്ള അനുമതി തേടി തമിഴ് വെറ്റികഴകം അധ്യക്ഷൻ വിജയ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുമായി ഇന്നലെ വീണ്ടും കൂടിക്കാഴ്ച നടത്തി. കേവല ഭൂരിപക്ഷം സംബന്ധിച്ച് ഇതുവരെ സ്ഥിരീകരണം ഉണ്ടായിട്ടില്ലെന്ന് ലോക്ഭവൻ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ചെന്നൈയിൽ നിന്നും ആകാശവാണി ലേഖകൻ ദേവി പത്മനാഭൻ.
2: നിയമസഭയിൽ കേവല ഭൂരിപക്ഷത്തിന് 118 അംഗങ്ങളുടെ പിന്തുണ വേണമെന്നിരിക്കെ TVK നിലവിൽ 5 കോൺഗ്രസ് MLA മാർ ഉൾപ്പെടെ 112 പേരുടെ പിന്തുണയാണുള്ളത്. TVK നേതാവ് വിജയ് ഇന്നലെ വീണ്ടും ഗവർണറെ കണ്ട് മന്ത്രിസഭ രൂപീകരണം ചെയ്യാൻ കത്ത് നൽകി. ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്ന നിലയിൽ സർക്കാർ രൂപീകരിക്കാൻ കത്തു നൽകുന്നതിന് പകരം കോൺഗ്രസ് പാർട്ടിയുടെ പിന്തുണ കത്തുമായി ഗവർണറെ സമീപിച്ചത് തെറ്റായിപ്പോയെന്ന് നിയമ വിദഗ്ധർ പറയുന്നു.
0: അസമിൽ BJP നേതൃത്വം നൽകുന്ന NDA സർക്കാർ തുടർച്ചയായ 3ാം തവണയും അധികാരത്തിലെത്തും. ചൊവ്വാഴ്ചയാണ് സത്യപ്രതിജ്ഞ. മുതിർന്ന BJP നേതാക്കൾ ഇന്നലെ ഗുവാഹത്തിയിൽ ഉന്നതതല യോഗം ചേർന്ന് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്കുള്ള മുന്നൊരുക്കങ്ങൾ വിലയിരുത്തി. വെറ്റിനറി കോളേജ് ഗ്രൌണ്ടിൽ നടക്കുന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യാതിഥിയായി പങ്കെടുക്കും. BJP നിയമസഭാ കക്ഷി യോഗം ഞായറാഴ്ച ചേരും. രാജ്യത്ത് ഭക്ഷ്യധാന്യ ശേഖരം 604 ലക്ഷം ടണിലധികം എത്തിയതായി കേന്ദ്ര ഭക്ഷ്യ പൊതുവിതരണ മന്ത്രി പ്രഹ്ലാദ് ജോഷി. നിലവിലെ ആവശ്യകതയേക്കാൾ 3 ഇരട്ടിയാണിതെന്നും അദ്ദേഹം അറിയിച്ചു. ഗോതമ്പിന്റെയും അരിയുടെയും കരുതൽ ശേഖരം രാജ്യത്തുടനീളമുള്ള ക്ഷേമ പദ്ധതികൾക്കും പൊതുവിതരണ സംവിധാനത്തിനും തടസ്സമില്ലെന്ന് ഉറപ്പാക്കുന്നു. വിജയകരമായ വിളവെടുപ്പ്, കർഷകർക്കുള്ള സുസ്ഥിര പിന്തുണ എന്നിവ ഭക്ഷ്യസുരക്ഷ, കർഷകക്ഷേമം എന്നിവയോടുള്ള രാജ്യത്തിന്റെ പ്രതിബദ്ധത ശക്തിപ്പെടുത്തുന്നതായും ശ്രീ പ്രഹ്ലാദ് ജോഷി പറഞ്ഞു. കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക സഹമന്ത്രി ജിതേന്ദ്രസിംഗ് വിയറ്റ്നാം സഹമന്ത്രി ഊഹായ് ക്വാനുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. സാങ്കേതിക വിദ്യ, നവീകരണം, ഗവേഷണം, സ്റ്റാർട്ടപ്പ്, ആവാസ വ്യവസ്ഥകൾ എന്നിവയിൽ സഹകരണം കൂടുതൽ ആഴത്തിലാക്കുന്നതിനെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്തു. ഗവേഷണ സ്ഥാപനങ്ങൾ, നവീകരണ

0: കേന്ദ്രങ്ങൾ സാങ്കേതിക ഇൻക്യുബേഷൻ പ്ലാറ്റ്ഫോമുകൾ എന്നിവ ഉൾപ്പെടെ ഇരു രാജ്യങ്ങളും തമ്മിൽ നിലവിലുള്ള അക്കാദമിക് ഇടപെടലുകളും അവലോകനം ചെയ്തു. ഇന്ത്യ, ഫ്രാൻസ്, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നീ രാജ്യങ്ങൾ തമ്മിലുള്ള ത്രിരാഷ്ട്ര യോഗത്തിൽ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി പങ്കെടുത്തു. അബുദാബിയിൽ നടന്ന യോഗത്തിൽ മൂന്ന് രാജ്യങ്ങളും പങ്കാളിത്തം ശക്തിപ്പെടുത്തുവാനും വ്യക്തമായ സമയപരിധികളിലൂടെ പ്രവർത്തിക്കുവാനും സമ്മതിച്ചതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യ യു എ ഇ തന്ത്രപ്രധാന പങ്കാളിത്തം അവലോകനം ചെയ്യുന്നതിനായി വിദേശകാര്യ സെക്രട്ടറി യു എ ഇ സഹമന്ത്രിയുമായും ചർച്ച നടത്തി. വ്യാപാരം, നിക്ഷേപം, ഊർജ്ജം, പ്രതിരോധം, ഫിൻടെക്, ആരോഗ്യം, വിദ്യാഭ്യാസം, സംസ്കാരം, ജനങ്ങൾ തമ്മിലുള്ള ബന്ധം എന്നിവയിലെ പുരോഗതിയെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്തു. ആകാശവാണിയുടെ 90th വാർഷികത്തോടനുബന്ധിച്ച് ഇന്ന് ന്യൂഡൽഹിയിൽ മാരത്തൺ സംഘടിപ്പിക്കും. ഏകദേശം 3.5 km ദൈർഘ്യമുള്ള മാരത്തൺ ആകാശവാണി ഭവനിൽ നിന്ന് ആരംഭിക്കും. 1936 സ്ഥാപിതമായ ആകാശവാണി രാജ്യത്തെ ഏറ്റവും വിശ്വസനീയമായ പ്രക്ഷേപണ പ്ലാറ്റ്ഫോമുകളിൽ ഒന്നായി ഇപ്പോഴും തുടരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഐപിഎൽ ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെതിരെ ലക്നൌ സൂപ്പർ ജയന്റ്സിന് ജയം. ഇന്നലെ ലക്നൌവിൽ നടന്ന മത്സരത്തിൽ 9 runs ബംഗളൂരുവിനെ പരാജയപ്പെടുത്തിയത്. 213 runs വിജയലക്ഷ്യം പിന്തുടർന്ന റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു 19th ഓവറിൽ 6 wicket നഷ്ടത്തിൽ 203 runs എടുത്തു. മഴ മൂലം മത്സരം 19 overs ചുരുക്കിയിരുന്നു. ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. രാത്രി 7:30 ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് മത്സരം. രാജ്യത്ത് നവീകരിച്ച പാസഞ്ചർ റിസർവേഷൻ സംവിധാനം ഓഗസ്റ്റിൽ നിലവിൽ വരുമെന്ന് റെയിൽവേ മന്ത്രാലയം. 40 years പഴക്കമുള്ള റിസർവേഷൻ സംവിധാനമാണ് പുതിയ രീതിയിലേക്ക് മാറുന്നത്. ഒരു റിപ്പോർട്ട്.
2: 1986 ആദ്യമായി അവതരിപ്പിച്ച നിലവിലെ റിസർവേഷൻ സംവിധാനം കഴിഞ്ഞ 40 years നിരവധി ചെറിയ മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ടെങ്കിലും ഇപ്പോൾ പൂർണ്ണമായും പരിഷ്കരിച്ചിരിക്കുകയാണ്. 2002 ഇന്റർനെറ്റ് അധിഷ്ഠിത ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചതിനുശേഷം ഇന്ത്യൻ റെയിൽവേ പൂർണ്ണമായും ഡിജിറ്റൽ സാങ്കേതിക വിദ്യയിലേക്ക് മാറി. ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ വർഷം ജൂലൈയിൽ റെയിൽ വൺ മൊബൈൽ ആപ്പ് അവതരിപ്പിച്ചു. ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ഈ ആപ്പിന് യാത്രക്കാർക്കിടയിൽ മികച്ച പ്രതികരണം ലഭിച്ചു. ടിക്കറ്റ് സ്ഥിരീകരണത്തിനായി AI അധിഷ്ഠിത സംവിധാനവും റെയിൽ വൺ ആപ്പിലൂടെ സാധ്യമാകുന്നു. നവീകരിച്ച സംവിധാനത്തിലേക്ക് ട്രെയിനുകൾ മാറുമ്പോൾ യാത്രക്കാർക്ക് അസൌകര്യം ഉണ്ടാകില്ലെന്ന് ഉറപ്പാക്കാൻ ന്യൂഡൽഹിയിലെ റെയിൽ ഭവനിൽ നടന്ന അവലോകന യോഗത്തിൽ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കേരളം, മാഹി, തെക്കൻ കർണാടക, തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ എന്നിവിടങ്ങളിൽ ഇന്ന് കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഉത്തർപ്രദേശ്, കിഴക്കൻ രാജസ്ഥാൻ, തീരദേശ കർണാടക എന്നിവിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയും ശക്തമായ കാറ്റും ഉണ്ടാകും. മധ്യപ്രദേശ്, ബീഹാർ, ഝാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, ഒഡീഷ രാജ്യത്തിന്റെ വടക്ക് കിഴക്കൻ പ്രദേശങ്ങളിലും സമാന കാലാവസ്ഥ ആയിരിക്കുമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ഉചിതമായ പൊതുജനാരോഗ്യ നടപടികൾ വേഗത്തിലും ഫലപ്രദമായും നടപ്പിലാക്കുകയാണെങ്കിൽ ഹാൻഡ വൈറസ് ബാധയുടെ തോത് കുറയ്ക്കാൻ കഴിയുമെന്ന് WHO മേധാവി ടെട്രോസ് അദാനോം ഗബ്രിയേസസ്. ഹാൻഡ വൈറസ് കേസുമായി ബന്ധപ്പെട്ട് ജനീവയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അർജന്റീനയിലെ ലബോറട്ടറികളിൽ നിന്ന് 5 രാജ്യങ്ങളിലേക്ക് ഏകദേശം 2500 ഹാൻഡ വൈറസ് ഡയഗ്നോസ്റ്റിക് കിറ്റുകൾ അയച്ചതായി WHO അറിയിച്ചു. അതേസമയം ഡച്ച് ക്രൂയിസ് കപ്പൽ MV ഹോണ്ടിയസിൽ ഹാൻഡ വൈറസ് ബാധയെ തുടർന്ന് 3 യാത്രക്കാരാണ് മരിച്ചത്. ഇന്ന് അന്താരാഷ്ട്ര റെഡ് ക്രോസ് ദിനം. ഐക്യം, സന്നദ്ധ പ്രവർത്തനം, പ്രതിസന്ധി ഘട്ടങ്ങളിൽ സഹായം എന്നീ മാനുഷിക ശ്രമങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നതിനായാണ് ഈ പ്രസ്ഥാനം ആരംഭിച്ചത്. റെഡ് ക്രോസ് സ്ഥാപകൻ ഹെൻറി ഡുനന്റിന്റെ ജന്മദിനമായ May 8 എല്ലാ വർഷവും ഈ ദിനം ആചരിക്കുന്നത്. മാനവികതയിൽ ഐക്യം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ചൈനയിലെ ഷാങ്ഹായിൽ നടക്കുന്ന ലോകകപ്പ് 52nd ദക്ഷിണ കൊറിയയ്ക്കെതിരായ തകർപ്പൻ ജയത്തോടെ ആദ്യ മെഡൽ ഉറപ്പിച്ച് ഇന്ത്യയുടെ വനിതാ റിക്കർവ് ടീം. 10 times ഒളിമ്പിക് ചാമ്പ്യന്മാരായ കരുത്തരായ ദക്ഷിണ കൊറിയയെ സെമിഫൈനലിൽ അട്ടിമറിച്ചാണ് ഇന്ത്യൻ ടീം ഈ നേട്ടം കൈവരിച്ചത്. പരിചയസമ്പന്നരായ ദീപിക കുമാരി, അങ്കിത ഭഗത്, കൌമാരതാരം കുംകും മോഹോദ് എന്നിവർ അടങ്ങുന്ന സംഘം കൊറിയൻ ടീമിനെ 5-1 എന്ന സ്കോറിനാണ് പരാജയപ്പെടുത്തിയത്. ഇതോടെ ഞായറാഴ്ച നടക്കുന്ന സ്വർണ മെഡലിനായുള്ള പോരാട്ടത്തിൽ ഇന്ത്യ 2nd seed ചൈനയെ നേരിടും. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഊർജിതം. നിയുക്ത യു ഡി എഫ് എം എൽ എമാരുമായുള്ള ചർച്ചകൾക്ക് ശേഷം എ ഐ സി സി നിരീക്ഷകർ ഡൽഹിയിലേക്ക് മടങ്ങി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് കൊൽക്കത്തയിലെത്തും. ബി ജെ പി എം എൽ എമാരുടെ യോഗത്തിൽ പങ്കെടുക്കും. പശ്ചിമബംഗാൾ നിയമസഭ പിരിച്ചുവിട്ട് ഗവർണർ വിജ്ഞാപനമിറക്കി. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിലെ അനിശ്ചിതത്വം തുടരുന്നു. ടി വി കെ അധ്യക്ഷൻ വിജയ് സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഗവർണറുമായി വീണ്ടും കൂടിക്കാഴ്ച നടത്തി. രാജ്യത്ത് ഭക്ഷ്യധാന്യ ശേഖരം 604 ലക്ഷം ടണിലധികം എത്തിയതായി കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. 4 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഐ പി എൽ ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരിനെതിരെ ലക്നൌ സൂപ്പർ ജയിൻസിന് 9 റൺസ് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
3: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, പുലർവട്ടം തുടരുകയാണ്. സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ്, റേഡിയോ സാന്ത്വനം 90.4 FM.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 PM. മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാരം പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113 8113.

റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഇന്നിസേ ആശയം അവതരണം ഉമാനന്ദിനി ശിവപ്രകാശം MK സാങ്കേതിക സഹായം ശ്യാംദാസ്.

റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നിസൈ. ആശയം അവതരണം ഉമാനന്ദിനി, ശിവപ്രകാശം, MK. സാങ്കേതിക സഹായം ശ്യാംദാസ്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്. ഒരു ഷോപ്പിൽ സൗന്ദര്യവും തിളക്കവും സ്റ്റൈലും ഒരുമിച്ചുണ്ടായാൽ എങ്ങനെയിരിക്കും?
1: അടിപൊളിയല്ലേ?
0: അങ്ങനെയെങ്കിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ലക്ഷ്മീക്ഷത്തിലേക്ക്. പ്രീമിയർ കോസ്മെറ്റിക്സ്, ജ്വല്ലറി, ട്രെൻഡി ഹെയർ, സ്റ്റൈൽ ആക്സസറീസ് തുടങ്ങി ട്രഡീഷണൽ മുതൽ ട്രെൻഡി വരെ ബ്യൂട്ടി, സ്റ്റൈൽ, എലഗൻസ് എല്ലാത്തിനും ഒറ്റ പേര് ലക്ഷ്മീഷം. കൊല്ലം KSRTC ബസ് സ്റ്റാൻഡിന് എതിർവശം. കോൺടാക്ട് 8891

ഞാൻ ആർ ജെ ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ. അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.

0: ഇത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ് ഷോ.
5: Time signature 24 BPM.

ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

0: 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോ സ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഇതാ ഒരു സന്തോഷ വാർത്ത.
2: വർഷങ്ങളുടെ പാരമ്പര്യവുമായി കോമ്പസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇനി കൊല്ലത്തും.
1: 7-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെയുള്ള ICSE CBSE കുട്ടികൾക്ക് എല്ലാ വിഷയങ്ങൾക്കും ട്യൂഷൻ ഇനി ഒരിടത്ത് തന്നെ.
2: +1 +2 ക്ലാസുകൾക്ക് ISE CBSEയോടൊപ്പം സ്റ്റേറ്റ് സിലബസിനും ട്യൂഷൻ ലഭ്യമാണ്. April 20 മുതൽ ക്ലാസുകൾ ആരംഭിച്ചിരിക്കുന്നു. ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ.
1: കോമ്പസ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം, ലാലാജി ജംഗ്ഷൻ, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495004949 9746075054. Compass Institute,
2: the real guide.

0: സ്നേഹ സാന്ത്വനം ജീവസ്പന്ദനം റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: നമസ്കാരം ആൻഡ് ഗുഡ് മോർണിംഗ്. റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ് ഷോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഓണേ സീറ്റിൽ ഒരുപാട് വിശേഷങ്ങളും കൗതുക വാർത്തകളും നല്ല നല്ല പാട്ടുകളുമായി ചെറിയൊരു കുസൃതി ചോദ്യം ഓൺ ദ വേ ആണ്. അപ്പോൾ അങ്ങനെ കുസൃതി ചോദ്യവുമായിട്ട് ഓണേ സീറ്റിലിരിക്കുന്നു ഞാൻ ആതിര, എന്നോടൊപ്പം
1: ഞാൻ ബിന ഗുവേര,
0: നമ്മളോടൊപ്പം
1: ായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ശ്രീലക്ഷ്മി.
0: യെസ്, അപ്പൊ നമ്മൾ മൂന്ന് പെൺകുട്ടികളാണ് ഇന്ന് നമ്മുടെ ലൈവ്
1: ഓണെയർ സീറ്റ് കൈയടക്കി.
0: അതെ, അപ്പൊ ഇന്ന് 8-ാം തീയതിയാണ്. അപ്പൊ നല്ലൊരു ദിവസമാണ്, വെള്ളിയാഴ്ചയാണ്. അപ്പോ എല്ലാരും നല്ല തിരക്കിലായിരിക്കും ഓഫീസിൽ പോകാൻ, അല്ലെങ്കിൽ കുട്ടികളൊക്കെ കിടന്നുറങ്ങുന്നൊരു ടൈമാണ്. പക്ഷെ പലർക്കും ഇപ്പൊ 10th ആണെങ്കിലും പ്ലസ് ടുവിലേക്കോ അല്ലെങ്കിൽ പ്ലസ് വൺ അങ്ങനെയുള്ള സ്റ്റുഡൻസ് എല്ലാവർക്കും ക്ലാസ് ഒക്കെ ഉള്ള ഒരു ടൈമാണ് അല്ലെ. അപ്പൊ എല്ലാവരും ഒരു ബിസി ഷെഡ്യൂളിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ കുറച്ച് ബിസിയൊക്കെ കഴിഞ്ഞാൽ, അത് രാവിലത്തെ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് റെസ്റ്റ് എടുക്കുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് മെസ്സേജ് ചെയ്തോളൂ. അതുപോലെ ഡ്രൈവ് ചെയ്തുകൊണ്ട് കേൾക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് സൈഡ് ഒതുക്കി ഒരു മെസ്സേജ് തന്നോളൂ അല്ലേ. നിങ്ങൾക്ക് മെസ്സേജ് അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785. അപ്പോൾ ഈ ഒരു നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സമയം 10 മണി കഴിഞ്ഞ് 6 മിനിറ്റ് ആയിരിക്കുന്നു. അപ്പോൾ നമ്മൾ നല്ലൊരു തുടക്കമാണ്. അപ്പോൾ ഒരുപാട് വിശേഷങ്ങൾ നിങ്ങളിലേക്ക് പറയാനുണ്ട്. ആദ്യം തന്നെ പറയേണ്ട ഒരു കാര്യം, ബിന ചേച്ചി, ചെറിയൊരു വേനൽ മഴയൊക്കെ നമുക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്നുണ്ടല്ലേ.
1: യെസ്,
0: അപ്പോൾ ആ ഒരു വേനൽ മഴയുടെ ഒപ്പം തന്നെ എല്ലാ മിക്ക ജില്ലകളിലും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണല്ലോ. നമ്മൾ ചൂടിൽ നിന്നൊരു മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അലേർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, ജാഗ്രതാ നിർദ്ദേശങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കൊല്ലം, തിരുവനന്തപുരം, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, പത്തനംതിട്ട, കോഴിക്കോട്, ഈ ജില്ലകളിൽ യെല്ലോ അലേർട്ട് ഈ തുടരുന്ന 2-3 ദിവസങ്ങളിൽ യെല്ലോ അലേർട്ടിലാണ് നിലനിൽക്കുന്നത്. അപ്പോൾ എങ്കിലും വേനൽ മഴ നമ്മൾ പ്രതീക്ഷിക്കുകയാണല്ലോ.

0: അതെ, അത് മാത്രമല്ല നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ അതുപോലെ തന്നെ 30 മുതൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാനും സാധ്യതയുള്ളതിനാൽ എല്ലാവരും ഒന്ന് അലേർട്ടായിട്ടൊക്കെ ഇരിക്കുക. കാരണം നമ്മൾ വേനൽ മഴയൊക്കെയാണ് ആസ്വദിക്കുന്നതാണ് അല്ലെ? വേനൽ മഴയിൽ ഇങ്ങനെ കാത്തിരിക്കുന്ന സമയത്ത് ഒരു തണുത്ത കുളിർ കാറ്റൊക്കെ ആരാ ആസ്വദിക്കാത്തത്? പക്ഷെ ആസ്വദിക്കുന്നതിനോടൊപ്പം തന്നെ വേനൽ മഴ ശക്തമായി തുടരുകയാണ് എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. കുട്ടികളെയൊക്കെ അലേർട്ടായിട്ടിരിക്കുക, അതുപോലെ തന്നെ വീട്ടുപകരണങ്ങളൊക്കെ ഒന്ന് അലേർട്ടായിട്ട് വെക്കുക മഴയോടൊപ്പം തന്നെ അല്ലേ. അപ്പൊ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പൊ ഇങ്ങനെ വേനൽ മഴയിൽ ഈ ഒരു തണുത്ത പ്രകൃതിയിലൊക്കെ ഞങ്ങളും ഇങ്ങനെ നല്ല നിങ്ങളെ ചൂടാക്കാനായിട്ടും നല്ല ആസ്വദിക്കാനായിട്ടും
1: നമ്മള് ഈ ഒരു എന്താ നല്ല ചൂടുള്ള ടൈമിൽ നിങ്ങളെ ഒന്ന് തണുപ്പിക്കാനാണ്. ഈ ഒരു ടൈമിൽ ചെറിയൊരു തണുപ്പ് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ടുള്ള വിശേഷങ്ങൾ അല്ലേ. അപ്പൊ എല്ലാം ഒരു വൈരുദ്ധ്യത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാം വേനൽ മഴ എല്ലാ സ്ഥലങ്ങളിലും, ഇപ്പൊ കൊല്ലം ജില്ലയിൽ മിക്ക സ്ഥലങ്ങളിലും വേനൽ മഴയൊക്കെ നല്ല രീതിയിൽ ലഭിക്കുന്നുണ്ട്. അതിലൊരു തമാശ എന്ന രീതിയിൽ പലരും റീലുകളിൽ ഇതുപോലുള്ള വേനൽ മഴ അത് ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുമ്പോൾ അതിൻ്റെ റീലുകളുടെ കമൻറ്റ് ബോക്സിലാണ് കുറച്ചും കൂടെ നല്ല രസമായിട്ടുള്ള കമൻറ്റ് വന്നിരിക്കുന്നത്. ഈ ഇടയ്ക്ക് ഞാൻ കണ്ടൊരു കമൻറ്റാണ് വേനൽ മഴ ജാഗ്രതാ നിർദ്ദേശം എന്ന് കിടക്കുന്നതിന് തൊട്ട് താഴെ കണ്ടതാണ് വേനൽ മഴയല്ല ഇനിയിപ്പോൾ മഴക്കാലം ആയിരിക്കുകയാണ് നോ വേനൽ മഴ എന്ന രീതിയിൽ പറയുന്ന കമൻറ്റുകൾ വന്നു തുടങ്ങി. അതെ, ഇനി അടുത്ത മാസം തൊട്ട് അതായത് 15 ആ ഒരു പകുതിയോട് കൂടി മഴക്കാലത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് അല്ലേ. അപ്പം അതുകൊണ്ട് ഇനി വേനൽ മഴ എന്നൊരു പേര് നമുക്കൊന്ന് മാറ്റി പിടിക്കേണ്ടിയിരിക്കുന്നു. മഴക്കാലത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്.
0: മഴക്കാലമാണ് ഇനി ഉള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ജാഗ്രതയോടുകൂടി ഇരിക്കുക. ഏതായാലും ഇപ്പോൾ വേനൽ വന്നാലും ജാഗ്രതയുടെ ആവശ്യമുണ്ട്, മഴ വന്നാലും ജാഗ്രതയുടെ ആവശ്യമുണ്ട് എന്നൊക്കെ തോന്നുന്നുണ്ടാവും അല്ലേ.
1: അതെ, നമുക്ക് എല്ലാം ജാഗ്രതയാണ്. ഒരു മര്യാദയ്ക്കായിട്ട് മഴ ആസ്വദിക്കാനോ ചൂടിനെ ഒന്ന് ആസ്വദിക്കാനോ ഒന്നും നമുക്ക് സാധിക്കുന്നില്ല ഇന്നത്തെ ഒരു കാലാവസ്ഥ അനുസരിച്ച്. അപ്പോൾ എല്ലാവരും അതനുസരിച്ച് തന്നെ പ്രവർത്തിക്കുക. പുറത്തോട്ട് പോകുന്ന ടൈമാണെങ്കിലും മഴയാണെങ്കിലും വെയിലാണെങ്കിലും എല്ലാം ഒരു കൊട കരുതുക അല്ലേ.
0: നമ്മുടെ ഷീജ ചേച്ചി എപ്പോഴും വളരെ കാവ്യാത്മകമായിട്ടാണ് ഓരോ കാര്യങ്ങളും നമുക്ക് എഴുതുന്നത്. അപ്പോൾ ചേച്ചി ഇങ്ങനെ പറയുകയുണ്ടായി, ഇങ്ങനെ എന്തുവാ നമുക്ക് മഴ കിട്ടുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ചെറിയ ഒരു ചെണ്ടയോടുകൂടിയൊക്കെയുള്ള മഴയാണ് കിട്ടിയെന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഇനി ഒരു പേമാര് തന്നെ നമ്മൾ ഷീജ ചേച്ചിക്ക് വേണ്ടി നമ്മൾ കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ ജൂൺ മാസമാണ്, ജൂൺ മാസം ഓൾറെഡി അല്ലെങ്കിലും നമുക്ക് മഴ കിട്ടുന്ന ഒരു മാസം തന്നെയാണ് അല്ലേ. കുട്ടികൾ സ്കൂളിൽ പോകുന്ന ഒരു ദിവസമാണ്. നമ്മൾ സാധാരണ പണ്ടൊക്കെ ഇങ്ങനെ മഴ നനഞ്ഞ് ജൂൺ തുടങ്ങുക എന്ന് പറയുന്നത് മഴ നനഞ്ഞ് പോവുക എന്നുള്ളതാണല്ലോ നമ്മൾ കരുതുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ ഒരു ജൂൺ മാസം തുടങ്ങുന്നതോടുകൂടി മഴ തുടങ്ങും എന്ന് തന്നെ നമുക്ക് ആഗ്രഹിക്കാം.
1: യെസ്. അപ്പോൾ സ്കൂൾ കാലം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെയൊക്കെ ഒരു സ്കൂൾ ടൈമിൽ മഴയോട് കൂടിയാണ് ഫസ്റ്റ് ഡേ എന്ന് പറഞ്ഞാൽ നനഞ്ഞ് ബാഗും പുസ്തകങ്ങളും എല്ലാം നനഞ്ഞാണ് നമ്മളിങ്ങനെ തണുത്താണ് ക്ലാസ്സുകളിലിരിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ 2-3 വർഷങ്ങളിലായിട്ട് കുട്ടികളുടെ ആ ഒരു ഇത് അങ്ങനെ ആയിരുന്നില്ല. നല്ല ചൂടുള്ള ടൈമിലാണ് നമ്മുടെ മെയ് ജൂൺ സ്റ്റാർട്ട് ചെയ്ത ടൈമിലൊക്കെ നല്ല ചൂടായിരുന്നു. പക്ഷേ ഇനി ഇന്നത്തെ അതായത് ഇനി വരുന്ന അധ്യയന വർഷത്തിൽ എങ്ങനെയായിരിക്കും എന്ന് നമുക്കൊന്ന് നോക്കി കാണേണ്ടിയിരിക്കുന്നു. യെസ്. അപ്പോൾ എന്തായാലും നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ കൊല്ലം ജില്ലയിൽ തന്നെ കുട്ടികൾക്ക് പാഠപുസ്തകങ്ങളൊക്കെ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ 11.81 ലക്ഷം പാഠപുസ്തകങ്ങളാണ് കുട്ടികൾക്ക് നൽകിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രോസസ്സൊക്കെ ഓൾമോസ്റ്റ് കൊല്ലം ജില്ലയിലൊക്കെ കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു രീതിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പാഠപുസ്തകത്തിൻ്റെയൊക്കെ കാര്യം പറയുമ്പോൾ ഈ പുസ്തകത്തിൻ്റെ ഒക്കെ ഒരു മണമുണ്ടല്ലോ. അപ്പോൾ അതിപ്പോഴും ഇങ്ങനെ പറയുമ്പോൾ തന്നെ ഫീലാവാണ് ചെയ്യുന്നത്.
0: അതെ, ഇപ്പം ആദ്യം അത് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഇന്ന് നാഷണൽ ഹെൽത്തി സ്കൂൾസ് ഡേ ആണ്. അപ്പം അത് ശരിക്കും പറഞ്ഞാൽ സ്കൂളിൽ പോകുന്ന കുട്ടികളുടെ ഒരു ആരോഗ്യത്തിൻ്റെ ഒരു ഇതും ആ ഒരു കുട്ടികൾ പോകുമ്പോൾ ഉണ്ടാകുന്ന അവരുടെ സുരക്ഷയും അവരുടെ സന്തോഷവും ചിലർക്ക് എന്ന് പറഞ്ഞാൽ ഈ ആതിര പറഞ്ഞതുപോലെ തന്നെ പണ്ട് നമ്മൾ പുസ്തകങ്ങൾ പുതിയ പുസ്തകങ്ങൾ കിട്ടുമ്പോൾ ഒരു വല്ലാത്ത മണമുണ്ട്. നമ്മളത് ആസ്വദിക്കുന്നത് അതിങ്ങോട്ട് എടുത്തിട്ട് ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഇങ്ങനെ തുറന്ന് വെച്ച് നമ്മൾ ആസ്വദിക്കാറുണ്ട്. അപ്പോൾ അതൊരു വല്ലാത്ത മണമാണ്. അപ്പോൾ ഇന്നത്തെ കുട്ടികൾ എനിക്ക് തോന്നുന്നത് ആസ്വദിക്കുന്നത് അങ്ങനെയല്ല. അവരുടെ പുതിയ ബാഗും പുതിയ ഷൂവും പുതിയ കുടയൊക്കെ മറ്റുള്ളവരെ കൊണ്ടുവന്ന് കാണിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ കുട്ടികളുടെ ഒരു ആഘോഷം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇന്ന് ദേശീയ ആരോഗ്യ സ്കൂൾ ദിനമാണ്. അപ്പോൾ ഈ ഒരു സ്കൂൾ ദിനം എന്ന് പറയുന്നത് തന്നെ അവരുടെ ആരോഗ്യവും സുരക്ഷയും അതുപോലെ തന്നെ അവരുടെ മാനസിക സന്തോഷമൊക്കെ ഒരുപോലെ പ്രധാനമാണ് എന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു ദിവസം കൂടിയാണ്. അത് മാത്രമല്ല, ഇപ്പോൾ സ്കൂളിൽ പോകുന്നത് പഠനത്തിന് വേണ്ടി മാത്രമല്ല, അവരുടെ ആരോഗ്യശീലങ്ങളും അതുപോലെ തന്നെ ചെറുപ്പം മുതൽ അവർ എന്താണ് എങ്ങനെയാണ് വൃത്തിയുള്ള ഒരു ക്ലാസ് മുറികൾ സൂക്ഷിക്കേണ്ടത് എങ്ങനെയാണ്, അതുപോലെ തന്നെ അവർ ശുദ്ധജലം പോഷകാഹാരം വ്യായാമം അതുപോലെ തന്നെ അവരുടെ മാനസിക ആരോഗ്യം ഇതൊക്കെ ഒരു സ്കൂൾ ജീവിതത്തിൻ്റെ ഭാഗമാണ്. നമ്മളെപ്പോഴും പറയാറുള്ളത് പോലെ കുട്ടിക്കാലം മുതൽ നമ്മൾ എന്താണോ പഠിച്ചു വരുന്നത് അതാണ് നമ്മൾ ജീവിതത്തിലും പ്രാവർത്തികമാക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ അധ്യാപകരും രക്ഷിതാക്കളും അതുപോലെ തന്നെ വിദ്യാർത്ഥികളും എല്ലാം ആരോഗ്യകരമായ ഒരു പഠന അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തൽ എന്നതുകൂടിയാണ് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ ആരോഗ്യമുള്ള കുട്ടികളാണ് നമ്മുടെ നാളത്തെ ശക്തമായ ഒരു സമൂഹമായി വളർന്നു വരുന്നത്. അത് നമ്മളുടെ ജീവിതത്തിലും അതുപോലെ

0: തന്നെ നമ്മുടെ നാടിനും ഒക്കെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ജീവിതവും ഒരു ജീവിത അന്തരീക്ഷവും മുൻപോട്ട് കൊണ്ടുപോകാൻ സഹായിക്കും.
1: യെസ്, അപ്പോൾ എന്തായാലും നമ്മുടെ സ്കൂൾ തുറക്കുന്നതിനോടനുബന്ധിച്ച് നമ്മൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്കൂൾ, അതായത് അഡ്മിഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ CBSE ICSE സ്കൂളുകളിലെല്ലാം ഫസ്റ്റ് സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ LKG UKG അല്ലെങ്കിൽ പുതിയൊരു അങ്ങനെ രീതിയിലുള്ള അഡ്മിഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ഒരു ടൈമാണ് അല്ലേ. ഇപ്പോൾ ഗവൺമെൻറ് സ്കൂളാണെങ്കിലും അഡ്മിഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മളൊരിക്കലും ഗവൺമെൻറ് സ്കൂൾ അല്ലെങ്കിൽ CBSE ഇന്ന രീതിയിൽ പ്രിഫർ ചെയ്യുന്നില്ല അല്ലേ. ഇപ്പോൾ ഓരോ പേരൻസിന് അവരുടേതായ ആഗ്രഹങ്ങളുണ്ട്. ചില കുഞ്ഞുങ്ങൾ ഇപ്പോൾ കൂടുതലും ഗവൺമെൻറ് സ്കൂളിലല്ലാതെ CBSE ICSEയിലോട്ട് പോകുന്നതിനോട് ചെറിയൊരു എതിർപ്പ് നമ്മൾ പലപ്പോഴും പ്രകടിപ്പിക്കാറുണ്ട്. എങ്കിലും നമുക്ക് പറയേണ്ട ഒരു കാര്യം, കുഞ്ഞുങ്ങളെ ഏറ്റവും നന്നായിട്ട് പഠിപ്പിക്കുക എന്നുള്ളതിൽ ഇപ്പോൾ ലാംഗ്വേജ് അത്യാവശ്യമാണ് അല്ലേ. ഇപ്പോൾ ഇംഗ്ലീഷ് ആണെങ്കിലും ഹിന്ദി ആണെങ്കിലും എല്ലാം മലയാളത്തിനോടൊപ്പം തന്നെ നമുക്ക് പഠിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ചെറിയ ഒരു ഒന്ന് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തൊട്ട് ഫോർത്ത് സ്റ്റാൻഡേർഡ് വരെ അല്ലെങ്കിൽ സെവൻത് സ്റ്റാൻഡേർഡ് വരെയൊക്കെ CBSE സ്കൂളിനോട് ഒക്കെ പഠിപ്പിക്കുന്നതിനോട് എനിക്കൊരു വിയോജിപ്പില്ല. പക്ഷേ എങ്കിലും ഗവൺമെൻറ് സ്കൂളുകളെ പ്രൊമോട്ട് ചെയ്യുക തന്നെ വേണം എന്നുകൂടി പറയാണ്. അപ്പോൾ അവരവരുടേതായ തീരുമാനങ്ങളാണ് അപ്പോൾ കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ സേഫായിട്ട് നല്ലൊരു പുതിയ തലമുറയിലേക്ക് വാർത്തെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം അല്ലേ.
0: ഇപ്പോൾ ഗവൺമെൻറ് സ്കൂളെന്ന് പറഞ്ഞ് മാറ്റി നിർത്താൻ പറ്റില്ല. കാരണം ഗവൺമെൻറ് സ്കൂളും പ്രൈവറ്റ് സ്കൂളും ഏതാണെന്ന് തിരിച്ചറിയാൻ
1: കഴിയാത്ത
0: ആയി കഴിഞ്ഞിരിക്കുന്നു. ഗവൺമെൻറ് സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ ഫാനും AC ഉൾപ്പെടെയുള്ള സ്കൂളുകളെല്ലാം
1: ഡിജിറ്റൽ ആക്കിയിരിക്കുകയാണ്.
0: അപ്പോൾ അതുകൊണ്ട് നമ്മൾ സ്കൂളുകളെ താരതമ്യം ചെയ്യേണ്ട ഒരു കാര്യമില്ല. നമ്മൾ ചെല്ലുന്നത് എവിടെയാണോ അവിടെ നിന്ന് കിട്ടുന്ന വിദ്യാഭ്യാസത്തെ അതേ രീതിയിൽ നമ്മൾ ഉൾക്കൊണ്ട് നമ്മുടെ കുട്ടികൾ പഠിക്കാൻ നമ്മൾ അനുവദിക്കുക എന്നുള്ളതാണ്.
1: അപ്പോൾ പേരൻസിൻ്റെയും കുട്ടികളുടെയും ഒരു കംഫർട്ട് എന്നനുസരിച്ചായിരിക്കണം ഒരു സ്കൂളിനെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ അവിടെ ഒരു പ്രൈവറ്റ് എന്നോ അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് എന്നോ ഒന്നും പ്രിഫർ ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള താല്പര്യമാണ് അല്ലേ. അപ്പോൾ കുട്ടികളെ നല്ല രീതിയിൽ പഠിപ്പിക്കാനുള്ള ഒരു അന്തരീക്ഷം നമ്മൾ സൃഷ്ടിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളങ്ങനെ കുഞ്ഞുങ്ങളുടെയൊക്കെ കാര്യം പറഞ്ഞ് വളരെ നല്ല രീതിയിൽ സ്മൂത്തായിട്ട് ഈ ഒരു പ്രഭാതത്തെ ഇങ്ങനെ താലോലിക്കുകയാണ്. അപ്പോൾ അതിനിടയ്ക്ക് നമുക്ക് മനോഹരമായൊരു ഗാനം കേട്ടാലോ, ഒരു ബ്യൂട്ടിഫുൾ സോങ് കേട്ട് നമുക്ക് തിരികെ എത്താം. അപ്പോൾ നിങ്ങൾ മെസ്സേജ് അയച്ചോളൂ. അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8848558785. അപ്പോൾ മനോഹരമായൊരു ഗാനം ഇതാ കേട്ടുകൊണ്ടേയിരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേയിരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ നിങ്ങളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ബീനാഗുവേര, എന്നോടൊപ്പം ഉള്ളത്
2: ആതിര. യെസ്, അപ്പോ നമ്മളിങ്ങനെ വിശേഷങ്ങളിലൂടെ ഇങ്ങനെ കടന്നു പോവാണല്ലേ. യെസ്, അപ്പോ നല്ലൊരു പാട്ടായിരുന്നു, ആ ഒരു ബ്യൂട്ടിഫുൾ സോങ് ഒക്കെ കേട്ട് നമ്മളിങ്ങനെ രസമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണല്ലേ.
1: അതെ, അപ്പോ ഈ രസമായിട്ടൊക്കെ ഇരിക്കുമ്പോൾ നമ്മളെ ഒന്ന് എൻജോയ് ചെയ്യിപ്പിക്കാനായിട്ട് നമുക്ക് മെസ്സേജുകളൊക്കെ ഇങ്ങോട്ട് പോരണ്ടേ. അപ്പൊ മെസ്സേജുകൾ അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ ഇതാണ്, 8888555785. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മെസ്സേജുകളൊക്കെ അയച്ചോളൂ. അപ്പോൾ ഞങ്ങളൊരു കുസൃതി ചോദ്യമൊക്കെ തരുന്നതായിരിക്കും എന്ന് ആദ്യമേ ആതിര പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് ദാ വരുന്നുണ്ട് ഇതൊക്കെ. അപ്പോൾ വിശേഷങ്ങളിലേക്കൊക്കെ പോകാം അല്ലേ ആതിര.
2: യെസ് യെസ്.
1: അപ്പോൾ എന്താണ് ഇന്നത്തെ കുസൃതി ചോദ്യം?
2: യെസ്, അപ്പോൾ കുസൃതി ചോദ്യം ഞാൻ ചോദിക്കാം. അതിന് മുൻപ് നമുക്ക് നമ്മുടെ വിശേഷങ്ങളിലേക്കൊക്കെ കടക്കാം. പ്രത്യേകിച്ചും എടുത്ത് പറയേണ്ട ഒരു ഇഷ്യൂ ഉണ്ടല്ലോ, അപ്പോൾ മെസ്സേജസ് ഒക്കെ വായിച്ചോളൂ.
1: അതെ, മെസ്സേജുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ മെസ്സേജ് വായിക്കുമ്പോൾ നമ്മുടെ ബിനീഷേട്ടൻ അടിമാലിയിൽ നിന്നും അയച്ചിട്ടുണ്ട്. ബിനീഷേട്ടൻ അയച്ചിട്ടുണ്ട്, ഹായ് അയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ശിവകാമി ചേച്ചി അയച്ചിരിക്കുന്നു, ഗുഡ് മോർണിംഗ് ലേഡീസ് ഓൺലി എന്നൊക്കെ അയച്ചിട്ടുണ്ട്. താങ്ക് യു, ഗുഡ് മോർണിംഗ് ശിവകാമി ചേച്ചി. ഇന്നത്തെ ഇന്നിസൈ പ്രോഗ്രാം കേട്ടപ്പോൾ പല കാര്യങ്ങൾ ജ്ഞാപകം വന്നിടിച്ചു. സൂപ്പറായിരുന്നു എന്നാണ് ശിവകാമി ചേച്ചി പറയുന്നത്. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ എന്നൊരു ചോദ്യം കൂടിയുണ്ട്. ഉറപ്പായിട്ടും ഞങ്ങളെല്ലാവരും സുഖമായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ശിവകാമി ചേച്ചിക്കും കുടുംബത്തിനും ഒക്കെ സുഖമാണെന്ന് തന്നെ ഞങ്ങൾ കരുതിയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് എനിക്കൊരു സോങ് വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉറപ്പായിട്ടും വെച്ച് തരുന്നതായിരിക്കും. ഏതോ ഒരു പാട്ട് എന്നുള്ള പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. എൻ്റെ ആരോഗ്യം ശരിയായിട്ടില്ല, പ്രാർത്ഥിക്കണേ. ഉറപ്പായിട്ടും ചേച്ചിയുടെ ആരോഗ്യം നല്ല ഹെൽത്തി ആയിട്ട് ഇനി നല്ല രീതിയിൽ ചേച്ചി മുമ്പോട്ട് വരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ ശിവഗാമി ഫിലിം ഉന്നിടത്തിൽ എന്നെ കൊടുത്തേൻ, സുജാത പാടിയത് വെക്കണേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഉറപ്പായിട്ടും ഞങ്ങൾ വെച്ച് തരുന്നതായിരിക്കും.
2: ഗ്യാസ്, അപ്പോൾ നമുക്ക് ഒരുപാട് സോങ് സജഷൻസ് ഒക്കെ വരാറുണ്ട്. അപ്പോൾ പ്രത്യേകിച്ചും നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളിലേക്ക് എടുത്ത് പറയാണ്, നമ്മൾ ഒരുപാട് സോങ് സജഷൻസ് വരുമ്പോൾ ഈ ഒരു ഒന്നര മണിക്കൂറുള്ള നമ്മുടെ ലൈവിനിടയ്ക്ക് മാക്സിമത്തിലൊക്കെ ഇടാൻ സാധിക്കില്ല അല്ലേ, ഒരു കുറച്ച് പാട്ടുകളൊക്കെ ഇടാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ നിങ്ങൾക്ക് ബുധനാഴ്ചകളിലും ശനിയാഴ്ചകളിലും നിങ്ങൾക്ക് സ്പെഷ്യലായിട്ടുള്ള മ്യൂസിക്കൽ പ്രോഗ്രാം ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പോൾ അതിൽ ചോദിച്ചു കഴിഞ്ഞാൽ ടപ്പ് ടപ്പേന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ കേൾക്കാൻ സാധിക്കുന്നതാണ്. ബുധനാഴ്ചകളിൽ വൈകുന്നേരം 3 മണി മുതൽ, അതായത് 3 മണി മുതൽ 4 മണി വരെയും, ശനിയാഴ്ചകളിൽ 4 മണി മുതൽ 5 മണി വരെയും ഉള്ള 2 മ്യൂസിക്കൽ പ്രോഗ്രാംസ് ഉണ്ട്. ഇഷ്ടഗാനങ്ങളിലൂടെയും മ്യൂസിക് ബീറ്റ്സ് എന്ന 2 പ്രോഗ്രാം. അപ്പോൾ അതിൽ ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ പാട്ടുകളൊക്കെ കേൾക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ മാക്സിമം നിങ്ങൾ ചോദിക്കുന്ന പാട്ടുകളൊക്കെ ഇത്തിരി നേരത്തിലും ഇടാൻ ശ്രമിക്കുന്നുണ്ട് അല്ലേ.
1: യെസ്. അപ്പോൾ നമ്മൾ മെസ്സേജിലേക്ക് പോകുമ്പോൾ നമ്മുടെ ജോബിച്ചേട്ടൻ അയച്ചിരിക്കുന്നു ജർമ്മനിയിൽ നിന്നും. വിചിത്രമായ ഒരു വാക്കാണ് സോറി. മനുഷ്യർ പറഞ്ഞാൽ വഴക്ക് അവസാനിക്കും, അത് ഡോക്ടർ പറഞ്ഞാൽ മനുഷ്യൻ അവസാനിക്കും. എത്ര അർത്ഥവത്തായ വാക്കുകൾ അല്ലേ. അദ്ദേഹം എപ്പോഴും നമുക്ക് ഓരോ കോഴ്സ് അയക്കാറുണ്ട്, ദിവസവും അയക്കാറുണ്ട്. പക്ഷേ അതിലൊക്കെ വളരെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്ന കുറേ കാര്യങ്ങൾ നമുക്ക് അതിനകത്ത് ഉണ്ട് എന്നുള്ളതാണ്. ശരിയാണ്, ഒരു സോറി എന്നുള്ളൊരു വാക്ക് പറഞ്ഞാൽ, നല്ല ദേഷ്യത്തിൽ നിൽക്കുന്ന മനുഷ്യരാണ് എന്നുണ്ടെങ്കിൽ നമ്മളൊരു സോറി പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നം

0: ഇനി ഉള്ളു അവിടെ തീർന്നു ആ വഴക്കൊക്കെ അവസാനിച്ച് അവർ ആ ഒരു കാം ആൻഡ് ക്വയറ്റിലേക്ക് മാറും. പക്ഷേ ഒരു ഡോക്ടർ ഒരു രോഗിയെ ഒരു ഡോക്ടറുടെ മുന്നിലേക്ക് കൊണ്ടു ചെല്ലുമ്പോൾ അവിടെ ഡോക്ടർ സോറി എന്ന് പറയുന്ന ആ ഒരു വാക്ക് ആ ജീവിതം അവിടെ അവസാനിച്ചു എന്നാണ് പറയുന്നതെന്നാണ് പറയുന്നത്. അദ്ദേഹം നമുക്ക് ശുഭദിനം ഒക്കെ നേർന്നിട്ടുണ്ട്. അപ്പോൾ ജോബിച്ചേട്ടാ, അപ്പോൾ ഗുഡ് മോർണിംഗ് റേഡിയോ സാന്ത്വനം ഗുഡ് മോർണിംഗ് തിരിച്ചും നേരുകയാണ്. പിന്നീട് നമ്മുടെ എൽദോ അടിമാലി അയച്ചിരിക്കുന്നു, എല്ലാവർക്കും ശുഭദിനം നേരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. തിരിച്ച് ഞങ്ങളും ശുഭദിനം നേരുകയാണ് എൽദോയ്ക്ക്. ഹായ് ലീലാമണി ചേച്ചി, ലീലാമണി ചേച്ചിക്കും മിഖിത മോൾക്കും ഞങ്ങൾക്ക് അടിമാലിക്കാർ ശുഭദിനം നേരുന്നു എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ലീലാമണി ചേച്ചി കേൾക്കുന്നുണ്ടോ? അപ്പോൾ റേഡിയോ കേൾക്കുന്ന കുഞ്ഞു കൂട്ടുകാരി സമതക്കുട്ടിക്കും ഞങ്ങൾ അടിമാലിക്കാർ ശുഭദിനം നേരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൽദോ അങ്ങനെ ഓരോരുത്തർക്കും പ്രത്യേകം ശുഭദിനം നൽകിയിരിക്കുകയാണ്. മറ്റൊരു മെസ്സേജിലേക്ക് പോകുമ്പോൾ നമ്മുടെ രമേശ് സാറ് നമുക്ക് നല്ലൊരു പിക്ചറൊക്കെ ഇട്ടിട്ടുണ്ട് രാവിലെ. അപ്പോൾ രമേശ് സാറിനും ഗുഡ് മോർണിംഗ് പറയുകയാണ്. അപ്പോൾ നമ്മൾ ഈ മെസ്സേജുകളൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്നതിന് ഇടയ്ക്ക് നിങ്ങൾ മെസ്സേജുകൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്, 8848555875. അപ്പോൾ വിശേഷങ്ങളിലേക്കൊക്കെ നമുക്ക് പോകാം അല്ലേ?
1: ഒരുപാട് വിശേഷം, ഒരുപാട് പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റിലേക്ക് നമ്മൾ കടക്കുകയാണ്. പ്രത്യേകിച്ചും നമ്മുടെ ഒരു എല്ലാ ലോക രാജ്യങ്ങളെല്ലാം ഞെട്ടിച്ചിട്ടുള്ള കോവിഡ് എന്നൊരു മഹാമാരി അല്ലേ. അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് ഓർക്കുമ്പോഴും ചിന്തിക്കുമ്പോഴും എല്ലാം ഭയമാണ്. അത്രമാത്രം തീവ്രമായിട്ടുള്ളൊരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ ആ ഒരു കാലഘട്ടത്തിൽ കടന്നു പോയിരുന്നത് അല്ലേ. യെസ്, അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ നേരിട്ടിരുന്ന പ്രതിസന്ധിയാണെങ്കിലും പിന്നീട് കോവിഡിന് ശേഷമാണെങ്കിലും ഇന്നും നമ്മൾ അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ കോവിഡിന് ശേഷം നമുക്ക് ഇമ്മ്യൂണിറ്റി പവർ പലർക്കും നഷ്ടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ പല രോഗങ്ങളും പെട്ടെന്ന് നമ്മുടെ ശരീരത്തിന് ബാധിക്കുന്നു. അങ്ങനെ ആ വലിയൊരു ദുരന്തത്തിൽ നിന്ന് ഇന്നും നമ്മൾ കരകയറിയിട്ടില്ല എന്ന് തന്നെ പറയേണ്ട ഒരു സാഹചര്യമാണ് അല്ലേ. അപ്പൊ അതുപോലെ ഒരു വൈറസ് നമ്മിലേക്ക് അല്ലെങ്കിൽ വരാനുള്ള ഒരു സാധ്യതയിലേക്ക് കടക്കുകയാണ് ഹാൻഡ വൈറസ്. ഇപ്പോൾ ഒരാഴ്ചയായിട്ട് നമ്മളെ കുറച്ചധികം ഭീതിപ്പെടുത്തിക്കൊണ്ട് ആ ഒരു വാർത്ത ഇങ്ങനെ സ്പ്രെഡായിക്കൊണ്ടിരിക്കുകയാണ്. WHO പറയുന്നത് കോവിഡ് പോലെ ഒരു മഹാമാരിയായിട്ട് മാറാനുള്ള സാധ്യതയില്ല, അത് വളരെ കർക്കശമായിട്ട് തന്നെയും വളരെ വ്യക്തമായിട്ടും നിരീക്ഷണത്തിലാണ് എന്നാണ് പറയുന്നതെങ്കിലും ഈ വൈറസ് ബാധിക്കാനുള്ളൊരു സാധ്യത 45 ദിവസമാണ് ഇത് എന്താ പുറത്തേക്ക് വരാൻ, അതായത് 45 ദിവസത്തിനുള്ളിൽ ഒരാളുടെ ശരീരത്തിൽ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ക്രൂയിസ് കപ്പലിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ട അതായത് പല രാജ്യങ്ങളിൽ നിന്നുള്ള ഒരു പക്ഷി നിരീക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് പോയപ്പോൾ അവിടെ നിന്നാണ് ഈ ഒരു രോഗം എലിയിൽ നിന്നാണ് ബാധിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഒരു റിസൾട്ടിലേക്കും അല്ലെങ്കിൽ എന്താണ് രോഗം അല്ലെങ്കിൽ എങ്ങനെയാണ് വ്യാപനം വളരെ ശക്തമായിട്ട് തടയാൻ സാധിക്കുന്നത് എന്നുള്ളൊരു നിരീക്ഷണത്തിലാണ് WHO ആണെങ്കിലും എല്ലാ ആരോഗ്യ സംഘടനകളാണെങ്കിലും അല്ലേ.
0: അതെ, അതിൻ്റെ എലിയുടെ വിസർജ്യങ്ങൾക്ക് അത് ഉണങ്ങിയ വായുവുമായി കലരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു അത് ശ്വസിക്കുന്നത് വഴിയാണ് മനുഷ്യരിലേക്ക് ഈ ഒരു രോഗം പകരുന്നത് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു എലി കടിക്കുകയോ അതല്ലെന്നുണ്ടെങ്കിൽ അതിനത് കൈകൊണ്ടോ ഒക്കെ സ്പർശിക്കുകയോ ഒക്കെ ചെയ്താലും ഇങ്ങനെ സംഭവിക്കാം എന്നാണ് പറയുന്നത്. പക്ഷെ ഒരു പ്രത്യേക ഒരു കാര്യം നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരില്ല എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ്. അത് അങ്ങനെ ഒരു ഇത് പറയുന്നില്ല. എന്നാൽ പക്ഷേ ഇതിൻ്റെ വകഭേദങ്ങൾ ഒരുപാട് പകരാം എന്നാണ് WHO പുറത്തിറക്കിയിരിക്കുന്നത്.
1: അതെ, എങ്കിലും പല രീതിയിലുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതായത് യാത്രയിലെ സമ്പർക്കമുള്ള വ്യക്തികൾക്കും ഇതുപോലുള്ള രോഗലക്ഷണങ്ങൾ കാണുന്നതെന്ന് തന്നെയാണ് പറയുന്നത്. അതെ, അപ്പോൾ അർജന്റീനയിൽ നിന്ന് ഉള്ളൊരു പക്ഷി നിരീക്ഷണത്തിൻ്റെ പര്യവേഷണത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു കപ്പലിലാണ് ഇങ്ങനൊരു സ്പ്രെഡ് ഉണ്ടായിരിക്കുന്നത്. അപ്പം നമുക്ക് ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യക്കാരും ആ ഒരു കപ്പലിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് കൂടുതലും ഭയം എന്താ ജനിപ്പിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ വളരെ അലേർട്ടായിക്കൊണ്ടിരിക്കുകയാണ്. എങ്കിലും WHO പറയുന്നത് കോവിഡ് പോലെ വളരെ ശക്തമായ രീതിയിലുള്ള ഒരു മഹാമാരിയിലേക്കോ ഒരു വ്യാപനത്തിലേക്കോ ഈ ഒരു ഹാൻഡ വൈറസ് മാറില്ല എന്ന് തന്നെയാണ് പറയുന്നത്. എങ്കിലും വളരെ ശക്തമായിട്ടുള്ളൊരു വൈറസാണ്, ശ്വാസകോശത്തിനെ വളരെ നല്ല രീതിയിൽ ബാധിക്കുകയും പെട്ടെന്ന് മരണം സംഭവിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അലേർട്ടായിട്ടിരിക്കുക എന്ന് കൂടിയാണ് WHO പുതിയ റിപ്പോർട്ടുകൾ വരുന്നത് അല്ലേ.
0: ഇത് ഒരു 1 മുതൽ 8 ആഴ്ച വരെ സമയമെടുത്താണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നത്. അതുപോലെ തന്നെ പനിയോ അതല്ലാതെങ്കിൽ നിങ്ങൾക്ക് ശരീരത്തിന് വേദനയോ ക്ഷീണം അതുപോലെ തന്നെ ഛർദി വയറുവേദന ഇതൊക്കെ കാണുന്ന ലക്ഷണങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെയാണ് പ്രാരംഭ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ ഓക്കാനോ ഒക്കെ വരുവാണ് എന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഡോക്ടറുമായിട്ട് ഡോക്ടറെടുത്ത് ചെല്ലുക, അത് എന്താണെന്ന് വെച്ചാൽ അത് കണ്ടുപിടിക്കുക. അതുപോലെ തന്നെ ചുമ, ശ്വാസതടസ്സം, രക്തസമ്മർദ്ദം കുറയൽ, ഹൃദയമിടിപ്പിലെ അസാധാരണത്വം ഇതൊക്കെ ഒരു ലക്ഷണങ്ങളായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇപ്പോഴത്തെ ഈ ഒരു മഴയൊക്കെ വരുമ്പോൾ നമ്മൾ കരുതും വേനൽ മഴ കൊണ്ടായിരിക്കാം ഈ ഒരു പനി എന്നൊക്കെ കരുതാം. പക്ഷെ അങ്ങനെയൊന്നും കരുതാതെ

0: ഒരു ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ അപ്പൊ തന്നെ നിങ്ങൾ ഡോക്ടറുടെ അടുത്തേക്ക് പോവുക, അതെന്താണ് എന്ന് സ്ഥിരീകരിക്കുക അല്ലെ. അപ്പൊ അത് ഒക്കെ ഒന്ന് അലേർട്ടായിട്ട് ഇരിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ പറഞ്ഞു വരുന്നത്.
1: യെസ്. അപ്പൊ അതായത് പല രീതിയിൽ ഇപ്പോ അതായത് അർജന്റീനയിലുള്ള ഒരു കപ്പലിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ആ ഒരു സമയത്താണ് ഈ ഒരു വൈറസ് ബാധിക്കുന്നത്, ഹാൻഡ വൈറസ് എന്ന രീതിയിലുള്ള വ്യാപനം ഉണ്ടാവുന്നത്. അപ്പൊ അതിൽ ഇന്ത്യൻ വംശജരായിട്ടുള്ള വ്യക്തികളും ഇന്ത്യക്കാരും ഉണ്ട് എന്നുള്ളതാണ്. പക്ഷെ എങ്കിലും ഇത് വലിയ രീതിയിലുള്ള ഒരു പേടിയിലേക്ക് അല്ലെങ്കിൽ ഒരു ചെറിയൊരു അലേർട്ട് എന്ന രീതിയിൽ മാത്രമാണ് ഒരു ഭയം ജനിപ്പിക്കുക അല്ലെങ്കിൽ കോവിഡ് പോലെ വരുമെന്ന രീതിയിലുള്ള പല ന്യൂസുകളും പല രീതിയിലുള്ള കോൺട്രവേഴ്സീസും നടക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും നമ്മളൊന്ന് ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് വേണ്ടി ഒരു ഇൻഫർമേഷൻ എന്ന രീതിയിൽ പറയുകയാണ്. പക്ഷേ എങ്കിലും ഇതിൻ്റെ ഒരു ന്യൂസ് വരുന്ന ടൈമിലൊക്കെ പറയുന്നത് ഒരു പേടിപ്പിക്കുന്ന രീതിയിൽ പല ന്യൂസ് ചാനലുകളിലും ഇതൊരു ഒരു ഭയാനകമായിട്ടുള്ളൊരു വേർഷനിലേക്കൊക്കെ മാറ്റി ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളത് മാത്രമാണ് പ്രിയപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്യുന്നത് അല്ലേ.
0: നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മുടെ ശ്രോതാക്കളെ അറിയിക്കുന്നത് നിങ്ങൾ അലേർട്ടായിട്ട് ഇരിക്കുക, ഹെൽത്തി ആയിട്ട് ഇരിക്കുക അല്ലേ, അതിനൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് ഹെൽത്തി ആയിട്ടും അലേർട്ടായിട്ടും ഒക്കെ ഇരുന്ന് ഞങ്ങളെ കൂടി ഒന്ന് സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ്.
1: അതെ. അപ്പോൾ പല രോഗങ്ങൾക്കും നമുക്ക് മെയിനായിട്ട് പറയാനുള്ള കാര്യം നമ്മളെപ്പോഴും എന്താ പറയുക, സ്വയം ചികിത്സ എന്നുള്ള രീതിയിലേക്ക് പോകാതെ, ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഒരു പനി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ തന്നെ ഒരു പാരസെറ്റമോൾ കഴിക്കുക അല്ലെങ്കിൽ ഒരു പാരസെറ്റമോൾ കഴിച്ചു കഴിഞ്ഞിട്ട് അതിൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാതെ നിർത്തുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ വീണ്ടും ഒരു പനി വരുമ്പോൾ നമുക്ക് ആ ഒരു ഇമ്മ്യൂണിറ്റി പവർ നമുക്ക് നശിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് പ്രോപ്പറായിട്ട് നമ്മളൊരു എന്താ പറയുക ഒരു ഡോക്ടറിനെ കണ്ട് അതിൻ്റെതായ രീതിയിലുള്ള ചികിത്സാ രീതികൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നില്ല അല്ലേ. ഇത് സ്വയം ചികിത്സ ചെയ്യുകയും യൂട്യൂബിൽ നോക്കി ചെറിയ മരുന്നുകൾ അങ്ങനെ പൊടിക്കൈകൾ ചെയ്യുമ്പോഴാണ് നമുക്ക് വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അതുകൊണ്ട് എപ്പോഴും ഇന്നത്തെ കാലഘട്ടത്തിൽ മഴക്കാലം ആകുമ്പോഴും വേനൽക്കാലം ആകുമ്പോഴും എല്ലാം കുഞ്ഞുങ്ങൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും പല രോഗങ്ങൾ ഉണ്ടാവുന്നുണ്ട്, പ്രത്യേകിച്ചും പുതിയ പുതിയ രോഗങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതിന് സ്വയം ചികിത്സയും സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാം അല്ലെങ്കിൽ തൊട്ടടുത്ത വീട്ടിലൊരു നേഴ്സ് ഉണ്ടെങ്കിൽ അവരോട് ചോദിക്കുക ഇന്ന മരുന്നുകൾ മതിയോ എന്നുള്ള രീതികളൊക്കെ മാറ്റി വെച്ചിട്ട്. പിന്നെ ചിലർക്ക് പ്രത്യേകിച്ച് പറയുന്നൊരു കാര്യമാണ് കുഞ്ഞുങ്ങൾക്കിപ്പോൾ ഇപ്പോൾ എനിക്കൊരു മോളുണ്ട്, ഇപ്പോൾ സാൽബിട്ടാമോൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള മരുന്നുകളൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കും. ഇപ്പോൾ അതേ പനി തന്നെ ആയിരിക്കില്ല വീണ്ടും ഒരു 6 മാസത്തിന് ശേഷം വരുന്നത്. അപ്പോൾ നമ്മൾ അതേ ടാബ്ലറ്റ് അതേ ഒരു മെഷർമെൻറ്റിൽ കൊടുക്കുകയാണെങ്കിൽ ഈ പനി ആ രീതിയിലായിരിക്കില്ല മാറുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക എന്നുള്ളതാണ് ഞാൻ എനിക്ക് പറയാനുള്ളൊരു കാര്യം.
0: അല്ലെ, പറഞ്ഞത് വളരെ കൃത്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കാരണം സ്വയം ചികിത്സ ആദ്യം മാറ്റിവെക്കുക. കാരണം പണ്ടത്തെ കാലമല്ല, പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ആരോഗ്യമുള്ള ഒരു കാലമായിരുന്നു അന്നത്തെ കാലം എന്ന് പറയുന്നത്. പക്ഷേ ഇന്ന് ആരോഗ്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന, ഇമ്മ്യൂണിറ്റി പവർ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിനൊക്കെ ഉള്ള കാരണം നമ്മുടെ പ്രകൃതിയിലെ മാറ്റമായാലും അതുപോലെ തന്നെ നമ്മുടെ ഫുഡിനുള്ള വ്യത്യാസമായാലും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ അനുസരിച്ച് നമ്മൾ ഈ സ്വയം ചികിത്സ എന്ന് പറയുന്ന ഒരു സംഭവം മാറ്റി വെച്ചുകൊണ്ട് തന്നെ ഒരു ഡോക്ടറോട് ചെന്ന് ചോദിച്ചതിന് ശേഷം മാത്രം സ്വയം ചികിത്സ എന്നുള്ളത് മാറ്റിവെച്ച് മരുന്നുകൾ കഴിക്കാൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ, ആതിരെ പറഞ്ഞതുപോലെ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ പനി വരുന്നത് തന്നെ പല രീതിയിലാവാം. ഇപ്പോൾ ഒരു പനി വരുന്നത് ചിലപ്പോൾ ഒരു പക്ഷേ ഒരു നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന ചെറിയൊരു പനിയാവാം. അപ്പോൾ ആ പനി വരുമ്പോൾ പെട്ടെന്ന് തന്നെ ഒരു ടാബ്ലറ്റ് എടുത്ത് കൊടുക്കുക എന്ന് പറയുമ്പോൾ ചില പനികൾ വന്ന് പോകുന്ന പനികളുണ്ട്, അത് നമ്മുടെ ഇമ്മ്യൂണിറ്റി പവറിനെ കുറച്ചുകൂടി കരുത്താക്കത്തതേയുള്ളൂ. അപ്പോൾ ഈ പനി വരിക ഒട്ടനെ കുട്ടികൾക്ക് മരുന്ന് കൊടുക്കുക ഇതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട്, സ്വയം ചികിത്സയൊക്കെ ഒന്ന് മാറ്റി വച്ചിട്ട് സ്വന്തം ആരോഗ്യം, മക്കളുടെ ആരോഗ്യം ഇതൊക്കെ നമ്മുടെ ഡോക്ടർമാർ എന്തിനാണ് ഇത്രയും നാൾ പഠിച്ചൊക്കെ അവരിങ്ങോട്ട് വരുന്നത്, അപ്പോൾ അവർ പറയുന്നത് കേൾക്കുക. അതുപോലെ തന്നെ ആൻറ്റിബയോട്ടിക്സുകൾ കൊടുക്കുമ്പോൾ പലരും ചെയ്യുന്ന ഒരു കാര്യമാണ് ഇതിപ്പോഴും എപ്പോഴും നമ്മളിങ്ങനെ ലൈവിൽ പറയാറുള്ള ഒരു കാര്യമാണ് എങ്കിൽ പോലും വീണ്ടും വീണ്ടും ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. ആൻറ്റിബയോട്ടിക്സ് ഒക്കെ കൊടുക്കുമ്പോൾ പലരും അത് ഫുള്ള് കഴിക്കാറില്ല, ആദ്യം ഒന്നോ രണ്ടോ കഴിച്ചതിന് ശേഷം അവരത് കഴിക്കാറില്ല. പക്ഷേ അങ്ങനെയല്ല, ആൻറ്റിബയോട്ടിക്സ് കൊടുക്കുമ്പോൾ അത് ഫുൾ ആ ഒരു കോഴ്സ് ഫുള്ള് കഴിക്കാൻ ശ്രമിക്കുക. അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി, നമ്മുടെ ആരോഗ്യം നല്ല ഹെൽത്തി ആയിട്ട് തന്നെ പോകും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക.
1: അതെ. അപ്പോൾ എന്തായാലും എല്ലാവരും ഒരു അലേർട്ടായിട്ട് ഇരിക്കുക എന്നതിന് വേണ്ടിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം, ഐ ക്യാൻ വാട്സപ്പ് നമ്പർ 8848558785. യെസ്. അപ്പോൾ നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ആർട്ടിസ്റ്റിൻ്റെ അല്ലേ ഒരു മെഗാ സ്റ്റാർ എന്ന രീതിയിലും ഒരു സൂപ്പർ സ്റ്റാർ എന്ന രീതിയിലും ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിയുടെ ഒരു സൂപ്പർ സോങ് കേട്ടിട്ട് അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം. കേട്ടുകൊണ്ടേയിരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
1: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചിനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
0: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
1: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോൺടാക്ട് 2

0: വിശേഷം കൂടിയുണ്ട്.
1: അപ്പോൾ ഇന്ന് ഈ ഒരു പാട്ടിലേക്ക് പോകുമ്പോൾ തന്നെ ആതിരെ പറയേണ്ടായി, ഒരു നല്ലൊരു പാട്ടാണ് നമ്മൾ കേൾക്കുന്നത്. ആ പാട്ട് കേട്ടതിന് ശേഷം നമുക്ക് ആ ഒരു വിശേഷത്തിലേക്കൊക്കെ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു പാട്ട് കേട്ടപ്പോൾ നിങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും ഇതാരുടെ പാട്ടാണ് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ സിനിമയിലെ ഐക്കൺ സ്റ്റാറായ നമ്മുടെ സ്വന്തം ബണ്ണിക്ക് ജന്മദിനാശംസകൾ നേരുകയാണ് ഞങ്ങൾ ഇന്ന്. എന്താ പറയണ്ടേ, നല്ല തകർപ്പൻ ഡാൻസും അതുപോലെ തന്നെ സ്റ്റൈലും കൊണ്ട് എന്നും നമ്മളെ വിസ്മയിപ്പിച്ചിട്ടേ ഉള്ളൂ നമ്മുടെ അല്ലു അർജുൻ. അപ്പൊ അല്ലു അർജുന്റെ ബർത്ത്ഡേ ആണ് ഇന്ന് എന്നുള്ളതാണ് ആതിര പറയാൻ വന്ന ആ ഒരു വിശേഷം എന്ന് പറയുന്നത്.
0: അല്ലു അർജുൻ എന്ന് കേൾക്കുമ്പോ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഒരു വോയിസ് ഉണ്ട് അല്ലേ. അപ്പൊ ജിസ് ജോയുടെ വോയിസ് ആണ്. അപ്പൊ പല സമയത്തും ഇത് ജിസ് ജോയുടെ ആണോ അതോ അല്ലുവിന്റെ ആണോ എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ചില ഇന്റർവ്യൂസ് ഒക്കെ കേൾക്കുമ്പോൾ അല്ലു അർജുന്റെ വോയിസിൽ കേൾക്കുമ്പോൾ നമുക്ക് എന്തൊരു ഈ വോയിസ് വേണ്ട, ജിസ് ജോയുടെ വോയിസ് ആണ് ഓക്കെ മാച്ച് എന്ന രീതിയിൽ അത്രയും നമ്മൾ സ്നേഹിച്ചിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആക്ടറാണ് നമ്മുടെ സ്വന്തം അല്ലു അർജുൻ. അപ്പൊ അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ ഫീൽ മൈ ലവ് എന്നൊരു ബ്യൂട്ടിഫുൾ സോങ് ആണ് നമ്മൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നത്. അപ്പൊ ആ സോങ്ങിനെ ഇങ്ങനെ ആ ഒരു ഭംഗിയിൽ ഇങ്ങനെ ലയിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു അല്ലെ. യെസ്, അപ്പോൾ അല്ലു അർജുൻ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട, മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു താരം തന്നെയാണ് അല്ലു അർജുൻ. അപ്പൊ അദ്ദേഹത്തിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട മൂവീസ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഇപ്പം സ്റ്റൈലിംഗ് ഒക്കെ പറയുന്ന ടൈമിൽ കണ്ടിരിക്കാൻ രസമാണ്, ഭയങ്കര ക്യൂട്ടാണ് ആര്യ അല്ലെങ്കിൽ നമ്മുടെ ഹാപ്പി ഫിലിമിലൊക്കെ എപ്പോഴും കണ്ടിരിക്കാൻ നമുക്കൊരു കൗതുകമുള്ള ഒരു ആർട്ടിസ്റ്റ് ആണ് അല്ലു അർജുൻ അല്ലെ. ഇപ്പൊ അഭിനയ മികവ് എടുത്തു പറയാനാണെങ്കിൽ ഭയങ്കരമായിട്ടൊന്നും നമുക്ക് തോന്നിയിട്ടില്ലെങ്കിലും ഒരു വേഴ്സറ്റൈലിറ്റി ഒന്നും ഇല്ലെങ്കിൽ കൂടിയും ദാ ഇപ്പൊ പുഷ്പ എന്ന ചിത്രത്തിലൂടെ വീണ്ടും ഒരു ക്യൂട്ട് ബോയ് എന്ന ലുക്കിൽ നിന്ന് മാറി കുറച്ച് ഹാഷ് ആയിട്ടുള്ള കുറച്ചൊരു സ്റ്റണ്ട് അങ്ങനത്തെ ഉള്ള രീതിയിൽ മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു ഫിലിമായിരുന്നു പുഷ്പ അല്ലെ.
1: എനിക്ക് തോന്നുന്നു സ്റ്റൈലിന്റെ രാജകുമാരൻ എന്നൊക്കെ വേണമെന്ന്
0: പറയാം. അതെ, സ്റ്റൈലിന്റെ രാജകുമാരൻ തന്നെയാണ്. നമ്മുടെയൊക്കെ ഒരു ക്രഷ് ആയിരുന്നു നമ്മുടെ ഒരു ചൈൽഡ്ഹുഡിലൊക്കെ. എന്റെ ഒരു പ്രായത്തിലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആർട്ടിസ്റ്റ് ആയിരുന്നു അല്ലു അർജുൻ. അങ്ങനെ ഒരുപാട് ആൾക്കാരുടെ വളരെ ഇപ്പോൾ അദ്ദേഹത്തിനെ പറയുന്നത് തന്നെ അയലത്തെ സൂപ്പർ സ്റ്റാർ അല്ലെങ്കിൽ അയലത്തെ രാജകുമാരൻ എന്നാണ് അദ്ദേഹത്തിനെ പറയുന്നത് തന്നെ. അപ്പോൾ മലയാള ഇൻഡസ്ട്രിയിൽ എടുത്ത് പറയുന്ന ടൈമിൽ അല്ലു അർജുൻ്റെ എല്ലാ സിനിമകളും മലയാളത്തിലേക്ക് റീക്രിയേറ്റ്, അതായത് റീമേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ മലയാളത്തിൽ കാണുമ്പോൾ നമുക്ക് അത്രയും ഇഷ്ടത്തോടു കൂടി നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നത് ആ രീതിയിലുള്ളൊരു പ്രൊഡക്ഷൻ തന്നെയാണ് മലയാളത്തിലും അത് എടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് അല്ലേ. ഇപ്പോൾ മലയാളത്തിലെ ഡയലോഗ്സ് ആണെങ്കിലും പാട്ടുകളാണെങ്കിലും ഇടയ്ക്ക് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ചില സിനിമകൾ നമുക്ക് മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്യപ്പെടുന്ന ടൈമിൽ നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് തോന്നും അയ്യോ ഇത് കേൾക്കുമ്പോൾ ഈ പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടുള്ള പോലെയൊക്കെ തോന്നാറുണ്ട് അല്ലേ. പക്ഷേ അല്ലു അർജുൻ്റെ സിനിമകൾ അല്ലെങ്കിൽ ഇപ്പോൾ റിലീസാവുന്ന പല തെലുങ്കു അല്ലെങ്കിൽ കന്നഡ മൂവീസ് എല്ലാം അടിപൊളിയായിട്ടാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ മലയാള സിനിമ തന്നെയാണ്. ഇപ്പോൾ പുഷ്പ എന്ന സിനിമ എടുത്ത് പറയുമ്പോൾ അതൊരു മലയാള സിനിമയാണ് എന്ന് തോന്നുന്ന രീതിയിലാണ് അതിൻ്റെ പ്രൊഡക്ഷനും അതിൻ്റെ ഒരു സൗണ്ടിങ്ങും അതിൻ്റെ പാട്ടുകളും അതിൻ്റെ ഡയലോഗ്സും ഒക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മലയാളികൾക്കും ഏറ്റവും ആരാധിച്ച് നമ്മൾ ഇഷ്ടത്തോടെ കാണുന്ന ഒരുപാട് മൊഴിമാറ്റ ചിത്രങ്ങളും ഗാനങ്ങളും ഉണ്ടല്ലേ. അപ്പോൾ അതിൻ്റെ കാറ്റഗറിയിൽ തീർച്ചയായും നമുക്ക് എടുത്ത് പറയുന്ന കുറേ പാട്ടുകളിൽ ഒരു സൂപ്പർ സ്റ്റാർ എന്ന രീതിയിലാണെങ്കിലും ഒരു രാജകുമാരൻ എന്ന രീതിയിലാണെങ്കിലും നമ്മുടെ അല്ലു അർജുൻ ആണ് എപ്പോഴും ഇങ്ങനെ ഫോമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹാപ്പി എന്ന മൂവി ആണെങ്കിലും ആര്യ എന്ന മൂവി ആണെങ്കിലും കൃഷ്ണ എന്ന മൂവി ആണെങ്കിലും ബദ്രി അങ്ങനെ കുറേ കുറേ ബദ്രിനാഥ് എന്ന ചിത്രം അങ്ങനെ കുറേ കുറേ സിനിമകളുണ്ട്. ആ സിനിമകളിലൂടെയുള്ള യാത്രയിൽ ഇപ്പോൾ ഒരു മെഗാസ്റ്റാർ അല്ലെങ്കിൽ സൂപ്പർ സ്റ്റാർ എന്ന ഒരു പരിവേഷത്തിലേക്ക് അദ്ദേഹം കടന്നിരിക്കുകയാണ്. ഇപ്പോൾ ഇറങ്ങുന്ന സിനിമയിലെല്ലാം ഒരു ചെറിയൊരു മാറ്റമുള്ളതുപോലെ അല്ലു അർജുന് നോർമൽ ഇപ്പോൾ നമ്മൾ ചിന്തിക്കും അയ്യോ പഴയ അല്ലു അർജുന് മതിയായിരുന്നു ആ മുടിയൊക്കെ ഇങ്ങനെ ഒരു രസമുള്ളൊരു മുടിയായിട്ടുള്ള, പക്ഷേ ഇപ്പോൾ അല്ലു അർജുന് കുറച്ച് മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് എന്താ ഒരു കുറച്ച് ടഫായിട്ടുള്ള ക്യാരക്ടേഴ്സാണ് അദ്ദേഹം തിരഞ്ഞെടുക്കുന്നതെന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് അല്ലേ.
1: അതെ, അപ്പോൾ ഒരുപാട് സിനിമകളിൽ അദ്ദേഹം ഇങ്ങനെ ഒരുപാട് നല്ല നല്ല വേഷങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഒരുപാട് മാറ്റങ്ങളിലേക്കാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതിന് പറഞ്ഞ പോലെ തന്നെ നല്ലൊരു ഒരു മാറ്റത്തിലേക്ക് വരികയാണ്. അപ്പം അദ്ദേഹത്തിന് ഒരുപാട് ഇനിയും ഒരുപാട് സിനിമകളിലുമായിട്ട് നമ്മളുടെ ഇവിടെ വന്ന് അദ്ദേഹത്തിനെ സന്തോഷിപ്പിക്കാൻ കഴിയട്ടെ എന്ന് തന്നെ നമുക്ക് അദ്ദേഹത്തിനെ ആശംസിക്കാം. ഈ ഒരു ദിനത്തിൽ നമുക്ക് നല്ലൊരു ഹാപ്പി ബർത്ത്ഡേ അറിയിക്കുകയാണ്
0: സർ. റേഡിയോ സാന്ത്വനത്തിൻ്റെയും നമ്മുടെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കളുടെയും ഇഷ്ടപ്പെട്ട ഒരു എന്താ പറയുക ബണ്ണിയാണ്, ബണ്ണി എന്നാണ് അദ്ദേഹത്തിന് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ ക്യാരക്ടേഴ്സിലൂടെ തന്നെ അദ്ദേഹത്തിന് ഇങ്ങനെ അറിയപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഈ ഒരു ദിവസത്തിൽ ഒരു ബിഗ് ഹാപ്പി ബർത്ത് ഡേ റേഡിയോ സാന്ത്വനവും ശ്രോതാക്കളും നമ്മുടെ ടീമും എല്ലാം ചേർന്ന് നൽകുകയാണ് അല്ലേ.
1: അപ്പോൾ നമ്മൾ മെസ്സേജിലേക്ക് ഒന്ന് പോകാം. മെസ്സേജുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഐശ്വര്യ ചവറയിൽ നിന്നും എഴുതിയിരിക്കുന്നു, ഗുഡ് മോർണിംഗ് ബീന ഗുവേര ആതിര എന്ന് പറഞ്ഞിട്ടുണ്ട്.
0: ഗുഡ്
1: മോർണിംഗ്. അപ്പോൾ ഇടയ്ക്ക് നിങ്ങളുടെ പ്രോഗ്രാം കേൾക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഞങ്ങൾക്ക് പരിഭവമൊന്നുമില്ല, പക്ഷേ ഇടയ്ക്കല്ലേ കേൾക്കാൻ പറ്റാതുള്ളൂ. പക്ഷേ എന്നും കേൾക്കാൻ ശ്രമിക്കണം കേട്ടോ അല്ലേ. ഞങ്ങളൊക്കെ ഇങ്ങനെ വെയിറ്റിംഗിലാണ് നിങ്ങളുടെ.
0: കുറച്ചൊക്കെ തിരക്ക് മാറ്റി വെച്ചിട്ട് ഇത്ര നേരത്തിന് ടൈമിൽ ഒന്ന് കേൾക്കണം അല്ലേ.
1: അപ്പോൾ ഇന്നത്തേക്ക് കുഴപ്പമില്ല, കുറച്ചല്ലേ കേൾക്കാൻ
0: പറ്റുന്നത്.
1: അപ്പോൾ ഇന്ന് കേൾക്കാൻ പറ്റിയതിനാലാണ് മെസ്സേജ് അയക്കുന്നത്, അത് നന്നായി എന്ന് തോന്നുന്നു. അപ്പോൾ ഹായ് ബീന ചേച്ചി, ജലദോഷമായിരുന്നല്ലോ, ഡോക്ടറെ കണ്ടിട്ടാണോ മരുന്ന് കഴിച്ചത് എന്നൊക്കെ ചോദിച്ച് എന്നെ ഒന്ന് കളിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഐശ്വര്യ, ജലദോഷമൊക്കെ മാറി. ഞാനങ്ങനെ പെട്ടെന്ന് വരുന്ന ജലദോഷത്തിനൊന്നും പോയി ഡോക്ടറെ കാണാറില്ല, അത് താനേ അങ്ങ് പോകും എന്നുള്ളതാണ് എൻ്റെ ഒരു പോളിസി എന്ന് പറയുന്നത്. അപ്പോൾ ഏതായാലും എന്നെ ഒന്ന് അന്വേഷിക്കാൻ തോന്നിയല്ലോ ഐശ്വര്യയ്ക്ക്. അപ്പോൾ താങ്ക് യു, താങ്ക് യു സോ താങ്ക് യു വെരി മച്ച്. അപ്പോൾ അടുത്തത് അടിമാലി നിന്നാണ്. അടിമാലി എന്ന് നമ്മുടെ ബിച്ചോട്ടൻ ഒരു പാട്ടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബിച്ചോട്ടൻ ഉറപ്പായിട്ടും ഞങ്ങൾ പാട്ടൊക്കെ വെച്ച് തരുന്നതായിരിക്കും കേട്ടോ, വിഷമിക്കണ്ട. നമ്മൾ ആതിര പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ആകെ ഒന്നര മണിക്കൂറിലെ ഈ ഒരു ലൈവിൽ നമുക്ക് നിങ്ങളുടെ പാട്ടുകൾ വെച്ച് തരാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ വിട്ടു പോകുന്നതായിരിക്കാം. അതൊന്നുകൂടി നമ്മളെ ഒന്ന് ഓർമ്മിപ്പിക്കുക. അപ്പോൾ അത് പിന്നീടുള്ള ഈ പറയുന്നത് പോലെ ഈ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകൾ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇഷ്ട ഗാനങ്ങളിലൂടെ എന്ന് പറയുന്ന നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി മാത്രമായിട്ട് നമുക്കൊരു പ്രോഗ്രാം ഉണ്ട് ബുധനാഴ്ചകളിൽ 3 മണി തൊട്ട് 4 മണി വരെയാണ്. അപ്പോൾ അതിലേക്ക് നിങ്ങളുടെ പാട്ടുകൾ ഞങ്ങൾ എടുക്കുന്നതായിരിക്കും. ലൈവിലൊക്കെ പറയുന്ന ഒരുപാട് പാട്ടുകൾ ഞങ്ങൾ പലപ്പോഴും ഞങ്ങൾക്ക് അതിനകത്ത് പ്ലേ ചെയ്യാൻ പറ്റാതെ ഇരിക്കുന്ന സമയങ്ങളിൽ ആ പാട്ടുകൾ ഞങ്ങൾ ഇഷ്ടഗാനങ്ങളിലൂടെ നിങ്ങളെ കേൾപ്പിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ആൽബം സോങ്സ് ആണ് നിങ്ങൾ ചോദിക്കുന്നതെങ്കിൽ അത് ഞങ്ങൾ ശനിയാഴ്ച ദിവസങ്ങളിൽ 4 മണിക്ക് മ്യൂസിക് ബീറ്റ്സ് എന്ന് പറയുന്ന ആ ഒരു പ്രോഗ്രാമിലൂടെ കേൾപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് പരിഭവങ്ങളോ പരാതികളോ ഒന്നും വേണ്ട കേട്ടോ. അപ്പോൾ നമ്മുടെ ബാബുരാജൻ സാറ് പറഞ്ഞിരിക്കുന്നത്, നമ്മൾ പനി വന്നാൽ റെസ്റ്റ് എടുക്കണം എന്നാണ് ബാബുരാജൻ സാറിന്റെ ഒരു
0: പോളിസി
1: എന്ന് പറയുന്നത്.
0: കുറച്ച് റെസ്റ്റ് എടുക്കുക, അഥവാ വലിയ പനിയൊക്കെ ആണെങ്കിൽ. പക്ഷെ ഞാൻ അതിനോട് വലിയ രീതിയിൽ യോജിക്കുന്നില്ല, കാരണം ഇന്നത്തെ പനി എന്നൊക്കെ പറയുന്നത് നമുക്ക് സ്വന്തമായിട്ട് ചികിത്സിച്ച് മാറ്റാൻ കഴിയില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു പോളിസി.
1: അങ്ങനെ പോളിസികൾ ഇങ്ങനെ ഒരുപാട്.
0: അപ്പോൾ ഓരോരുത്തർക്കും അവരുടേതായ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പക്ഷെ ബാബുരാജൻ സാർ പറയാണ്, ചെറിയ പനികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മാറും എന്നുള്ളത് തന്നെയാണ് അല്ലേ.
1: അദ്ദേഹം പറയുന്നത് ഒരേ ഒരു പനി മാത്രമേ ഉള്ളൂ, പലതരം പനി ഇല്ല എന്നാണ്. അത് അദ്ദേഹത്തിന്റെ ഒരു പോളിസി ആയിരിക്കാം ആതിര പറഞ്ഞതുപോലെ അല്ലെ. അതുപോലെ തന്നെ കൊറോണ സമയത്ത് വാക്സിൻ എടുത്തവരൊക്കെ ഇപ്പോൾ ചില ആരോഗ്യ പ്രശ്നങ്ങളാൽ വലയുകയാണെന്നും അദ്ദേഹം.
0: നമ്മൾ എടുത്തു പറഞ്ഞൊരു കാര്യം തന്നെയാണ്, ഇപ്പൊ പല ഇഷ്യൂസും വളരെ വലിയ രീതിയിലുള്ള ഒരു സൈഡ് എഫക്റ്റിലോട്ടൊക്കെ മാറുന്നുണ്ട്. പക്ഷെ അന്നത്തെ ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് അങ്ങനെ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ എടുക്കാനേ സാധിക്കുള്ളായിരുന്നു അല്ലെ. അപ്പൊ അന്ന് കോവിഡ് ശക്തമായ രീതിയിൽ തന്നെയാണ് ബാധിച്ചിട്ടുണ്ടായിരുന്നത്, അത് നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ് അല്ലെ. അന്ന് നമ്മൾ ഒരുപാട് പ്രശ്നങ്ങളും കോവിഡ് എന്ന രീതിയിൽ നമുക്ക് ഒരു വ്യാപനം ഒക്കെ ഉണ്ടായ ഒരു ടൈമാണ്. അപ്പോൾ അതൊരിക്കലും തെറ്റാണ് നമുക്ക് പറയാൻ പറ്റില്ല, ശക്തമായൊരു രോഗം തന്നെയായിരുന്നു അന്ന് നമുക്ക് വ്യാപിച്ചിരുന്നത് അല്ലേ.
1: അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറ്റൊരു അഭിപ്രായം എന്ന് പറയുന്നത് മരുന്നുകൾ തന്നെയാണ് വില്ലനെന്നാണ്, കാരണം മരുന്നുകൾ അധികം കഴിക്കേണ്ട എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വരുന്നത്. അപ്പോൾ അതൊക്കെ ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളാണല്ലോ. അപ്പോൾ നമ്മുടെ ലീലാമണി ചേച്ചി എഴുതിയിട്ടുണ്ട്, ഹായ് ആതിര, ബീന, ശ്രീലക്ഷ്മി, 3 പേർക്കും നല്ലൊരു ദിവസം നേരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലീലാമണി ചേച്ചി, ഞങ്ങൾ തിരിച്ചും ഒരു നല്ല ദിവസം ചേച്ചിക്ക് നേരുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ അടിമാലി ഫ്രണ്ട്സിനും നല്ലൊരു ഹായ് അയച്ചിട്ടുണ്ട് കേട്ടോ.
0: ഹായ്, നമ്മൾ തിരിച്ച് ഹായ് അയക്കുകയാണ്. അപ്പോൾ നമ്മുടെ അടിമാലിക്കാരൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ടോ?
1: അതെ. അപ്പോൾ നിങ്ങൾ 3 പേരും കൂടിയുള്ള അവതരണം സൂപ്പർ സൂപ്പർ സൂപ്പർ എന്നൊക്കെ ഇങ്ങനെ അയച്ചിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു, താങ്ക് യു സോ മച്ച്.
0: ആക്ച്വലി നമ്മൾ 2 പേരേ ഉള്ളൂ അവതരണം.
1: ഇല്ല, 3 പേർക്കും കൂടി ഇരിക്കട്ടെ.
0: അപ്പോൾ നമ്മുടെ 3 പേരും ടെക്കായിട്ടിരിക്കുന്ന ശ്രീലക്ഷ്മി ഉൾപ്പെടെയാണ് 3 പേർക്കും നമ്മുടെ ചേച്ചി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്തിരിക്കുകയാണ് അല്ലേ.
1: അപ്പോൾ ഈ ഒരു സപ്പോർട്ടാണല്ലോ നമ്മളുടെ ഒരു ഈ സൂപ്പർ സൂപ്പർ എനർജിയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇനിയും നിങ്ങളുടെയൊക്കെ സൂപ്പർ സൂപ്പർ എനർജിയിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകാനായിട്ട് മെസ്സേജുകളൊക്കെ പെട്ടെന്ന് അയച്ചോളൂ. അപ്പോൾ ചേച്ചി, നമുക്കൊരു പാട്ട് ചോദിച്ചിട്ടുണ്ട്, ഉയിരിൻ ഉയിരെ എന്ന് തുടങ്ങുന്ന ഒരു തമിഴ് പാട്ട് വെച്ച് തരുമോ എന്ന്. ഉറപ്പായിട്ടും വെച്ച് തരുന്നതായിരിക്കും.
0: ഒരുപാട് സോങ് സജഷൻസ് വരുന്നുണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് നമ്മൾ മാക്സിമം പ്ലേ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാം മെസ്സേജ് അയച്ചോളൂ. അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8484855785. ഈ ഒരു നമ്പറിലാണ് മെസ്സേജ് അയക്കേണ്ടത്. നമ്മുടെ സമയം 10:46 ആയിരിക്കുന്നു. അപ്പോൾ നമുക്ക് മനോഹരമായിട്ടുള്ള ഒരു മലയാളം സോങ് കേട്ടിട്ട് തിരികെ എത്താം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ഹൈസ്കൂൾ ജംഗ്ഷൻ കൊല്ലം. ശ്വാസകോശ ത്വക്ക് രോഗ അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബും. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ടെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279863.
1: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം.

0: പാൻ കാർഡുമായി സ്കൈ സെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
1: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ ഒത്തിരി ഒത്തിരി വിശേഷങ്ങളൊക്കെ പങ്കുവച്ചുകൊണ്ട് നിങ്ങളോടൊപ്പം ഇങ്ങനെ സൂപ്പർ സൂപ്പർ എനർജറ്റിക് ആയിട്ട് ഇരിക്കുന്നത് ഞാൻ ബീന ഗുവേരിയും എന്നോടൊപ്പം
2: ആതിര. യെസ്, അപ്പൊ നമ്മള് നല്ലൊരു പാട്ട് കേട്ടു അല്ലേ, ഒരു ബ്യൂട്ടിഫുൾ സോങ് ഒക്കെ കേട്ട് നമ്മൾ ഇങ്ങനെ ഇരിക്കാണ്. അപ്പൊ എല്ലാ പ്രിയപ്പെട്ടവർക്കും മെസ്സേജ് അയക്കാം. അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848 5 8 7 8 5 8 4 8 5 5 8 7 8 5
1: എന്ന നമ്പറിലേക്ക് പെട്ടെന്ന് തന്നെ മെസ്സേജുകളൊക്കെ അയച്ചോളൂ. അപ്പൊ മെസ്സേജുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ മെസ്സേജിലേക്ക് പോകുമ്പോൾ നമ്മുടെ അടിമാലിയിൽ നിന്നൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. നമുക്കതൊന്ന് കേട്ട് നോക്കാം. നമ്മുടെ അഭിലാഷ് അടിമാലിയാണ് അയച്ചിരിക്കുന്നത്, നമുക്കതൊന്ന് കേൾക്കാം.
3: ഞാൻ അഭിലാഷ് അടിമാലി, റേഡിയോ സാന്ത്വനത്തിന്റെ എല്ലാ പ്രേക്ഷകർക്കും ശുഭദിനം നേരുന്നു.
1: അപ്പോ നമ്മുടെ ബിജു അടിമാലി നമുക്ക് വേണ്ടിയിട്ട് ഒരു ശുഭദിനം,
2: എല്ലാവർക്കും ഒരു ശുഭദിനം നേർന്നിരിക്കുകയാണ്. അപ്പോ തീർച്ചയായും നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു. അപ്പോ നിങ്ങൾക്കും ഒരു നല്ലൊരു ദിവസം നമ്മൾ നേരാണ് അല്ലേ.
1: അതെ. അപ്പോ അടിമാലിയിലുള്ള എല്ലാവർക്കും, എസ്പെഷ്യലി നമ്മുടെ അടിമാലി ബ്രദേഴ്സിന്റെ ഏറ്റവും ചങ്കായിട്ട് നിൽക്കുന്ന ഒരാളുണ്ട് അല്ലേ, ആരാണത്? ബിനീഷ് അടിമാലി. ബിനീഷ് അടിമാലിക്ക് സുഖമായിട്ട് ഇരിക്കുന്നു എന്നൊക്കെ ഞങ്ങൾ കരുതുന്നു. അദ്ദേഹത്തിന് ഞങ്ങൾ എസ്പെഷ്യലി ഒരു നല്ലൊരു ഗുഡ് മോർണിംഗ് നേരുകയാണ്. അപ്പോൾ നമ്മുടെ ബിജു അടിമാലി ഒത്തിരി സ്നേഹത്തോടെ നേരുന്നു ശുഭദിനം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി ഒത്തിരി സ്നേഹത്തോടെ ഞങ്ങളും തിരിച്ചും നേരുകയാണ് ശുഭദിനം. അപ്പോൾ നമ്മുടെ ബിജു അടിമാലി ഒരു പാട്ടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമുക്കത് പ്ലേ ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ എന്തായാലും ബിജു അടിമാലിക്ക് വേണ്ടിയിട്ട് ആ പാട്ട് പ്ലേ ചെയ്തിരിക്കും. അപ്പോൾ അത് ബിജു അടിമാലി അതിനുള്ള പരിഭവങ്ങളൊന്നും വേണ്ട. ഞങ്ങൾ എപ്പോഴും പറയാറുള്ളതാണ്, നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ ഞങ്ങൾ ഉറപ്പായിട്ട് ഇട്ട് തരുന്നതായിരിക്കും. പല കാരണങ്ങൾ കൊണ്ട് ചിലപ്പോൾ ഒരു പക്ഷേ നമുക്ക് ഇടാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അതിൽ പരിഭവമോ പരാതിയോ ഒന്നും വേണ്ട കേട്ടോ. അടുത്ത ലിങ്കിലോ അല്ലെങ്കിൽ അടുത്ത ഈ പറയുന്നത് പോലെ തന്നെ ഇഷ്ടഗാനങ്ങളിലൂടെ ഒക്കെ നിങ്ങളുടെ പാട്ടുകൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളുടെ റേഡിയോ സാന്ത്വനം 90.4 FM ഞങ്ങൾ പ്ലേ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ഈ റേഡിയോ സാന്ത്വനം 90.4 FM.
2: അപ്പോൾ നിങ്ങൾക്ക് മെസ്സേജ് അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ ഇതാണ്, 8 4 8 5 5 8 7 8 5. അപ്പൊ സമയം 10 മണി കഴിഞ്ഞ് 54 മിനിറ്റ് ആയിരിക്കുന്നു. അപ്പൊ നമുക്ക് വിശേഷങ്ങളിലേക്ക് കടക്കാം അല്ലേ.
1: അതെ. അപ്പൊ വിശേഷങ്ങളിലേക്കൊക്കെ കടക്കുന്നതിന് മുൻപ് തന്നെ നമ്മുടെ അടിമാലി ബ്രദേഴ്സ് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഡിയർ റേഡിയോ ടീം എന്നയച്ചിട്ടുണ്ട്. അപ്പോൾ ഐ ആം ഹാപ്പി ടു ഷെയർ ദാറ്റ് മൈ ബെസ്റ്റ് ഫ്രണ്ട് ടോം സീസ് ഗെറ്റിംഗ് മാരീഡ് ഓൺ സൺഡേ May 10th എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അവിടെ ഇങ്ങനെ വിവാഹങ്ങളുടെ ഒരു കോഴ്സ്
2: നമ്മൾ ഇന്നലെയും പറഞ്ഞിരുന്നു ഈ ഒരു മാരേജിനെ പറ്റിയിട്ട്. അപ്പൊ തീർച്ചയായും ഇനി കഴിഞ്ഞ ലൈവില് അപ്പൊ ടോമിന്റെ വിവാഹം ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ കഴിഞ്ഞ ലൈവിൽ ഇതുപോലെ പ്രീതി ടീച്ചർ പറയുണ്ടായി. എനിക്ക് തോന്നുന്നു നമ്മുടെ ഏറ്റവും അടുത്ത റിലേറ്റീവ്സിന്റെ ഒരു വിവാഹം പോലും നമ്മൾ ഇത്രയും ആഘോഷിച്ചിട്ടില്ല. ഒരു റേഡിയോ തന്നെ ആഘോഷിച്ചൊരു വിവാഹമായിരുന്നു
1: ലോകം മുഴുവൻ.
2: അതെ. അപ്പൊ അങ്ങനെ അദ്ദേഹത്തിന്റെയും വിവാഹത്തിലേക്ക് അടുക്കാണ്. അപ്പൊ നല്ലൊരു വിവാഹ മംഗള ആശംസകൾ നേരത്തെ തന്നെ നമ്മുടെ റേഡിയോ ടീം നൽകുകയാണ് അല്ലേ.
1: അതെ. അപ്പൊ ഐ വുഡ് ലൈക്ക് ടു ഇൻവൈറ്റ് ഓൾ ഓഫ് യു ടു കീപ് ഹിം ഇൻ യുവർ പ്രയേഴ്സ് ആൻഡ് ബ്ലെസ്സിങ്സ് ആസ് ഹി ബിഗിൻസ് ദിസ് ബ്യൂട്ടിഫുൾ ന്യൂ ചാപ്റ്റർ ഇൻ ലൈഫ് എന്ന് പറഞ്ഞിട്ടുണ്ട്. വിഷിംഗ് ദി കപ്പിൾ ലൈഫ് ടൈം ഫിൽഡ് വിത്ത് ലവ് ഹാപ്പിനെസ് ആൻഡ് ടുഗദർനെസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഗാഡ്സ് അടിമാലി ബ്രദേഴ്സ് എന്നുള്ള മെസ്സേജ് ഒക്കെ അവരിങ്ങനെ അയച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഒക്കെ അല്ലേ സന്തോഷവും ആഗ്രഹവും ഹൃദയവും ഒക്കെ നിറഞ്ഞ ഒരു ആശംസകൾ തന്നെ ഞങ്ങൾ എന്നും നേർന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ നല്ലൊരു ജീവിതം തന്നെ ഉണ്ടാവട്ടെ അവർക്ക് എന്നാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത്.
2: അപ്പോൾ നമുക്ക് നമ്മുടെ വിശേഷങ്ങളിലേക്ക് കടക്കാം. നിങ്ങൾ മെസ്സേജ് അയച്ചുകൊണ്ടേയിരിക്കും. ഐ ക്യാൻ വാട്സ്ആപ്പ് നമ്പർ 8 4 8 5 5 8 7 8 5. അപ്പോൾ May 8 എന്ന് പറയുമ്പോൾ ഒരുപാട് സൂപ്പർ ഷൈനിങ് ആയിട്ടുള്ള വ്യക്തികളുടെ പിറന്നാൾ ദിവസമാണെന്ന് തോന്നുന്നു
1: അല്ലേ. നമ്മൾ
2: നേരത്തെ നമ്മുടെ അല്ലു അർജുനെ പറ്റി പറഞ്ഞു, പാട്ടൊക്കെ കേട്ട് രസിച്ചൊക്കെ ഇരിക്കുമായിരിക്കും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇതാ സ്പോർട്സിലെ ഒരു ഷൈനിങ് സ്റ്റാർ എന്ന് പറയപ്പെടുന്ന നമ്മുടെ ഷൈനി വിൻസെന്റ് അതെ മാമിൻ്റെ പിറന്നാൾ ദിവസമാണ് ഇന്ന് May 8. അപ്പൊ മാമിനെ പറ്റി പറയുമ്പോൾ 1984 അതായത് 4 തവണ ഒളിമ്പിക്സിൽ തുടർച്ചയായിട്ട് മത്സരിച്ച ആദ്യ മലയാളിയാണ് ഷൈനി വിൽസൺ. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഒളിമ്പിക്സിൽ സെമി ഫൈനലിലേക്ക് കടന്ന ആദ്യ ഇന്ത്യൻ വനിത കൂടിയാണ് ഷൈനി വിൻസൺ. അപ്പൊ ഒരു ഷൈനിങ് സ്റ്റാർ തന്നെയാണ് ഷൈനി വിൽസൺ അല്ലേ.
1: നമ്മുടെ അഭിമാനമായ നമ്മുടെ ട്രാക്കിലെ റാണി എന്ന് കൂടി വേണമെങ്കിൽ നമുക്ക് ഷൈനി വിൽസനെ വിശേഷം

0: പ്രദർശിപ്പിക്കാം അല്ലേ. അപ്പം മാഡത്തിൻ്റെ അഭിമാനിക്കാൻ വക നൽകിയ, നമ്മുടെ മലയാളി എന്ന നിലയിൽ നമുക്ക് അഭിമാനിക്കാൻ വക നൽകിയ ഒരു കായിക താരം കൂടിയാണ് നമ്മുടെ ഷൈനി മാം എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് പറയുമ്പോഴും അദ്ദേഹം ഷൈനി മാമിന് റേഡിയോ സാന്ത്വനം 90.4 FM വക ഹൃദയം
1: ഒരു ബിഗ് ഹാപ്പി ബർത്ത്ഡേ നേരെയാണ്. അപ്പൊ ഇന്ന് എന്തായാലും നല്ല ഒരു സ്പോർട്സ് എന്ന രീതിയിൽ നമുക്ക് എല്ലാവർക്കും നമ്മുടെ രാജ്യം റിലേറ്റ് ചെയ്ത് പറയുമ്പോൾ സ്പോർട്സ്, നമ്മുടെ ക്രിക്കറ്റ് ആണെങ്കിലും അങ്ങനെ ഒരുപാട് സ്പോർട്സ് ഇനങ്ങളിൽ നമ്മുടെ രാജ്യത്തിന് വേണ്ടി റെപ്രസെന്റ് ചെയ്ത് ഉള്ള വ്യക്തികളെ നമുക്ക് കാണുമ്പോഴും അവരുടെ കാര്യങ്ങളെ പറ്റി പറയുമ്പോഴെല്ലാം ഒരു പ്രൗഡ് മൊമെന്റ് ആണ് അല്ലേ. അപ്പൊ അതിനൊപ്പം ചേർത്ത് നിർത്താൻ സാധിക്കുന്ന ഒരു ഷൈനിങ് സൂപ്പർ സ്റ്റാർ തന്നെയാണ് ഷൈനി വിൻസെന്റ്. അപ്പോൾ മാമിന് ഒരു നല്ലൊരു ബർത്ത്ഡേ നമ്മൾ ആക്കുക, ഒരു ആശംസിക്കാണ് റേഡിയോ സാന്ത്വനത്തിൽ നിന്ന്. അപ്പോൾ 92 ബാഴ്സലോണ ഒളിമ്പിക്സിൽ ഇന്ത്യൻ സംഘത്തെ നയിച്ച് തന്നെ ദേശീയ പതാക ഏന്തിയ വനിത കൂടിയാണ് ഷൈനി വിൻസെന്റ്. അപ്പോൾ അങ്ങനെ ഒരുപാട് ബഹുമതികൾ ഷൈനി മാമിന് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഒരുപാട് സ്വർണം, വെങ്കലം, വെള്ളി, അങ്ങനെ നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിച്ച് ഒരുപാട് പ്രകീർത്തനങ്ങൾ ലഭിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് ഷൈനി വിൻസെന്റ് അല്ലേ.
0: അതെ, അർജുന അവാർഡും പത്മശ്രീയും ഒക്കെ നൽകി നമ്മുടെ രാജ്യം ആദരിച്ച നമ്മുടെ പ്രിയപ്പെട്ട ഷൈനി വിൻസെന്റ്. അതുപോലെ തന്നെ ഇരു നമ്മുടെ പുതുതലമുറയ്ക്ക് ഈ ഒരു കായിക താരങ്ങൾക്ക് ഇന്നും ഒരു വലിയ പ്രചോദനമാണ് നമ്മുടെ ഷൈനി വിൽസൺ എന്നൊക്കെ പറയുന്നത് അല്ലേ. അപ്പോൾ അവരൊക്കെ ഇത് കണ്ടു പഠിക്കട്ടെ അല്ലേ. അവരുടെ ഏറ്റവും കരിയറിലെ ഏറ്റവും മികച്ച ഒരു പ്രകടനം എന്തായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ ശ്രോതാക്കൾക്കും അതിനെക്കുറിച്ചൊക്കെ വളരെയേറെ അറിയാം എന്ന ഒരു കാര്യമാണ്. അപ്പോൾ അവർക്ക് അഭിപ്രായങ്ങൾ പറയാനുണ്ടാകും. ഷൈനി വിൽസന്റെ ഏത് പ്രകടനമാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്?
1: നമ്മുടെയൊക്കെ മനസ്സിൽ ഇങ്ങനെ തങ്ങി, ഇപ്പോൾ മാമിൻ്റെ ഒരു ഫേസ് നമുക്ക് കാണുമ്പോൾ വളരെ സുപരിചിതമായിട്ടുള്ളൊരു ഫേസ് ആണ്. പക്ഷേ മുമ്പുള്ള കാലത്ത്, അതായത് 84 ഉള്ളൊരു പിക്കുണ്ട്, അതിൽ വളരെ ക്യൂട്ടായിട്ടുള്ളൊരു ഫേസിലാണ് മാം ഇങ്ങനെ ഓടുന്നതും. എനിക്ക് തോന്നുന്നു എക്കാലത്തെയും മധ്യദൂര അത്ലറ്റിക് എന്നുള്ള ഒരു സ്ഥാനം ലഭിച്ചിട്ടുള്ളതും ഇന്ത്യയിൽ അങ്ങനെ ഒരു ബഹുമതി ലഭിച്ചിട്ടുള്ളതും ഷൈനി മാമിന് തന്നെയാണ്. അപ്പോൾ അത്രയും ഒരു പ്രഗത്ഭയായിട്ടുള്ള അല്ലെങ്കിൽ പ്രശസ്തയായിട്ടുള്ളൊരു വ്യക്തി കൂടിയാണ് ഷൈനി മാം. അപ്പോൾ അത് ഒരു മലയാളിയാണ് എന്നതിൽ നമുക്ക് അഭിമാനിക്കാം അല്ലേ.
0: തീർച്ചയായിട്ടും 1992 ബാഴ്സലോണ ഒളിമ്പിക്സിൽ നമ്മുടെ ഇന്ത്യൻ പതാക ഏന്തി നമ്മുടെ ടീമിനെ നയിച്ച ആദ്യത്തെ വനിത എന്നൊരു ചരിത്രപരമായ നേട്ടം കൂടി ഈ ഒരു മാമിനുണ്ട് എന്നുള്ളതാണ് അല്ലേ. അത് അവരുടെ സ്വന്തമാണ് എന്നുള്ളതാണ്. അത് മാത്രമല്ല, 4 ഒളിമ്പിക്സുകളിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച അപൂർവ പ്രതിഭയാണ് നമ്മുടെ ഷൈനി മാഡം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊക്കെ ഒന്ന് അത് പറയുമ്പോൾ തന്നെ, അതെ അതെ, നമുക്ക് പറയുമ്പോൾ തന്നെ ആ ഒരു പ്രൗഡ് മൊമെന്റ് നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ 800 ഓട്ടത്തിൽ 14 തുടർച്ചയായി ഇന്ത്യയുടെ ദേശീയ ചാമ്പ്യൻ ആയിരുന്നു. അതൊക്കെ ചില്ലറ കാര്യമാണോ അല്ലേ ആതിര. അപ്പോൾ അതൊക്കെ നമ്മൾ എന്താ പറയുക, ഈ ഒരു നിമിഷത്തിൽ ഷൈനി മാമിനെ ഓർക്കാൻ കഴിഞ്ഞ ഈ ഒരു നിമിഷത്തിൽ നമ്മളത് ഓർത്തെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ശ്രോതാക്കൾക്കും ഇങ്ങനെ ഷൈനി മാമിൻ്റെ ഏത് മൊമെൻ്റ് ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. അപ്പോൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്, 8 8 4 8 5 5 8 7 8 5. അപ്പോൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് സമയം 11
1: അപ്പോൾ നമ്മുടെ സമയം 11 അപ്പോൾ നമുക്ക് ചെറിയൊരു ബ്രേക്കിലേക്ക് പോകാം. ഷൈനി മാമിനൊരു ഡെഡിക്കേഷൻ എന്ന രീതിയിൽ ഒരു പവർഫുൾ സോങ്ങിലേക്ക് നമ്മൾ പോകുന്നു. കേട്ടുകൊണ്ടേയിരിക്കുന്നു, ആസ്വദിച്ചുകൊണ്ടേയിരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ഷോപ്പിൽ സൗന്ദര്യവും തിളക്കവും സ്റ്റൈലും ഒരുമിച്ചുണ്ടായാൽ എങ്ങനെയിരിക്കും?
1: അടിപൊളിയല്ലേ?
0: അങ്ങനെയെങ്കിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ലക്ഷ്മീക്ഷത്തിലേക്ക്. പ്രീമിയർ കോസ്മെറ്റിക്സ്, ജ്വല്ലറി, ട്രെൻഡി ഹെയർ, സ്റ്റൈൽ ആക്സസറീസ് തുടങ്ങി ട്രഡീഷണൽ മുതൽ ട്രെൻഡി വരെ ബ്യൂട്ടി, സ്റ്റൈൽ, എലഗൻസ് എല്ലാത്തിനും ഒറ്റ പേര് ലക്ഷ്മീഷം. കൊല്ലം KSRTC ബസ് സ്റ്റാൻഡിന് എതിർവശം. കോൺടാക്ട് 8891747673. വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. പ്രിയപ്പെട്ടവർ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ് ഷോ ആണ്. അപ്പോൾ നിങ്ങളും ഈ ഒരു ലൈവ് ചാറ്റ് ഷോയിൽ ഒരുപാട് മെസ്സേജസ് ഒക്കെ അയച്ചുകൊണ്ടേ ഇരിക്കും. അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8848558785. ഈ ഒരു നമ്പറിലാണ് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നത്. അപ്പോൾ പെട്ടെന്ന് മെസ്സേജ് ചെയ്തോളൂ. അപ്പോൾ നമുക്ക് ഇനി കുറച്ച് സമയം കൂടി മാത്രമേ ഉള്ളൂ. സമയം 11 മണി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നമ്മൾ നല്ലൊരു പാട്ട് കേട്ടു, നമ്മുടെ ഷൈനിങ് സ്റ്റാർ. അപ്പോൾ മാമിന് വേണ്ടി ഒരു സ്പെഷ്യൽ ഡെഡിക്കേഷൻ കൂടിയായിരുന്നു, ഒരു സൂപ്പർ സോങ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഓണേ സീറ്റിൽ ഞാൻ ആതിര, എന്നോടൊപ്പം വീണകുവീര. ഇങ്ങനെ അടുത്ത സബ്ജക്റ്റിനെ പറ്റി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ?
2: സബ്ജക്റ്റ് എന്നുള്ളതിലല്ല, നമ്മുടെ ശ്രോതാക്കൾ ഇങ്ങനെ മെസ്സേജുകൾ അയച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു മെസ്സേജിൽ ഇങ്ങനെ എൻ്റെ കണ്ണിങ്ങനെ തറഞ്ഞു നിന്ന് പോയതാണ് ആതിര. നമ്മുടെ മെസ്സേജ് അയച്ചിരിക്കുന്നത് നമ്മുടെ ഷീജ ചേച്ചിയാണ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ഷീജ ചേച്ചിയുടെ മെസ്സേജ് ഇങ്ങനെ വായിച്ച് ഞാനിങ്ങനെ ഒരു വേറൊരു ലോകത്തിലേക്ക് ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുമ്പോഴാണ് ആതിര എന്നെ അവിടുന്ന് വിളിച്ചുണർത്തി ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഷീജ ചേച്ചി എപ്പോഴും മെസ്സേജ് അയക്കാറുള്ളത് കാവ്യാത്മകമായിട്ടാണ് ഓരോ വാക്കുകളും വരികളും എഴുതാറുള്ളത്. അപ്പോൾ അതിലേക്ക് ഞാൻ അങ്ങോട്ട് പോയി. അപ്പോൾ ഷീജ ചേച്ചി അയച്ചിരിക്കുന്നത് ഗുഡ് മോർണിംഗ് ഡിയർ ബീന, ആതിര, ശ്രീ എന്ന് അയച്ചിട്ടുണ്ട്. അപ്പോൾ ഗുഡ് മോർണിംഗ് ചേച്ചി. അപ്പോൾ മൂന്ന് പേരും അടിപൊളിയാണെന്നാണ് ചേച്ചി അയച്ചിരിക്കുന്നത്. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ മഴയുടെ കാര്യം പറഞ്ഞപ്പോൾ കൊട്ടും കുരവയും കുഞ്ഞു നാദസ്വരമേ ആയിട്ടുള്ളൂ, കച്ചേരി ആയിട്ടില്ലെന്നാണ് നമ്മുടെ ഷീജ ചേച്ചിയുടെ ഒരു അഭിപ്രായം. ഷീജ ചേച്ചി വിഷമിക്കേണ്ട, കച്ചേരി ആകാനുള്ള സമയമായി വരുന്നതേ ഉള്ളൂ. പിന്നെ കച്ചേരി തുടങ്ങുമ്പോൾ അത് നിർത്താൻ മാത്രം ചേച്ചി പറയുന്നത്.
0: നമ്മൾ സാധാരണ നമ്മുടെ എല്ലാവരുടെയും ഒരു കുഴപ്പമാണ്, ചൂട് വരുന്ന ടൈമിൽ നമ്മൾ പെട്ടെന്ന് മഴയെ കാത്തിരിക്കും, മഴയ്ക്ക് വേണ്ടിയുള്ള പാട്ടുകൾ കാര്യങ്ങളെല്ലാം. അത് കഴിഞ്ഞ് മഴ വന്നു കഴിയുമ്പോൾ മഴ ഒന്ന് മാറി ആ സൂര്യനെ ഒന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കും. സാധാരണ ഈ തുണിയൊക്കെ കഴുകിയിട്ട് അത് ഉണക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു ചൂടൊന്ന് നമ്മുടെ ശരീരത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ കാത്തിരിക്കുന്ന ഒരു മൊമെന്റിലേക്കാണ് നമ്മളിതാ ഇനി ജൂൺ കാലഘട്ടത്തിലേക്ക്, അതായത് മെയ് പകുതിയോട് കൂടി മഴയൊക്കെ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു രീതിയിലേക്കാണ് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്നുള്ള റിപ്പോർട്ടൊക്കെ പ്രകാരം. അപ്പോൾ അതുകൊണ്ട് ഇനി നമ്മൾ എന്താണ് ചെയ്യുന്നത്? ചൂടിന് വേണ്ടിയുള്ളൊരു കാത്തിരിപ്പാണ് അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള രണ്ട് രീതിയിലുള്ള ഒരു വൈരുദ്ധ്യങ്ങളിലൂടെ നമ്മൾ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്.
2: അതെ. അപ്പോൾ നമ്മുടെ ഷീജ ചേച്ചി എന്തായാലും ഒരു കച്ചേരിക്കൊക്കെ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പോൾ ഷീജ ചേച്ചി ആഗ്രഹിക്കുന്ന പോലെ തന്നെ ഒരു വലിയ കച്ചേരി തന്നെ ഉണ്ടാവട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അപ്പോൾ ബുക്സിൻ്റെ മണത്തെക്കുറിച്ച് പറഞ്ഞാൽ ഞാൻ ഇപ്പോഴും പുതിയ ബുക്കൊക്കെ കൊണ്ടുവരുമ്പോൾ മണത്ത് നോക്കാറുണ്ട്. ഇപ്പോഴത്തെ കുട്ടികൾ ബുക്ക് തുറന്ന് നോക്കുന്നത് എക്സാമിൻ്റെ തലേന്നാണെന്നാണ് ചേച്ചിയുടെ ഒരു അഭിപ്രായം. അത് ശരിക്കും സത്യമാണ് ചേച്ചി പറയുന്നത്. കാരണം അവർക്കിപ്പോൾ ബുക്സിൻ്റെ മണമൊക്കെ അവരിങ്ങനെ നോക്കാറൊന്നുമില്ല. പക്ഷെ പഴയ ആൾക്കാർ അങ്ങനെയല്ല, ബുക്സിൻ്റെ മണമൊക്കെ ഇങ്ങനെ നോക്കാറുണ്ട്. അപ്പോൾ ചേച്ചി ഇപ്പോഴും ആ ഒരു രീതിയിൽ പുതിയ ബുക്കുകൾ, കുട്ടികളുടെയൊക്കെ ബുക്കുകൾ കൊണ്ടുവരുമ്പോൾ ചേച്ചി ഇങ്ങനെ നോക്കാറുണ്ട് എന്നാണ് ചേച്ചി പറയുന്നത്. അപ്പോൾ നമ്മുടെ ബാബുരാജൻ സാറ് ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ബുധനാഴ്ചയ്ക്ക് പകരം എല്ലാ ദിവസവും രാവിലെ 11 മണി മുതൽ 12 മണി വരെ ഇഷ്ടഗാനങ്ങളിലൂടെ എന്ന പ്രോഗ്രാം പ്രക്ഷേപണം ചെയ്യണം എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. ഉറപ്പായിട്ടും അങ്ങയുടെ അഭിപ്രായം ഞങ്ങൾ മുഖവിലേക്ക് എടുക്കുന്നതായിരിക്കും. ഞങ്ങൾ അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കാം. രാജാ ഋഷി എന്ന പഴയ തമിഴ് ചിത്രത്തിലെ മാൻകണ്ടേൻ എന്ന ഗാനം കേൾപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതും ഞങ്ങൾ
0: പരിഗണനയിലെടുക്കുന്നതാണ്. അപ്പോൾ ഇന്ന് സോങ് സജഷൻസ് ഒരുപാടുണ്ട്. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ പ്ലേ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ശ്രോതാവ് ചോദിച്ച പാട്ട് തന്നെയാണ്.
2: നമ്മുടെ ബിജിച്ചേട്ടൻ
0: ചോദിച്ച പാട്ടാണ്, ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ.
2: അപ്പോൾ ബിജിച്ചേട്ടൻ ഭയങ്കര സങ്കടമായിരുന്നു ലൈവിൽ, നമ്മൾ ആ പാട്ട് ഇട്ടില്ല, നമ്മൾ ഇട്ട് കൊടുത്തില്ല എന്നുള്ളത്. അപ്പോൾ ബിജിച്ചേട്ടൻ്റെ സങ്കടം ഒക്കെ മാറ്റി ദേ ഞങ്ങൾ ഇതാ ഇപ്പോൾ ബിജിച്ചേട്ടനെ വേണ്ടിയിട്ട് ആ ഒരു പാട്ട് ഇപ്പോൾ ഇട്ട് തരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ അരവിന്ദാക്ഷൻ സാറ് എന്നും നമുക്ക് എന്നും അപ്ഡേറ്റ്സുമായിട്ടാണ് അദ്ദേഹം വരാറുള്ളത്. അപ്പോൾ ഇന്നും അദ്ദേഹം അയച്ചിട്ടുണ്ട്, 2nd World War ജീവൻ നഷ്ടപ്പെട്ടവരെ അനുസ്മരിക്കുന്നതിനായി എല്ലാ വർഷവും 8-9 തീയതികളിൽ ഓർമ്മ ദിനം ആചരിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ആ ഒരു ദിനം കൂടിയാണ്. അപ്പോൾ 1939 മുതൽ 45 വരെ നടന്ന രണ്ടാം ലോക മഹായുദ്ധം മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ യുദ്ധങ്ങളിൽ ഒന്നായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മനുഷ്യർക്കിടയിലെ ഐക്യം, സഹകരണം, സമാധാനം എന്നിവ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത ഈ ഒരു ദിനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു എന്നാണ്. യുദ്ധം നാശം മാത്രമേ വിതറുകയുള്ളൂ എന്ന സത്യം വരും തലമുറകൾ മനസ്സിലാക്കണമെന്നും ഈ ദിനം ഓർമ്മിപ്പിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ യുദ്ധത്തിൻ്റെ ഭീകരതയും അതുപോലെ തന്നെ സമാധാനത്തിൻ്റെ പ്രാധാന്യവും ലോകത്തെ ഓർമ്മപ്പെടുത്തുന്നതാണ് ഈ ഒരു ദിനാചരണം എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്നും അദ്ദേഹം നമുക്ക് തരുന്ന ഓരോ അപ്ഡേറ്റ്സും നമുക്ക് ചിന്തിക്കാനും അതുപോലെ തന്നെ നമ്മളുടെ വരും തലമുറകൾക്കുള്ള ഒരു ഉപദേശം കൂടിയൊക്കെയാണ് അദ്ദേഹം തരുന്നത് എപ്പോഴും, അല്ലേ? അപ്പോൾ നമ്മുടെ ചീച്ച ചേച്ചി താങ്ക്സ് ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം അതൊക്കെ ഒന്ന് കേട്ടിട്ട് തിരിക്കും. ബാബുരാൻ സാർ പറഞ്ഞിരിക്കുന്നു 11 മണി എന്നത് തെറ്റുപറ്റി, ക്ഷമിക്കണം, 11:30 എന്ന് മുതലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സാർ നമുക്ക് നോക്കാം അല്ലേ, നോക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് നമ്മുടെ രമേശ് സാർ അയച്ചിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. നമുക്കിങ്ങനെ മെസ്സേജുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്.
0: അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാവരും മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നു, അത് നമുക്ക് ഓരോന്നായിട്ട് വായിക്കാവുന്നതാണ്. അപ്പോൾ
2: അതെ, നമുക്ക് പ്രത്യേകം പറയേണ്ട ഒരു മെസ്സേജാണ് നമ്മുടെ ഗാനമന്ദാരം എന്ന നമ്മുടെ ഒരു പ്രോഗ്രാമുണ്ട്, നമ്മുടെ പ്രദീപ് ആശ്രാമം ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് ഭയങ്കര അഭിപ്രായങ്ങളാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാമിനെ കുറിച്ച് ചിത്ര ചേച്ചി ആശ്രമത്തിൽ നിന്ന് നമ്മളെ വിളിച്ചറിയിക്കുകയായിരുന്നു. ചിത്ര ചേച്ചി പറഞ്ഞിരിക്കുന്നത് ചേച്ചി അങ്കണവാടി ടീച്ചറായിരുന്നു, ഇപ്പോൾ റിട്ടയർ ചെയ്ത് വീട്ടിലിരിക്കുകയാണ്. ഗാനപ്പിറവിയെക്കുറിച്ചുള്ള കഥ കേൾക്കുന്നത്, ഗാനപ്പിറവിയെക്കുറിച്ചുള്ള പാട്ടിനെ കുറിച്ച് പ്രദീപ് സാർ പറയുമ്പോൾ കഥ കേൾക്കുന്നത് പോലെ തോന്നുന്നു എന്നാണ് ചേച്ചി പറയുന്നത്. അത്രയും മനോഹരമാണ് ആ ഒരു പ്രോഗ്രാം എന്നാണ് നമ്മുടെ ചിത്ര ചേച്ചിയുടെ അഭിപ്രായം. അങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ അഭിപ്രായങ്ങൾ പറയാറുണ്ട് ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ച്. അപ്പോൾ നമ്മുടെ പ്രോഗ്രാംസൊക്കെ കേട്ട് അതിനെക്കുറിച്ച് അഭിപ്രായങ്ങളൊക്കെ പറയുന്നത് കേൾക്കുമ്പോഴാണ് നമുക്കൊരു പ്രചോദനം എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ നമുക്ക് ആ ഒരു പ്രോഗ്രാം വീണ്ടും വീണ്ടും നമുക്ക് വീണ്ടും നല്ല രീതിയിൽ ചെയ്യാനുള്ള ഒരു പ്രചോദനം കൂടിയാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായം എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും മിഴിവാർന്ന ഒരു അവതരണം തന്നെയായിരുന്നു എന്നാണ് പറഞ്ഞത്. നെക്സ്റ്റ് പ്രോഗ്രാമിൽ ഉത്സവ പിറ്റേന്ന് എന്ന ചിത്രത്തിൽ ഒരു ഗാനം ഉൾപ്പെടുത്തണേ എന്നുകൂടി പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ ചിത്ര ചേച്ചി, കേട്ടോ. അപ്പം ആശാമം പ്രദീപിനും റേഡിയോ സാന്ത്വനത്തിനും ഭാവുകങ്ങൾ നേരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും ഞങ്ങളിത് അദ്ദേഹത്തിനെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു പാട്ട് നമ്മുടെ ഗാനമന്ദാരത്തിലൂടെ ചേച്ചിക്ക് വേണ്ടി ഇട്ട് തരുന്നതായിരിക്കും, അദ്ദേഹത്തിനെ നമ്മൾ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വിശേഷങ്ങളിലൊക്കെ
0: നമ്മുടെ സമയം 11:11 ആയിരിക്കും, ലക്കി ടൈമാണ്. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സമയമാണത്. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവരിലേക്കും പറയാണ്, പെട്ടെന്നൊന്ന് ക്ലോക്കിലേക്ക് നോക്കിക്കോളൂ. അപ്പോൾ നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ 11:11 ആയിരിക്കുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ ബിജു ചേട്ടൻ, അടിമാലയിൽ നിന്ന് ബിജു ചേട്ടൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ എന്ന ഒരു സോങ്. അപ്പോൾ അത് ഒരു എന്താ പറയുക, ഒരു വളരെ ദാർശനികമായിട്ട് അല്ലെങ്കിൽ ആ വാക്കുകളിലെല്ലാം വളരെ ഡെപ്ത്തുള്ള കുറേ വരികളാണ് അതിൽ കൊടുത്തിരിക്കുന്നത്, അല്ലേ? സുഖം ഒരു നാൾ വരും വിരുന്നുകാരനായിട്ട്, ദുഃഖം പിരിയാത്ത സ്വന്തക്കാരൻ എന്ന രീതിയിൽ ആ ഒരു വരികൾ ഇങ്ങനെ കടന്നു പോവുകയാണ്. അപ്പൊ അത് അതിന്റെ കടൽ എന്ന ചിത്രത്തിലെ ഒരു സോങ് ആണ് അത്. അപ്പൊ സംവിധാനം ചെയ്തിരിക്കുന്ന എം കൃഷ്ണൻ നായരാണ് അതിന്റെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. എം പി ശ്രീനിവാസൻ സാറാണ് അതിന് വളരെ മനോഹരമായിട്ടുള്ള ഈണം നൽകിയിരിക്കുന്നത്. നമ്മുടെ ജാനകിയമ്മയാണ് പാടിയിരിക്കുന്നത്. അപ്പൊ ആ സുഖവും ദുഃഖവും എല്ലാം സമ്മിശ്രമായിട്ടുള്ള മനോഹരമായൊരു ഗാനമാണ് അത്.
2: അതിൽ പറഞ്ഞതുപോലെ വളരെ ചിന്തിക്കേണ്ട ഒരു ചില വാക്കുകളാണ് അതിലുള്ളത്. ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ 1000 പേർ വരും, കരയുമ്പോൾ കൂടെ കരയാൻ നിൻ നിഴൽ മാത്രം വരും. വളരെ അർത്ഥവത്തായ വാക്കുകളാണ് ആ ഒരു പാട്ടിലുള്ളത്.
0: അത് സത്യം തന്നെ,
2: കറക്റ്റ് ആണ്. അപ്പോൾ ഒരിക്കൽ കൂടി പറയുകയാണ്,
0: അപ്പോൾ നമുക്ക് വ്യക്തിപരമായിട്ട് ഈ പാട്ടൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ അതെ, ഇത് കറക്റ്റ് ആയിട്ടുള്ള വരികളാണെന്ന് നമുക്ക് തോന്നും, അല്ലേ? അപ്പോൾ അങ്ങനെ നിങ്ങൾക്കും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. അങ്ങനെ അത്രയും തീവ്രമായിട്ടുള്ള നമ്മുടെ മനുഷ്യ ജീവിതവും അല്ലെങ്കിൽ ആ ഒരു ജീവിത യാത്രയായി റിലേറ്റ് ചെയ്തിട്ട് ഒരുപാട് ഗാനങ്ങളാണ് നമുക്ക് ഇതുപോലുള്ള കവികൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത്.
2: എനിക്ക് തോന്നുന്നത് നമ്മുടെ ബിജു ചേട്ടൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനങ്ങളിൽ ഒന്നാണ് ഈ ഒരു ഗാനം എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ബിജു അടിമാലിക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു പാട്ട് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്.
0: ശ്രീകുമാരൻ തമ്പി സാറിന്റെ അത്രയും അർത്ഥവത്തായിട്ടുള്ള ആ മനോഹരമായ ഗാനം നമുക്ക് കേട്ടിട്ട് തിരികെ എത്താം. കേട്ടുകൊണ്ടേയിരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം
2: ഒത്തിരി കാര്യം.

0: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും, ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിലേക്ക് എത്തുമ്പോൾ നിങ്ങളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ബീന ഗുവേരയും എന്നോടൊപ്പം ഉള്ളത്
2: ആതിര.
1: അതെ, അപ്പൊ ആതിര, നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് അല്ലേ. അപ്പൊ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ശ്രോതാക്കൾക്ക് ശ്രോതാക്കളുടെ വിശേഷങ്ങൾ നമ്മളിലേക്ക് എത്തിക്കേണ്ട ഒരു വാട്സപ്പ് നമ്പർ ഉണ്ട്. അത് ഇതാണ്, 8848555785. അപ്പോൾ പെട്ടെന്ന് തന്നെ മെസ്സേജുകളൊക്കെ അയച്ചോളൂ. ഇനി ഇപ്പോൾ അതിൻ്റെ സ്റ്റേജിലേക്ക് എത്തിയിരിക്കുകയാണ് ഞങ്ങൾ ഇത്തിരി നേരം.
2: അപ്പോൾ നമ്മുടെ സമയം 11:18 ആയിരിക്കുന്നു അല്ലേ. യെസ്. അപ്പോൾ നിങ്ങൾക്ക് മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8848555785, 8848555785. ഈ ഒരു നമ്പറിലാണ് മെസ്സേജ് ചെയ്യേണ്ടത്. അപ്പം ഇനി കുറച്ച് ടൈം കൂടി മാത്രമേ ഉള്ളൂ അല്ലേ.
1: അതെ, അതെ. അപ്പോൾ നമ്മൾ ഒരുപാട് വിശേഷങ്ങൾ, നമ്മൾ എന്നും പറയാറുണ്ട് ഓരോ ദിവസവും ഓരോ വിശേഷങ്ങൾ കൊണ്ടിങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് എന്നുള്ളത്. അപ്പോൾ ഇന്നും ഒരുപാട് ഒരുപാട് പേരുടെ പിറവി ദിനം കൂടിയാണ് ഇന്ന്. അപ്പോൾ നമ്മൾ പറഞ്ഞു അല്ലു അർജുൻ, അതുപോലെ തന്നെ നമ്മുടെ ഷൈനി മാം, അങ്ങനെയൊക്കെ ഒരുപാട് പേരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴും നമ്മൾ മറ്റൊരാളുടെ ഒരു ബർത്ത്ഡേ കൂടിയാണ് ഇന്ന് എന്നുള്ളത് ഓർമ്മിപ്പിക്കാതെ പോകാൻ നമുക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ നിത്യാ മേനോനെ കുറിച്ച് പറയുമ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലേ. അല്ല, വളരെ മനോഹരമായ ചിരിയോടുകൂടി അല്ലേ നമുക്ക് എന്തു പറയണ്ടേ, നമ്മുടെ സ്വാഭാവികമായ ഒരു അഭിനയ ശൈലിയും അതുപോലെ തന്നെ എനിക്കത് കുറച്ച് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെയാണെന്ന് തോന്നുന്നു നമ്മൾ പ്രേക്ഷകരുടെ ഹൃദയം കീഴടക്കിയ ഒരു താരം തന്നെയാണ് നമ്മുടെ നിത്യ മേനോൻ എന്ന് പറയുന്നത്. ഒരുപാട് മലയാളികൾക്ക് മാത്രമല്ല ദക്ഷിണേന്ത്യൻ സിനിമാ പ്രേമികൾക്ക് കൂടി ഏറ്റവും പ്രിയപ്പെട്ട ഒരു നടി കൂടിയാണ് നമ്മുടെ നിത്യ മേനോൻ. അപ്പോൾ നിത്യ മേനോൻ്റെ ബർത്ത്ഡേ ആണ് ഇന്ന് എന്നുള്ളത് നമുക്ക് അഭിമാനിക്കാവുന്ന അല്ലെങ്കിൽ നമുക്ക് സന്തോഷിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് അല്ലേ. അപ്പോൾ ഈ നിത്യാമേനോനെ കുറിച്ച് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നിത്യാമേനോൻ നമ്മുടെ ഈ മലയാളം സിനിമ മാത്രമല്ല തമിഴ്, തെലുങ്ക്, കന്നഡ എന്നുള്ള ഒരുപാട് ഭാഷകളിൽ തൻ്റേതായിട്ടുള്ളൊരു വ്യക്തിമുദ്ര പതിപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ളൊരു നടി കൂടിയാണ് നമ്മുടെ നിത്യാമേനോൻ എന്ന് പറയുന്നത്. ഇവരുടെ കഥാപാത്രം എന്ന് പറയുന്നത് എന്തു പറയണ്ടേ, ഒരു വ്യക്തിത്വമുള്ള കഥാപാത്രങ്ങളാണ് പലപ്പോഴും എനിക്ക് തോന്നുന്നു നിത്യ ഏറ്റവും കൂടുതലായിട്ട് തിരഞ്ഞെടുക്കാറുള്ളതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നില്ല, എനിക്ക് നമ്മളുടെ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളാണല്ലോ അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഒരുപാട് പുതുമയുണ്ട് നിത്യ മേനോൻ്റെ. ഇപ്പോൾ ഈ ഉസ്താദ് ഹോട്ടൽ എടുക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ ബാംഗ്ലൂർ ഡേയ്സ് എടുക്കുകയാണെങ്കിലോ അങ്ങനെ നിത്യ അഭിനയിച്ച ഇതുപോലുള്ള ഒരുപാട്
2: ബാംഗ്ലൂർ ഡേയ്സ് എന്ന ചിത്രം,
1: അതെ അതെ. അപ്പോൾ അതുപോലെ തന്നെ ഒരുപാട് അങ്ങനെയുള്ള ഓരോ സിനിമ എടുക്കുകയാണെങ്കിൽ വ്യത്യസ്തമായ കഥാപാത്രങ്ങളാണ് നമ്മൾ ഈ ഒരു നിത്യ മേനോൻ്റെ ഈ ഒരു സിനിമകളിൽ കൂടി നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അവരുടെ ഒരു അഭിനയ മികവെന്ന് പറഞ്ഞാൽ അത്രയ്ക്കും
2: പ്രശസ്തമല്ല, നല്ലൊരു പാട്ടുകാരി കൂടിയാണ്. ഇപ്പം മലയാളത്തിൽ മാത്രമല്ല തമിഴ്, കന്നഡ, തെലുങ്കു, ഹിന്ദി അങ്ങനെ ഒട്ടുമിക്ക എല്ലാ ഭാഷകളിലും നിത്യാ മേനോൻ അഭിനയിച്ചിട്ടുണ്ട്. നിത്യയുടെ ഒരു ഒരു സ്റ്റൈൽ എന്തെന്ന് വെച്ചാൽ അധികം മലയാളത്തിലാണെങ്കിലും ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഒരു ചെറിയൊരു ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഒരു ഹിന്ദി അങ്ങനെ ഒരു സംഭവം വരാറുണ്ട്. പക്ഷെ എങ്കിലും എല്ലാ ലാംഗ്വേജിലും അവർ തന്നെ ഡബ് ചെയ്യാനായിട്ടുള്ളൊരു ശ്രമം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഡബിൻ്റെ മേഖലയിലും അവർ വലിയ രീതിയിൽ ഇങ്ങനെ ഒരു ചുവടുറപ്പിച്ചിട്ടുള്ളൊരു താരം കൂടിയാണ് നിത്യാ മേനോൻ എന്ന് പറയുന്നത്. അപ്പോൾ നല്ല രസമായിട്ട് അഭിനയിക്കുന്ന, എപ്പോഴും നമുക്ക് അഭിനയിക്കുന്ന ടൈമിൽ നിത്യാമേനോൻ്റെ ഓരോ ക്യാരക്ടറിലും അഭിനയിക്കുമ്പോൾ ആ ഒരു ക്യാരക്ടറിലേക്ക് ഇങ്ങനെ ഇഞ്ചെക്ട് ചെയ്ത് പോകുന്ന പോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് അഭിനയിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് നിത്യാമേനോൻ. അപ്പോൾ ഒരു വെസറ്റാലിറ്റി എന്ന രീതിയിൽ പറയുകയാണെങ്കിലും അടിപൊളി അഭിനയമാണ് നിത്യാമേനോൻ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ഇടയ്ക്ക് നമ്മുടെ വിജയ് സേതുപതിയുടെ കൂടെ ഒരു ചിത്രം, അതിലെ പാട്ടുകളാണെങ്കിലെല്ലാം വളരെ ഹിറ്റായിരുന്നു. അതിന് മുൻപ് ധനുഷ് സാറിൻ്റെ കൂടെ ഒരു സിനിമയിൽ അഭിനയിച്ചു. അതും എല്ലാ തരത്തിലും അങ്ങനെ എന്താ പറയുക, ഒരു അമ്മ ക്യാരക്ടർ അല്ലെങ്കിൽ കുറച്ച് വണ്ണമുള്ള ക്യാരക്ടറിലൊന്നും ഒരു പേഴ്സണാലിറ്റിയിലും ഒരുപാട് ഡെവലപ്മെൻ്റ് ഉള്ളൊരു ഒരു ഗേളാണ് നിത്യാ മേനോൻ എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇപ്പം ഞാൻ എനിക്ക് തടി ഉണ്ട് എന്ന രീതിയിൽ പറയുകയാണെങ്കിൽ കൂടിയും യെസ് ഞാൻ കുറച്ച് ചബ്ബിയാണ്, അതിന് വളരെ ഞാൻ പ്രൗഡാണ് എന്ന രീതിയിൽ തന്നെയാണ് നിത്യാ മേനോൻ പറഞ്ഞിരിക്കുന്നത്. ആകാശ ഗോപുരം എന്ന ചിത്രത്തിലൂടെയാണ് മലയാള ഇൻഡസ്ട്രിയിലേക്ക് നിത്യാ മേനോൻ എത്തുന്നത്. പിന്നീട് അങ്ങോട്ട് നിത്യാ മേനോൻ്റെ ഒരു യാത്ര തന്നെയായിരുന്നു പല പല ചിത്രങ്ങൾ. പിന്നീട് തെലുങ്ക്, കന്നഡ അങ്ങനെ എല്ലാ ലാംഗ്വേജിൽ അഭിനയിച്ച് മികവ് തെളിയിച്ചിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആക്ട്രസ് ആണ്, ഒരു സ്റ്റൈൽ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ആക്ട്രസ് ആണ് നിത്യാമേനോൻ. അപ്പൊ നിത്യാമേനോന്റെ ഈ പിറന്നാൾ ദിവസത്തില് അതിമധുരം എന്ന രീതിയിൽ നമ്മൾ ഇങ്ങനെ ആഘോഷിച്ചുകൊണ്ടേയിരിക്കുകയാണ് അല്ലേ.
1: അപ്പോൾ നമ്മൾ ഇതൊക്കെ പറയുമ്പോൾ നിത്യാമേനോനെ നമ്മളൊരു ജന്മദിനാശംസകളൊക്കെ നേരുകയാണ്. അപ്പോൾ നമ്മൾ അപ്ഡേറ്റ്സിലേക്കൊക്കെ പോകുമ്പോൾ ആതിര, നമ്മുടെ റെയിൽവേ ഗേറ്റ് അടയ്ക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ്. കാരണം നമ്മൾ ഇങ്ങനെ പതിയെ ഇങ്ങനെ വരുമ്പോഴായിരിക്കും റെയിൽവേ ഗേറ്റ് ഇങ്ങനെ താന്ന് താന്ന് താന്ന് താന്ന് വരുന്നത്. ആ ഒരു രംഗം കാണുമ്പോൾ നമ്മളൊരു പറപ്പിരുണ്ട് അല്ലേ. റെയിൽവേ ഗേറ്റ് അടയ്ക്കുന്നതിന് മുൻപ് തന്നെ അതിൻ്റെ ഇടയിൽ കൂടി നമുക്ക് അപ്പുറത്ത് പോകണം എന്നുള്ള ആ ഒരു വാശിയിലാണ് നമ്മളെപ്പോഴും വാഹനം ഓടിക്കാറുള്ളത്. അപ്പോൾ ഈ ഒരു റെയിൽവേ ഗേറ്റ് അടയ്ക്കുന്നത് കാണുമ്പോൾ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാനുള്ള ഒരു മാനസിക അവസ്ഥ പോലും ഇന്ന് ആർക്കും ഇല്ല എന്നുള്ളതാണ് ആ ഒരു സ്പീഡിൻ്റെ ഒരു ഇത് കാണിക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ഇനി റെയിൽവേ ഗേറ്റ് അടയ്ക്കുന്നത് കാണുമ്പോൾ ഇങ്ങനെ സ്പീഡിന് ഓടിച്ച് അങ്ങ് അപ്പുറത്ത് കടക്കാം, പെട്ടെന്ന് പോകാം എന്നുള്ള ചിന്തയൊന്നും വേണ്ട. അപ്പോൾ ഈ റെയിൽവേ ഗേറ്റ് അടയ്ക്കുന്ന സമയത്ത് കുറച്ച് നേരമൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് പോയാൽ മതി. അടുത്ത ട്രെയിനൊക്കെ പോയി കഴിഞ്ഞ് റെയിൽവേ ഗേറ്റ് തുറന്നിട്ട് പോയാൽ മതി കേട്ടോ. ഇല്ലെങ്കിൽ വലിയൊരു പണിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നമ്മുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനുള്ള നിർദ്ദേശമുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് അലേർട്ടായിട്ടിരിക്കുക. റെയിൽവേ ഗേറ്റ് അടയ്ക്കുന്ന സമയത്ത് നമ്മുടെ ലൈസൻസിൻ്റെ കാര്യം പെട്ടെന്ന് മനസ്സിലേക്ക് വരിക. അപ്പോൾ റെയിൽവേ ഗേറ്റ് അടയ്ക്കുന്ന ആ ഒരു ടൈം ഇങ്ങനെ പെട്ടെന്ന് കൊണ്ടുവന്നിട്ട് റെയിൽവേ ഗേറ്റിന് ഇപ്പുറത്ത് വെച്ച് തന്നെ നിങ്ങൾ വണ്ടി ഒതുക്കി നിർത്തുക കേട്ടോ.
2: ചിലരൊക്കെയാണെങ്കിൽ ഇങ്ങനെ ട്രെയിൻ ഇങ്ങനെ വരുന്ന ടൈമിലൊക്കെ പെട്ടെന്ന് ഇങ്ങനെ ജമ്പ് ചെയ്തൊക്കെ പോകുന്നത്. അപ്പൊ അങ്ങനെയുള്ള അതിക്രമങ്ങളൊന്നും കാണിക്കാതിരിക്കല്ലേ. അപ്പൊ നമ്മൾ നമ്മുടെ ജീവിതം അല്ലെങ്കിൽ ജീവൻ വെച്ചിട്ട് ഇങ്ങനെയുള്ള പെട്ടെന്ന് അങ്ങോട്ടേക്ക് എത്തിപ്പെടുക അല്ലെങ്കിൽ അപ്പുറത്തോട്ട് എത്തുക എന്നുള്ള ഒരു രീതിയൊക്കെ മാറ്റുക. മാറ്റേണ്ട സമയമൊക്കെ കഴിഞ്ഞിരിക്കുന്നല്ലേ.
1: അപ്പൊ നമ്മുടെ ജീവിതമൊക്കെ ഇനിയൊക്കെ ഇങ്ങനെ സ്പീഡിലൊന്നും കൊണ്ടുപോകേണ്ട കാര്യമൊന്നും ഇല്ല. കുറച്ച് വളരെ പതുക്കെയൊക്കെ പോകട്ടെ ജീവിതം അല്ലെ. എന്തിനാ ഇത്ര സ്പീഡ്? അതുകൊണ്ട്
2: സമാധാനമായിട്ടൊക്കെ നിങ്ങൾക്ക് ആ ഒരു ട്രെയിനൊക്കെ പോയി കഴിഞ്ഞാൽ വളരെ കൂളായിട്ട് പോകാം എന്നുള്ളതാണ്. അപ്പോൾ അഥവാ ഇൻ കേസിൽ നമ്മളിപ്പോൾ ഒരു വോക്കിംഗ് പ്ലേസിലേക്കാണോ അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്കൂളിലേക്കൊക്കെ പോവുകയാണെങ്കിൽ കുറച്ച് നേരത്തെയൊക്കെ ഇറങ്ങാൻ ശ്രമിക്കുക അല്ലേ. വിനകുവേര സത്യം പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും അങ്ങനെ പറയുകയാണെങ്കിൽ നമ്മളെല്ലാവരും അങ്ങനെ സ്പീഡ് അല്ലെങ്കിൽ ഒരു ബിസി ലൈഫ് ആ ഒരു ഷെഡ്യൂളിൽ പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ പലപ്പോഴും നമ്മളിലും ഇപ്പം പറയുന്ന പല കാര്യങ്ങളും നമ്മളിലും പ്രാവർത്തികമാക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് അല്ലേ. ഈ ബിസി ഷെഡ്യൂളിൽ പെട്ടെന്ന് കയറി ബസ് കയറുന്നു, ഓടി വന്ന് കയറുന്നു, ഓടി വന്ന് നമ്മൾ ലൈവ് ചെയ്യുന്നു, അങ്ങനെയുള്ള പ്രോസസ്സും നമുക്കും നമ്മുടെ ഇടയിലും ഉണ്ടാവാറുണ്ട് അല്ലേ. അപ്പോൾ അതിനൊക്കെ ഒരു ഒരു റിലാക്സ് എന്ന രീതിയിലും കാമായിട്ടൊക്കെ നമ്മുടെ പ്രോഗ്രാമും കാര്യങ്ങളും നമ്മുടെ ജീവിതവും നമ്മുടെ വോക്കിംഗ് കാര്യങ്ങളും എല്ലാം ചെയ്യാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ അത് കുറച്ചും കൂടെ ഭംഗിയുള്ളതായിരിക്കും, ആയി മാറുമെന്ന് എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ അത് മാറാൻ വേണ്ടി ഞാനും ശ്രമിക്കുന്നു, നിങ്ങളും ശ്രമിച്ചുകൊണ്ടേയിരിക്കും അല്ലേ.
1: അതെ അതെ. അപ്പോൾ നമുക്ക് മെസ്സേജിലേക്ക് പോകുമ്പോൾ നമ്മുടെ ബാബുരാജൻ സാറ് നമ്മളോട് ചോദിച്ചിരിക്കുന്നു, കുസൃതി ചോദ്യം ചോദിച്ചില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബാബുരാജൻ സാറ് ചോദിക്കും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ഞങ്ങളും. പക്ഷേ ബാബുരാജൻ സാറ് ചോദിച്ചില്ലെങ്കിലും നമ്മുടെ ഋഷീദ ചേച്ചി കുരിപ്പുഴയിൽ നിന്നും ഇന്ന് കുസൃതി ചോദ്യങ്ങളൊന്നും ഇല്ലേ, ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു ചോദ്യമൊക്കെ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ചേച്ചി വൈകിപ്പോയി എന്നുള്ളതാണ്.
2: നമ്മുടെ സമയം 11:25 ആയിരിക്കുകയാണ്. അപ്പോൾ അടുത്ത ലൈവിൽ നമ്മൾ എന്തായാലും ചോദിക്കും.
1: അപ്പോൾ ഋഷീദ ചേച്ചിയുടെ ഈ ഒരു ചോദ്യം വേണമെങ്കിൽ നമുക്ക് ഇപ്പോൾ ഒന്ന് പറഞ്ഞേക്കാം, എന്നിട്ട് ആൻസറൊക്കെ അടുത്ത ലൈവിൽ നിങ്ങൾ ഇടുക. ഏതായാലും ചേച്ചി അയച്ചിരിക്കുന്ന ചോദ്യം ഇതാണ്, ഏത് ചോദ്യത്തിന് ഒരിക്കലും യെസ് എന്ന് ഉത്തരം പറയാൻ, ഏത് ചോദ്യത്തിന് ഒരിക്കലും യെസ് എന്ന് ഉത്തരം പറയാൻ പറ്റില്ല എന്നതാണ് ആ ചോദ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഏതായാലും നല്ലൊരു ചോദ്യമായിരുന്നു, പക്ഷേ വളരെ വൈകിപ്പോയി എന്നുള്ളത് ഞങ്ങൾക്ക് സങ്കടകരമായ ഒരു കാര്യമാണ്. അപ്പോൾ ഏതായാലും കുസൃതി ചോദ്യമൊക്കെ ചോദിക്കാത്തത് കൊണ്ടായിരിക്കാം നമ്മുടെ കുസൃതി ചോദ്യത്തിൻ്റെ ഉത്തരം പറയുന്ന നമ്മുടെ രാജാവ് നമ്മുടെ സനോജ് അനങ്ങിയിട്ടില്ല. അപ്പോൾ ഏതായാലും സനോജിന് അടുത്ത ലൈവിൽ ഈ ഒരു ചോദ്യത്തിൻ്റെ ആൻസർ പറയാനുള്ള സമയം കൊടുത്തിരിക്കുകയാണ്.
2: അപ്പോൾ അടുത്ത ലൈവിൽ നമ്മൾ വേറെ കുസൃതി ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് എത്തുന്നതായിരിക്കും എന്ന് തന്നെ നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ടവരിലേക്ക് പറയാണ്. സാധാരണ നമ്മുടെ ലൈവ് ഇങ്ങനെ പോകുന്ന ടൈമിൽ എല്ലാവരും ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ അപ്ഡേഷനാണെങ്കിൽ കേട്ടുകൊണ്ടിരിക്കും, എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോൾ ചിരിച്ചുകൊണ്ടിരിക്കും, അടുക്കളകളിലൊക്കെ പച്ചക്കറി അറിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും വണ്ടി ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിലും എല്ലാം നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കും. പക്ഷേ ഒന്ന് റെസ്പോൺസ് ചെയ്യണമെങ്കിൽ ഒന്ന് അങ്ങനെ ഒന്ന് അനങ്ങണമെങ്കിൽ നമ്മുടെ കുസൃതി ചോദ്യം തന്നെ വേണമെന്നുള്ളതാണ്. അപ്പോൾ അടുത്ത ലൈവിൽ നമ്മൾ എന്തായാലും മസ്റ്റായിട്ടൊരു കുസൃതി ചോദ്യമായിട്ട് എത്തുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ചോദ്യത്തിൻ്റെ ആൻസറിലേക്ക് നമ്മൾ പോകുന്നതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സമയം 11:26 ആയിരിക്കുന്നു അല്ലേ. അപ്പോൾ നമ്മൾ നമ്മുടെ നിത്യാമേനോൻ്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ നിത്യാമേനോൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സിനിമ മലയാള സിനിമ എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് താരങ്ങളുണ്ട്. നിവിൻ പോളിയുണ്ട്, നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള ദുൽഖർ സൽമാനുണ്ട്, അതുപോലെ നമ്മുടെ ഫഹദ് ഫാസിലുണ്ട്. അങ്ങനെ ഒരുപാട് താരനിരകളിലൂടെ കടന്നുപോയി ഒരു ഇൻഡസ്ട്രി ഹിറ്റ് എന്ന രീതിയിൽ തന്നെ പറയാൻ സാധിക്കുന്ന ഒരു സിനിമയായിരുന്നു ബാംഗ്ലൂർ ഡേയ്സ് അല്ലേ.
1: അപ്പോൾ ഈ സിനിമകളൊക്കെ കുറിച്ചൊക്കെ പറയുവാണെങ്കിൽ പിന്നെ ആതിരെ ഇപ്പം നമ്മുടെ ഇപ്പം ഇപ്പം 2026 May 8 വരുവാണെങ്കിൽ ഒരുപാട് പുതിയ പുതിയ ഫിലിംസ് ഇങ്ങനെ റിലീസായിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു അങ്കം അട്ടഹാസം എന്ന് പറയുന്ന ഒരു സിനിമ ഇന്ന് May 7 അത് റിലീസായിരിക്കുന്നു. അതുപോലെ തന്നെ ദോസ്, അതുപോലെ തന്നെ ദൃഢം, അത് May 7 റിലീസായിരിക്കുന്നത്. അതിരാടി എന്ന് പറയുന്നത് അതിരാടി എന്ന് പറയുന്ന ആ ഒരു ഫിലിം എന്ന് പറയുന്നത് May 13 റിലീസ് ആകാനിരിക്കുകയാണ്. കാട്ടാളൻ May 13 റിലീസിനിരിക്കുകയാണ്. അതുപോലെ തന്നെ മൂൺ വാക്ക് എന്ന് പറയുന്നത് May 13 റിലീസ് ആകാനിരിക്കുകയാണ്. കറുപ്പ് എന്ന് പറയുന്നത് May 13. അപ്പൊ May 13 എന്ന് പറയുന്ന ഒരു റിലീസിംഗ് ഒരു ഡേ ആയിട്ട് തന്നെയാണ് കരുതുന്നത്. അപ്പൊ ഈ ഒരു സിനിമ പ്രേമികൾക്ക് വേണ്ടിയിട്ട് മാത്രമല്ല കേട്ടോ,

0: ദൃശ്യം 3 എന്ന് പറയുന്ന ആ ഒരു ഫിലിം മെയ്
1: 21 റിലീസ്
0: റിലീസ് ആകുന്നു എന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സിനിമാ വിശേഷങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ നമ്മുടെ സിനിമാ പ്രേമികൾക്കുള്ള വിശേഷങ്ങളാണ് ഇത്. അപ്പോൾ ഓരോ ദിവസവും നിങ്ങൾക്ക് ഇങ്ങനെ ഓരോരോ എന്താ പറയുക വിശേഷങ്ങൾ, അല്ലെങ്കിൽ ഓരോരോ വിശേഷങ്ങൾ ഇങ്ങനെ കൊണ്ടുവരികയാണ്. അപ്പോൾ ഇന്നത്തെ ആ ഒരു വിശേഷം എന്ന് പറഞ്ഞാൽ അംഗം അട്ടഹാസം എന്ന് പറയുന്ന സിനിമയും ദോസും ദൃഢവും ഒക്കെയാണ്. ഇതൊക്കെ പോയി കണ്ടിട്ട് വിശേഷങ്ങളൊക്കെ
1: എനിക്ക് തോന്നുന്നു ഈ സിനിമയെ സ്നേഹിക്കുന്ന എല്ലാ നമ്മളെല്ലാവർക്കും ഇപ്പോൾ ഒരു എൻ്റർടൈൻമെൻ്റ് എന്ന രീതിയിൽ നമ്മൾ എപ്പോഴും ഇങ്ങനെ തീരില്ല. ചിലരെ ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട് കുറച്ച് നേരം ഒന്ന് എ സിയിലിരുന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ട് സിനിമ ടിക്കറ്റൊക്കെ എടുത്ത് ഉറങ്ങുന്ന ആൾക്കാരെയും കണ്ടിട്ടുണ്ട്. പക്ഷേ അത്രയും കൗതുകത്തോടുകൂടി ആ ഒരു സബ്ജക്റ്റ് എന്താണെന്നും സിനിമ എന്താണെന്നും പഠിക്കാനും മനസ്സിലാക്കാനും അതിൻ്റെ ആവേശത്തോടുകൂടി ഇപ്പോൾ മോഹൻലാൽ, മമ്മൂട്ടി, ഫഹദ്, ആസിഫ് അലി എല്ലാവർക്കും വേണ്ടിയിട്ടും കുറേ ആൾക്കാർ സിനിമ ഇങ്ങനെ പോയി കാണാറുണ്ട്. അപ്പം അങ്ങനെ അത്തരത്തിൽ ഒരുപാട് ചിത്രങ്ങൾ വരികയാണ് ഇത് ആ മെയ് 21 ദൃശ്യം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ഫിലിമാണ്. അതിൻ്റെ ആ ഒരു രീതിയും ഒരു സ്ട്രക്ചറും ഒക്കെ നമുക്ക് കണ്ട് രസിച്ച് എന്തായിരിക്കും അടുത്തത് എന്ന് നമ്മളിങ്ങനെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. അല്ലെ, അപ്പോൾ ആ ഒരു സിനിമയുടെ റിലീസും, അപ്പോൾ സിനിമാ പ്രാന്തന്മാർക്ക് എല്ലാവർക്കും ഇതൊരു ഈ ഒരു 2026 എന്ന് പറയുന്നത് ഒരു ബഹളം തന്നെയാണ് എന്നാണ് പറയുന്നത്. നമ്മളെല്ലാവരും ഒരു സിനിമാ പ്രാന്തന്മാരാണ് അല്ലേ.
0: എനിക്ക് തോന്നുന്നു ചിലരൊക്കെ ഉണ്ട്, നമ്മളിപ്പോൾ എത്ര പറഞ്ഞു എന്ന് പറഞ്ഞാലും ഈ പുതുതായിട്ട് ഒരു പടം ഇറങ്ങുവാണെന്നുണ്ടെങ്കിൽ അവർക്കത് തിയേറ്ററിൽ തന്നെ പോയിരുന്ന് കാണണമെന്ന് വാശിയുള്ള കുറേ പേരുണ്ട്. അപ്പോൾ അവരതിങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുന്ന ചില ആൾക്കാരുണ്ട്
1: ഫസ്റ്റ് ഷോ തന്നെ പോയി കാണുന്നത്. പക്ഷെ എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല. ഫസ്റ്റ് ഷോ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ബഹളമായിരിക്കും ഇങ്ങനെ പേപ്പറൊക്കെ അങ്ങനെയൊക്കെ. അതെനിക്ക് പക്ഷേ കാമായിട്ട് ആ ഒരു സബ്ജക്റ്റിനെ മനസ്സിലാക്കണമെന്ന് ഇഷ്ടമുള്ള, പക്ഷെ ഞാൻ 2 കഴിഞ്ഞിട്ട് കാണാൻ പോകാറുള്ളൂ. പക്ഷെ നമ്മുടെ ശ്രോതാക്കൾ പല ആൾക്കാരും ആദ്യത്തെ ഷോ തന്നെ, നമ്മുടെ റേഡിയോയിൽ തന്നെ അങ്ങനെയുള്ള ആൾക്കാരുണ്ടല്ലേ,
0: ആദ്യം തന്നെ കാണണം എന്ന്
1: നിർബന്ധമുള്ള ആൾക്കാരുണ്ട്. അപ്പൊ എന്തായാലും അങ്ങനെ അവരുടേതായ ഒരു വ്യക്തിപരമായിട്ടുള്ള കുറെ അഭിപ്രായങ്ങൾ കാര്യങ്ങളെല്ലാം ഇങ്ങനെ മൂവ് ചെയ്ത് ഇഷ്ടത്തോടുകൂടി നമ്മള് നമ്മുടെ ഒരു ജീവിതം ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുക എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. അപ്പൊ സിനിമാ വിശേഷങ്ങളിലൂടെ ഇങ്ങനെ പോകുമ്പോൾ നമ്മുടെ പറഞ്ഞു വന്ന കാര്യം, നമ്മുടെ നിത്യാ മേനോന്റെ ബർത്ത്ഡേ റിലേറ്റ് ചെയ്തിട്ട് ബാംഗ്ലൂർ ഡേയ്സ് എന്ന ചിത്രത്തിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അപ്പൊ ആ മനോഹരമായൊരു ഗാനം കേൾക്കുക അല്ലെ. ആ ഒരു ഗാനത്തോടു കൂടി ഇന്നത്തെ ഇത്തിരി നേരം ഒത്തിരി കാര്യം ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇതുവരെ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരുന്നത് ഞാൻ ആതിരയും എന്നോടൊപ്പം
0: ഞാൻ ബീന ഗുവേരയുമാണ്.
1: യെസ്. അപ്പൊ അടുത്ത ദിവസത്തിൽ ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ ഒരുപാട് വിശേഷമായിട്ട് ആർ ജെസ് എത്തുന്നത് വരെ കേട്ടുകൊണ്ടേയിരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേയിരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

0: നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാന. മെയ് മാസം 1 മുതൽ 31 വരെ മെന്റൽ ഹെൽത്ത് അവയർനെസ് മന്തായി ആചരിക്കുന്നു. മാനസികാരോഗ്യ അവബോധ മാസം മലയാളത്തിൽ ആചരിക്കുന്നത് അപമാനം കുറയ്ക്കുന്നതിനും ക്ഷേമം പ്രോത്സാഹിപ്പിക്കുന്നതിനും സമൂഹത്തിൽ വർദ്ധിച്ചുവരുന്ന സമ്മർദ്ദം, ഉത്കണ്ഠ, വിഷാദം എന്നിവ പരിഹരിക്കുന്നതിനുമാണ്. മാനസികാരോഗ്യം ശാരീരിക ആരോഗ്യം പോലെ തന്നെ നിർണായകമാണെന്നും വൈകാരിക ക്ഷേമത്തിൽ ശ്രദ്ധ ആവശ്യപ്പെടുന്നുവെന്നും വിഷാദത്തിനോ സമ്മർദ്ദത്തിനോ പിന്തുണ തേടുന്നുവെന്നതും ഇത് ഊന്നി പറയുന്നു. ഇനി പറയുന്നത് മാനസികാരോഗ്യം മെച്ചപ്പെടുത്താനുള്ള വഴികളാണ്. 1. വ്യായാമം. 2. ശരിയായ ഭക്ഷണക്രമം. 3. സോഷ്യൽ മീഡിയയുടെ അമിതമായ ഉപയോഗം കുറയ്ക്കുക. 4. തുറന്ന് സംസാരിക്കുക, അതായത് സ്പീക്ക് ഓപ്പൺലി. അതുപോലെ തന്നെ മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്ക് ചികിത്സ തേടുന്നത് ഭയക്കേണ്ടതില്ല. മാനസികാരോഗ്യം ഒരു മനുഷ്യാവകാശമാണ്. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ സൈനിങ് ഓഫ്.
1: ഓർമ്മകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായൊരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

0: കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് റേഡിയോ സാന്ത്വനം 90.4 FM. വെക്കേഷൻ ക്ലാസുകൾക്കായി കാത്തു നിൽക്കുകയാണോ? എങ്കിൽ നിങ്ങൾക്കായി ഇതാ കലാക്ഷേത്രം സ്കൂൾ ഓഫ് ആർട്സ് ആൻഡ് മ്യൂസിക് അവസരമൊരുക്കുന്നു. ശാസ്ത്രീയ സംഗീതം, ലളിതഗാനം, ഭജൻസ്, വയലിൻ, മൃദംഗം, ഗഞ്ചിറ തുടങ്ങിയവയിൽ പരിചയസമ്പന്നരായ അധ്യാപകരുടെ സേവനം ലഭ്യമാണ്. പ്രായഭേദമന്യേ ആർക്കും ഓൺലൈനായും ഓഫ്ലൈനായും ക്ലാസുകളിൽ പങ്കെടുക്കാം. നിങ്ങളുടെ കുട്ടികളുടെ കഴിവുകൾ മെച്ചപ്പെടുത്താൻ ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8089409359 എന്ന നമ്പരുമായോ 9447249987 എന്ന നമ്പരുമായോ ബന്ധപ്പെടാം. കലാക്ഷേത്രം സ്കൂൾ ഓഫ് ആർട്സ് ആൻഡ് മ്യൂസിക്, ശ്രീ മുളങ്കാടകം ദേവി ക്ഷേത്രത്തിന് സമീപം, കൊല്ലം.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം നീതിയുടെ വഴിത്താര. ഏകോപനം അഡ്വക്കേറ്റ് എ സുധീർ ബോസ്, അവതരണം ബീന കുവേര.

0: റേഡിയോ സാന്ത്വനം 90.4 FM നീതിയുടെ വഴിത്താരുകൾ എന്ന നിയമ പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ ബീന ഗുവേര. നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും നിരവധി കാര്യങ്ങളാണ് നമുക്ക് നേരിടേണ്ടി വരുന്നത്. ചിലപ്പോൾ അവകാശങ്ങളും നിയമങ്ങളും നമ്മൾ അറിയാത്തതുകൊണ്ട് തന്നെ ചെറിയ പ്രശ്നങ്ങളൊക്കെ നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളായിട്ടൊക്കെ മാറാറുണ്ട്. അതുകൊണ്ട് തന്നെ സാധാരണക്കാരുടെ ജീവിതവുമായി ബന്ധമുള്ള നിയമങ്ങളും അവകാശങ്ങളും ലളിതമായി മനസ്സിലാക്കാൻ സഹായിക്കുന്നതാണ് നമ്മുടെ ഈ നീതിയുടെ വഴിത്താര എന്ന പരിപാടി. ഇന്നത്തെ ഈ എപ്പിസോഡിൽ എല്ലാവർക്കും ഏറെ ആവശ്യമായ ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്, വാഹന ഇൻഷുറൻസ്. സ്വന്തമായി നമ്മളൊരു വാഹനം വാങ്ങുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. പക്ഷേ അതിൻ്റെ പിറകിലുള്ള ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് പലപ്പോഴും പലരും അജ്ഞരായിരിക്കും. ഒരു വാഹന ഇൻഷുറൻസ് എന്തുകൊണ്ട് ആവശ്യമാണ്? ഇത് നിയമപരമായി നിർബന്ധമാണോ? അല്ലെങ്കിൽ ഒരു അപകടം സംഭവിച്ചാൽ ഇൻഷുറൻസ് എങ്ങനെ നമ്മളെ സഹായിക്കും? ക്ലെയിം ചെയ്യേണ്ടത് എങ്ങനെയൊക്കെ? ഇങ്ങനെ നമുക്ക് എല്ലാവർക്കുമുള്ള നിരവധി സംശയങ്ങൾക്ക് മറുപടിയുമായി ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് കൊല്ലം ബാറിലെ പ്രമുഖ അഭിഭാഷകനായ അഡ്വക്കേറ്റ് സുധീർ ബോസ് സാറാണ്. സാറിനെ നമുക്ക് ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സാർ.
1: നമസ്കാരം.
0: നമ്മൾ വാഹന ഇൻഷുറൻസ് പോളിസികളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സാർ, എനിക്ക് ഒരു സംശയം. ബമ്പർ ടു ബമ്പർ പോളിസി എന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എന്താണ് ഈ ബമ്പർ ടു ബമ്പർ പോളിസി?
1: ബമ്പർ ടു ബമ്പർ പോളിസി എന്ന് പറയുന്നതും ഈ ഓൺ ഡാമേജുമായിട്ട് ബന്ധപ്പെട്ട ഒരു പോളിസിയുടെ പ്രത്യേകതയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇൻഷുറൻസ് കമ്പനി നമ്മൾ അല്ല, ഇൻഷുറൻസ് പോളിസി എടുക്കുമ്പോൾ തേർഡ് പാർട്ടീസിനെയും കവർ ചെയ്യും, നമ്മുടെ സ്വന്തം വാഹനത്തിനെയും കവർ ചെയ്യും. അപ്പൊ സ്വന്തം വാഹനത്തിനെ കവർ ചെയ്ത് പോളിസി ഉണ്ടായി. സ്വന്തം വാഹനം ആക്സിഡന്റ് പെട്ട് നമുക്ക് നഷ്ടപരിഹാരം നമ്മുടെ സർവേയുടെ റിപ്പോർട്ട് അനുസരിച്ചിട്ട് റിപ്പയർ കോസ്റ്റ് തരും. എങ്കിൽ പോലും എല്ലാ വാഹനത്തിന്റെ പോളിസിയിലും ചില കാര്യങ്ങൾ അവർ എക്സ്ക്ലൂഡ് ഇടാം. ഫോർ എക്സാമ്പിൾ, ബൾബ്, ഗ്ലാസ്, പിന്നെ റബ്ബർ ബീഡിങ് ഇത്തരം കാര്യങ്ങൾക്കൊന്നും ഇൻഷുറൻസിൽ പൈസ കിട്ടൂല. ഇരുമ്പും അലോയി അല്ലെങ്കിൽ ആ മറ്റേ മെറ്റീരിയലുമായിട്ടുള്ള മെറ്റൽ പാർട്സിന്റെ റീപ്ലേസ്മെന്റ് കോസ്റ്റും റിപ്പയർ കോസ്റ്റും പെയിന്റിങ് കോസ്റ്റും കിട്ടും. പക്ഷെ ഗ്ലാസ്, ബമ്പർ ഇതൊന്നും കിട്ടൂല. അപ്പൊ ബമ്പർ ഇപ്പോഴത്തെ പുതിയ വാഹനത്തിന് സംബന്ധിച്ചോളം കണ്ടാൽ അറിയാം, വാഹനത്തിന്റെ അതേ കളർ തന്നെ പെയിന്റ് ചെയ്ത് റബ്ബർ, അതൊരു ഫൈബർ പാർട്ടാണ്. അപ്പം ബമ്പറും കൂടെ കവർ ചെയ്യുന്ന പോളിസി ഇറങ്ങിയുണ്ട്. അതാണ് ബമ്പർ ടു ബമ്പർ. ദാറ്റ് മീൻസ് വണ്ടിയുടെ ഫ്രണ്ട് എൻഡിൽ നിന്ന് ബാക്ക് എൻഡ് വരെ എൻ്റെ തിങ്സ് വിൽ ബി കവേർഡ്. അങ്ങനെയുള്ള പോളിസിയാണ് ബമ്പർ ടു ബമ്പർ പോളിസി. ദാറ്റ് മീൻസ് ആ വാഹനം അപകടത്തിൽപ്പെട്ടാൽ അതിന് ഒരു എക്സ്ക്ലൂഷനും പറ്റത്തില്ല. ഫുൾ ഡാമേജ്, ഫുൾ റിപ്പയർ കോസ്റ്റ് അല്ലെങ്കിൽ ഫുൾ റീപ്ലേസ്മെന്റ് കോസ്റ്റ് കൊടുക്കണം ഇൻഷുറൻസ് കമ്പനിയെ സംബന്ധിച്ചോളം. അതാണ് ബമ്പർ ടു ബമ്പർ പോളിസി. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഇറ്റ് കവേഴ്സ് ഓൾ പ്രോപ്പർട്ടി, ഓൾ ബോഡി ഇൻക്ലൂഡിംഗ് ബമ്പർ ഓഫ് ദി വെഹിക്കിൾ. ഫോർ വീലറിനെ സംബന്ധിച്ചോളാണ് പ്രധാനമായിട്ടുള്ളത്.
0: വേറൊരു പോളിസി എന്ന് പറയുന്നത് റിട്ടേൺ ടു ഇൻവോയ്സ് പോളിസി എന്ന് കേട്ടിട്ടുണ്ട്, അതുകൂടി ഒന്ന് വിശദീകരിക്കാമോ?
1: അത് നല്ലൊരു ചോദ്യമാണ്. റിട്ടേൺ ടു ഇൻവോയ്സും പലർക്കും അറിയാത്തൊരു കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് നമ്മൾ സ്വന്തം വാഹനം അപകടത്തിൽ പരിക്ക് പറ്റി, വാഹനത്തിന്റെ പ്രോപ്പർട്ടി ഡാമേജ് ഉണ്ടായി. പ്രോപ്പർട്ടി ഡാമേജ് ഉണ്ടാകുമ്പോഴത്തേക്ക് നമ്മൾ സാധാരണ ചെയ്യേണ്ടത് വാഹനത്തിന് ഇൻഷുറൻസ് കമ്പനിയെ അറിയിച്ച് അവിടുന്ന് സർവേയർ വന്ന് സർവേയർ വാഹനത്തിന് എന്തെല്ലാം ഡാമേജ് ഉണ്ടായി, എത്ര രൂപ, എന്തെല്ലാം റീപ്ലേസ് ചെയ്യണം, എങ്ങനെ റിപ്പയർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഇൻഷുറൻസ് കമ്പനിയുടെ സർവേയർ റിപ്പയർ ചെയ്യുന്ന റിപ്പയർ കമ്പനി, ദാറ്റ് മീൻസ് സർവീസ് സെന്ററിന് നിർദ്ദേശം കൊടുക്കും. അതിനുശേഷം അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കമ്പനി അത് റിപ്പയർ ചെയ്യും, റീപ്ലേസ്മെന്റ് ചെയ്യും, റിപ്പയർ ചെയ്യും, പെയിന്റ് ചെയ്യും ഒക്കെ ചെയ്യും. എന്നിട്ട് ഈ വാഹനത്തിന് എത്ര വർഷത്തെ പഴക്കമുണ്ടോ ആ പഴക്കത്തിന് ഡിപ്രീസിയേഷൻ കുറയ്ക്കും. ഫോർ എക്സാമ്പിൾ, വാഹനത്തിൻ്റെ റിപ്പയർ കോസ്റ്റ് എല്ലാം കൂടെ 500,000 രൂപയായി, പക്ഷെ 5 വർഷം ഉപയോഗിച്ച വാഹനമാണ്. അപ്പൊ 5 വർഷത്തെ ഡിപ്രീസിയേഷൻ കഴിച്ചിട്ടേ നമുക്ക് പൈസ തരുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ 5 വർഷം ഉപയോഗിച്ചില്ലേ വാഹനം, അപ്പൊ 5 വർഷം നമുക്ക് യൂട്ടിലിറ്റി കിട്ടി. അതുകൊണ്ട് നിങ്ങളുടെ മൊത്തം നഷ്ടത്തിനും കമ്പനി തരണ്ട, നിങ്ങൾ 4-5 വർഷം ഉപയോഗിച്ചതിന് ശേഷം 6-ാമത്തെ വർഷമാണ് വാഹനത്തിന് പ്രോപ്പർട്ടി ഡാമേജ് ഉണ്ടാകുന്നത് ഡ്യൂ ടു ആക്സിഡന്റ്. സോ ഡിപ്രീസിയേഷൻ കുറയ്ക്കും. അത് പലർക്കും ഈ നമ്മൾ ഇത്തരം കേസുകളിൽ വാഹനത്തിൽ അപകടപ്പെടുമ്പോൾ ഇൻഷുറൻസ് കമ്പനി തരുന്ന സ്റ്റേറ്റ്മെന്റ് നോക്കുമ്പോൾ അറിയാം, നിങ്ങളുടെ റിപ്പയർ കോസ്റ്റ് റെക്കമെൻഡ് ചെയ്ത് എത്ര രൂപയാണ്, അതിൽ ഡിപ്രീസിയേഷൻ കഴിഞ്ഞ് എത്ര രൂപയാണെന്ന് പറയും. ഇവിടെ റിട്ടേൺ ടു ഇൻവോയ്സ് പോളിസി എന്ന് പറഞ്ഞാൽ, സപ്പോസ് ഒരു വാഹനം പുതിയ വർഷം വാങ്ങിച്ചു, നമുക്കറിയാം ഇൻവോയ്സ് വാല്യൂ, ആ ഫുൾ വാല്യൂ ആ വണ്ടിയുടെ വില, ആ ഇൻവോയ്സ് വാല്യൂ ആയിരിക്കും ഇൻഷുറൻസ് പോളിസിക്കകത്ത് വണ്ടിയുടെ വിലയായിട്ട് കാണിക്കുന്നത്. ഇത് അടുത്ത വർഷം വില കുറയും, അടുത്ത വർഷം വില കുറയുമ്പോൾ പോളിസിയുടെ പ്രീമിയം കുറയും, അതിൻ്റെ അടുത്ത വർഷം വീണ്ടും കുറയും, കാരണം വണ്ടി പഴയക്കൊണ്ടിരിക്കും. പക്ഷേ ഒരു പുതിയ വാഹനം വാങ്ങിച്ച് ഫുൾ വാല്യൂ കൊടുത്ത് പുതിയ വാഹനം വാങ്ങിച്ചു, ആ വർഷം തന്നെ വാഹനം അപകടത്തിൽപ്പെടുകയും ടോട്ടൽ ലോസ് ആകുകയും ചെയ്തു. ടോട്ടൽ ലോസ് എന്ന് വെച്ചാൽ വാഹനം റിപ്പയർ ചെയ്ത് എടുക്കാൻ പറ്റത്തില്ല. അന്നേരം ഇൻവോയ്സ് വില തന്നെ കിട്ടത്തില്ല, അതൊരു ഡിപ്രീസിയേഷൻ വേണമെങ്കിൽ കമ്പനിക്ക് കുറയ്ക്കാം. അങ്ങനെ ഡിപ്രീസിയേഷൻ കുറയ്ക്കാതെ ഫസ്റ്റ് ഇയറിൽ ഒരു വാഹനത്തിന് അപകടം ഉണ്ടാകുകയാണെങ്കിൽ, ടോട്ടൽ ലോസ് ആണെങ്കിൽ, എത്രയാണോ ഇൻവോയ്സിലെ വില ആ വില തന്നെ ഇൻഷുറൻസ് കമ്പനി ഓണർക്ക് കൊടുക്കണം. അതാണ് അതിൻ്റെ പ്രത്യേകത, റിട്ടേൺ ടു ഇൻവോയ്സ്. ഇൻവോയ്സ് എന്ന് വെച്ചാൽ അറിയാമല്ലോ, വാഹനം വാങ്ങിക്കും, വാഹനത്തിന് തരുന്ന ഇൻവോയ്സ് പ്രൈസ്, നമ്മൾ പർച്ചേസിംഗ് പ്രൈസ്, അതിൻ്റെ എക്സൈസ് ഡ്യൂട്ടി, ജി എസ് ടി എല്ലാം കൂടെ ചേർത്ത് നമ്മൾ ഡീലർ കൊടുക്കുന്ന വിലയാണ് ഇൻവോയ്സ് പ്രൈസ്. ആ ഇൻവോയ്സ് പ്രൈസ് ആണ് ഫസ്റ്റ് ഇയറിനെ സംബന്ധിച്ചോളം നമ്മുടെ ഇൻഷുറൻസ് പോളിസി കാണിക്കുന്നത്. ആ ഫസ്റ്റ് ഇയർ തന്നെ വാഹനത്തിന് ഡാമേജ് ഉണ്ടെങ്കിൽ ആ ഇൻവോയ്സ് പ്രൈസ് തന്നെ കൊടുക്കണം, തിരിച്ചു കൊടുക്കണം. അതായത് ഓണർക്ക് ഒറ്റ പൈസ പോലും കുറയ്ക്കാൻ പാടില്ല, നഷ്ടം വരാൻ പാടില്ല. സെക്കൻഡ് ഇയറിലും തേർഡ് ഇയറിലും ഘട്ടത്തിലെ വാഹനം പഴകി, പക്ഷെ ഒരു ഫസ്റ്റ് ഇയറിനെ സംബന്ധിച്ചോളം ആ വാഹനം നഷ്ടപ്പെടുമ്പോൾ അദ്ദേഹത്തിന്റെ ലോസ് ഫുൾ ഇൻവോയ്സ് പ്രൈസും ലോസ് ആവുകയാണ്. അതുകൊണ്ടാണ് ഇൻവോയ്സ് പ്രൈസ് കൊടുക്കുന്നതിനാണ് റിട്ടേൺ ടു ഇൻവോയ്സ് പോളിസി എന്ന് പറയുന്നത്.
0: സർ, ഈ ഇൻഷുറൻസിനെ കുറിച്ച് തുടക്കത്തിൽ പറയുകയുണ്ടായി, ഈ വാഹനങ്ങൾ സ്കിഡ് ചെയ്യുന്നതിനെ കുറിച്ച്. അപ്പൊ ഈ വാഹനങ്ങളൊക്കെ സ്കിഡ് ചെയ്യുമ്പോൾ സാധാരണ സ്കൂട്ടറൊക്കെ ആയിരിക്കും സാധാരണയായി സ്കിഡ് ചെയ്ത് പോകാറുള്ളത്. അപ്പൊ അങ്ങനെ ഒരു അപകടം ഉണ്ടാവുകയാണെങ്കിൽ അയാൾക്ക് ഈ കോമ്പൻസേഷൻ കിട്ടാനുള്ള വല്ല സാധ്യതയുണ്ടോ?
1: കോമ്പൻസേഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട്, പ്രൊവൈഡഡ് ഓണർ നേരത്തെ പറഞ്ഞ പോലെ പേഴ്സണൽ ആക്സിഡന്റ് കവറേജ് ഉള്ള പോളിസി എടുത്തിരിക്കണം. ഓണർക്ക് മിക്കവാറും പോളിസി കാണും, തേർഡ് പാർട്ടി മാത്രമേ കാണത്തുള്ളൂ. തേർഡ് പാർട്ടി മാത്രമാകുമ്പോൾ ഓണറുടെ വണ്ടി വേറൊരു തരം ഇടിച്ചാലേ പറ്റൂ. ഇവിടെ ഓണർ തന്നെ വാഹനം ഓടിച്ച് സ്കിഡ് ചെയ്തോ അല്ലാതെ പരിക്ക് പറ്റിയോ മരിക്കുകയോ ചെയ്താൽ പേഴ്സണൽ ആക്സിഡന്റ് കവറേജ് പോളിസി ഉണ്ടെങ്കിൽ കിട്ടും. കാരണം ആ പോളിസിയിൽ പേഴ്സണൽ ആയിട്ടാണ് കവർ ചെയ്യുന്നത്. ഒരു ആക്സിഡന്റ് മുഖേലും അദ്ദേഹത്തിന് ഉണ്ടാകുന്ന ആ പേഴ്സണെ കവർ ചെയ്യാണ്. അപ്പം അങ്ങനെ പേഴ്സണൽ ആക്സിഡന്റ് കവറേജ് പോളിസി പ്രീമിയം അടച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഓണർക്ക് കോമ്പൻസേഷൻ കിട്ടും. അതിന് 15,00,000 രൂപയാണ് ഇപ്പോഴത്തെ പുതിയ നിയമം മോട്ടോർ വെഹിക്കിൾസ് ആക്ട് അനുസരിച്ച് പറയുന്നത്. 750 രൂപയാണ് ഫോർ വീലറിന്, 2 വീലറിന് 375 rupees ആണെന്നാണ് സബ്ജക്ട് കറക്ഷൻ. ചിലപ്പോൾ വ്യത്യാസങ്ങൾ വരാം, ഉണ്ടായിരുന്നാൽ എടുക്കാം. അതില്ലെങ്കിൽ ഓണർക്ക് കിട്ടത്തില്ല. ബട്ട് ഒരു കണ്ടീഷൻ, ഈ വാഹനം ഓടിക്കുന്ന സമയത്ത് ഓണർക്ക് ലൈസൻസ് ഉണ്ടായിരിക്കണം. രണ്ട്, ഓണർ മദ്യപിച്ച് വാഹനം ഓടിക്കാനും പാടില്ല. ഈ രണ്ട് കണ്ടീഷനും കംപ്ലൈ ചെയ്താൽ, അതായത് ലൈസൻസ് ഉള്ള ആൾ ഓടിച്ച് ഓണർക്ക് പരിക്ക് പറ്റിയാൽ പേഴ്സണൽ ആക്സിഡന്റ് കവറേജ് അല്ലെങ്കിൽ PA കവറേജ് ഉണ്ടെങ്കിൽ ഓണർക്ക് നിശ്ചയമായും കോമ്പൻസേഷൻ കിട്ടും. ഒന്നുകൂടി ഓർമ്മിപ്പിക്കാം, തേർഡ് പാർട്ടി കവറേജ് മാത്രമുള്ള ആക്ച്വലി പോളിസിയിൽ ഓണർക്ക് ഒരു കാലത്തും കിട്ടത്തില്ല. അൺലസ് അണ്ടിൽ ഹി ടേക്സ് PA കവറേജ് ഓൾസോ ബൈ പേയിങ് അഡീഷണൽ പ്രീമിയം.
0: സർ, ഇപ്പോൾ ഈ പറഞ്ഞപ്പോൾ നമ്മൾ സാധാരണ കാറിൽ പോകുമ്പോൾ നമ്മൾ കുടുംബങ്ങളൊക്കെ ആയിരിക്കുമല്ലോ എന്തായാലും കാറിൽ യാത്ര ചെയ്യാറുള്ളത്. അപ്പൊ അങ്ങനെ ഒരു യാത്രയിൽ ഒരു അപകടം സംഭവിച്ചാൽ ഈ കൂടെ ഉള്ളവർക്ക് നഷ്ടപരിഹാരത്തിന് അർഹത വല്ലതും ഉണ്ടോ?
1: നഷ്ടപരിഹാരത്തിന് അർഹതയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫാമിലി മെമ്പേഴ്സ് എന്ന് പറയുന്നത് ആരാണ്? ഫാമിലി മെമ്പർ ഓണറുടെ ഫാമിലി മെമ്പേഴ്സ് ആണ്. അവർ കാശ് കൊടുത്താണോ യാത്ര ചെയ്യുന്നത്? അല്ല. ടിക്കറ്റ് എടുത്താണോ യാത്ര ചെയ്യുന്നത്? അല്ല. അവര് ഗ്രാറ്റുറ്റിയസ് പാസഞ്ചേഴ്സ് എന്ന് പറയും, അതായത് കാശ് കൊടുക്കാതെ സൗജന്യമായി പോകുന്ന ആൾക്കാരാണ്. അവർ ഓണറുടെ ബന്ധുക്കളും കുടുംബാംഗങ്ങളും ആയിട്ട് നിങ്ങൾ നിർബന്ധമായിട്ടും കവർ ചെയ്യണമെന്ന് നിയമം പറയുന്നില്ല, ഗവൺമെന്റും പറയുന്നില്ല. അപ്പോൾ ചോദ്യം, അവർക്കും ഇൻഷുറൻസ് കിട്ടുമോ? അപ്പൊ തേർഡ് പാർട്ടി പോളിസി മാത്രമേ ഉള്ളെങ്കിൽ അവർക്ക് കിട്ടത്തില്ല. പാക്കേജ് പോളിസി അല്ലെങ്കിൽ കോംപ്രിഹെൻസീവ് പോളിസി ഉണ്ടെങ്കിൽ അതിൽ യാത്ര ചെയ്യുന്ന കുടുംബാംഗങ്ങൾക്കും കിട്ടും. പല ഓണേഴ്സും പല വ്യക്തികൾക്കും, ചിലർക്ക് അറിയില്ല കോംപ്രിഹെൻസീവ് പോളിസി എടുത്ത് അൺനെയിംഡ് പാസഞ്ചേഴ്സിനെ കവർ ചെയ്യണമെന്ന് അറിയില്ല. ചില ആൾക്കാർ പ്രീമിയം കുറയ്ക്കാൻ വേണ്ടി ആദ്യത്തെ ഒന്നോ രണ്ടോ വർഷം കോംപ്രിഹെൻസീവ് പോളിസി എടുക്കും, പാക്കേജ് പോളിസി. പിന്നീട് വണ്ടി പഴയതില്ലേ എന്തിനാണെന്ന് വിചാരിച്ച് പ്രീമിയം കുറയ്ക്കാൻ വേണ്ടി തേർഡ് പാർട്ടി പോളിസി എടുക്കും. വളരെ വളരെ ബുദ്ധിമോശമാണ്. നമ്മുടെ കുടുംബാംഗങ്ങളിലാണ്, അവരുടെ ജീവൻ അതിന് വിലയുള്ളതാണ്, അവർ നമ്മുടെ കുടുംബാംഗങ്ങളാണെന്ന് മനസ്സിലാക്കി, നമ്മുടെ കുടുംബസ്വത്താണെന്ന് മനസ്സിലാക്കി അവരെയും കൂടി കവർ ചെയ്യുന്ന ഫുൾ ഇൻഷുറൻസ് എടുത്ത് വേണം എല്ലാ പ്രൈവറ്റ് വെഹിക്കിൾസും. അതുപോലെ തന്നെ ടു വീലർ കൂടുതലും മിക്കവാറും യാത്ര ചെയ്യുന്ന ഭാര്യയായിരിക്കാം, മക്കളായിരിക്കാം, അതിൽ കോംപ്രിഹെൻസീവ് പോളിസി ഇല്ലെങ്കിൽ ടു വീലറിൽ കവർ ചെയ്യുന്ന പുറകിൽ നിന്ന് യാത്ര ചെയ്യുന്ന ആളെ പില്ലിൻ റൈഡർ എന്ന് പറയും. ആ പില്ലിൻ റൈഡർ കവർ ചെയ്യത്തില്ല, പലർക്കും അറിയത്തില്ല. അവർ തേർഡ് പാർട്ടി ആണെന്ന് വിചാരിക്കാൻ പറ്റില്ല, ദേ ആർ നോട്ട് തേർഡ് പാർട്ടീസ്. കാരണം ടിക്കറ്റ് കൊടുത്ത് യാത്ര ചെയ്യുന്ന ആൾക്കാരല്ല, അവരും ഗ്രാജുവേറ്റ് പാസഞ്ചറാണ്. അപ്പോൾ ഒരു പ്രൈവറ്റ് കാറിൽ യാത്ര ചെയ്യുന്ന ഫാമിലി മെമ്പേഴ്സ്, ടു വീലറിൽ യാത്ര ചെയ്യുന്ന സ്പൗസ്, കുട്ടികളെല്ലാം തേർഡ് പാർട്ടി അല്ലാത്തതുകൊണ്ട് അവർക്ക് വേണ്ടി കോംപ്രിഹെൻസീവ് പോളിസി എടുത്ത് പാക്കേജ് പോളിസി എടുത്ത് അഡീഷണൽ പ്രീമിയം കൊടുത്തില്ലെങ്കിൽ നഷ്ടപരിഹാരം കിട്ടത്തില്ല.
0: സാറിപ്പോൾ പറഞ്ഞു പ്രൈവറ്റ് വെഹിക്കിൾസിനെ കുറിച്ച് പറഞ്ഞാൽ, കൂടെ യാത്ര ചെയ്യുന്നവർക്ക് ഈ ഒരു കോംപ്രഹെൻസീവ് പോളിസി എടുത്തെങ്കിൽ മാത്രമേ അതിന്റെ ബെനിഫിറ്റ് കിട്ടൂ എന്ന് പറഞ്ഞു. അപ്പൊ എന്റെ വേറൊരു ചോദ്യം എന്ന് ചോദിച്ചാൽ, സാർ ഈ ടിപ്പർ ലോറി എന്നൊക്കെ പറയുന്ന ഗുഡ്സ് കാരിയേജ് വെഹിക്കിൾ ഉണ്ട്, അപ്പൊ ഈ വെഹിക്കിളിനകത്ത് എന്തായാലും ഡ്രൈവറോടൊപ്പം ഒരു ഒരാളുണ്ടാവും. അപ്പൊ അവർക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് കോമ്പൻസേഷൻ കിട്ടുമോ?
1: ഓണറുടെ കൂടെ ഒരാളെന്ന് പറയുന്നത് ആരാണെന്നുള്ളതാണ്. ഒരു ഗുഡ്സ് വെഹിക്കിളിൽ ഡ്രൈവറുണ്ട്, ആ വാഹനത്തിന് ചിലപ്പോൾ കണ്ടക്ടർ അല്ലെങ്കിൽ ക്ലീനർ കാണും. ഒരാളെന്ന് ഉദ്ദേശിച്ചത് മിക്കവാറും ഈ സാധനം വാങ്ങിക്കാൻ പോയ ഓണറായിരിക്കും. അപ്പോൾ ഈസ് കാൾഡ് ഓണർ ഓഫ് ദ ഗുഡ്സാണ്. ഓണർ ഓഫ് ദ ഗുഡ്സ് കവേർഡാണ്. സാധനം വാങ്ങി അദ്ദേഹം അതേ വാഹനത്തിൽ അതിനെ അക്കമ്പനി ചെയ്ത് വരുന്ന ആളെ ഓണർ ഓഫ് ദ ഗുഡ്സ് എന്ന് പറയും. ഇഫ് ദ ഓണർ ഓഫ് ദ ഗുഡ്സ് ഈസ് ട്രാവലിംഗ് ഇൻ ദ സെയിം വെഹിക്കിൾ ആസ് അക്കമ്പനി, ഈ വിൽ ബി കവേർഡ്. അതാണ് നിയമം പറയുന്നത്. പക്ഷെ തെളിയിക്കണം, അദ്ദേഹം വെറുതെ സൗജന്യമായി യാത്ര ചെയ്തതല്ല, ലിഫ്റ്റ് ചോദിച്ചോ കയറിയതല്ല. അദ്ദേഹം സാധനം വാങ്ങിക്കാൻ പോയി ആ സാധനവും വാങ്ങി വരുന്നപ്പം ഉണ്ടായ അപകടത്തിന് തീർച്ചയായിട്ടും ഓണർ ഓഫ് ദ ഗുഡ്സിന് കവറേജ് കിട്ടും. അതേസമയം ഓണറുടെ കൂടെ മറ്റൊരാളുടെ ഓണറുടെ കൂട്ടുകാരനോട് യാത്ര കിട്ടത്തില്ല. ഓണർ ഓഫ് ദ ഗുഡ്സ് ഓൺലി വൺ പേഴ്സൺ യു വിൽ ബി കവേർഡ്. അതുപോലെ തന്നെ ആ ഗുഡ്സ് വെഹിക്കിളിൽ ഡ്രൈവറെ കൂടാതെ ക്ലീനർ അല്ലെ കണ്ടക്ടർ കാണും, അവര് കവറേജ് ഉണ്ട്. കാരണം അവര് ഗുഡ്സ് വെഹിക്കിളാണ്ട് ആക്ട് പോളിസി അനുസരിച്ച് കമ്പൽസറി കവർ ചെയ്യുന്ന ആൾക്കാരാണ്. അവർക്ക് നിർബന്ധം തീർച്ചയായിട്ടും ഉണ്ട്. നമ്മുടെ ഇവിടെ സംശയം വന്നത് അവർ രണ്ടുപേരും അല്ലാതെ മൂന്നാമതൊരാള് കയറുന്നത് മിക്കവാറും ഓണർ ഓഫ് ദ ഗുഡ്സ് എല്ലാം കയറും, ഓണർക്കും കവറേജ് ഉണ്ട്. പക്ഷെ ഓണറുടെ അനിയനോ ചേട്ടനോ ഓണറിന്റെ ഒരു കൂട്ടുകാരനോട് കയറിയാൽ കിട്ടത്തില്ല, ഒള്ളി വൺ പേഴ്സൺ അല്ലെങ്കിൽ ഓണേഴ്സ് എന്ന് പ്രൂവ് ചെയ്യണം. രണ്ടുപേര് സാധനമായി കയറി അങ്ങനെ പ്രൂവ് ചെയ്യണം. ഇപ്പൊ ജനറലി സ്പീക്കിംഗ് ഡ്രൈവർ വിൽ ബി കവേർഡ്, ക്ലീനർ ഓർ കണ്ടക്ടർ വിൽ ബി കവേർഡ് ബിക്കോസ് ആക്ട് പോളിസി അനുസരിച്ച് കവറേജ് ചെയ്യും. പക്ഷേ ഓണർ ഓഫ് ദി ഗുഡ്സും കൂടെ ആ വാഹനത്തിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ ഓണർക്കും കവറേജ് ചെയ്യും, ഓണറാണെന്ന് പ്രൂവ് ചെയ്യുന്നു.
0: സംബന്ധമായ സംശയങ്ങൾക്ക് ശ്രോതാക്കൾക്ക് 8848557785 എന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ്. ഒക്കെ കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നീതിയുടെ വഴിത്തര, ഏകോപനം അഡ്വക്കേറ്റ് എ സുധീർ ബോസ്, അവതരണം ബീന ഗുവേര.
1: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.

0: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
1: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ സീറോ ഡൗൺ പേയ്മെന്റും. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
2: റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. കേരള മുഖ്യമന്ത്രിയെ സംബന്ധിച്ച തീരുമാനം കൈക്കൊള്ളുന്നതിനുള്ള ചർച്ചകൾ കേന്ദ്ര സംസ്ഥാന തലങ്ങളിൽ പുരോഗമിക്കുന്നു. AICC നിരീക്ഷകരുടെ UDF അംഗങ്ങളും നിശ്ചിതത്വം തുടരുന്നു. VCK, CPI, CPIM MLA മാരുടെ നിർണായക യോഗം ഇന്ന്. രാജ്യത്ത് നവീകരിച്ച പാസഞ്ചർ റിസർവേഷൻ സംവിധാനം ഓഗസ്റ്റിൽ നിലവിൽ വരുമെന്ന് റെയിൽവേ മന്ത്രാലയം. പരിഷ്കരിക്കുന്നത് 40 വർഷം പഴക്കമുള്ള റിസർവേഷൻ സംവിധാനം. മാനവികതയിൽ ഐക്യം എന്ന സന്ദേശവുമായി ഇന്ന് അന്താരാഷ്ട്ര റെഡ് ക്രോസ് ദിനം. കടുത്ത വേനലിൽ ആശ്വാസമായി സംസ്ഥാനത്ത് പരക്കെ മഴ. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ISL ഫുട്ബോളിൽ സ്പോർട്ടിംഗ് ഡൽഹി ഇന്ന് ഒഡീഷ FC യെ നേരിടും. വാർത്തകൾ വിശദമായി. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച തീരുമാനം ഈ ആഴ്ച തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. ഇത് സംബന്ധിച്ച ചർച്ചകൾ കേന്ദ്ര സംസ്ഥാന തലങ്ങളിൽ പുരോഗമിക്കുകയാണ്. പുതിയ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കാൻ AICC പ്രസിഡന്റിനെ ചുമതലപ്പെടുത്തിക്കൊണ്ടുള്ള പ്രമേയം തിരുവനന്തപുരത്ത് നടന്ന കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം പാസാക്കിയിരുന്നു. കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗത്തിനായി അഖിലേന്ത്യാ നേതൃത്വം നിയോഗിച്ചിരുന്ന നിരീക്ഷകർ നിയുക്ത UDF MLA മാരുമായി ചർച്ച നടത്തിയ ശേഷം ഡൽഹിക്ക് മടങ്ങി. കോൺഗ്രസ് അഖിലേന്ത്യാ നേതൃത്വത്തിന് ഇവർ നൽകുന്ന റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിലാകും പുതിയ നിയമസഭാ കക്ഷി നേതാവിനെ പ്രഖ്യാപിക്കുന്നത്. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണം സംബന്ധിച്ച അനിശ്ചിതത്വം തുടരുന്നു. സർക്കാർ രൂപീകരണത്തിന് അനുമതി തേടി തമിഴ് വെട്രി കഴകം അധ്യക്ഷൻ വിജയ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുമായി ഇന്നലെ വീണ്ടും കൂടിക്കാഴ്ച നടത്തി. എന്നാൽ കേവല ഭൂരിപക്ഷം തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കാൻ TVK സാധിച്ചില്ല. 118 MLA മാരുടെ പിന്തുണയാണ് ഭൂരിപക്ഷത്തിന് വേണ്ടത്. 108 സീറ്റിൽ വിജയിച്ച TVK കോൺഗ്രസിന്റെ 5 MLA മാർ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. TVKയെ പിന്തുണയ്ക്കണോ എന്ന കാര്യത്തിൽ CPI, CPM, VCK എന്നീ പാർട്ടികൾ ഇന്ന് നിയമസഭാ കക്ഷിയോഗം ചേർന്ന് തീരുമാനമെടുക്കും. DMKയുടെയും AIADMKയുടെയും നിയമസഭാ കക്ഷിയോഗങ്ങൾ ഇന്നലെ ചേർന്നിരുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് കൊൽക്കത്തയിലെത്തി. നിയുക്ത BJP MLA മാരുടെ യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കും. പുതിയ നിയമസഭാ കക്ഷി നേതാവിനെ യോഗത്തിൽ തിരഞ്ഞെടുക്കും. നാളെ കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിൽ നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, മുതിർന്ന BJP നേതാക്കൾ, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മുഖ്യമന്ത്രിമാർ എന്നിവർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കും. അതേസമയം പശ്ചിമബംഗാൾ നിയമസഭ പിരിച്ചുവിട്ട് ഗവർണർ RN രവി വിജ്ഞാപനമിറക്കി. നിയമസഭയുടെ കാലാവധി പൂർത്തിയായതിനെ തുടർന്നാണ് നടപടി. അസമിൽ BJP നേതൃത്വം നൽകുന്ന NDA സർക്കാർ തുടർച്ചയായ 3rd തവണയും അധികാരത്തിലെത്തും. ചൊവ്വാഴ്ചയാണ് സത്യപ്രതിജ്ഞ. മുതിർന്ന BJP നേതാക്കൾ ഗുവാഹത്തിയിൽ ഉന്നതതല യോഗം ചേർന്ന് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്കുള്ള മുന്നൊരുക്കങ്ങൾ വിലയിരുത്തി. വെറ്റിനറി കോളേജ് ഗ്രൌണ്ടിൽ നടക്കുന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യാതിഥിയായി പങ്കെടുക്കും. BJP നിയമസഭാ കക്ഷിയോഗം ഞായറാഴ്ച ചേരും. ഓൺലൈൻ ഗെയിമിംഗ് പ്ലാറ്റ്ഫോമുകൾ വഴി സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്ന പരാതിയിൽ ഗെയിംസ് ക്രാഫ്റ്റ് ടെക്നോളജീസ് ലിമിറ്റഡിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടപടി ശക്തമാക്കി. കമ്പനിയുടെ 3 സ്ഥാപകരെ ED അറസ്റ്റ് ചെയ്തു. ഓൺലൈൻ ഗെയിമിംഗിലൂടെ ലക്ഷക്കണക്കിന് രൂപ നഷ്ടപ്പെട്ടതിനെ തുടർന്ന് ഇരകൾ ആത്മഹത്യ ചെയ്ത സംഭവങ്ങളിൽ രജിസ്റ്റർ ചെയ്ത FIR കളുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തത്. കർണാടക, ഡൽഹി, NCR എന്നിവിടങ്ങളിലെ 17 കേന്ദ്രങ്ങളിൽ ഒരേ സമയം നടത്തിയ റെയ്ഡിൽ തട്ടിപ്പുമായി ബന്ധപ്പെട്ട നിർണായക രേഖകൾ പിടിച്ചെടുത്തു. ആകാശവാണിയുടെ 90th വാർഷികത്തോടനുബന്ധിച്ച് ഇന്ന് ന്യൂഡൽഹിയിൽ മാരത്തൺ സംഘടിപ്പിച്ചു. ഏകദേശം 3.5 കിലോമീറ്റർ ദൈർഘ്യമുള്ള മാരത്തൺ ആകാശവാണി ഭവനിൽ നിന്നാണ് ആരംഭിച്ചത്. 1936 സ്ഥാപിതമായ ആകാശവാണി രാജ്യത്തെ ഏറ്റവും വിശ്വസനീയമായ പ്രക്ഷേപണ പ്ലാറ്റ്ഫോമുകളിലൊന്നായി ഇപ്പോഴും തുടരുന്നു. കണ്ണൂർ ആകാശവാണി നിലയം പ്രവർത്തനമാരംഭിച്ച ഇന്ന് 35 വർഷം പൂർത്തിയാകുന്നു. വൈകിട്ട് നടക്കുന്ന ആഘോഷ പരിപാടികൾ കണ്ണൂർ കൃഷ്ണമേനോൻ സ്മാരക സർക്കാർ വനിതാ കോളേജ് പ്രിൻസിപ്പൽ KT ചന്ദ്രമോഹൻ ഉദ്ഘാടനം ചെയ്യും. ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെയും മാഹിയിലെയും ഉൾപ്പെടെ ജനജീവിതത്തിന്റെ സ്പന്ദനങ്ങൾ മാറ്റിമറിച്ചുകൊണ്ട് 1991 May 4 കണ്ണൂർ പള്ളിക്കുന്നിൽ ആകാശവാണി നിലയം സ്ഥാപിതമായത്. രാവിലെ 5:50 മുതൽ രാത്രി 11:15 വരെ നീളുന്ന പ്രക്ഷേപണത്തിൽ വിജ്ഞാനപ്രദവും വിനോദകരവുമായ പരിപാടികളും ദേശീയ പ്രാദേശിക വാർത്തകൾക്ക് പുറമെ FM പ്രധാന വാർത്തകളും പ്രക്ഷേപണം ചെയ്തു വരുന്നുണ്ട്. മലയോരത്തും തീരപ്രദേശത്തും ഉൾപ്പെടെ നിരവധി ശ്രോതാക്കളാണ് ആകാശവാണി കണ്ണൂർ നിലയത്തിനുള്ളത്.
0: ആകാശവാണി സംഘടിപ്പിക്കുന്ന അഖില കേരള റേഡിയോ നാടകോത്സവം മറ്റന്നാൾ മുതൽ ഈ മാസം 18 വരെ നടക്കും. നടൻ മോഹൻലാലും ചലച്ചിത്ര നാടകരംഗത്തെ പ്രമുഖരും നാടകോത്സവത്തിന്റെ ഭാഗമാകും. രാത്രി 9:30 നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യും. തിരുവനന്തപുരം കവടിയാറിൽ വാഹനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു. പാലക്കാട് സ്വദേശിയായ നൌഷിജ എന്ന യുവതിയാണ് മരിച്ചത്. അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. 4 കാറും 2 ബൈക്കുമാണ് കൂട്ടിയിടിച്ചത്. കാറിന്റെ അമിത വേഗതയാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക വിവരം. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: രാജ്യത്ത് നവീകരിച്ച പാസഞ്ചർ റിസർവേഷൻ സംവിധാനം ഓഗസ്റ്റിൽ നിലവിൽ വരുമെന്ന് റെയിൽവേ മന്ത്രാലയം. 40 വർഷം പഴക്കമുള്ള റിസർവേഷൻ സംവിധാനമാണ് പുതിയ രീതിയിലേക്ക് മാറുന്നത്. 2002 ഇന്റർനെറ്റ് അധിഷ്ഠിത ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചതിനുശേഷം ഇന്ത്യൻ റെയിൽവേ പൂർണ്ണമായും ഡിജിറ്റൽ സാങ്കേതിക വിദ്യയിലേക്ക് മാറി. നവീകരിച്ച സംവിധാനത്തിലേക്ക് മാറുമ്പോൾ യാത്രക്കാർക്ക് അസൌകര്യം ഉണ്ടാകില്ലെന്ന് ഉറപ്പാക്കാൻ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ചാലക്കുടി പുഴയ്ക്ക് കുറുകെ ദേശീയപാതയിൽ തൃശൂർ ഭാഗത്തേക്ക് വാഹനങ്ങൾ പോകുന്ന പാലം നാളെ മുതൽ വീണ്ടും അടച്ചിടും. ബെയറിംഗുകൾ മാറ്റാനാണ് 20 ദിവസത്തേക്ക് പാലം അടയ്ക്കുന്നത്. ഈ ദിവസങ്ങളിൽ സമാന്തരമായി കിഴക്ക് ഭാഗത്തുള്ള പാലത്തിലൂടെയായിരിക്കും ഇരുദിശകളിലേക്കുമുള്ള ഗതാഗതം. 25 വർഷം മുൻപ് മാറ്റിയ ബെയറിംഗാണ് തേയ്മാനത്തെ തുടർന്ന് ഇപ്പോൾ വീണ്ടും മാറ്റുന്നത്. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് കഴിഞ്ഞ 2 ദിവസങ്ങളിലായി 1050 തീർത്ഥാടകർ ഹജ്ജ് കർമ്മത്തിനായി പോയി. ഇന്ന് പുലർച്ചെ 3:30 350 വനിതാ തീർത്ഥാടകരുമായുള്ള വിമാനം പുറപ്പെട്ടു. രാത്രി 8:05 മറ്റൊരു ഹജ്ജ് സർവീസ് കൂടി ഉണ്ടാകും. ആകെ 4,286 യാത്രക്കാരാണ് കണ്ണൂർ വിമാനത്താവളം വഴി ഇത്തവണ ഹജ്ജിന് പോകുന്നത്. ISL ഫുട്ബോളിൽ ഇന്ന് സ്പോർട്ടിംഗ് ഡൽഹി ഒഡീഷ FC നേരിടും. വൈകിട്ട് 5 ന്യൂഡൽഹി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. രാത്രി 7:30 ന്യൂഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെതിരെ ലക്നൌ സൂപ്പർ ജയൻസ് 9 റൺസിന് വിജയിച്ചു. കടുത്ത വേനലിൽ ആശ്വാസമായി സംസ്ഥാനത്ത് പരക്കെ മഴ. വരും ദിവസങ്ങളിലും മഴ ശക്തി പ്രാപിക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. മധ്യ തെക്കൻ കേരളത്തിലാണ് വേനൽ മഴ കൂടുതലായി ലഭിച്ചത്. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കണ്ണൂർ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. നാളെ 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കൊപ്പം മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണം. കാർഷിക ഉൽപ്പന്നങ്ങളുടെ പ്രധാന വിളവെടുപ്പ് കാലമായതോടെ വയനാട്ടിൽ ഇവയുടെ വിപണിയും കയറ്റുമതിയും സജീവമാണ്. ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ് തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: മൊത്തമായും ചില്ലറയായും കർഷകരുടെ പക്കൽ നിന്നും ഉൽപ്പന്നങ്ങൾ സംഭരിക്കുന്ന വ്യാപാരികൾ ജില്ലയിൽ സജീവമാണ്. കാലവർഷം എത്തും മുമ്പ് കയറ്റുമതി കൂടുതൽ സജീവമാക്കാനുള്ള ഒരുക്കത്തിലാണ് കച്ചവടക്കാർ. ചക്കയുടെ സീസൺ ആയതോടെ വ്യാപാരികൾ ചക്ക സംഭരിച്ച് വിവിധ ഭാഗങ്ങളിലേക്ക് കയറ്റി അയച്ചു വരികയാണ്. ബാംഗ്ലൂർ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ നല്ല ഡിമാൻഡ് ഉണ്ട്. നേന്ത്ര വാഴക്കുലയുടെ പ്രധാന സീസൺ ആയതോടെ വാഴക്കുലയ്ക്കൊപ്പം

0: തന്നെ വാഴച്ചുണ്ടും കയറ്റി അയക്കുന്നുണ്ട്. കാച്ചിൽ, ചേന, ചേമ്പ് തുടങ്ങിയ ഉൽപ്പന്നങ്ങളുടെയും കയറ്റുമതി സജീവമായിട്ടുണ്ട്.
1: ഇന്ന് അന്താരാഷ്ട്ര റെഡ് ക്രോസ് ദിനം. ഐക്യം, സന്നദ്ധ പ്രവർത്തനം, പ്രതിസന്ധി ഘട്ടങ്ങളിൽ സഹായം എന്നീ മാനുഷിക ശ്രമങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നതിനായാണ് ഈ പ്രസ്ഥാനം ആരംഭിച്ചത്. റെഡ് ക്രോസ് സ്ഥാപകൻ ഹെൻറി ഡ്യൂനന്റിന്റെ ജന്മദിനമായ മെയ് 8-നാണ് എല്ലാ വർഷവും ഈ ദിനം ആചരിക്കുന്നത്. മാനവികതയിൽ ഐക്യമെന്നതാണ് ഈ വർഷത്തെ പ്രമേയം. കോഴിക്കോട് തളി സാധകം സംഗീതസഭയുടെ ത്രിമൂർത്തി സംഗീതോത്സവത്തിന് ഇന്ന് തുടക്കമാകും. വൈകിട്ട് കോഴിക്കോട് കേസരി ഭവനിലാണ് സംഗീതോത്സവം നടക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
2: തളി ശ്രുതിലയം സംഗീത വിദ്യാലയത്തിന്റെ 11-ാമത് വാർഷികവും ത്രിമൂർത്തി സംഗീതോത്സവം സാധകം സംഗീത സഭയുടെ സഹകരണത്തോടുകൂടി ചാലപ്പുറം കേസരി ഭവനിൽ ഇന്ന് ആരംഭിക്കും. പ്രണവം ശങ്കര നമ്പൂതിരിയുടെ വായ്പാട്ട് ഇന്ന്, നാളെ വൈകിട്ട് എസ് അശ്വതി വിനുവിന്റെ വായ്പാട്ടും നടക്കും. ഞായറാഴ്ച സംഗീതോത്സവത്തിന്റെ ഉദ്ഘാടനം പ്രൊഫസർ വൈക്കം വേണുഗോപാൽ നിർവഹിക്കും.
1: രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 466 പോയിന്റ് കുറഞ്ഞ് 77,378-ലും നിഫ്റ്റി 138 പോയിന്റ് നഷ്ടത്തിൽ 24,188-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവൻ 240 രൂപ കുറഞ്ഞ് 111,960 രൂപയും ഗ്രാമിന് 13,995 രൂപയുമാണ് ഇന്നത്തെ വില. കേരള മുഖ്യമന്ത്രിയെ സംബന്ധിച്ച തീരുമാനം കൈക്കൊള്ളുന്നതിനുള്ള ചർച്ചകൾ കേന്ദ്ര സംസ്ഥാന തലങ്ങളിൽ പുരോഗമിക്കുന്നു. AICC നിരീക്ഷകരുടെ UDF അംഗങ്ങളുമായുള്ള ചർച്ചകൾ പൂർത്തിയായി. തമിഴ്നാട്ടിൽ കേവല ഭൂരിപക്ഷം ഉറപ്പാക്കാനുള്ള TVK ശ്രമങ്ങളിൽ അനിശ്ചിതത്വം തുടരുന്നു. VCK, CPI, CPIM MLA നിർണായക യോഗം ഇന്ന്. രാജ്യത്ത് നവീകരിച്ച പാസഞ്ചർ റിസർവേഷൻ സംവിധാനം ഓഗസ്റ്റിൽ നിലവിൽ വരുമെന്ന് റെയിൽവേ മന്ത്രാലയം. പരിഷ്കരിക്കുന്നത് 40 വർഷം പഴക്കമുള്ള റിസർവേഷൻ സംവിധാനം. മാനവികതയിൽ ഐക്യമെന്ന സന്ദേശവുമായി ഇന്ന് അന്താരാഷ്ട്ര റെഡ് ക്രോസ് ദിനം. കടുത്ത വേനലിൽ ആശ്വാസമായി സംസ്ഥാനത്ത് പരക്കെ മഴ. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ് ജാഗ്രത. ISL ഫുട്ബോളിൽ സ്പോർട്ടിംഗ് ഡൽഹി ഇന്ന് ഒഡീഷ FC നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
3: റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറിറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.
4: റേഡിയോ സാന്ത്വനം 90.4 FM കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റും സംയുക്തമായി ആരംഭിക്കുന്ന നൂതന പദ്ധതിയാണ് ഫൈറ്റ് അഗെയിൻസ്റ്റ് ക്യാൻസർ ഫേസ്. വിവിധ ക്യാൻസറുകളെ മുൻകൂട്ടി കണ്ടുപിടിച്ച് ചികിത്സ നൽകുന്ന പദ്ധതിയാണിത്. ഈ ബൃഹത് പദ്ധതിയെക്കുറിച്ച് ബഹുമാനപ്പെട്ട കൊല്ലം ജില്ലാ കളക്ടർ ശ്രീ എൻ ദേവിദാസിന്റെ വാക്കുകളിലേക്ക്.
5: റേഡിയോ സാന്ത്വനം 90.4 FM പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ഫേസ് ഫൈറ്റ് അഗെയിൻസ്റ്റ് ക്യാൻസർ കെയർലി ആ ഒരു പദ്ധതിയിൽ ഇങ്ങനെ ഒരു പ്രവർത്തനം നടത്തുന്നതിൽ ആദ്യം തന്നെ റേഡിയോ സാന്ത്വനം 90.4 FM റേഡിയോയെ അഭിനന്ദിക്കുകയാണ്. പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിന്റെ മേഖലയിൽ റേഡിയോ സാന്ത്വനം 90.4 ചെലുത്തുന്ന സേവനങ്ങൾ തീർച്ചയായും തിരിച്ചറിയുന്നുണ്ട്. ജില്ലാ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ഈ പ്രവർത്തനങ്ങളിൽ അസോസിയേറ്റ് ചെയ്യാൻ ജില്ലാ ഭരണാധികാരി എന്നുള്ള നിലയിൽ ഞാൻ അവരോട് ആവശ്യപ്പെടാം. ക്യാൻസറിന്റെ ഇപ്പോഴത്തെ ഒരു വല്ലാത്ത ഒരു അവസ്ഥ, അതെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ അല്ലെങ്കിൽ ഒരു കുടുംബത്തെ, ഒരു വ്യക്തിയെ ആരോഗ്യപരമായിട്ടും സാമ്പത്തികപരമായിട്ടും അയാളുടെ മാനസികപരമായിട്ടും ഒക്കെ തകർക്കാനും തളർത്താനും ഒക്കെ പറ്റുന്ന ഒരു അസുഖമാണ്. പക്ഷെ ഇത് യഥാർത്ഥത്തിൽ നേരത്തെ കണ്ടുപിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചികിത്സാ സൗകര്യങ്ങൾ ഇപ്പോൾ ഉണ്ട്. റേഡിയോ സാന്ത്വനം 90.4 FM പ്രവർത്തനങ്ങൾ മികച്ച നിലയിൽ പോകുന്നു. കാരണം ഞാൻ മനസ്സിലാക്കിയത് വിദേശത്ത് നിന്ന് കൊണ്ടുവന്ന ഒരു ഏർലി ഡിറ്റക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു ഉപകരണം തന്നെ ഇവിടെ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. വളരെ ലളിതമായിട്ടുള്ള സംഖ്യ കൊടുത്തിട്ട് അല്ലെങ്കിൽ അതിനുള്ള ഫീസ് കൊടുത്തിട്ട് ഇതിന്റെ പരിശോധനയ്ക്ക് വിധേയപ്പെടാനും രോഗികൾക്ക് സാധിക്കുന്നുണ്ട്. BPL പൂർണ്ണമായിട്ടും സൗജന്യമായിട്ടും എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ മാതൃകാപരമാണ്. സമൂഹത്തിന് മറ്റുള്ളവർക്കും ഇത് പകർത്താവുന്ന പ്രവർത്തനങ്ങളാണ്. മറ്റ് NGOസും ഇത് ഏറ്റെടുത്ത് നടപ്പാക്കട്ടെ. ഈ സംരംഭത്തിനും ഈ ദൗത്യത്തിനും ഈ വലിയ പ്രസ്ഥാനത്തിനും എല്ലാത്തിനും നന്ദി. താങ്ക് യു വെരി മച്ച്.

0: പുറത്തെന്തൊരു ചൂടാന്നറിയോ?
1: ഇതൊന്നല്ലേ ഉള്ളൂ.
0: ബുദ്ധിയുള്ള ആരെങ്കിലും രണ്ടെണ്ണം കൊണ്ടുവരും.
1: Thank you.

0: 하면서 삼촌 조절해. 응? ആൺകുട്ടികൾ പെൺകുട്ടികളെ ടച്ച് ചെയ്താൽ അവരെന്ത് വിചാരിക്കും? ടച്ച് ചെയ്തില്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും?
1: എനിക്കതൊന്നും അറിയില്ലെങ്കിലും എഞ്ചിനീയറിംഗിലെ ഒരു ചേച്ചി പറഞ്ഞത് ടച്ച് ചെയ്യാതിരിക്കുമ്പോ നല്ലവനും വിവരമുള്ളവനാണെന്ന് തോന്നാറുണ്ട്. ടച്ച് ചെയ്ത പിന്നെ പിന്നെ എന്താ ടച്ച് ചെയ്യാത്തെന്ന് തോന്നുന്നു.

കാറ്റിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നേരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

0: 104 FM. Stay tuned. നമസ്കാരം പ്രിയ ശ്രോതാക്കൾ, കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാന. മെയ് 1 മുതൽ 31 വരെ ആർത്രൈറ്റിസ് അവയർനെസ് മന്ത് ആയി ആചരിക്കുന്നു. സാധാരണയായി എല്ലാ വർഷവും മെയ് മാസമാണ് ആർത്രൈറ്റിസ് ബോധവൽക്കരണ മാസമായി ആചരിക്കുന്നത്. സന്ധിവാതത്തെക്കുറിച്ച് അവബോധം വളർത്താനും 60 ദശലക്ഷത്തിലധികം ആളുകളെ ബാധിക്കുന്ന ഈ വേദനയേറിയ അവസ്ഥയെക്കുറിച്ച് ശ്രദ്ധ ക്ഷണിക്കാനും ഇത് സഹായിക്കുന്നു. സന്ധിവാതം അഥവാ ആർത്രൈറ്റിസ് സന്ധികളിലെ വീക്കം, വേദന, സ്റ്റിഫ്നെസ് എന്നിവയ്ക്ക് കാരണമാകുന്ന ഒരു അവസ്ഥയാണിത്. സന്ധികളിലെ വേദന, നീര്, ചലനശേഷി കുറയുക എന്നിവയാണ് ലക്ഷണങ്ങൾ. തുടക്കത്തിലെ രോഗനിർണയം നടത്തേണ്ടതിന്റെയും നേരത്തെയുള്ള ചികിത്സയുടെയും പ്രാധാന്യം ഈ മാസത്തിൽ ഊന്നിപ്പറയുന്നു. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ സൈനിങ് ഓഫ്.
1: റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഊർജിതം. മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് വൈകാതെ തീരുമാനമെടുക്കും. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണം സംബന്ധിച്ച അനിശ്ചിതത്വം തുടരുന്നു. ഭൂരിപക്ഷം തെളിയിക്കാൻ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണ തേടി ടിവികെ. പശ്ചിമബംഗാളിൽ ബിജെപി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ നാളെ. ആഗോള സമ്പദ്വ്യവസ്ഥയുടെ സുസ്ഥിരതയിൽ ഇന്ത്യ നിർണായക പങ്കുവഹിക്കുന്നതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. കേരളത്തിൽ വേനൽമഴ ശക്തം. വിവിധ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. വാർത്തകൾ വിശദമായി. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഊർജിതം. മുഖ്യമന്ത്രി ആരെന്നത് സംബന്ധിച്ച തീരുമാനം കോൺഗ്രസ് ഹൈക്കമാൻഡ് വൈകാതെ കൈക്കൊള്ളുമെന്നാണ് റിപ്പോർട്ടുകൾ. കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം ഇന്നലെ തിരുവനന്തപുരത്ത് ചേർന്നിരുന്നു. നിയുക്ത എംഎൽഎമാരുമായും ഘടകകക്ഷി നേതാക്കളുമായും ഹൈക്കമാൻഡ് നിരീക്ഷകർ കൂടിക്കാഴ്ച നടത്തി അഭിപ്രായം ആരാഞ്ഞു. നിയമസഭാകക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കാൻ എഐസിസി അധ്യക്ഷനെ ചുമതലപ്പെടുത്തിക്കൊണ്ടുള്ള പ്രമേയത്തിന് നിയമസഭാകക്ഷി യോഗം ഇന്നലെ അംഗീകാരം നൽകിയിരുന്നു. നിരീക്ഷകർ റിപ്പോർട്ട് എഐസിസി അധ്യക്ഷന് കൈമാറി. വേണമെന്ന കാര്യത്തിൽ വിഭിന്ന അഭിപ്രായങ്ങൾ ഉയരുന്ന സാഹചര്യത്തിൽ ഹൈക്കമാൻഡ് ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനം വൈകാതെ അറിയിക്കും. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണം സംബന്ധിച്ച അനിശ്ചിതത്വം തുടരുകയാണ്. സർക്കാർ രൂപീകരണത്തിന് അനുമതി തേടി തമിഴ് വെട്രി കഴകം അധ്യക്ഷൻ വിജയ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലിക്കറുമായി ഇന്നലെ വീണ്ടും കൂടിക്കാഴ്ച നടത്തി. എന്നാൽ കേവല ഭൂരിപക്ഷം തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കാൻ ടിവികെയ്ക്ക് സാധിച്ചില്ല. 118 എംഎൽഎമാരുടെ പിന്തുണയാണ് ഭൂരിപക്ഷത്തിന് വേണ്ടത്. 108 സീറ്റിൽ വിജയിച്ച ടിവികെയ്ക്ക് കോൺഗ്രസിന്റെ 5 എംഎൽഎമാർ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ടിവികെയെ പിന്തുണയ്ക്കണോ എന്ന കാര്യത്തിൽ സിപിഐ, സിപിഐ, സിപിഐഎം, വിസികെ എന്നീ പാർട്ടികൾ ഇന്ന് നിയമസഭാകക്ഷി യോഗം ചേർന്ന് തീരുമാനമെടുക്കും. ഡിഎംകെയുടെയും എഐഎഡിഎംകെയുടെയും നിയമസഭാകക്ഷി യോഗങ്ങൾ ഇന്നലെ ചേർന്നിരുന്നു.

0: മൂന്നാം തവണയാണ് സംസ്ഥാനത്ത് അധികാരത്തിലെത്തുന്നത്. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യാതിഥിയായി പങ്കെടുക്കും. നിയമസഭാ കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കുന്നതിനായി ബിജെപി നിയമസഭാ കക്ഷി യോഗം മറ്റന്നാൾ ചേരും. ആഗോള സമ്പദ്വ്യവസ്ഥയുടെ സുസ്ഥിരതയിൽ ഇന്ത്യ നിർണായക പങ്കുവഹിക്കുന്നതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. അന്താരാഷ്ട്ര നാണയനിധിയുടെ കണക്കുകൾ പ്രകാരം 2026 ആഗോള സാമ്പത്തിക വളർച്ചയുടെ 17% ഇന്ത്യയിൽ നിന്നായിരിക്കുമെന്ന് അദ്ദേഹം സുരിനാമിൽ നടന്ന ചടങ്ങിൽ പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന വലിയ സമ്പദ്വ്യവസ്ഥയായി ഇന്ത്യ തുടരുകയാണെന്നും ശ്രീ ജയശങ്കർ വ്യക്തമാക്കി.
1: India contributes to the 17% of the total global growth. We help to de-risk the international economy. We are trying to create a global footprint so that our impact on the international economy and the de-risking of the world is as impactful, as far-reaching as possible.
0: കുടിയേറ്റക്കാരുടെ സംരക്ഷണം, മനുഷ്യക്കടത്ത് തടയൽ തുടങ്ങിയവയ്ക്ക് പ്രാധാന്യം നൽകുന്നതാണ് കുടിയേറ്റത്തോടുള്ള ഇന്ത്യയുടെ സമീപനമെന്ന് വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ്. യു എൻ ദൌത്യത്തിന്റെ ഭാഗമായി ന്യൂയോർക്കിൽ നടന്ന 2nd അന്താരാഷ്ട്ര കുടിയേറ്റ അവലോകന ഫോറത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ക്രമരഹിതമായ കുടിയേറ്റം, സാമൂഹിക സംരക്ഷണത്തിലെ വിടവുകൾ തുടങ്ങിയവ പരിഹരിച്ച് എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും ഭാവിക്ക് അനുയോജ്യമായതുമായ സംവിധാനം രൂപപ്പെടുത്തുകയാണ് ഇന്ത്യയുടെ ലക്ഷ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കി.
2: Our approach to migration governance is anchored in a holistic and pragmatic framework guided by the core operational principles of protection of migrants, comprehensive governance across the migration life cycle, and strong international cooperation. India has concluded comprehensive bilateral mobility agreements and MOUs with 23 countries and is pursuing several more to create sustainable pathways for fair and ethical mobility. This is the key to ensure migrant welfare through
0: ആകാശവാണിയുടെ 90th വാർഷികത്തോടനുബന്ധിച്ച് ഇന്ന് ന്യൂഡൽഹിയിൽ മാരത്തൺ സംഘടിപ്പിച്ചു. 3.5 kilometer ദൈർഘ്യമുള്ള മാരത്തൺ ആകാശവാണി ഭവനിൽ നിന്നാണ് ആരംഭിച്ചത്. 1936 സ്ഥാപിതമായ ആകാശവാണി രാജ്യത്തെ ഏറ്റവും വിശ്വസനീയമായ പ്രക്ഷേപണ പ്ലാറ്റ്ഫോമുകളിൽ ഒന്നാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ത്യൻ നാഗരികതയുടെ കരുത്തിന്റെയും അതിജീവനത്തിന്റെയും പ്രതീകമാണ് ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ത്യാഗസമ്പൂർണമായ ക്ഷേത്ര ചരിത്രത്തിന്റെ സ്മരണയ്ക്കായി അടുത്ത 1000 ദിവസം പ്രത്യേക പ്രാർത്ഥനകൾ നടക്കുമെന്നും എല്ലാവരും സോമനാഥ് സന്ദർശിച്ച് ഇന്ത്യയുടെ അചഞ്ചലമായ ചൈതന്യം നേരിട്ടറിയണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്ന പരാതിയിൽ ഓൺലൈൻ റിയൽ മണി ഗെയിമിംഗ് പ്ലാറ്റ്ഫോമായ ഗെയിംസ് ക്രാഫ്റ്റ് ടെക്നോളജീസ് ലിമിറ്റഡിനെതിരെ കേസെടുത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. കമ്പനിയുടെ സ്ഥാപകരായ 3 പേരെ ED അറസ്റ്റ് ചെയ്തു. ഓൺലൈൻ ഗെയിമിംഗിലൂടെ ലക്ഷക്കണക്കിന് രൂപ നഷ്ടപ്പെട്ടതിനെ തുടർന്ന് നിരവധി പേർ ആത്മഹത്യ ചെയ്ത സംഭവങ്ങളിൽ രജിസ്റ്റർ ചെയ്ത കേസുകളുടെ അടിസ്ഥാനത്തിലാണ് ED നടപടി. പ്രസിദ്ധമായ ചന്ദനപ്പള്ളി സെന്റ് ജോർജ് മലങ്കര കത്തോലിക്ക തീർത്ഥാടന പള്ളിയിലെ തിരുനാൾ ആഘോഷങ്ങൾക്ക് സമാപനമായി. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
4: പത്തനംതിട്ട ജില്ലയിലെ പ്രസിദ്ധമായ ജോർജിയൻ തീർത്ഥാടന കേന്ദ്രമായ ചന്ദനപ്പള്ളി സെന്റ് ജോർജ് മലങ്കര കത്തോലിക്ക തീർത്ഥാടന പള്ളിയിൽ തിരുനാൾ ആഘോഷങ്ങൾക്ക് ഭക്തിസാന്ദ്രമായ സമാപനം കുറിച്ച് ചെമ്പെടുപ്പ് റാസ് നടന്നു. ചെമ്പെടുപ്പ് റാസിയിൽ ആയിരങ്ങളാണ് പങ്കെടുത്തത്. സ്ത്രീകൾക്ക് പ്രാധാന്യം നൽകി ആഗോളതലത്തിൽ ശ്രദ്ധേയമായ സ്ത്രീകളുടെ ചെമ്പെടുപ്പ് ചന്ദനപ്പള്ളി തീർത്ഥാടന ദേവാലയത്തിലെ മാത്രം പ്രത്യേകതയാണ്. ചന്ദനപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളിയിലെ പെരുന്നാളിനോടനുബന്ധിച്ചുള്ള ചെമ്പെടുപ്പ് ഇന്ന് നടക്കും.
0: ഇന്ന് അന്താരാഷ്ട്ര റെഡ്ക്രോസ് ദിനം. റെഡ്ക്രോസ് സ്ഥാപകൻ ഹെൻറി ഡ്യൂനന്റിന്റെ ജന്മദിനമായ May 8 ദിനാചരണം സംഘടിപ്പിച്ചു വരുന്നത്. മാനവികതയിൽ ഐക്യം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. കടുത്ത വേനലിൽ ആശ്വാസമായി സംസ്ഥാനത്ത് പരക്കെ മഴ. വരും ദിവസങ്ങളിലും മഴ ശക്തി പ്രാപിക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. മധ്യ തെക്കൻ കേരളത്തിലാണ് വേനൽ മഴ കൂടുതലായി ലഭിച്ചത്. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കണ്ണൂർ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. നാളെ 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കൊപ്പം മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണം. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. രാത്രി 7:30 ഡൽഹി അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ

0: ലക്നൗ സൂപ്പർ ജയിന്റ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ 9 റൺസിന് പരാജയപ്പെടുത്തി. ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് സ്പോർട്ടിംഗ് ഡൽഹി ഒഡീഷ എഫ് സിയെ നേരിടും. വൈകിട്ട് 5-ന് ന്യൂഡൽഹി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. ഉചിതമായ പൊതുജനാരോഗ്യ നടപടികളിലൂടെ ഹാൻഡ വൈറസ് ബാധ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയുമെന്ന് WHO മേധാവി ടെഡ്രോസ് അദാനോം ഗബ്രിയേസസ്. അർജന്റീനയിൽ നിന്ന് 5 രാജ്യങ്ങളിലേക്ക് 2500 ഹാൻഡ വൈറസ് ഡയഗ്നോസ്റ്റിക് കിറ്റുകൾ അയച്ചതായും WHO അറിയിച്ചു. ഡച്ച് ക്രൂയിസ് കപ്പലിലെ 8 യാത്രക്കാർക്ക് ഹാൻഡ വൈറസ് സ്ഥിരീകരിക്കുകയും 3 പേർ മരണമടയുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് നടപടി. അർജന്റീനയിൽ നിന്ന് 1 മാസം മുൻപ് പുറപ്പെട്ട കപ്പലിൽ 23 രാജ്യങ്ങളിൽ നിന്നുള്ള 150 പേരാണ് ഉണ്ടായിരുന്നത്. നിലവിൽ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നും ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കി. അമേരിക്കൻ കപ്പലുകൾക്ക് നേരെയുള്ള ഇറാന്റെ ആക്രമണത്തെ ശക്തമായി പ്രതിരോധിച്ചതായി US. ഹോർമൂസ് കടലിടുക്കിലൂടെ സഞ്ചരിക്കുകയായിരുന്ന 3 US യുദ്ധക്കപ്പലുകൾക്ക് നേരെയാണ് ഇറാൻ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിൽ മന്ത്രിസഭ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഊർജിതം. മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് വൈകാതെ തീരുമാനമെടുക്കും. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണം സംബന്ധിച്ച അനിശ്ചിതത്വം തുടരുന്നു. ഭൂരിപക്ഷം തെളിയിക്കാൻ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണ തേടി TVK. പശ്ചിമബംഗാളിൽ BJP സർക്കാരിന്റെ സത്യപ്രതിജ്ഞ നാളെ. ആഗോള വേനൽമഴ ശക്തം. വിവിധ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഹാൻഡ വൈറസിനെതിരെ ജാഗ്രത ശക്തമാക്കി ലോകാരോഗ്യ സംഘടന. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
1: Listening to Radio Swandanam 90.4 FM. Stay tuned.
2: ഒരു പ്രത്യേക അറിയിപ്പ്. റേഡിയോ സാന്ത്വനം 90.4 FM കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റും സംയുക്തമായി ഫൈറ്റ് എഗെയിൻസ്റ്റ് ക്യാൻസർ ഇയർലി എന്ന പ്രോജക്റ്റ് നടപ്പിലാക്കുന്നു. അത്യാധുനിക ഉപകരണത്തിന്റെ സഹായത്തോടെ മുൻകൂട്ടി സ്തനാർബുദം കണ്ടുപിടിക്കാനുള്ള പ്രാഥമിക സ്ക്രീനിംഗ് ടെസ്റ്റാണിത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെയാണ് ഈ ടെസ്റ്റ് നടക്കുന്നത്. ടെസ്റ്റ് റിസൾട്ട് പോസിറ്റീവ് ആണെങ്കിൽ മാത്രം ബ്രസ്റ്റ് ക്യാൻസർ സ്ഥിരീകരിക്കാനുള്ള മറ്റു ടെസ്റ്റുകൾ നടത്തിയാൽ മതിയാകും. നോ ടച്ച്, നോ പെയിൻ, നോ സി, നോ റേഡിയേഷൻ ഇവയൊക്കെയാണ് ഇതിന്റെ പ്രത്യേകതകൾ. ഉടൻ തന്നെ ടെസ്റ്റ് റിസൾട്ടും ലഭ്യമാകുന്നു. ആശുപത്രികളിൽ 3000 രൂപ മുതൽ 4000 രൂപ വരെ ചെലവ് വരുന്ന ഈ ടെസ്റ്റിന് കേവലം 500 രൂപയാണ് ഞങ്ങൾ ഈടാക്കുന്നത്. ഈ ടെസ്റ്റ് എല്ലാ ശനിയാഴ്ചകളിലും രാവിലെ 11 മണി മുതൽ 5 മണി വരെ തിരുമുല്ലാവാരം റേഡിയോ സാന്ത്വനം 90.4 FM ഓഫീസിൽ നടത്തുന്നു. മുൻകൂട്ടിയുള്ള ബുക്കിംഗിനായി ഓഫീസിൽ നേരിട്ട് വരികയോ 9605858551 എന്ന നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ്. കൂടാതെ ഈ നമ്പറിൽ വാട്സാപ്പ് മെസ്സേജ് വഴിയും ബുക്കിംഗ് ചെയ്യാവുന്നതാണ്. നമ്പർ ഒരിക്കൽ കൂടി 9605858551.
3: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.

മധുരം സംസ്കൃതം, അറിയാം ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
2: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചിനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
1: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
2: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
3: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇനി കേൾക്കാം നാടകവും നാടകവിശേഷങ്ങളുമായി തിരശീല. ആശയം ആവിഷ്കാരം കാവ്യ. സാങ്കേതിക സഹായം റയാൻ ടൈറ്റസ്.
4: റേഡിയോ സാന്ത്വനം 90.4 FM തിരശീലയിലേക്ക് സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ കാവ്യ. നാടകവും നാടകവിശേഷങ്ങളും ഒക്കെയാണ് തിരശീലയിലൂടെ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാറുള്ളത്. ഇന്ന് മലയാള നാടക സാഹിത്യത്തെ ആധുനിക ഘട്ടത്തിലെത്തിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച വ്യക്തിത്വത്തെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ് പറയുന്നത്. CJ തോമസ്. മലയാള ഭാഷയിലെ ഒരു നാടകകൃത്തും സാഹിത്യ നിരൂപകനുമായിരുന്നു ചൊള്ളമ്പേൽ യോഹന്നാൻ തോമസ്. 1918 കൂത്താട്ടുകുളത്തെ പ്രമുഖ ക്രിസ്തീയ വൈദികന്റെ മകനായി ജനിച്ച CJ വൈദിക വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്ത് ലോഹ ഉപേക്ഷിച്ച് തിരിച്ചുപോന്ന് വിപ്ലവം സൃഷ്ടിച്ചു. സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം വക പുസ്തകങ്ങളുടെ പുറഞ്ചട്ടകൾക്ക് അത്യധികം ആകർഷകങ്ങളായ ചിത്രങ്ങൾ വരച്ച് മലയാള പുസ്തകങ്ങളുടെ പുറഞ്ചട്ട രൂപകൽപ്പനയുടെ രംഗത്ത് മാറ്റങ്ങളുടെ തുടക്കം കുറിച്ചത് CJ ആണ്. പ്രസിദ്ധ സാഹിത്യകാരനായിരുന്ന MB പോളിന്റെ മൂത്ത പുത്രി റോസിയെയാണ് അദ്ദേഹം വിവാഹം ചെയ്തത്. റോസി തോമസ് CJയുടെ മരണശേഷം അറിയപ്പെടുന്ന സാഹിത്യകാരിയായി മാറി. സ്വന്തം ജീവിതത്തെയും മരണത്തെയും കുറിച്ച് CJ തോമസ് എഴുതിയത് ഇങ്ങനെ: എന്നെ കൂടാതെ തന്നെ ഈ പ്രപഞ്ചം നിലനിൽക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ഞാനില്ലെങ്കിൽ എനിക്ക് ഈ ലോകമില്ല, ഒന്നുമില്ല. ഞാൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ പ്രപഞ്ചമുണ്ടായിരുന്നു, ഞാൻ മരിച്ചു കഴിഞ്ഞും അതുണ്ടായിരിക്കും. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ അസ്തിത്വമാണ് ആദ്യത്തെ പടി. പ്രപഞ്ചത്തിന്റെ അസ്തിത്വത്തെ ഞാൻ അംഗീകരിക്കണമെങ്കിൽ ഞാനുണ്ടായിരിക്കണം. അതിന് എന്റെ സ്വന്തം അസ്തിത്വത്തെ നിഷേധിച്ചിട്ട് കഴിയുകയില്ലല്ലോ. എന്നെ നിഷേധിച്ചാൽ പ്രപഞ്ചത്തിന് നിൽക്കാനാവില്ല. ഞാനില്ലെങ്കിലും പ്രപഞ്ചമുണ്ടെന്ന് നിങ്ങളല്ലേ പറയുന്നത്? ഞാനില്ലെങ്കിൽ ആ പ്രസ്താവനയുടെ പുറത്ത് ഞാനെങ്ങനെ ഒപ്പുവെക്കും? അതുകൊണ്ട് ഞാനുണ്ട്, പ്രപഞ്ചമുണ്ട്, ഞാൻ കൂടി ഉൾപ്പെട്ട പ്രപഞ്ചം. ഞാൻ പ്രപഞ്ചത്തിന്റെ ഭാഗമാണ്. ഇവർ എന്റെ പ്രിയപുത്രൻ എന്ന CJ ഗ്രന്ഥത്തിൽ നിന്നുള്ള ഭാഗമാണ് ഇത്. CJ ഒരു സാഹിത്യകാരൻ എന്നതിന് പുറമെ പ്രത്യേകമായ

ദാർശനിക സ്വഭാവമുള്ള ഒരു വ്യക്തിയായിരുന്നു. ശരിക്കും സി ജെയിലുള്ള ചിന്തകൻ രംഗത്ത് പ്രത്യക്ഷപ്പെടുന്നത് ഇവൻ എന്റെ പ്രിയ പുത്രൻ എന്ന ഗ്രന്ഥത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഞാൻ എന്ന കൊച്ചു ലേഖനത്തോടെയാണ്. അവനവൻ ആരാണെന്ന് കണ്ടെത്താനുള്ള വ്യഗ്രത. മലയാളം കണ്ട എക്കാലത്തെയും വലിയ ചിന്തകനും നാടകകൃത്തുമാണ് സി ജെ തോമസ്. അതിസങ്കീർണമായ ഒരു വ്യക്തിത്വത്തിനുടമയായ സി ജെ തോമസ് എന്ന എഴുത്തുകാരന്റെ ജീവിതവും ദർശനവും വൈവിധ്യവും നിറഞ്ഞതായിരുന്നു. ദക്ഷിണേന്ത്യൻ സംസ്ഥാനമായ കേരളത്തിലെ എറണാകുളം ജില്ലയിലെ കൂത്താട്ടുകുളത്തുള്ള ചൊള്ളമ്പേൽ വീട്ടിൽ 1918 നവംബർ 14 സിറിയൻ ഓർത്തഡോക്സ് ക്രിസ്ത്യൻ പുരോഹിതനായ യോഹന്നാൻ മാർ എപ്പിസ്കോപ്പയുടെയും അന്നമ്മയുടെയും മകനായി സി ജെ തോമസ് ജനിച്ചു. പിതാവിന്റെ ഉപദേശമനുസരിച്ച് തോമസ് വൈദികനാകാൻ തയ്യാറായി. ഗവൺമെന്റ് ഹൈസ്കൂൾ കൂത്താട്ടുകുളം, വടകര ഹൈസ്കൂൾ എന്നിവിടങ്ങളിലെ സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം ഓർത്തഡോക്സ് സഭയുടെ ഡീക്കനായി അഭിഷിക്തനായി. സി എം എസ് കോളേജിൽ പ്രീ യൂണിവേഴ്സിറ്റി പഠനം പൂർത്തിയാക്കി. അന്ന് കോട്ടയം ഡീക്കന്മാർക്ക് സൗജന്യ വിദ്യാഭ്യാസം നൽകിയിരുന്നു. പിന്നീട് 1937 ആലുവ യൂണിയൻ ക്രിസ്ത്യൻ കോളേജിൽ നിന്ന് ബിരുദം നേടിയ അദ്ദേഹം ഈ സമയത്ത് തന്നെയാണ് വൈദിക വൃത്തി ഉപേക്ഷിച്ചത്. വടകരയിലെ ഒരു പ്രൈമറി സ്കൂളിൽ അധ്യാപകനായി ചേർന്നെങ്കിലും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ആകർഷിക്കപ്പെട്ടതോടെ സ്കൂൾ മാനേജ്മെന്റുമായുള്ള ബന്ധം വഷളായി. ജോലിയിൽ നിന്ന് രാജിവെക്കാൻ കാരണമായി. തുടർന്ന് തിരുവനന്തപുരത്തെ ഗവൺമെന്റ് ലോ കോളേജിൽ നിന്ന് നിയമ പഠനം നടത്തി. 1943 ബിരുദം നേടിയ ശേഷം അക്കാലത്തെ പ്രമുഖ അഭിഭാഷകനായിരുന്ന എൻ വി ചാക്കോയുടെ കീഴിൽ അഭിഭാഷകനായി പ്രാക്ടീസ് തുടങ്ങി. ജോലിയിൽ തുടരാതെ 2 മാസങ്ങൾക്ക് ശേഷം അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഴുവൻ സമയ അംഗമായി മാറി. ഈ സമയത്താണ് തോമസ് പ്രശസ്ത വിമർശകനായ എം ബി പോളിനെ പരിചയപ്പെടുന്നത്. പോൾ നടത്തിയിരുന്ന ട്യൂട്ടോറിയൽ കോളേജിൽ ഫാക്കൽറ്റിയായി തീർന്നു അദ്ദേഹം. എന്നാൽ 1949 ജോലി ഉപേക്ഷിച്ച് എംലിറ്റിന് പഠിക്കാനുള്ള ഒരു വിഫല ശ്രമം നടത്തി. അദ്ദേഹം മദ്രാസിൽ വെച്ച് എം ഗോവിന്ദനെ പരിചയപ്പെടുകയും USIS ജോലി ചെയ്യുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ അടുത്ത നിയമനം എഴുത്തുകാരുടെ സഹകരണ സംഘമായ സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിലേക്കായിരുന്നു. തോമസിന് തന്റെ സുഹൃത്തായ DC കിഴക്കേമുറി മുഖേന ലഭിച്ച ജോലി. അവിടെ സൊസൈറ്റി പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൽ പുറഞ്ചട്ട ഡിസൈനറായിരുന്നു. താമസിയാതെ MB പോൾസ് കോളേജിൽ തിരിച്ചെത്തിയ അദ്ദേഹത്തിന് MB പോളിന്റെ മകൾ റോസി പോളിനെ കാണാൻ അവസരം ലഭിച്ചു. ഒരു ഹ്രസ്വകാല പ്രണയത്തിന് ശേഷം പലരുടെയും വിയോജിപ്പുകൾക്കിടയിൽ 1951 ജനുവരി 8 അദ്ദേഹം റോസിയെ വിവാഹം കഴിച്ചു. 1952 പോളിന്റെ മരണശേഷം അദ്ദേഹം കുറച്ചു കാലം കോളേജ് കൈകാര്യം ചെയ്യുകയും സ്വന്തമായി ഒരു കോളേജ് നടത്തുകയും ചെയ്തു. 3 വർഷത്തെ കരാറിൽ 1957 ആകാശവാണിയിൽ നിർമ്മാതാവായി ചേരുന്നതിനു മുൻപ് ഒരു ചെറിയ കാലയളവ്. എന്നാൽ 1 വർഷത്തിന് ശേഷം ജോലി അദ്ദേഹം ഉപേക്ഷിച്ചു. ദക്ഷിണ ഭാരത് ബുക്ക് ട്രസ്റ്റിൽ പ്രൊഡക്ഷൻ ഓഫീസറായും അവരുടെ ചെന്നൈയിലെയും കൊച്ചിയിലെയും ഓഫീസുകളിൽ 1958 മുതൽ ജോലി ചെയ്തു. 1 വർഷത്തിന് ശേഷം അദ്ദേഹത്തിന് ബ്രെയിൻ ട്യൂമർ ഉണ്ടെന്ന് കണ്ടെത്തുകയായിരുന്നു. വെല്ലൂരിലെ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് ആൻഡ് ഹോസ്പിറ്റലിൽ അദ്ദേഹം ചികിത്സയിലായിരുന്നെങ്കിലും ശസ്ത്രക്രിയയെ തുടർന്ന് 1960 ജൂലൈ 14 അദ്ദേഹം മരണമടഞ്ഞു. MB പോൾസ് കോളേജിൽ അധ്യാപകനായിരുന്ന കാലഘട്ടത്തിലാണ് സി ജെ സാഹിത്യരംഗത്ത് പ്രത്യക്ഷപ്പെടുന്നത്. പ്രൊഫസർ MB പോളുമായുള്ള ബന്ധവും അദ്ദേഹത്തിന്റെ പ്രോത്സാഹനവും സി ജെയെ ഗുണകരമായി സ്വാധീനിച്ചു. ഏത് കാര്യത്തിലും മൗലികമായും വിദഗ്ധമായും അവതരിപ്പിക്കുവാൻ അപാരമായ കഴിവുണ്ടായിരുന്നു സി ജെയ്ക്ക്. സി ജെയുടെ അവൻ വീണ്ടും വരുന്നു എന്ന നാടകം 1949 പ്രസിദ്ധീകരിച്ചു. പ്രാചീന യവന നാടകങ്ങളുടെ സ്വാധീനം ഈ കൃതിയിൽ പ്രകടമാണ്. കേരള സാഹിത്യ അക്കാദമി ഈ കൃതിയുടെ ആംഗല പരിഭാഷ 1979 പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 1950 പ്രസിദ്ധീകരിച്ച ഉയരുന്ന യവനിക എന്ന ലേഖന സമാഹാരം, നാടകരചന, അവതരണം, സംവിധാനം തുടങ്ങിയ വിവിധ ഘടകങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. മലയാള നാടക പ്രസ്ഥാനത്തിന്റെ വേരുകൾ, നാടകവും ഇതര കലകളും, മലയാളത്തിലെ രാഷ്ട്രീയ നാടകങ്ങൾ, ഭാഷയിലെ ഇബ്സൻ പ്രസ്ഥാനം, രംഗ സംവിധാനം, കാഴ്ചക്കാർ തുടങ്ങിയവയാണ് ഈ കൃതിയിലെ ചർച്ചാ വിഷയങ്ങൾ.
നല്ലൊരു ഗാനം ആസ്വദിച്ച ശേഷം നമുക്ക് തിരികെ എത്താം.

0: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
1: തിരിച്ചുവരാം തിരശീലയിലേക്ക്. 1953 പ്രസിദ്ധീകരിച്ച ഇവൻ എന്റെ പ്രിയപുത്രൻ എന്ന കൃതി 15 ഉപന്യാസങ്ങളുടെ സമാഹാരമാണ്. വേഷവും സദാചാരവും കുറുക്കുവഴികൾ, എ ബാലകൃഷ്ണപിള്ള എന്തു ചെയ്തു, എന്റെ ചങ്ങമ്പുഴ തുടങ്ങിയ ഉപന്യാസങ്ങളാണ് ഇതിൽ. ഇബ്സനു ശേഷം പാശ്ചാത്യ നാടകരംഗത്തുണ്ടായ മാറ്റങ്ങൾ CJ തോമസ് ഉൾക്കൊണ്ടു. മോണ്ടാഷിന്റെ സൗന്ദര്യശാസ്ത്രവും എക്സ്പ്രഷനിസ്റ്റ് ദർശനവും സ്വാംശീകരിച്ച നാടകങ്ങൾ CJ ആണ് മലയാളത്തിൽ അവതരിപ്പിച്ചു തുടങ്ങിയത്. മതവും കമ്മ്യൂണിസവും അവൻ വീണ്ടും വരുന്നു. 1928 Crime 27, ഉയരുന്ന യവനിക, ആ മനുഷ്യൻ നീ തന്നെ, വിലയിരുത്തൽ, ശലോമി, വിഷവൃക്ഷം, ആന്റിഗണി, കീടജന്മം, ലിസിസ്ട്രാറ്റ, ഈഡിപ്പസ്, പിശുക്കന്റെ കല്യാണം, ഇവൻ എന്റെ പ്രിയപുത്രൻ, ധിക്കാരിയുടെ കാതൽ, മനുഷ്യന്റെ വളർച്ച, January 9, 2 ചൈനയിൽ, നട്ടുച്ചക്കിരുട്ട് മുതലായവ തോമസിന്റെ ശ്രദ്ധേയമായ കൃതികളാണ്. CJയെ ആദരിക്കാൻ സ്നേഹിതർ 1961 രൂപം കൊടുത്ത സാഹിത്യ ചർച്ചാവേദിയാണ് CJ സ്മാരക പ്രസംഗവേദി. 1961 CJ സ്മാരക പ്രസംഗം ആരംഭിച്ചു. പാസ് മൂലമായിരുന്നു പ്രവേശനം. പ്രതിവർഷം തിരഞ്ഞെടുക്കുന്ന വിഷയങ്ങളെ കുറിച്ചാണ് പ്രസംഗം നടക്കുക. സാഹിത്യം മാത്രമല്ല സാഹിത്യേതര വിഷയങ്ങളും ഇവിടെ ചർച്ച ചെയ്യപ്പെടാറുണ്ട്. എങ്കിലും നാടകത്തിനായിരുന്നു മുന്തിയ പരിഗണന. ഒരു സമയത്ത് കേരളത്തിലെ ഏറ്റവും വലിയ സാംസ്കാരിക വേദിയായിരുന്നു CJ സ്മാരക സമിതി. സാഹിത്യ സമ്മേളനങ്ങൾ, ചർച്ചകൾ, സംവാദങ്ങൾ, പുസ്തക പ്രസാധനം.

എല്ലാം കൊണ്ടും സജീവമായ വേദിയായിരുന്നു. സമ്മേളനങ്ങളിൽ അവതരിപ്പിക്കപ്പെടുന്ന പ്രബന്ധങ്ങൾ ആദ്യകാലത്ത് പുസ്തകങ്ങളാക്കി പ്രസിദ്ധീകരിച്ചിരുന്നു. നാടകം ഒരു പഠനം, നോവൽ, ശാസ്ത്രയുഗത്തിൽ, ജവഹർലാൽ നെഹ്റു, നാടകക്കളരി, റോമിൽ നിന്നുള്ള കത്തുകൾ എന്നിവയാണ് പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങൾ. പല കാരണങ്ങളാൽ അത് തുടരാൻ കഴിഞ്ഞില്ല. നാടകം ഒരു പഠനം കേരള യൂണിവേഴ്സിറ്റിയിലും പാഠപുസ്തകമായിരുന്നു. ജവഹർലാൽ നെഹ്റു മധുര യൂണിവേഴ്സിറ്റിയിലും. മറ്റ് ഗ്രന്ഥങ്ങളിലെ പല പ്രബന്ധങ്ങളും ഹൈസ്കൂൾ ക്ലാസ്സുകളിലെ മലയാള പാഠക പുസ്തകങ്ങളിലും വന്നിട്ടുണ്ട്. സി ജെ സ്മാരക പ്രസംഗ സമിതിയുടെ ആദ്യകാല രക്ഷാധികാരിയായിരുന്ന ഡോക്ടർ അബ്രഹാം വടക്കേലിന്റെ പേരിൽ ഏർപ്പെടുത്തിയ അവാർഡ് 1980 മുതൽ കൊടുത്തു തുടങ്ങി. കേരളത്തിലെ ഒട്ടേറെ പ്രമുഖ സാഹിത്യകാരന്മാർ ഡോക്ടർ അബ്രഹാം വടക്കേൽ അവാർഡ് നേടിയിട്ടുണ്ട്. കൂത്താട്ടുകുളം ഗ്രാമപഞ്ചായത്തും എറണാകുളം ജില്ലാ പഞ്ചായത്തും മുൻകൈയെടുത്ത് 2009 സി ജെ സ്മാരക മന്ദിരം പണിതീർത്തു. സി ജെ സ്മാരക പ്രസംഗ സമിതിയുടെ ഓഫീസ് ഇവിടെയാണിപ്പോൾ പ്രവർത്തിക്കുന്നത്. എഴുതിയ വരികളും പറഞ്ഞ വാക്കുകളും കടന്നുപോയ വഴികളും കൂട്ടിച്ചേർത്താൽ സി ജെ തോമസിന്റെ ജീവിതം ഒരു നാടകമാണ്. സന്തോഷവും സങ്കടവും പ്രേമവും സഹനവും വിപ്ലവവും സമരവും പ്രതീക്ഷയും ദുരന്തവും കഥാപാത്രങ്ങളായി നിറയുന്ന നാടകം. നാടകമെന്നാൽ എന്തെന്നും എന്തല്ലെന്നും സി ജെ തോമസിന് വ്യക്തമായിട്ടറിയാമായിരുന്നു. അദ്ദേഹം പറഞ്ഞു, വലിയ മനുഷ്യന്റെ വലിയ മനസ്സിലെ ഗംഭീര സംഘട്ടനങ്ങൾക്ക് മാത്രമേ നാടകീയതയുള്ളൂ. എന്നാൽ സി ജെയുടെ ആ മനുഷ്യൻ നീ തന്നെ എന്ന നാടകത്തിൽ സംഘട്ടനമുണ്ടാകുന്നത് ദാവീദിലെ തന്നെ രണ്ട് സവിശേഷ വ്യക്തിത്വങ്ങൾ തമ്മിലാണ്. സ്വാർത്ഥതയും കുടിലതയും പാപവും പുണ്യവുമെല്ലാം ഇഴുകിച്ചേർന്ന് രൂപം പ്രാപിച്ച സംഘർഷ ഭൂമിയിലാണ് നാടകം അരങ്ങേറുന്നത്. വികാരസാന്ദ്രമായ കാൽപ്പനിക ഭാഷണങ്ങളും നിർവികാരമായ പരിഹാസങ്ങളും കേവല ആശയങ്ങളും ഒരുപോലെ ഈ നാടകശില്പത്തിന് സങ്കീർണ സൗന്ദര്യം നൽകുന്നു. ഒന്നാം രംഗം ആരംഭിക്കുന്നത് തന്നെ ദാവീദിന്റെ അർത്ഥനിർഭരവും ധ്വന്യാത്മകവുമായ വാക്കുകളോടെയാണ്. കണ്ണുള്ളത് തുറക്കാൻ മാത്രമല്ല അടയ്ക്കാൻ കൂടിയാണ്. ഇത് ആത്മാവിന്റെ ഇരുണ്ട ആഴങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നു. മഹാനായ ദാവീദ് രാജാവിന് ഒരു പൂർവാശ്രമമുണ്ടായിരുന്നു. കാലികളെ മേയ്ക്കുന്ന മരുഭൂമിയിൽ അലയുന്ന അജപാലകൻ, ചുണ്ടിൽ ഓടക്കുഴലുമായി മധുര സ്വപ്നങ്ങളിൽ ഊയലാടുന്ന പ്രേമഗായകൻ, പ്രകൃതിയുടെ നിറം മാറ്റങ്ങളിൽ വിസ്മയിക്കുന്ന കവി, കിരീടത്തിലെ അധികാരവും ഹൃദയത്തിലെ വേണുനാദവും തമ്മിലാണ് സംഘർഷം. വേണുനാദത്തിന്റെ മൂർത്തമായ പ്രതീകം മാത്രമാണ് ബത്ഷേബ. അതിസങ്കീർണമായ ഭാവഘടനയും നിറപ്പകിട്ടുമുള്ള ഒരതികായ രൂപിയാണ് ആട്ടിടയനും കവിയും ഗായകനും രാജാവും യുദ്ധവീരനും സർവോപരി കാമുകനുമായ ദാവീദ് രാജാവ്. ആ മഹാനാണ് അപഹാസ്യമായ രീതിയിൽ തന്റെ കീഴിലുള്ളൊരു പട്ടാളക്കാരന്റെ ഭാര്യയെ കാമിക്കുന്നതും ആ സൈനികനെ ഉന്മൂലനം ചെയ്യുന്നതും. ദാവീദിന്റെ വൈകല്യങ്ങൾക്ക് പോലും അസാധാരണ സൗന്ദര്യം നൽകാൻ അദ്ദേഹം ഉച്ചരിക്കുന്ന വാക്കുകൾക്ക് കഴിയുന്നുണ്ട്. ബത്ഷേബയുടെ അരികിലിരുന്ന് സർവപ്രതാപിയായ ആ മന്നൻ പറയുന്നു, ആദ്യമെല്ലാം ഞാൻ എന്റെ അസ്വസ്ഥത ശത്രു രക്തത്തിൽ മുക്കിക്കൊന്നു. പക്ഷേ എത്ര കാലം മനുഷ്യൻ കശാപ്പുകൊണ്ട് ആത്മശാന്തി നേടും? ബത്ഷേബ, ഇന്നെന്റെ ഹൃദയം ശൂന്യമാണ്. എന്റെ ഗാനം നിലച്ചുപോയി. ഞാനിന്നൊരു മരുഭൂമിയാണ്. ദാവീദിന്റെ മാനസികാസ്വാസ്ഥ്യം തിരിച്ചറിഞ്ഞ ബത്ഷേബ, തിരുമേനി എനിക്ക് വയ്യ. അങ്ങ് ഇസ്രായേലിന്റെ അഭിഷിക്തനാണ്, ഹൃദയങ്ങളുടെ ചക്രവർത്തിയും. ദാവീദ് പറയുന്നു, പ്രേമം ഒരുവനെ ചെറുതാക്കുമെങ്കിൽ ഞാൻ വെറുമൊരു മണൽത്തരിയോളമായിക്കൊള്ളട്ടെ ബത്ഷേബ. ഈ നാടകത്തിലെ പശ്ചാത്തല സംഗീതം ബത്ഷേബയുടെ വ്യക്തിത്വത്തിൽ ഒരേ സമയം കർത്തവ്യനിരതനായ ഭാര്യയും പ്രണയപരവശയായ കാമുകിയും ഇടകലരാനായി സഹായിക്കുന്നു. മാത്രമല്ല, ദാവീദിന്റെ അവിഹിതമെങ്കിലും പ്രണയതപ്തമായ ഹൃദയത്തെ സംഗീത സാന്ദ്രമാക്കാനും ഈ പശ്ചാത്തല കാവ്യങ്ങൾക്ക് കഴിയുന്നുണ്ട്. നിന്റെ പ്രേമത്തെ വീഞ്ഞിനേക്കാൾ ശ്ലാഘിക്കും എന്ന ഉത്തമ ഗീതത്തിലെ ഈ വരികളിൽ ആവർത്തിക്കുന്നുമുണ്ട്. അവസാന രംഗങ്ങളിൽ ദാവീദ് രാജാവിന്റെ അപരാധ ബോധം വ്യക്തമാക്കപ്പെടുന്ന സന്ദർഭത്തിൽ ബൈബിൾ മറനീക്ക് പ്രത്യക്ഷപ്പെടുന്നു. ഈഡിപ്പസിന്റെ ദുരന്തത്തോട് ഭാരതീയമായ നായകോദയമെന്ന ഉദാത്ത സങ്കല്പം ചേർത്താണ് സി ജെ ദാവീദിനെ സൃഷ്ടിച്ചത്. ഇങ്ങനെയുള്ള ഭാവഗരിമ കൊണ്ട് ഉയർച്ചയും വളർച്ചയുമുള്ള അന്തരീക്ഷം സൃഷ്ടിക്കുന്ന നാടകങ്ങൾ മലയാളത്തിൽ മുമ്പുണ്ടായിട്ടില്ല. അതിനുശേഷം ഉണ്ടായിട്ടുള്ള നാടകമാണ് സി എൻ ശ്രീകണ്ഠൻ നായരുടെ ലങ്കാലക്ഷ്മി. അതിലെ രാവണൻ എന്ന കഥാപാത്രവും സി

0: ദാവീദും നമ്മുടെ മനസ്സിൽ ഉടക്കിക്കിടക്കുന്നു. ഇത്രയും വലിപ്പമുള്ള കഥാപാത്രങ്ങൾ മലയാളത്തിൽ വേറെയുണ്ടെന്ന് തോന്നുന്നില്ല. കേരളത്തിലെ പ്രസിദ്ധീകരണ മേഖലയെ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് വിധേയരാക്കിയവരിൽ പ്രധാനിയാണ് സി ജെ തോമസ്. 11 നാടകങ്ങൾ, 4 സാഹിത്യ വിമർശന കൃതികൾ, 6 ലേഖന സമാഹാരങ്ങൾ, 1 നോവൽ. സി ജെ തോമസ് എന്ന പ്രതിഭയുടെ കയ്യിൽ വാക്കുകളും പ്രയോഗങ്ങളും സിദ്ധാന്തങ്ങളും ഭദ്രമായപ്പോൾ മലയാള നാടകവേദി ആശ്രയം കണ്ടതും അദ്ദേഹത്തിലായിരുന്നു. വിമോചന സമരം കൊടുമ്പിരി കൊണ്ട കാലത്ത് വിഷവൃക്ഷം എന്ന നാടകമെഴുതി ജനപ്രക്ഷോഭത്തിന്റെ ശക്തി ഇന്ത്യയിലെ ആദ്യത്തെ ജനാധിപത്യ മന്ത്രിസഭയെ ബോധ്യപ്പെടുത്താനും അദ്ദേഹത്തിന് കഴിഞ്ഞു. ആധുനിക മലയാള നാടകത്തിന്റെ നെടുന്തൂണായിരുന്നു സി ജെ തോമസ്. നവോത്ഥാനവും ലോകമഹായുദ്ധവും പട്ടിണിയും ആശയ പോരാട്ടവും ദാമ്പത്യവും തൊഴിലാളി ജീവിതവുമെല്ലാം അദ്ദേഹത്തിന് പ്രമേയങ്ങളായി. സാധാരണക്കാർ തങ്ങളുടെ ജീവിതം ദർശിച്ചത് സി ജെയുടെ നാടകങ്ങളിലായിരുന്നു. വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല. നാടകവും നാടകവിശേഷങ്ങളുമൊക്കെയായി തിരശീലയിലൂടെ വീണ്ടും ഞാനെത്തും. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തിരശീല. ആശയം ആവിഷ്കാരം കാവ്യ. സാങ്കേതിക സഹായം റയാൻ ടൈറ്റസ്.

പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട

ഞാൻ ആർജി ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ. WhatsApp number 8848558785.

നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാനൽ. മെയ് മാസം 1 മുതൽ 31 വരെ സ്കിൻ ക്യാൻസർ അവയർനെസ് മന്തായി നമ്മൾ ആചരിക്കുന്നു. ഏറ്റവും സാധാരണമായ ക്യാൻസറിനെ തടയുന്നതിനും കണ്ടെത്തുന്നതിനും ചികിത്സിക്കുന്നതിനും പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനുമായി മെയ് മാസം ചർമ്മ ക്യാൻസർ അവബോധ മാസമായി ആചരിക്കുന്നു. ഇത് അൾട്രാവയലറ്റ് രശ്മികൾക്ക് വിധേയമാക്കുന്നതിന്റെ അപകടങ്ങളെ എടുത്തു കാണിക്കുകയും SPF 15+ സൺസ്ക്രീൻ ഉപയോഗിക്കുന്നത്, സംരക്ഷണ വസ്ത്രം ധരിക്കുന്നത്, അപകട സാധ്യതകൾ കുറയ്ക്കുന്നതിന് തണൽ തേടുന്നത് പോലുള്ള സൂര്യ സംരക്ഷണ ശീലങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. സ്കിൻ ക്യാൻസർ അവബോധ മാസത്തിലെ പ്രധാന വശങ്ങൾ: മെലനോമ തിങ്കളാഴ്ച, മെയ് മാസത്തിലെ ആദ്യ തിങ്കളാഴ്ച, അതായത് മെയ് 4, 2026 ആചരിക്കുന്നു ഈ ദിനം. ഏറ്റവും മാരകമായ ചർമ്മ ക്യാൻസറിനെ കുറിച്ച് പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. നമ്മൾ പാലിക്കേണ്ട പ്രതിരോധ ശീലങ്ങൾ: പുറത്തിറങ്ങുന്നതിന് 20 മിനിറ്റ് മുമ്പ് വിശാലമായ സ്പെക്ട്രം സൺസ്ക്രീൻ പുരട്ടാനും ഓരോ 2 മണിക്കൂറിലും വീണ്ടും പുരട്ടാനും സൂര്യപ്രകാശം പരമാവധി ലഭിക്കുന്ന സമയം, അതായത് രാവിലെ 10 മുതൽ വൈകുന്നേരം 4 വരെ ഒഴിവാക്കാനും അൾട്രാവയലറ്റ് റേസ് തടയുന്ന സൺഗ്ലാസുകളും വീതിയേറിയ ബ്രിംഡ് തൊപ്പികളും ധരിക്കാൻ വിദഗ്ധർ ശുപാർശ ചെയ്യുന്നു. നേരത്തെയുള്ള കണ്ടെത്തൽ വളരെ പ്രാധാന്യമർഹിക്കുന്നു. പുതിയതോ മാറിക്കൊണ്ടിരിക്കുന്നതോ ആയ പാടുകൾ തിരിച്ചറിയുന്നതിനായി പതിവായി ചർമ്മ സ്വയം പരിശോധനകൾ നടത്താൻ അമേരിക്കൻ അക്കാദമി ഓഫ് ഡെർമറ്റോളജി AAD എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. കാരണം നേരത്തെയുള്ള കണ്ടെത്തൽ ചികിത്സാ ഫലങ്ങൾ ഗണ്യമായി മെച്ചപ്പെടുത്തുന്നു. ജീവിതകാലം മുഴുവൻ സൂര്യപ്രകാശം ഏൽക്കുന്നത് പ്രോത്സാഹിപ്പിക്കുകയും മെലനോമയുടെ സാധ്യത കുറയ്ക്കുകയും ചെയ്യുക എന്നതാണ് പ്രാഥമിക ലക്ഷ്യം. ഈ മാസം മുഴുവൻ AAD പോലുള്ള സംഘടനകൾ ചർമ്മ പരിശോധനകൾക്കും അവബോധ പ്രചാരണങ്ങൾക്കും വിഭവങ്ങൾ നൽകുന്നു. ചർമ്മ ക്യാൻസറിനെ പ്രാരംഭഘട്ടത്തിൽ തന്നെ കണ്ടെത്താൻ ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്നു. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ, സൈനിങ് ഓഫ്.

ഒരു പ്രത്യേക അറിയിപ്പ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്നത്തെ ഡിജിറ്റൽ ലോകത്തിൽ വ്യാപകമായി കാണുന്ന ഒരു പുതിയ തട്ടിപ്പാണ് ഡിജിറ്റൽ അറസ്റ്റ്. നിങ്ങളെ ഫോണിലൂടെയോ വീഡിയോ കോളിലൂടെയോ ഭീഷണിപ്പെടുത്തി പണം തട്ടിയെടുക്കാനുള്ള ഒരു രീതിയാണിത്. പോലീസോ ഔദ്യോഗിക ഏജൻസിയോ CBIയോ ആണെന്ന വ്യാജേന നിയമവിരുദ്ധമായ എന്തോ കുറ്റം നിങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞ് നിങ്ങളെ ഭീഷണിപ്പെടുത്തി പണം തട്ടിയെടുക്കുകയാണ് ഇവരുടെ ലക്ഷ്യം. ഇത്തരം കോളുകൾ ലഭിച്ചാൽ ഒരു തരത്തിലുള്ള ഭീഷണിക്കും വഴങ്ങരുത്. നിങ്ങളുടെ വ്യക്തിഗത വിവരങ്ങൾ, ബാങ്ക് വിവരങ്ങൾ, OTP എന്നിവ ഒരിക്കലും പങ്കുവയ്ക്കരുത്. ഓർക്കുക, നിയമപരമായി ഡിജിറ്റൽ അറസ്റ്റ് എന്നൊരു സംവിധാനമില്ല. ഒരു അന്വേഷണ ഏജൻസിയും നിങ്ങളെ വീഡിയോ കോളിലൂടെ വിളിച്ച് അറസ്റ്റ് ചെയ്യില്ല. ഇത്തരം കോളുകൾ വന്നാൽ ഉടൻ കട്ട് ചെയ്യുക, ശാന്തരായിരിക്കുക. എത്രയും പെട്ടെന്ന് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ നാഷണൽ സൈബർ ക്രൈം ഹെൽപ്പ് ലൈൻ നമ്പറായ 1930 എന്ന നമ്പറിലോ അറിയിക്കുക. ജാഗ്രതയോടെ ഇരിക്കൂ, സുരക്ഷിതരായിരിക്കൂ. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങളുടെ സുരക്ഷയ്ക്കായി നടത്തുന്ന ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രം.

0: 3.4 FM. Stay tuned. സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും, ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ഗസ്റ്റ് ഓഫ് ദി ഡേ, നാളെയുടെ താരങ്ങൾ 90.4 FM-ൽ അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവയ്ക്കുന്നു RJ ആതിര.
1: ഒരു പ്രത്യേക അറിയിപ്പ്, റേഡിയോ സാന്ത്വനം 90.4 FM-ഉം കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റും സംയുക്തമായി ഫൈറ്റ് എഗെയിൻസ്റ്റ് ക്യാൻസർ ഇയർലി എന്ന പ്രോജക്റ്റ് നടപ്പിലാക്കുന്നു. അത്യാധുനിക ഉപകരണത്തിന്റെ സഹായത്തോടെ മുൻകൂട്ടി സ്തനാർബുദം കണ്ടുപിടിക്കാനുള്ള പ്രാഥമിക സ്ക്രീനിംഗ് ടെസ്റ്റാണിത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെയാണ് ഈ ടെസ്റ്റ് നടക്കുന്നത്. ടെസ്റ്റ് റിസൾട്ട് പോസിറ്റീവ് ആണെങ്കിൽ മാത്രം ബ്രസ്റ്റ് ക്യാൻസർ സ്ഥിരീകരിക്കാനുള്ള മറ്റു ടെസ്റ്റുകൾ നടത്തിയാൽ മതിയാകും. നോ ടച്ച്, നോ പെയിൻ, നോ സി, നോ റേഡിയേഷൻ ഇവയൊക്കെയാണ് ഇതിന്റെ പ്രത്യേകതകൾ. ഉടൻ തന്നെ ടെസ്റ്റ് റിസൾട്ടും ലഭ്യമാകുന്നു. ആശുപത്രികളിൽ 3000 രൂപ മുതൽ 4000 രൂപ വരെ ചെലവ് വരുന്ന ഈ ടെസ്റ്റിന് കേവലം 500 രൂപയാണ് ഞങ്ങൾ ഈടാക്കുന്നത്. ഈ ടെസ്റ്റ് എല്ലാ ശനിയാഴ്ചകളിലും രാവിലെ 11 മണി മുതൽ 5 മണി വരെ തിരുമുല്ലാവാരം റേഡിയോ സാന്ത്വനം 90.4 FM-ന്റെ ഓഫീസിൽ നടത്തുന്നു. മുൻകൂട്ടിയുള്ള ബുക്കിംഗിനായി ഓഫീസിൽ നേരിട്ട് വരികയോ 9605858551 എന്ന നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ്. കൂടാതെ ഈ നമ്പറിൽ വാട്സാപ്പ് മെസ്സേജ് വഴിയും ബുക്കിംഗ് ചെയ്യാവുന്നതാണ്. നമ്പർ ഒരിക്കൽ കൂടി, 9605858551.

0: നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാനൽ. 2026 May 1 മുതൽ 31 വരെ നാഷണൽ വിമൻസ് ഹെൽത്ത് മന്തായി ആചരിക്കുന്നു. മെയ് മാസത്തിലെ ദേശീയ വനിതാ ആരോഗ്യ മാസത്തിൽ സ്ത്രീകൾക്ക് അവബോധം, പ്രതിരോധ പരിശോധനകൾ, ആരോഗ്യകരമായ ശീലങ്ങൾ എന്നിവയിലൂടെ അവരുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് മുൻഗണന നൽകാൻ പ്രോത്സാഹിപ്പിക്കുന്നു. May 22 നടക്കുന്ന അന്താരാഷ്ട്ര വനിതാ ആരോഗ്യ പ്രവർത്തന ദിനവും മാസം മുഴുവനും നടക്കുന്ന വിവിധ സൗജന്യ വിദ്യാഭ്യാസ സെഷനുകളും ആരോഗ്യ പരിശോധനകളും പ്രാരംഭ സംരംഭങ്ങളിൽ ഉൾപ്പെടുന്നു. പ്രതിരോധ പരിചരണം, പരിശോധനകൾ, ക്യാൻസർ പരിശോധനകൾ, ഉയർന്ന രക്തസമ്മർദ്ദം അല്ലെങ്കിൽ ഓസ്റ്റിയോപോറോസിസ് പോലുള്ള അവസ്ഥകൾ കൈകാര്യം ചെയ്യൽ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. മാനസികാരോഗ്യം, സമ്മർദ്ദത്തെ അഭിസംബോധന ചെയ്യുകയും ക്ഷേമത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുക. പ്രത്യേകിച്ച് മെയ് മാസത്തിൽ മാനസികാരോഗ്യ അവബോധ മാസമായി ഇത് വിശേഷിപ്പിക്കപ്പെടുന്നു. ശാക്തീകരണം, തിരക്കേറിയ സമയക്രമങ്ങൾക്കിടയിലും സ്ത്രീകളെ പതിവ് പ്രവർത്തനങ്ങളിലൂടെയും പോഷകാഹാരത്തിലൂടെയും ആരോഗ്യത്തിനായി സമയം കണ്ടെത്തുന്നതിന് പ്രോത്സാഹിപ്പിക്കുന്നു. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ സൈനിങ് ഓഫ്.
1: പക്ഷേ
2: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
1: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
3: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
4: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
5: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
1: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ.

0: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: വിനോദത്തിനും വിജ്ഞാനത്തിനുമായി ട്യൂൺ ചെയ്യും റേഡിയോ സാന്ത്വനം 90.4 FM. കേൾക്കൂ, ആസ്വദിക്കൂ.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

ജീവിതത്തിന്റെ ഗതിവിഗതികളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848558 7 8.

ഗ്രാമഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവെക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

0: വെക്കേഷൻ ക്ലാസുകൾക്കായി കാത്തു നിൽക്കുകയാണോ? എങ്കിൽ നിങ്ങൾക്കായി ഇതാ കലാക്ഷേത്രം സ്കൂൾ ഓഫ് ആർട്സ് ആൻഡ് മ്യൂസിക് അവസരമൊരുക്കുന്നു. ശാസ്ത്രീയ സംഗീതം, ലളിതഗാനം, ഭജൻസ്, വയലിൻ, മൃദംഗം, ഗഞ്ചിറ തുടങ്ങിയവയിൽ പരിചയസമ്പന്നരായ അധ്യാപകരുടെ സേവനം ലഭ്യമാണ്. പ്രായഭേദമന്യേ ആർക്കും ഓൺലൈനായും ഓഫ്ലൈനായും ക്ലാസുകളിൽ പങ്കെടുക്കാം. നിങ്ങളുടെ കുട്ടികളുടെ കഴിവുകൾ മെച്ചപ്പെടുത്താൻ ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8089409539 എന്ന നമ്പരുമായോ 9447246987 എന്ന നമ്പരുമായോ ബന്ധപ്പെടാം. കലാക്ഷേത്രം സ്കൂൾ ഓഫ് ആർട്സ് ആൻഡ് മ്യൂസിക്, ശ്രീ മുളങ്കാടകം ദേവി ക്ഷേത്രത്തിന് സമീപം, കൊല്ലം.
1: This is Radio Santanam 90.4 FM. Stay tuned.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം കിഞ്ചന വർത്തമാനം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ, സാങ്കേതിക സഹായം ശാന്താസ്.
3: റേഡിയോ സാന്ത്വനം 90.4 FM കിഞ്ചന വർത്തമാനത്തിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ റിജി ജി നായർ. നാമെല്ലാം ഭക്ഷണപ്രിയരാണ്. ഭക്ഷണം ഒരു നേരം വൈകിയാൽ എങ്ങനെ പ്രതികരിക്കുമെന്ന് മുൻകൂട്ടി പറയാൻ തന്നെ വയ്യ. നമ്മുടെ ഊർജത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്രോതസ്സാണ് ഭക്ഷണം. നാം കഴിക്കുന്ന ഭക്ഷണം തന്നെയാണ് നാം ആയി മാറുന്നത്. ഭക്ഷണത്തിൻ്റെ അളവ്, ഗുണനിലവാരം എല്ലാം നമ്മുടെ ജീവിതവുമായും പ്രത്യേകിച്ച് ആരോഗ്യവുമായും അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മലയാളികളെ സംബന്ധിച്ചിടത്തോളം കാണം വിറ്റും ഓണം ഉണ്ണണം എന്ന പഴഞ്ചൊല്ല് തന്നെയുണ്ട്. മഹാമാരിയുടെ കാലത്ത് പോലും കോവിഡായാലും ഓണം ഉണ്ണണം എന്ന് അത് നാം മാറ്റിയെടുത്തു. അന്നദാത സുഖീ ഭവ എന്ന ആപ്തവാക്യം നമ്മുടെ ആർഷഭാരത സംസ്കാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മുടെ മുന്നിലുള്ള പാത്രത്തിൽ ആഹാരം വിളമ്പുമ്പോൾ ആരെയൊക്കെയാണ് നാം ഓർക്കേണ്ടത്? ആർക്കൊക്കെ സുഖവും സന്തോഷവും നന്മയും ഉണ്ടായിക്കാണാനാണ് നാം ആഗ്രഹിക്കേണ്ടത്? ഈ ആഹാരം എന്തിൽ നിന്ന് പാകം ചെയ്യപ്പെട്ടോ ആ ധാന്യം ആരാണ് വിളയിച്ചത്? നട്ട് നനച്ച്, വളർത്തി, പരിപാലിച്ച്, കൊയ്ത്, മെതിച്ച്, ചാക്കുകളിൽ നിറച്ചു തന്ന കർഷകനെ അല്ലാതെ ആരെയാണ് നാം ആ അവസരത്തിൽ ഓർക്കേണ്ടത്? നമ്മുടെ കേരളം ഒരു ഉപഭോക്തൃ സംസ്ഥാനമാണ്. ഇവിടെ നാം കഴിക്കുന്ന ധാന്യത്തിൻ്റെ ഭൂരിഭാഗവും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുമാണ് എത്തുന്നത്. ദരിദ്രനാരായണന്മാർ എന്ന് മഹാത്മാഗാന്ധി വിശേഷിപ്പിച്ച അവരുടെ സ്ഥിതി ഇന്നും വളരെയധികം പരിതാപകരമാണ്. ചുട്ടുപൊള്ളുന്ന വെയിലത്ത് വയലേലകളിൽ പണിയെടുക്കുന്ന അവർക്ക് ന്യായമായ കൂലിയോ ലാഭമോ ലഭിക്കുന്നില്ല. വിവിധ സർക്കാരുകൾ പ്രഖ്യാപിക്കുന്ന പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ അവർക്ക് ശരിയായി ലഭിക്കുന്നില്ല. 300% ലാഭമാണ് ഇന്ത്യയിലെ ഭക്ഷ്യവിപണി നേടുന്നത്. എന്നാൽ ഉത്തരേന്ത്യയിലും മറ്റും കടക്കണിയിൽ നിന്ന് മോചിതരാകാൻ സാധിക്കാതെ ആത്മഹത്യ ചെയ്യുന്ന പാവപ്പെട്ട കർഷകരുടെ എണ്ണം കൂടി വരികയാണ്. വിഭവസമൃദ്ധമായ സദ്യ കഴിക്കുമ്പോഴും വിലപ്പെട്ട ആഹാരം ആവശ്യത്തിലധികം വിളമ്പി കഴിക്കാതെ പാഴാക്കി കളയുമ്പോഴും പകലന്തിയോളം അധ്വാനിച്ചിട്ടും ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാനാകാതെ നിറഞ്ഞ കണ്ണുകളുമായി ജീവിതം തള്ളി നിൽക്കുന്ന ദരിദ്ര കർഷകൻ്റെ ദൈന്യതയാർന്ന മുഖം നമുക്ക് നന്ദിയോടെ സ്മരിക്കേണ്ടതുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇക്കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. അപ്പോഴാണ് അവർ ആഹാരത്തിൻ്റെ വിലയറിഞ്ഞ് വളരുക. പണമുള്ളവർക്ക് ധാരാളം ആഹാരം വെച്ച് വിളമ്പി പാഴാക്കാൻ കഴിയുമായിരിക്കും. നമ്മുടെ സമൂഹത്തിനും രാജ്യത്തിനും അത് താങ്ങാനുള്ള കഴിവില്ല എന്ന് പുതിയ തലമുറ അറിഞ്ഞിരിക്കണം. ഇന്നത്തെ കിഞ്ചന വർത്തമാനത്തിൽ നാം ആദ്യമായി കേൾക്കാൻ പോകുന്ന ഗാനം പവിഴം പോൽ പവിഴാധരം പോൽ എന്ന അതിമനോഹരമായ ഗാനമാണ്. 1986 പുറത്തിറങ്ങിയ നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ എന്ന വളരെ പ്രശസ്തമായ മോഹൻലാൽ ചിത്രത്തിലേതാണ് ഈ ഗാനം. ഈ ഗാനത്തിൻ്റെ രചന ONV കുറുപ്പ്, സംഗീത സംവിധാനം ജോൺസൺ മാഷ്, ആലപിച്ചിരിക്കുന്നത് യേശുദാസ്. കല്യാണി രാഗത്തിലുള്ള ഗാനമാണ് പവിഴം പോൽ പവിഴാധരം പോൽ. നമുക്ക് പാർക്കാൻ മുന്തിരി തോപ്പുകളിൽ മോഹൻലാലിന് പുറമെ ശാരി, തിലകൻ, വിനീത്, കവിയൂർ പൊന്നമ്മ, വിഷ്ണുപ്രകാശ്, പൂജപ്പുര രാധാകൃഷ്ണൻ തുടങ്ങിയവരാണ് അഭിനയിച്ചിരുന്നത്. ഇതിന്റെ തിരക്കഥയും സംവിധാനവും നമുക്കെല്ലാം അറിയാവുന്ന പോലെ പത്മരാജനാണ് നിർവഹിച്ചത്. കെ കെ സുധാകരൻ എഴുതിയ നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപാർക്കാം എന്ന നോവലിനെ അധികരിച്ചായിരുന്നു പത്മരാജൻ തിരക്കഥ രചിച്ചത്. നമുക്ക് കേൾക്കാം പവിഴം പോൽ പവിഴാധരം പോൽ എന്ന മനോഹരമായ ഗാനം.

0: ആസ്വദിക്കൂ ഓരോ നിമിഷവും റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM. കിഞ്ചന വർത്തമാനത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ഡോക്ടർ റിജി ജി നായർ. കർഷകരും കർഷക തൊഴിലാളികളും കഴിഞ്ഞാൽ നമ്മുടെ മേശപ്പുറത്ത് ആഹാരം എത്തിക്കുന്നതിന് പ്രയത്നിച്ചവരാണ് നമ്മുടെ വ്യാപാരി വ്യവസായി സമൂഹം. ഇതിൽ മൊത്ത കച്ചവടക്കാരും ചില്ലറ കച്ചവടക്കാരും തെരുവോര കടകൾ നടത്തുന്നവരും എല്ലാം ഉൾപ്പെടും. അവർക്കെല്ലാം ന്യായമായ ലാഭം കിട്ടണം. എന്നാൽ മാത്രമേ അവരുടെ കുഞ്ഞുങ്ങൾക്ക് വിശപ്പടക്കാനാവൂ. അവർക്ക് മാന്യമായി ഈ സമൂഹത്തിൽ ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാകൂ. ന്യായമായ ലാഭം ലഭിക്കാതെ വരുമ്പോഴാണ് കരിഞ്ചന്ത, പൂഴ്ത്തിവയ്പ് തുടങ്ങിയ അനാശാസ്യ പ്രവണതകൾ ഉദയം ചെയ്യുന്നത്. ഈ വിഭാഗത്തിൽപ്പെട്ടവരും സന്തോഷമായിരിക്കാൻ ആഗ്രഹിക്കാനും പ്രാർത്ഥിക്കാനും നമുക്ക് സാധിക്കണം. അവരും നമ്മുടെ അന്നദാതാക്കളിൽ പ്രമുഖരാണ്. വിവിധ വലിപ്പത്തിലും തരത്തിലുമുള്ള ട്രെയിൻ മുതൽ ഉന്തുവണ്ടി വരെ എത്രയോ വാഹനങ്ങളിൽ കയറി ഇറങ്ങിയാണ് ഈ ഭക്ഷ്യവസ്തുക്കൾ നമ്മുടെ വീട്ടിലെത്തിയത്. ആ വാഹനങ്ങളിലെ ഡ്രൈവർമാർ, മറ്റ് ജീവനക്കാർ, കയറ്റിറക്ക് ചുമട്ട് തൊഴിലാളികൾ, കടകളിലെ ജീവനക്കാർ എന്നിങ്ങനെ നൂറുകണക്കിന് ആൾക്കാരുടെ പ്രയത്നം അതിന് പിറകിലുണ്ട്. നാം ആഹാരം കഴിക്കുമ്പോൾ അവരും സന്തോഷത്തോടെ ജീവിക്കണം. കാരണം അവരും നമ്മുടെ അന്നദാതാക്കളാണ്. ഈ ഭക്ഷണം നമുക്ക് വേണ്ടി പാചകം ചെയ്ത് വിളമ്പിത്തന്ന നമ്മുടെ ആൾക്കാർ, കൂടുതലും സ്ത്രീകൾ എന്ന് പൊതുവേ പറയാവുന്ന അമ്മമാർ, സഹോദരിമാർ, ഭാര്യമാർ, മക്കൾ എന്നിങ്ങനെ എല്ലാവരും സന്തോഷമായിരിക്കണ്ടേ. അമ്മയുടെ കണ്ണുകളിൽ കണ്ണുനീർ തുളുമ്പാനിടയായാൽ ഒരിക്കലും ആ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാവില്ല. നമ്മുടെ പ്രവൃത്തികളാണ് നമ്മുടെ കുടുംബത്തിൽ സന്തോഷം വാരി വിതറുന്നത്. സംഘർഷങ്ങളാണ്, അടക്കി പിടിച്ച തേങ്ങലുകളാണ് കുടുംബത്തിൽ മുന്നിൽ നിൽക്കുന്നതെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്നും കുടുംബത്തിലെ ഒരംഗത്തിനും ഒഴിഞ്ഞു മാറാൻ ആകില്ല. നമുക്ക് മറ്റൊരു മനോഹരമായ ഗാനം കേട്ടിട്ട് തിരികെ എത്താം. ഈ ഗാനവും ആരംഭിക്കുന്നത് പവിഴം എന്ന വാക്കിൽ നിന്ന് തന്നെയാണ്. പവിഴമല്ലി പൂത്തുലഞ്ഞ നീലപാനം. ഈ ഗാനത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ശ്രീനിവാസിന്റെ ആ അഭിനയ മികവ് ഓർത്ത് നമ്മുടെ ചുണ്ടുകളിൽ ഒരു ചെറിയ ചിരി വരാതിരിക്കില്ല. 1986 ഗാനമാണ് നമ്മൾ ഇതിനു മുമ്പ് കേട്ടത്. അതേ വർഷം തന്നെയാണ് സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന ചിത്രവും റിലീസ് ചെയ്യപ്പെട്ടത്. അതിന്റെ സംവിധാനം നിർവഹിച്ചത് സത്യൻ അന്തിക്കാടായിരുന്നു. മോഹൻലാൽ, കാർത്തിക, ശ്രീനിവാസൻ, തിലകൻ, ഇന്നസെന്റ്, ശങ്കരാടി, യദുകൃഷ്ണൻ തുടങ്ങിയവരാണ് ഈ ചിത്രത്തിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തത്. സന്മനസ്സുള്ളവർക്ക് സമാധാനത്തിന്റെ തിരക്കഥയും സംഭാഷണവും രചിച്ചത് ശ്രീനിവാസൻ തന്നെയാണ്. നിർമ്മാണം നിർവഹിച്ചിരിക്കുന്നത് സിയാദ് കോക്കറും. സംവിധാനം സത്യൻ അന്തിക്കാടായിരുന്നു. മുല്ലനേഴിയാണ് ഈ മനോഹരമായ ഗാനം രചിച്ചത്. സംഗീതം ഏകിയത് ജെറി അമൽദേവ്. ആലപിച്ചിരിക്കുന്നത് ഗാനഗന്ധർവൻ യേശുദാസും. നമുക്ക് കേൾക്കാം പവിഴമല്ലി പൂത്തുലഞ്ഞ നീലവാനം.

0: സാന്ത്വനത്തിന്റെ നിറസാന്നിധ്യമായി, പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം 90.4 FM.
1: തിരികെ എത്താം കിഞ്ചന വർത്തമാനത്തിലേക്ക്. നിങ്ങളോടൊപ്പം ഞാൻ ഡോക്ടർ റിജി ജി നായർ. നമ്മൾ നമ്മുടെ അന്നദാതാക്കളെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അവരോടെല്ലാം നന്ദിയുള്ളവരാകണമെങ്കിൽ, അവരുടെ അധ്വാനത്തിന് വില കൽപ്പിക്കുന്നുവെങ്കിൽ, ആ ഭക്ഷണം പാഴാക്കാതിരിക്കാനുള്ള പ്രതിബദ്ധത നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. മലയാളിയുടെ ഭക്ഷണ സംസ്കാരത്തിൽ മാറ്റങ്ങൾ വരേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ആഘോഷവേളകളിലും ഉത്സവവേളകളിലും എന്തുമാത്രം ആഹാരമാണ് നാം അറിഞ്ഞും അറിയാതെയും പാഴാക്കിക്കളയുന്നത്. ആവശ്യത്തിന് മാത്രം വിളമ്പി കൊടുക്കുകയും വിളമ്പി എടുക്കുകയും വേണം. കൂടുതൽ വേണ്ടി വരികയാണെങ്കിൽ പിന്നെയും വിളമ്പാമല്ലോ. ബുഫേ പാർട്ടികളിലും മറ്റും കൊച്ചുകുട്ടികൾക്ക് പോലും യാതൊരു ശ്രദ്ധയുമില്ലാതെ ഭക്ഷണം വലിയ അളവിൽ ചില അമ്മമാർ കോരിയെടുത്ത് വിളമ്പുന്നതും അതിൽ ഭൂരിഭാഗവും പാഴാക്കിക്കളയുന്നതും കാണാം. ഇത്തരം ശീലങ്ങളെല്ലാം മാറ്റാൻ ശക്തമായ ബോധവൽക്കരണം അനിവാര്യമാണ്. നമ്മുടെ രാജ്യത്ത് ചുരുക്കം ചില ശതകോടീശ്വരന്മാർ ഉണ്ട് എന്നത് ശരിയാണ്. പക്ഷേ എച്ചിലിലകൾക്ക് വേണ്ടി തെരുവ് നായകളോട് കടിപിടി കൂടുന്ന ലക്ഷക്കണക്കിന് ദരിദ്ര ബാല്യങ്ങളുടേത് കൂടിയാണ് ഇന്ത്യ എന്ന് നാം, പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾ അറിയണം. അവർ ഭക്ഷണത്തിൻ്റെ മഹത്വം, അതിൻ്റെ മൂല്യം, ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞ നമ്മുടെ അന്നദാതാക്കളുടെ ത്യാഗവും കഠിനാധ്വാനവും, ഇതിനെക്കുറിച്ചൊക്കെ അറിഞ്ഞു വേണം വളർന്നു വരാൻ. ചിലരുണ്ട് പ്രതാപം കാണിക്കാനായി അവർ പറയും, എത്ര വേണമെങ്കിലും വിളമ്പിക്കോളൂ, അധികം വരുന്നത് വല്ല അനാഥാലയത്തിലും കൊടുക്കാം എന്ന്. എത്രമാത്രം തെറ്റായ ചിന്താഗതിയാണിത്! എത്ര തെറ്റായ സന്ദേശമാണ് ഇവരുടെ വിഷലിപ്തമായ വാക്കുകൾ സമൂഹത്തിന്, പ്രത്യേകിച്ച് പുതിയ തലമുറയ്ക്ക് പകർന്നു നൽകുന്നത്! നമുക്ക് ബാക്കി വരുന്നത് തിന്നു തീർക്കാനാണോ അവർ കാത്തിരിക്കുന്നത്? നിങ്ങൾ എന്തെങ്കിലും നൽകുന്നുവെങ്കിൽ അത് നിങ്ങളെ നിങ്ങളാക്കിയ സമൂഹത്തോടുള്ള നിങ്ങളുടെ കടപ്പാടാണ്, കടമയാണ്, ഉത്തരവാദിത്തമാണ്. അവർ സ്വീകരിക്കുന്നത് നിങ്ങളുടെ ഔദാര്യമല്ല, മറിച്ച് അതവരുടെ അവകാശമാണ്. ഭക്ഷണം ആവോളം പാകം ചെയ്യുകയും വിളമ്പുകയും കഴിക്കുകയും ചെയ്യുന്ന ഉത്സവങ്ങളുടെ മുഹൂർത്തങ്ങളിൽ നമ്മുടെ ഹൃദയത്തിൽ കൃതജ്ഞത നിറഞ്ഞു തുളുമ്പണം. നമ്മെ അതിന് കഴിവുള്ളവരാക്കി തീർത്ത ഈ പ്രപഞ്ചശക്തിയോട് നാം നന്ദിയുള്ളവരാകണം. ഭക്ഷണം മുന്നിൽ വരുമ്പോൾ അതിന് കാരണക്കാരനായ സമൂഹത്തിലെ നമ്മുടെ സഹജീവികളെ മനസ്സാ സ്മരിക്കണം. അന്നദാത സുഖീ ഭവ. ഈ അന്നം എൻ്റെ മുന്നിൽ എത്തിച്ചവർക്ക്, കർഷകർ മുതൽ മുമ്പ് പറഞ്ഞ എല്ലാ വിഭാഗങ്ങളും ഉൾപ്പെടെ, നമുക്ക് ഭക്ഷണം ഇപ്പോൾ വിളമ്പി തന്ന വ്യക്തി ആരാണോ ആ വ്യക്തി വരെയുള്ളവർക്ക് എല്ലാ സുഖവും നന്മയും ഉണ്ടാകട്ടെ എന്നാണ് ഈ പ്രാർത്ഥനയുടെ അർത്ഥം. കിഞ്ചന വർത്തമാനത്തിൽ ഇന്നത്തെ മൂന്നാമത്തേതും അവസാനത്തേതുമായ ഗാനം കേൾക്കാം. പവിഴ മഴയെ എന്ന് തുടങ്ങുന്ന ഹരിശങ്കറിൻ്റെ ഗാനമാണ് നമ്മൾ കേൾക്കുന്നത്. ഇതിൻ്റെ രചന നിർവഹിച്ചിരിക്കുന്നത് വിനായക് ശശികുമാർ, സംഗീത സംവിധാനം PS ജയ്ഹരി. KS ഹരിശങ്കർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്ന ആദ്യത്തെ രണ്ടോ മൂന്നോ ഗാനങ്ങളിലൊന്നാണ് പവിഴ മഴയും.

2019 പുറത്തിറങ്ങിയ അതിരൻ എന്ന ചിത്രത്തിലേതാണ് ഈ ഗാനം. ഫഹദ് ഫാസിലും സായി പല്ലവിയുമാണ് ഈ ചിത്രത്തിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തത്. അവരോടൊപ്പം ലെന, സുദേവ് നായർ, സുരഭി, അതുൽ കുൽക്കർണി, ലിയോണ ലിഷോയ് എന്നിവരും പ്രധാന വേഷങ്ങളിൽ ഈ ചിത്രത്തിൽ അതിരനിൽ പ്രത്യക്ഷപ്പെട്ടു. സെഞ്ചുറി കൊച്ചുമോനായിരുന്നു അതിരൻ്റെ നിർമ്മാണം. ഇതിൻ്റെ രചന നിർവഹിച്ചിരിക്കുന്നത് PF മാത്യൂസ്, സംവിധാനം ചെയ്തത് നവാഗതനായ വിവേകും ആയിരുന്നു. നമുക്ക് കേൾക്കാം പവിഴമഴയെ എന്ന അതിമനോഹരമായ ഗാനം.

ഈ ഗാനത്തോടുകൂടി ഇന്നത്തെ കിഞ്ചന വർത്തമാനം പൂർണ്ണമാകുന്നു. ഇന്നത്തെ ഈ എപ്പിസോഡിൻ്റെ ഉള്ളടക്കം, അവതരണം, ഇതിൽ ഉൾപ്പെടുത്തിയിരുന്ന ഗാനങ്ങൾ, ഇവയെക്കുറിച്ചെല്ലാം നിങ്ങൾക്ക് പലതരത്തിലുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ടാകാം. അവയെല്ലാം തന്നെ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറായ 8848558785 നമ്പർ ഒരിക്കൽ കൂടി 8848558785 ഈ വാട്സപ്പ് നമ്പറിൽ എല്ലാവരും തങ്ങളുടെ പേരും സ്ഥലവും പരാമർശിച്ച് എഴുതി അറിയിക്കണം. വീണ്ടും മറ്റൊരു വിഷയവുമായി അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം നമുക്ക് കിഞ്ചന വർത്തമാനത്തിലൂടെ കണ്ടുമുട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ റിജി ജി നായർ. ഐ ബിലോങ് ടു യു.

0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കിഞ്ചന വർത്തമാനം. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ റിജി ജി നായർ. സാങ്കേതിക സഹായം ശാന്താസ്.
1: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.

0: നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാന. മെയ് 1 മുതൽ 31 വരെ ആർത്രൈറ്റിസ് അവയർനെസ് മന്ത് ആയി ആചരിക്കുന്നു. സാധാരണയായി എല്ലാ വർഷവും മെയ് മാസമാണ് ആർത്രൈറ്റിസ് ബോധവൽക്കരണ മാസമായി ആചരിക്കുന്നത്. സന്ധിവാതത്തെക്കുറിച്ച് അവബോധം വളർത്താനും 60 ദശലക്ഷത്തിലധികം ആളുകളെ ബാധിക്കുന്ന ഈ വേദനയേറിയ അവസ്ഥയെക്കുറിച്ച് ശ്രദ്ധ ക്ഷണിക്കാനും ഇത് സഹായിക്കുന്നു. സന്ധിവാതം അഥവാ ആർത്രൈറ്റിസ് സന്ധികളിലെ വീക്കം, വേദന, സ്റ്റിഫ്നെസ് എന്നിവയ്ക്ക് കാരണമാകുന്ന ഒരു അവസ്ഥയാണിത്. സന്ധികളിലെ വേദന, നീര്, ചലനശേഷി കുറയുക എന്നിവയാണ് ലക്ഷണങ്ങൾ. തുടക്കത്തിലെ രോഗനിർണയം നടത്തേണ്ടതിൻ്റെയും നേരത്തെയുള്ള ചികിത്സയുടെയും പ്രാധാന്യം ഈ മാസത്തിൽ ഊന്നിപ്പറയുന്നു. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ സൈനിങ് ഓഫ്.
1: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാരം പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113 8113.

ഒരു പ്രത്യേക അറിയിപ്പ്. വൈകുന്നേരം 6 മണി മുതൽ 11 മണി വരെയുള്ള പീക്ക് മണിക്കൂറുകളിൽ പമ്പ് സെറ്റ്, ഇൻഡക്ഷൻ സ്റ്റൗ, വാട്ടർ ഹീറ്റർ, ഇസ്തിരിപ്പെട്ടി, വാഷിംഗ് മെഷീൻ, AC, വൈദ്യുതി വാഹന ചാർജിംഗ് എന്നിവയ്ക്കായുള്ള വൈദ്യുതി ഉപയോഗം കുറയ്ക്കാം. വൈദ്യുതി അമൂല്യമാണ്, അത് പാഴാക്കരുത്. പൊതുജന താൽപര്യാർത്ഥം റേഡിയോ സാന്ത്വനം 90.4 FM.

Feel the music with Radio Santhvanam 90.4 FM. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും റേഡിയോ സാന്ത്വനം 90.4 FM പ്രാദേശിക വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രാദേശിക വിശേഷങ്ങൾ വായിക്കുന്നു ശ്രീലക്ഷ്മി. സർക്കാർ അംഗീകാരമില്ലാതെ സ്വകാര്യ

0: അസോസിയേഷന്റെ നേതൃത്വത്തിൽ കൊല്ലം ഫാത്തിമ മാതാ കോളേജ് ഗ്രൗണ്ടിൽ നടക്കുന്ന ജില്ലാ ക്ലബ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിലെ എ ഡിവിഷനിൽ സെലസ് സ്പോർട്സ് ക്ലബ് ജേതാക്കളായി. 5 കളിയിൽ നിന്ന് 12 പോയിന്റുകൾ നേടിയാണ് ക്ലബ്ബ് ജേതാക്കളായത്. 9 പോയിന്റുമായി രോഹിണി ഫുട്ബോൾ ക്ലബ്ബ് 2 സ്ഥാനം നേടി. ടൂർണമെന്റിലെ മികച്ച താരമായി രോഹിണി ഫുട്ബോൾ ക്ലബ്ബിലെ സനൂപിനെ തെരഞ്ഞെടുത്തു. ജേതാക്കൾക്ക് ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ പരിശീലകനായിരുന്ന അന്തരിച്ച പ്രവീൺ കടവൂരിന്റെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ ട്രോഫിയും ക്യാഷ് അവാർഡും ലഭിച്ചു. പ്രമുഖ ഫുട്ബോൾ താരമായിരുന്ന രാജേന്ദ്രൻ പിള്ളയുടെ ഓർമ്മയ്ക്കായി ഏർപ്പെടുത്തിയ ട്രോഫിയും ക്യാഷ് അവാർഡും രോഹിണി ഫുട്ബോൾ ക്ലബ്ബിന് ലഭിച്ചു. ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് പന്മന മഞ്ജേഷ് സമ്മാനദാനം നിർവഹിച്ചു. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം തൊഴിൽ ദിന സൃഷ്ടിയിലും ചെലവിലും ജില്ലയ്ക്ക് നേട്ടം. സംസ്ഥാന തലത്തിൽ 3 സ്ഥാനമാണ്. 355 കോടി രൂപ ചെലവഴിച്ച് ചെലവിലും 3 പ്രതിവർഷം ഒരു കുടുംബത്തിന് 100 തൊഴിൽ നൽകാൻ ലക്ഷ്യമിടുന്ന പദ്ധതിയിൽ ശരാശരി 70.52 തൊഴിൽ ദിനങ്ങൾ നൽകി കൊല്ലം ജില്ല 2 സ്ഥാനത്താണ്. 55,842 പേർക്ക് 100 തൊഴിൽ നൽകിയ ജില്ല ഈ വിഭാഗത്തിൽ 3 സ്ഥാനത്താണ്. 4,06,062 കുടുംബങ്ങളാണ് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇതിൽ 5,90,491 തൊഴിലാളികളുണ്ട്. കൺസ്യൂമർ ഫെഡ് സ്റ്റുഡൻസ് മാർക്കറ്റ് 2026 ജില്ലാ വിപണി കൊല്ലം ജവഹർ ബാലഭവനിൽ ചെയർമാൻ എസ് നാസർ ഉദ്ഘാടനം ചെയ്തു. കൺസ്യൂമർ ഫെഡ് ഡയറക്ടർ ജി ത്യാഗരാജൻ അധ്യക്ഷത വഹിച്ചു. പഠനോപകരണങ്ങൾ പൊതുവിപണിയിലേതിനേക്കാൾ 30% വരെ വിലക്കുറവിൽ ഇവിടെ നിന്ന് ലഭിക്കും. ത്രിവേണി നോട്ട്ബുക്കുകൾ, കുടകൾ, ബാഗുകൾ, ടിഫിൻ ബോക്സ്, വാട്ടർ ബോട്ടിലുകൾ, വിവിധ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ ഇവിടെ നിന്നും ലഭിക്കും. ജൂൺ 15 വരെ വിപണി പ്രവർത്തിക്കും. ജില്ലയിൽ 26 ത്രിവേണി സ്റ്റോറുകളിലും 25 സഹകരണ സംഘങ്ങളിലും സ്കൂൾ മാർക്കറ്റും സംഘടിപ്പിച്ചിട്ടുണ്ട്. സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ ജില്ലാ കാര്യാലയം മുഖേന നടപ്പിലാക്കുന്ന സ്വയം തൊഴിൽ വായ്പാ പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കൊല്ലം, കരുനാഗപ്പള്ളി, കൊട്ടാരക്കര, പത്തനാപുരം, പുനലൂർ താലൂക്കുകളിൽപ്പെട്ട പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലെ തൊഴിൽ രഹിതർക്കാണ് അവസരം. 18 55 മധ്യേ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. 4-7.5% വരെയാണ് പലിശ നിരക്ക്. സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശമ്പള സർട്ടിഫിക്കറ്റ് ജാമ്യമായി ഹാജരാക്കണം. വിവരങ്ങൾക്ക് കൊല്ലം റെയിൽവേ സ്റ്റേഷൻ റോഡിലെ കർബല ജംഗ്ഷനിലുള്ള ജില്ലാ പഞ്ചായത്ത് ബിൽഡിംഗിൽ പ്രവർത്തിക്കുന്ന കോർപ്പറേഷൻ ഓഫീസുമായി ബന്ധപ്പെടണം. നമ്പർ 0474-276-4440 അല്ലെങ്കിൽ 9400-06-8502. കുണ്ടറ IHRDയിൽ ദിവസവേതന അടിസ്ഥാനത്തിൽ കമ്പ്യൂട്ടർ പ്രോഗ്രാമർമാരെ നിയമിക്കുന്നു. യോഗ്യത BSc കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ PGDCA ഉള്ള ബിരുദധാരികൾ. താല്പര്യമുള്ളവർ May 13 രാവിലെ 10 അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് 8547-00509 എന്ന നമ്പരുമായി ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരിക്കൽ കൂടി 8547-00509. ഇന്നത്തെ പ്രാദേശിക വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സംരംഭമായ റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്തും വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM.
2: വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഇതാ ഒരു സന്തോഷ വാർത്ത.
3: വർഷങ്ങളുടെ പാരമ്പര്യവുമായി കോമ്പസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇനി കൊല്ലത്തും.
2: 7 മുതൽ 10 വരെയുള്ള ICSE CBSE കുട്ടികൾക്ക് എല്ലാ വിഷയങ്ങൾക്കും ട്യൂഷൻ ഇനി ഒരിടത്ത് തന്നെ.
3: +1 +2 ക്ലാസുകൾക്ക് ISC CBSEയോടൊപ്പം സ്റ്റേറ്റ് സിലബസിനും ട്യൂഷൻ ലഭ്യമാണ്. April 20 മുതൽ ക്ലാസുകൾ ആരംഭിച്ചിരിക്കുന്നു. ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ.
2: കോമ്പസ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഹൈസ്കൂൾ ജംഗ്ഷൻ കൊല്ലം, ലാലാജി ജംഗ്ഷൻ കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495-00-4949.
3: 9746-07-5054.
2: കോമ്പസ് ഇൻസ്റ്റിറ്റ്യൂട്ട്,
3: ദ റിയൽ ഗൈഡ്.
4: ഒരു ഷോപ്പിൽ സൗന്ദര്യവും തിളക്കവും സ്റ്റൈലും ഒരുമിച്ചുണ്ടായാൽ എങ്ങനെയിരിക്കും?
3: അടിപൊളിയല്ലേ? അങ്ങനെയെങ്കിൽ നിങ്ങളെ സ്വാഗതം.

0: ചെയ്യുന്നു ലക്ഷ്മീശത്തിലേക്ക്. പ്രീമിയർ കോസ്മെറ്റിക്സ്, ജ്വല്ലറി, ട്രെൻഡി ഹെയർ സ്റ്റൈൽ ആക്സസറീസ് തുടങ്ങി ട്രഡീഷണൽ മുതൽ ട്രെൻഡി വരെ ബ്യൂട്ടി, സ്റ്റൈൽ, എലഗൻസ് എല്ലാത്തിനും ഒറ്റ പേര് ലക്ഷ്മീശം. കൊല്ലം KSRTC ബസ് സ്റ്റാൻഡിന് എതിർവശം. കോൺടാക്ട് 8891747673.
1: ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ തൊക്ക് രോഗ അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബും. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474

ശരീരത്തിന്റെ ഗതിവിഗതികളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848555875.

0: You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.
1: ഒരു പ്രത്യേക അറിയിപ്പ്. റേഡിയോ സാന്ത്വനം 90.4 FM കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റും സംയുക്തമായി ഫൈറ്റ് എഗെയിൻസ്റ്റ് ക്യാൻസർ ഇയർലി എന്ന പ്രോജക്റ്റ് നടപ്പിലാക്കുന്നു. അത്യാധുനിക ഉപകരണത്തിന്റെ സഹായത്തോടെ മുൻകൂട്ടി സ്തനാർബുദം കണ്ടുപിടിക്കാനുള്ള പ്രാഥമിക സ്ക്രീനിംഗ് ടെസ്റ്റാണിത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെയാണ് ഈ ടെസ്റ്റ് നടക്കുന്നത്. ടെസ്റ്റ് റിസൾട്ട് പോസിറ്റീവ് ആണെങ്കിൽ മാത്രം ബ്രസ്റ്റ് ക്യാൻസർ സ്ഥിരീകരിക്കാനുള്ള മറ്റു ടെസ്റ്റുകൾ നടത്തിയാൽ മതിയാകും. നോ ടച്ച്, നോ പെയിൻ, നോ സി, നോ റേഡിയേഷൻ ഇവയൊക്കെയാണ് ഇതിന്റെ പ്രത്യേകതകൾ. ഉടൻ തന്നെ ടെസ്റ്റ് റിസൾട്ടും ലഭ്യമാകുന്നു. ആശുപത്രികളിൽ 3000 രൂപ മുതൽ 4000 രൂപ വരെ ചെലവ് വരുന്ന ഈ ടെസ്റ്റിന് കേവലം 500 രൂപയാണ് ഞങ്ങൾ ഈടാക്കുന്നത്. ഈ ടെസ്റ്റ് എല്ലാ ശനിയാഴ്ചകളിലും രാവിലെ 11 മണി മുതൽ 5 മണി വരെ തിരുമുല്ലാവാരം റേഡിയോ സാന്ത്വനം 90.4 FM ഓഫീസിൽ നടത്തുന്നു. മുൻകൂട്ടിയുള്ള ബുക്കിംഗിനായി ഓഫീസിൽ നേരിട്ട് വരികയോ 9605858551 എന്ന നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ്. കൂടാതെ ഈ നമ്പറിൽ വാട്സാപ്പ് മെസ്സേജ് വഴിയും ബുക്കിംഗ് ചെയ്യാവുന്നതാണ്. നമ്പർ ഒരിക്കൽ കൂടി 9605858551.
2: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: സ്വർണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
2: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം.

0: സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണിവരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട. എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം മധുരം സംസ്കൃതം. ആശയം അവതരണം സോമയാജി. സാങ്കേതിക സഹായം ശ്യാംദാസ്.
3: റേഡിയോ സാന്ത്വനം 90.4 ശ്രോതാക്കളെ ഏവർക്കും മധുരം സംസ്കൃതം എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. മധുരം സംസ്കൃതം ഇതി കാര്യക്രമേ സർവേഷാം പ്രതി സ്വാഗതം. പഠാമി സംസ്കൃതം നിത്യം, വദാമി സംസ്കൃതം സദാ, ധ്യായാമി സംസ്കൃതം സമ്യക്, വന്ദേ സംസ്കൃതമാതരം. അദ്യദിനം ദ്വിതീയാ വിഭക്തി പുല്ലിംഗേ ബഹുവചനേ പശ്യാമഹ. ഇന്നത്തെ ദിവസവും നമ്മൾ ദ്വിതീയാ വിഭക്തി പുല്ലിംഗ ബഹുവചന വാക്യങ്ങളെ നോക്കാം. ഗുരുഹു അസ്മാൻ അനുഗ്രിണ്ണാതി. ഗുരു നമ്മളെ അനുഗ്രഹിക്കുന്നു. അസ്മാൻ എന്നുള്ളത് ബഹുവചനമാണ്. വയം എന്നുള്ള ഞങ്ങൾ, നമ്മളെ എന്നുള്ളതിന് അസ്മാൻ. ഗുരുഹു അസ്മാൻ അനുഗ്രിണ്ണാതി. ഗുരുഹു നമ്മളെ അനുഗ്രഹിക്കുന്നു. ഗുരു നമ്മളെ അനുഗ്രഹിക്കുന്നു. ഗുരുഹു അസ്മാൻ അനുഗ്രിണ്ണാതി. അമ്മ താൻ പാലയതി. അമ്മ അവരെ പരിപാലിക്കുന്നു. അമ്മ താൻ പാലയതി. അമ്മ അവരെ പരിപാലിക്കുന്നു. അമ്മ അവരെ പരിപാലിക്കുന്നു. അമ്മ താൻ പാലയതി. ഭവാൻ ഏതാൻ നയതു. താങ്കൾ ഇവരെ നയിക്കൂ. ഭവാൻ ഏതാൻ നയതു. താങ്കൾ ഇവരെ നയിക്കൂ. താങ്കൾ ഇവരെ നയിക്കൂ. ഭവാൻ ഏതാൻ നയതു. കൃപയാ കടാൻ സ്വീകുർവന്തു ഭോഃ. ദയവ് ചെയ്ത് പായകൾ സ്വീകരിക്കൂ. കൃപയാ കടാൻ സ്വീകുർവന്തു ഭോഃ. ദയവ് ചെയ്ത് പായകൾ സ്വീകരിക്കൂ. ദയവ് ചെയ്ത് പായകൾ സ്വീകരിക്കൂ. കൃപയാ കടാൻ സ്വീകുർവന്തു ഭോഃ. സുരേശ ചഷകാൻ പ്രക്ഷാളയതി. സുരേശൻ കുടിക്കുന്ന പാത്രങ്ങളെ കഴുകുന്നു. സുരേശ ചഷകാൻ പ്രക്ഷാളയതി. സുരേശൻ കുടിക്കുന്ന പാത്രങ്ങളെ കഴുകുന്നു. സുരേശൻ കുടിക്കുന്ന പാത്രങ്ങളെ കഴുകുന്നു. സുരേശ ചഷകാൻ പ്രക്ഷാളയതി. കഹ സ്യൂതാൻ അത്ര സ്ഥാപിതവാൻ. ആരാണ് സഞ്ചികൾ ഇവിടെ വച്ചത്? കഹ സ്യൂതാൻ അത്ര സ്ഥാപിതവാൻ. ആരാണ് സഞ്ചികൾ ഇവിടെ വച്ചത്? ആരാണ് സഞ്ചികൾ ഇവിടെ വച്ചത്? കഹ സ്യൂതാൻ അത്ര സ്ഥാപിതവാൻ. അഹം ശിവരാത്രിനഹ ഏകത്രീകരോമി. ഞാൻ ശിവരാത്രികളെ ഏകോപിപ്പിക്കാം. അഹം ശിവരാത്രിനഹ ഏകത്രീകരോമി. ഞാൻ ശിവരാത്രികളെ ഏകോപിപ്പിക്കാം. ഞാൻ ശിവരാത്രികളെ ഏകോപിപ്പിക്കാം. അഹം ശിവരാത്രിനഹ ഏകത്രീകരോമി. മൂഢഃ സജ്ജനാൻ നിന്ദതി. മൂഢന്മാർ സജ്ജനങ്ങളെ നിന്ദിക്കുന്നു. മൂഢഃ സജ്ജനാൻ നിന്ദതി. മൂഢന്മാർ സജ്ജനങ്ങളെ നിന്ദിക്കുന്നു. മൂഢന്മാർ സജ്ജനങ്ങളെ നിന്ദിക്കുന്നു. മൂഢഃ സജ്ജനാൻ നിന്ദതി. ഉമാ വൃക്ഷാൻ വർദ്ധയതി. ഉമാ വൃക്ഷങ്ങളെ വർദ്ധിപ്പിക്കുന്നു. ഉമാ വൃക്ഷാൻ വർദ്ധയതി. ഉമാ വൃക്ഷങ്ങളെ വർദ്ധിപ്പിക്കുന്നു. ഉമാ വൃക്ഷങ്ങളെ വർദ്ധിപ്പിക്കുന്നു. ഉമാ വൃക്ഷാൻ വർദ്ധയതി ശിശു കാക്കാൻ പശ്യതി ശിശു കാക്കകളെ കാണുന്നു ശിശു കാക്കാൻ പശ്യതി ശിശു കാക്കകളെ കാണുന്നു സിംഹ മൃഗാൻ ഘാതതി സിംഹം മാനുകളെ ഭക്ഷിക്കുന്നു സിംഹ മൃഗാൻ ഘാതതി സിംഹം മാനുകളെ ഭക്ഷിക്കുന്നു സിംഹ മൃഗാൻ ഘാതതി സിംഹം മാനുകളെ ഭക്ഷിക്കുന്നു നേതാ കാര്യകർത്തൃൻ ഉദ്ബോധയതി നേതാവ് കാര്യകർത്താക്കളെ ബോധവൽക്കരിക്കുന്നു നേതാവ് കാര്യകർത്താക്കളെ ബോധവൽക്കരിക്കുന്നു നേതാ കാര്യകർത്തൃൻ ഉദ്ബോധയതി പണ്ഡിത പിതൃൻ സ്മരതി പണ്ഡിതൻ പിതൃക്കളെ സ്മരിക്കുന്നു പണ്ഡിത പിതൃൻ സ്മരതി പണ്ഡിതൻ പിതൃക്കളെ സ്മരിക്കുന്നു പണ്ഡിതൻ പിതൃക്കളെ സ്മരിക്കുന്നു പണ്ഡിത പിതൃൻ സ്മരതി സജ്ജന ഗുരൂൻ നമതി സജ്ജനം ഗുരുക്കളെ നമിക്കുന്നു സജ്ജന ഗുരൂൻ നമതി സജ്ജനം ഗുരുക്കളെ നമിക്കുന്നു സജ്ജനം ഗുരുക്കളെ നമിക്കുന്നു സജ്ജന ഗുരൂൻ നമതി ബാലക പാടാൻ പഠതി ആൺകുട്ടി പാഠങ്ങളെ പഠിക്കുന്നു ബാലക പാടാൻ പഠതി ആൺകുട്ടി പാഠങ്ങളെ പഠിക്കുന്നു ആൺകുട്ടി പാഠങ്ങളെ പഠിക്കുന്നു ബാലക പാടാൻ പഠതി മധുരം സംസ്കൃതം പ്രതി മംഗളവാസരേ ശുക്രവാസരേ മധുരം സംസ്കൃതം ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും മംഗളവാസരേ സായം പാദോന സപ്തവാദനെ ചൊവ്വാഴ്ച വൈകുന്നേരം 6:45 ശുക്രവാസരെ സായം സാർദ്ധ പഞ്ചവാദന വെള്ളിയാഴ്ച വൈകുന്നേരം 5:30 ദിനമിതം ശുഭം ഭൂയാത് ജയതു സംസ്കൃതം ജയതു ഭാരതം
4: പഠാമി സംസ്കൃതം നിത്യം വദാമി സംസ്കൃതം സദാ ധ്യായാമി സംസ്കൃതം സമ്യക് വന്ദേ സംസ്കൃതമാതരം ജയതു സംസ്കൃതം ജയതു ഭാരതം
5: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മധുരം സംസ്കൃതം ആശയം അവതരണം സോമയാജി സാങ്കേതിക സഹായം ശ്യാംദാസ്
6: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM
5: ജീവിതത്തിന്റെ ഗതിവിഗതികളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ CR ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസിദ്ധിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5:00 പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7:00. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848555875.

0: നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാനൽ. 2026 May 1 to 31 നാഷണൽ വിമൻസ് ഹെൽത്ത് മന്തായി ആചരിക്കുന്നു. മെയ് മാസത്തിലെ ദേശീയ വനിതാ ആരോഗ്യ മാസത്തിൽ സ്ത്രീകൾക്ക് അവബോധം, പ്രതിരോധ പരിശോധനകൾ, ആരോഗ്യകരമായ ശീലങ്ങൾ എന്നിവയിലൂടെ അവരുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് മുൻഗണന നൽകാൻ പ്രോത്സാഹിപ്പിക്കുന്നു. May 22 നടക്കുന്ന അന്താരാഷ്ട്ര വനിതാ ആരോഗ്യ പ്രവർത്തന ദിനവും മാസം മുഴുവനും നടക്കുന്ന വിവിധ സൗജന്യ വിദ്യാഭ്യാസ സെഷനുകളും ആരോഗ്യ പരിശോധനകളും പ്രാരംഭ സംരംഭങ്ങളിൽ ഉൾപ്പെടുന്നു. പ്രതിരോധ പരിചരണം, പരിശോധനകൾ, ക്യാൻസർ പരിശോധനകൾ, ഉയർന്ന രക്തസമ്മർദ്ദം അല്ലെങ്കിൽ ഓസ്റ്റിയോപോറോസിസ് പോലുള്ള അവസ്ഥകൾ കൈകാര്യം ചെയ്യൽ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. മാനസികാരോഗ്യം, സമ്മർദ്ദത്തെ അഭിസംബോധന ചെയ്യുകയും ക്ഷേമത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുക. പ്രത്യേകിച്ച് മെയ് മാസത്തിൽ മാനസികാരോഗ്യ അവബോധ മാസമായി ഇത് വിശേഷിപ്പിക്കപ്പെടുന്നു. ശാക്തീകരണം, തിരക്കേറിയ സമയക്രമങ്ങൾക്കിടയിലും സ്ത്രീകളെ പതിവ് പ്രവർത്തനങ്ങളിലൂടെയും പോഷകാഹാരത്തിലൂടെയും ആരോഗ്യത്തിനായി സമയം കണ്ടെത്തുന്നതിന് പ്രോത്സാഹിപ്പിക്കുന്നു. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ സൈനിങ് ഓഫ്.
1: കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: ഒരു ഷോപ്പിൽ സൗന്ദര്യവും തിളക്കവും സ്റ്റൈലും ഒരുമിച്ചുണ്ടായാൽ എങ്ങനെയിരിക്കും?
1: അടിപൊളിയല്ലേ?
0: അങ്ങനെയെങ്കിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ലക്ഷ്മീക്ഷത്തിലേക്ക്. പ്രീമിയർ കോസ്മെറ്റിക്സ്, ജ്വല്ലറി, ട്രെൻഡി ഹെയർ, സ്റ്റൈൽ ആക്സസറീസ് തുടങ്ങി ട്രഡീഷണൽ മുതൽ ട്രെൻഡി വരെ ബ്യൂട്ടി, സ്റ്റൈൽ, എലഗൻസ് എല്ലാത്തിനും ഒറ്റ പേര് ലക്ഷ്മീഷം. കൊല്ലം KSRTC ബസ് സ്റ്റാൻഡിന് എതിർവശം. കോൺടാക്ട് 8891747673.
2: പെണ്ണിന്റെയും ചെറുക്കന്റെയും കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
3: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചിനിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചിനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
2: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
3: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോൺടാക്ട് 2763204. ചരിത്രത്തിൽ ഇന്ന് May 8. ആദ്യ ഇറ്റാലിയൻ ലീഗ് ഫുട്ബോൾ മത്സരങ്ങൾ ആരംഭിച്ചതും ഏഷ്യൻ ഫുട്ബോൾ AFC സ്ഥാപിതമായതും വസൂരി രോഗം ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കിയതായി ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ചതുമൊക്കെ ഒരു May 8. May 8 ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് May 8. ഇന്ന് ലോക റെഡ് ക്രോസ് ദിനം. സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ആദ്യമായി നേടിയ ഹെൻറി ഡ്യൂറന്റിന്റെ ജന്മവാർഷികമാണ് ഈ ദിനമായി ആചരിക്കുന്നത്. ഇദ്ദേഹമാണ് റെഡ് ക്രോസ് ഇന്റർനാഷണൽ ICRC കമ്മിറ്റിയുടെ സ്ഥാപകൻ.

ആദ്യ ഇറ്റാലിയൻ ലീഗ് ഫുട്ബോൾ മത്സരങ്ങൾ ആരംഭിച്ചത് 1898 മെയ് 8 ഇന്ത്യയിലെ ബ്രിട്ടീഷ് സ്വേച്ഛാധിപത്യം അവസാനിപ്പിക്കുന്നതിനായി ബ്രിട്ടീഷുകാർക്കെതിരെ മഹാത്മാഗാന്ധി 21 ദിവസത്തെ ഉപവാസം ആരംഭിച്ചത് 1933 മെയ് 8 രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനിയുമായിട്ടുള്ള യുദ്ധം അവസാനിച്ചതായി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിൽ പ്രഖ്യാപിച്ചത് 1945 മെയ് ഇന്നേ ദിവസമായിരുന്നു. 1954 മെയ് 8 ഏഷ്യൻ ഫുട്ബോൾ AFC ഫിലിപ്പൈൻസ് മനിലയിൽ സ്ഥാപിതമായത്. വസൂരി രോഗം ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കിയതായി ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ചത് 1980 മെയ് 8. 2003 മെയ് 8 ISRO GSAT-2 ഉപഗ്രഹവുമായി GSLV-യുടെ രണ്ടാം വിക്ഷേപണം നടന്നത്. നാവിഗേഷൻ ഉപഗ്രഹങ്ങളിൽ ഉപയോഗിക്കുന്നതിനായി ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന ഒരു അറ്റോമിക് ക്ലോക്ക് വികസിപ്പിച്ചെടുത്തത് 2018 മെയ് 8. ദേശീയ പോഷകാഹാര ദൗത്യത്തിനായി പോഷാൻ അഭിയൻ ലോകബാങ്കുമായി 200 മില്യൺ ഡോളർ വായ്പാ കരാർ ഇന്ത്യ ഒപ്പിട്ടത് 2018 മെയ് 8.

0: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. സാങ്കേതിക സഹായം അജയ് ഷാജി. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
1: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം വ്യാസപ്രസാദം. അവതരണം സമ്പോത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ളൈ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

വാഗീശാദ്യാ സുമനസ സർവാർത്ഥാനാമുപക്രമേ യന്നത്വാ കൃതകൃത്യാ സ്യുഹു തന്നമാമി ഗജാനനം. ദോർഭിർയുക്താ ചതുർഭിസ്ഫടികമണിമയീം അക്ഷമാലാം ദധാനാ ഹസ്തേനൈകേന പത്മം സിതമപി ച ശുകം പുസ്തകം ചാപരേണ ഭാസാ കുന്ദേന്ദുശംഖസ്ഫടികമണിനിഭാസമാനാസമാനാ സാമേ വാഗ്ദേവതേയം നിവസതു വദനേ സർവദാ സുപ്രസന്നാ. ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാ

0: നമഃ.
1: ഹരി ഓം. അന്തഗതം പാപം, പാപം അവസാനിച്ചവർ എങ്ങനെയാണ് അവരുടെ പാപം അവസാനിക്കുന്നത്? പുണ്യകർമ്മണാം, പുണ്യകർമ്മം ചെയ്തിട്ടാണ്. എന്താ പുണ്യകർമ്മം എന്ന് പറഞ്ഞാല്, അപരനു വേണ്ടി അഹർനിശം പ്രയത്നം കൃപണത വിട്ടു കൃപാലു ചെയ്തിടുന്നു. സങ്കുചിത താതാത്മ്യങ്ങൾക്കപ്പുറത്ത് മറ്റുള്ളവരെ കൂടി പരിഗണിച്ചുകൊണ്ട് എല്ലാവരുടെയും സൗഖ്യത്തിന് വേണ്ടി, ലോക ശ്രേയസ്സിന് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി നിരന്തരം പരിശ്രമം ചെയ്യുക, ഇതാണ് പുണ്യകർമ്മം. ഇപ്പൊ ചെയ്യുന്നത് തന്നെ അതിന്റെ പിറകിലുള്ള ആറ്റിറ്റ്യൂഡ് മാറ്റുക, മനസ്സിലായില്ലേ? അത് ലോക കല്യാണത്തിന് ഉതകണം എന്നുള്ള പ്രാർത്ഥന ഉണ്ടാവുക. അപ്പൊ ചില വൈകല്യങ്ങളൊക്കെ തിരിച്ചറിയും, അത് തിരുത്തുക, അത്രയൊക്കെ വേണ്ടു. കരുണയുണരട്ടെ എന്ന് പറയുക, ഉള്ളില് കരുണയുണരട്ടെ, അതാണ് വേണ്ടത്. ഏഷാം ത്വന്തഗതം പാപം ജനാനാം പുണ്യകർമ്മണാം, പുണ്യകർമ്മം ചെയ്ത് ആരുടെ പാപമാണോ അവസാനിച്ചത്, തേ അവർ ദ്വന്ദ്വമോഹ നിർമുക്താഹ, ദ്വന്ദ്വമോഹങ്ങളിൽ നിന്ന് മുക്തരായിട്ട്, രാഗദ്വേഷാദികളിൽ നിന്ന് മോചിതരായിട്ട്, ഭജന്തേ മാം ദൃഢവ്രതാഹ, അവരെന്നെ ദൃഢവ്രതന്മാരായിട്ട് ഭജിക്കുന്നു. എന്താ ദൃഢവ്രതന്മാരായിട്ട് ഭജിക്കുക എന്ന് പറഞ്ഞ അർത്ഥം? അവര് ഭഗവാനിൽ നിന്ന് തെന്നിപ്പോവുന്നേ ഇല്ല. ജ്ഞാനിയെ കുറിച്ച് പറഞ്ഞില്ലേ നിത്യയുക്ത എന്ന് പറഞ്ഞില്ലേ, ആ നിത്യയുക്തത്വം ഇവർക്ക് സ്വന്തമായി. അവരെന്നിൽ വർത്തിക്കുന്നു, ഞാൻ അവരിൽ വർത്തിക്കുന്നു എന്ന് ഭഗവാൻ പറഞ്ഞില്ലേ, അതാണ് അവസ്ഥ. ഞാനും ഈശ്വരനും വേറെ എന്നുള്ള തോന്നലുണ്ടാവില്ല. ധർമ്മേണ പാപം അപനുതതി, ധർമ്മം കൊണ്ട് പാപത്തെ ജയിക്കാൻ സാധിക്കുന്നു. അങ്ങനെ ദ്വന്ദ്വമോഹ നിർമുക്താഹ, എന്താ ധർമ്മം എന്ന് പറഞ്ഞാല്, യജ്ഞദാന തപോരൂപം, യജ്ഞം ദാനം തപസ്. യജ്ഞം മൂന്നാം അധ്യായത്തിൽ നമ്മൾ

ലഭിച്ചതാണ്. പ്രപഞ്ച കല്യാണത്തിന് വേണ്ടി കർമ്മങ്ങളെയൊക്കെ ചെയ്യുക, സങ്കുചിത താല്പര്യങ്ങളെ ത്യജിച്ച് ചെയ്യുക. അങ്ങനെ യജ്ഞം കൊണ്ട്, ദാനം കൊണ്ട്, തപസ്, അതിനുവേണ്ടി നമ്മെ സജ്ജമാക്കുന്നതാണ് തപസ്. യജ്ഞദാന തപോരൂപം ധർമ്മേണ പാപം അപനുതതി. യജ്ഞദാന തപസ്സുകളെ കൊണ്ട് പാപത്തെ ജയിച്ചിട്ട് ദ്വന്ദ്വമോഹ നിർമുക്ത സംപ്രാപ്ത ചിത്തപ്രസാദ മഹിംന. ദ്വന്ദ്വമോഹ നിർമുക്തന്മാരാവുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എപ്പോഴും ഉള്ളിലൊരു അന്തശാന്തി ഉണ്ടാവുന്നു, അന്തശാന്തി. അതാണ് ദ്വന്ദ്വമോഹ നിർമുക്തത്വം, പ്രസാദ ചിത്തത്വം. ഭജതേ മാം ദൃഢവ്രത സർവകർമ്മ സന്യാസം. ദൃഢവ്രതന്മാരായിട്ട് ഭജിക്കുന്നു എന്ന് പറഞ്ഞാൽ സർവകർമ്മ സന്യാസത്തെയും ചെയ്യുന്നു. സർവകർമ്മ സന്യാസം എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാതിരിക്കുക എന്നുള്ള അർത്ഥത്തിലല്ല, കർത്താവും ഭോക്താവും എല്ലാം പരമേശ്വരനാണ് എന്നുള്ള ഒരു ബോധ്യത്തിൽ അവർ വർദ്ധിക്കുന്നു. ദൃഢവ്രത സർവമിതം അഹം ച ബ്രഹ്മേതി ദൃഢം അപ്രതിഹതം വ്രതം ബുദ്ധിനിശ്ചയ വിശേഷ ലക്ഷണം യേശാന്തി ദൃഢവ്രതാഹ. ഈ കാണായതൊക്കെയും ഞാനും എല്ലാം ബ്രഹ്മം എന്ന ബോധ്യത്തിന്റെ അഖണ്ഡാനുഭൂതി സാധിക്കും. ഓക്കെ, അടുത്ത അധ്യായത്തിലേക്ക് നമ്മെ ക്ഷണിച്ചുകൊണ്ടാണ് ഈ അധ്യായം ഉപസംഹരിക്കുന്നത്. രണ്ട് ശ്ലോകങ്ങളിലായിട്ട്

ജരാമരണമോക്ഷായ, ജരാമരണമോക്ഷത്തിനായിക്കൊണ്ട് മാം ആശ്രിത്യ, സർവേശ്വരനെ ആശ്രയിച്ചിട്ട്, യേ യതന്തി, ആര് ശ്രവണമനന നിധ്യാസനാദി കർമ്മങ്ങളെ ചെയ്യുന്നുവോ, ശ്രവണമനന നിധ്യാസനങ്ങളെ കർമ്മം എന്ന് പറയില്ല, അനുഷ്ഠാനത്തെ ചെയ്യുന്നുവോ, സർവേശ്വരനെ കുറിച്ച് വീണ്ടും ശ്രവിക്കാൻ അതിനുവേണ്ട ചിത്തശുദ്ധിയൊക്കെ ആർജിച്ചു, അങ്ങനെയുള്ളവര് ശാസ്ത്രാചാര്യ പ്രസാദത്തിന് വേണ്ടി ഉദ്യമിക്കുന്നു. അങ്ങനെയുള്ളവര് തേ ബ്രഹ്മ, അവര് ബ്രഹ്മത്തെ കൃഷ്ണം വിദു പൂർണമായിട്ടും മനസ്സിലാക്കുന്നു. നമ്മൾ മനസ്സിലാക്കിയത് തന്നെ കേട്ടോ, ഏത് ഭഗവാന്റെ രണ്ട് പ്രകൃതി, ഭഗവാൻ അതിനതീതൻ, അക്കാര്യം തന്നെ അവര് മനസ്സിലാക്കുക. അങ്ങനെ അവര് എന്നെ മനസ്സിലാക്കുന്നു. പിന്നെയോ, അധ്യാത്മം കർമ്മച അഖിലം, അധ്യാത്മത്തെ അവർ മനസ്സിലാക്കുന്നു. അതെന്താന്നൊക്കെ അടുത്ത അധ്യായത്തിൽ പറയുന്നുണ്ട് കേട്ടോ. എന്താ അധ്യാത്മം? അടുത്ത അധ്യായത്തിൽ പറയുന്നുണ്ട്. സകല കർമ്മങ്ങളെയും അവർ മനസ്സിലാക്കുന്നു. എന്താ കർമ്മം? അടുത്ത അധ്യായത്തിൽ പറയുന്നുണ്ട്. ആധിഭൂതം, ഭൂതത്തോടുകൂടി മനസ്സിലാക്കുന്നു. ആധിദൈവം, ദൈവത്തെയും മനസ്സിലാക്കുന്നു അവര്. സാധിയജ്ഞം, യജ്ഞസഹിതമായിട്ടും അവർ മനസ്സിലാക്കുന്നു. ഇതൊക്കെ എന്താന്ന് അടുത്ത അധ്യായത്തിൽ പറയുന്നുണ്ട്. പ്രയാണകാലേ പിച്ചമാം തേ വിദുഹു യുക്തചേതസഹ, അവരിവിടെ വിട്ടു പോകുമ്പോഴും ഇതിൽ തന്നെ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിരിക്കും. ഈ വിഷയം അർജുനന്റെ ചോദ്യത്തിന് ഉത്തരമായിട്ട് ഭഗവാൻ വിസ്തരിച്ച് അടുത്ത അധ്യായത്തിൽ പറയുന്നു. ഇപ്പൊ സ്വാമി എങ്ങനെ അവസാനിപ്പിക്കണം? തുടരും. നാളെ നമ്മൾ എട്ടാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അർജുന ഉവാച, അർജുനൻ ചോദിക്കുന്നു, കിം തദ്ബ്രഹ്മ കിം അധ്യാത്മം കിം കർമ്മ പുരുഷോത്തമ. എന്താ ഈ ബ്രഹ്മം, എന്താ കർമ്മം, എന്താ അധ്യാത്മം? അധിഭൂതം ച കിം പ്രോക്തം, അധിയജ്ഞോ അധിയജ്ഞ കഥം കോത്ര ദേഹേസ്മിൻ പുരുഷ ഭരത പുരുഷർഷഭ എന്നിങ്ങനെയൊക്കെ അർജുനൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഭഗവാൻ അക്കമിട്ട് ഉത്തരം പറയുന്നു അടുത്ത അധ്യായത്തിൽ. ഈ അധ്യായം നമുക്കിന്ന് സമർപ്പിക്കാം. എട്ടാം അധ്യായം കേൾക്കാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യട്ടെ. ഓൺലൈനിൽ ശ്രവിക്കാൻ താല്പര്യമുള്ളവരെയും

ക്ഷമിക്കൂ ദയവ് ചെയ്ത്. അവർ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അതിന്റെ ലിങ്ക് കിട്ടും. അപ്പൊ നിങ്ങൾക്ക് കൗണ്ടറിൽ ചെന്ന് അനവധി പേർക്ക് ഇത് സംലഭ്യമാക്കി കൊടുക്കാം. കേട്ടില്ലേ, 8-ാം അധ്യായം നേരിട്ട് കേൾക്കാൻ താല്പര്യമുള്ളവരെയും ക്ഷണിക്കൂ. കാരണം ഗംഭീരമായിട്ടുള്ള ഒരു അധ്യായമാണ്. എന്താ 8-ാം അധ്യായത്തിന്റെ മുഖ്യമായ വിഷയം? എങ്ങനെ മരണത്തെ നൈവേദ്യമാക്കി മാറ്റാം. അങ്ങനെ ഒരു ഗംഭീര വിഷയമാണ് 8-ാം അധ്യായം പ്രതിപാദിക്കുന്നത്. അത് നമുക്ക് ആസ്വദിക്കാൻ സാധിക്കട്ടെ.

0: उपनिषत्सु ब्रह्मविद्यायां योगशास्त्रे श्रीकृष्णार्जुनसंवादे ज्ञानविज्ञानयोगो नाम सप्तमोऽध्यायः सर्वधर्मान् परित्यज्य मामेकं शरणं व्रज अहं त्वा सर्वपापेभ्यः മോക്ഷയിഷ്യാമി മാശുചഹ. ഏഴാം അധ്യായം അങ്ങനെ അവസാനിക്കുന്നു. നാളെ തൊട്ട് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള എട്ടാം അധ്യായം, എങ്ങനെയാണ് ഭീഷ്മര് ശരശയ്യയിൽ കിടന്നുകൊണ്ട് മരണത്തെ നൈവേദ്യമാക്കി മാറ്റിയത്, അത് നമുക്ക് ആസ്വദിക്കാം. ഇന്നത്തെ ഭാഷണം ഗുരുപരമ്പരയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്യതെ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതെ. ഓം ശാന്തി ശാന്തി ശാന്തി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വ്യാസപ്രസാദം. അവതരണം സമ്പോത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ളൈ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

0: ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113888138.
1: റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: जीत कौर इत्येषा अद्य सांघाई नगरे आयोजितस्य आर्चरी वर्ल्ड कप स्टेज 2 इत्यस्मिन् महिलानां रिकर्व व्यक्तिगत स्पर्धायाः उपांत्य चक्रीय द्वन्द्वे प्रविष्टवती इति वार्ताः।
1: ആകാശവാണി ഇനി അല്പസമയത്തിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. വാർത്തകൾ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സംസ്ഥാനത്ത് ഊർജിതം. മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ കോൺഗ്രസ് നേതൃത്വം 2 ദിവസത്തിനകം തീരുമാനം പ്രഖ്യാപിക്കും. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിന് മാർഗമൊരുങ്ങുന്നു. TVK പിന്തുണ അറിയിച്ച് CPMഉം CPIയും. പശ്ചിമബംഗാളിൽ മുതിർന്ന BJP നേതാവ് സുവേന്ദു അധികാരി മുഖ്യമന്ത്രിയാകും. സത്യപ്രതിജ്ഞാ ചടങ്ങ് കൊൽക്കത്തയിൽ നാളെ. ജെൻഡർ ടിക്കറ്റിംഗ് നടപ്പാക്കാൻ ഒരുങ്ങി KSRTC. സംസ്ഥാനത്ത് വേനൽ മഴ കനക്കുന്നു. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഊർജിതം. പുതിയ മുഖ്യമന്ത്രി ആരെന്നുള്ള തീരുമാനം കോൺഗ്രസ് നേതൃത്വം 2 ദിവസത്തിനുള്ളിൽ പ്രഖ്യാപിച്ചേക്കും. ഇക്കാര്യത്തിൽ AICC നിരീക്ഷകർ നിയുക്ത MLA മാരുടെയും ഘടകകക്ഷി നേതാക്കളുടെയും അഭിപ്രായം ആരാഞ്ഞ് ഹൈക്കമാൻഡിന് റിപ്പോർട്ട് സമർപ്പിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി M. പള്ളുരുത്തി.

0: കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനം സംബന്ധിച്ച ചർച്ചകളുടെ കേന്ദ്രം ഡൽഹിയിലേക്ക് മാറിയിരിക്കുകയാണ്. കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗത്തിന് ശേഷം നിരീക്ഷകർ വ്യാഴാഴ്ച തന്നെ ഡൽഹിക്ക് മടങ്ങിയിട്ടുണ്ട്. ഇവർ ദേശീയ നേതൃത്വവുമായി നടത്തുന്ന ചർച്ചകൾക്ക് ശേഷമായിരിക്കും പാർലമെന്ററി പാർട്ടി നേതാവിനെ സംബന്ധിച്ച തീരുമാനം പ്രഖ്യാപിക്കുക. ഇതോടൊപ്പം കേരളത്തിൽ നിന്നുള്ള നേതാക്കളുമായി കോൺഗ്രസ് നേതൃത്വം ഡൽഹിയിൽ ചർച്ചകൾ തുടരും. അതിനിടെ വിവിധ നേതാക്കൾക്ക് അനുകൂലമായി കേരളത്തിൽ പ്രകടനങ്ങളും പോസ്റ്റർ പ്രചാരണങ്ങളും തുടരുകയാണ്. മുൻ KPCC പ്രസിഡന്റും മുൻ പ്രതിപക്ഷ നേതാവുമായ രമേശ് ചെന്നിത്തല, നിലവിലെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ, നിലവിൽ MP KC വേണുഗോപാൽ എന്നിവർക്കായാണ് സംസ്ഥാനത്ത് അനുകൂല പ്രചാരണങ്ങൾ മുന്നേറുന്നത്. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നേതാവിനെ സംബന്ധിച്ച് ഞായറാഴ്ച ഡൽഹിയിൽ പ്രഖ്യാപനമുണ്ടാകും എന്നാണ് പ്രതീക്ഷ.
1: തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിന് മാർഗമൊരുങ്ങുന്നു. നടൻ വിജയ് നേതൃത്വം നൽകുന്ന TVK CPIM പിന്തുണ അറിയിച്ചു. VCK തീരുമാനവും വൈകാതെ പ്രഖ്യാപിക്കും. 118 MLA പിന്തുണയാണ് ഭൂരിപക്ഷത്തിന് വേണ്ടത്. 108 സീറ്റിൽ വിജയിച്ച് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറിയ TVK കോൺഗ്രസിന്റെ 5 MLA ഇതിനകം തന്നെ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. CPIക്കും CPMനും VCK 2 MLA വീതമാണ് ഉള്ളത്. സർക്കാർ രൂപീകരണത്തിന് അനുമതി തേടി തമിഴ് വെട്ടറി കഴകം അധ്യക്ഷൻ വിജയ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുമായി ഇന്ന് വീണ്ടും കൂടിക്കാഴ്ച നടത്തുമെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. പശ്ചിമബംഗാളിൽ മുതിർന്ന BJP നേതാവ് സുവേന്ദു അധികാരി മുഖ്യമന്ത്രിയാകും. കൊൽക്കത്തയിൽ ഇന്ന് ചേർന്ന BJP നിയമസഭാ കക്ഷി യോഗം സുവേന്ദു അധികാരിയെ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തു. പുതിയ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിൽ നാളെ നടക്കും. പ്രധാനമന്ത്രി ഇൻഡെക്സ് കാർഡുകളും ECI നെറ്റ് ആപ്പിൽ പ്രസിദ്ധീകരിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ടർമാരുടെ എണ്ണം, പോളിംഗ് ശതമാനം, പാർട്ടി അടിസ്ഥാനത്തിലുള്ള വോട്ട് വിഹിതം, സ്ഥാനാർത്ഥികളുടെ വിവരങ്ങൾ തുടങ്ങിയവ റിപ്പോർട്ടിലുണ്ട്. ഫലം പ്രഖ്യാപിച്ച് വെറും 72 മണിക്കൂറിനുള്ളിൽ ഈ റിപ്പോർട്ടുകൾ ലഭ്യമാക്കുന്നത് ഇതാദ്യമായാണെന്ന് കമ്മീഷൻ വ്യക്തമാക്കി. രാജ്യത്തിന്റെ ശാക്തീകരണവും സുരക്ഷയും അതിർത്തി സംരക്ഷണത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ലെന്നും അത് സമൂഹത്തിന്റെയും പരിസ്ഥിതിയുടെയും പൌരന്മാരുടെയും സുരക്ഷയുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ തിരംഗ മൌണ്ടൻ റെസ്ക്യൂ സംഘം 10 വർഷം പൂർത്തിയാക്കിയതിന്റെ ആഘോഷ പരിപാടിയിൽ ഇന്ത്യൻ സൈന്യത്തോടൊപ്പം പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. ഹിമാലയം പോലെ ശക്തമായ മഞ്ഞുവീഴ്ചയുണ്ടാകുന്ന ഇടങ്ങളിലെ രക്ഷാപ്രവർത്തനത്തിൽ സായുധസേനയ്ക്ക് വലിയ പിന്തുണ നൽകുന്ന കരുത്തുറ്റ പ്രവർത്തനമാണ് TMR നടത്തുന്നതെന്ന് ശ്രീ രാജ്നാഥ് സിംഗ് അഭിപ്രായപ്പെട്ടു. പശ്ചിമേഷ്യൻ പ്രതിസന്ധികൾക്കിടയിലും രാജ്യത്ത് ഗാർഹിക പാചകവാതക വിതരണം സുഗമമാണെന്നും ഒരിടത്തും ദൌർലഭ്യമില്ലെന്നും കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം. കഴിഞ്ഞ 2 ദിവസത്തിനുള്ളിൽ 57 ലക്ഷം LPG സിലിണ്ടറുകൾ വിതരണം ചെയ്തതായും പെട്രോൾ, ഡീസൽ എന്നിവയ്ക്ക് രാജ്യത്ത് ഒരിടത്തും ക്ഷാമമില്ലെന്നും ന്യൂഡൽഹിയിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ പെട്രോളിയം മന്ത്രാലയം സെക്രട്ടറി സുജാത ശർമ്മ വ്യക്തമാക്കി. ഗൾഫ് മേഖലയിലുള്ള ഇന്ത്യൻ നാവികർ സുരക്ഷിതരാണെന്നും ഇതുവരെ 3019 പേരെ സുരക്ഷിതമായി നാട്ടിലെത്തിച്ചതായും ഷിപ്പിംഗ് മന്ത്രാലയം അറിയിച്ചു. ഗൾഫ് രാജ്യങ്ങളുമായി സർക്കാർ നിരന്തരം സമ്പർക്കം തുടരുന്നതായും വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ഇന്നലെ UAE ഔദ്യോഗിക സന്ദർശനം നടത്തിയതായും വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. ജെൻഡർ ടിക്കറ്റിംഗ് നടപ്പാക്കാനൊരുങ്ങി KSRTC. ഇലക്ട്രോണിക് ടിക്കറ്റ് മെഷീൻ വഴി ടിക്കറ്റ് വിതരണം ചെയ്യുമ്പോൾ പുരുഷൻ, സ്ത്രീ എന്ന് രേഖപ്പെടുത്തുന്നതിനുള്ള സൌകര്യം നാളെ മുതലാണ് പ്രാബല്യത്തിൽ വരിക. ടിക്കറ്റ് വിതരണം ചെയ്യുമ്പോൾ യാത്രക്കാരുടെ ജെൻഡർ ഉചിതമായി രേഖപ്പെടുത്തണമെന്നാണ് നിർദ്ദേശത്തിൽ പറയുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: പത്തനംതിട്ട ജില്ലയിൽ വെച്ചൂച്ചിറ, നാറാണമൂഴി പഞ്ചായത്തുകളിൽ കാട്ടുപോത്തുകൾ ഇറങ്ങി. ഇന്ന് ഉച്ചയോടെയാണ് ശബരിമല വനഭാഗം കടന്ന് കാട്ടുപോത്തിൻ കൂട്ടം ജനവാസ മേഖലയിലെത്തിയത്. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പ്രദേശത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. വെച്ചൂച്ചിറ, നാറാണമൂഴി പഞ്ചായത്തുകളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ചാലക്കുടി പാലം നാളെ മുതൽ 20 ദിവസത്തേക്ക് അടച്ചിടും. ചാലക്കുടി പുഴയ്ക്ക് കുറുകെ ദേശീയപാതയിൽ തൃശൂർ ഭാഗത്തേക്ക് വാഹനങ്ങൾ പോകുന്ന പാലമാണ് അറ്റകുറ്റപ്പണികൾക്കായി അടച്ചിടുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
3: ബെയറിംഗുകൾ മാറ്റാനാണ് 20 ദിവസത്തേക്ക് പാലം അടയ്ക്കുന്നത്. ഈ ദിവസങ്ങളിൽ സമാന്തരമായി കിഴക്ക് ഭാഗത്തുള്ള പാലത്തിലൂടെയായിരിക്കും ഇരുദിശകളിലേക്കുമുള്ള ഗതാഗതം. ഇത് വലിയ ഗതാഗത കുരുക്കിന് വഴിവെക്കുമോ എന്ന ആശങ്കയുമുണ്ട്. 25 വർഷം മുൻപ് മാറ്റി സ്ഥാപിച്ച ബെയറിംഗ് ആണ് തീരുമാനത്തെ തുടർന്ന് മാറ്റുന്നത്. ഇന്നലെ ദേശീയപാത അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തിയിരുന്നു. ജൂൺ മാസം ആദ്യം സ്കൂൾ തുറക്കും മുൻപേ ജോലികൾ പൂർത്തിയാക്കണമെന്ന് നിർദ്ദേശമുണ്ട്. മഴ പെയ്താലും ബെയറിംഗ് മാറ്റുന്നതടക്കമുള്ള ജോലികൾക്ക് തടസ്സമുണ്ടാകുകയില്ല. പ്രാഥമിക അറ്റകുറ്റ

0: പണികൾക്കും ബലപരിശോധനകൾക്കുമായി April 18 മുതൽ 24 വരെ പാലം അടച്ചിട്ടിരുന്നു.
1: തിരുവനന്തപുരം കവടിയാറിൽ വാഹനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരു മരണം. ഫുട്പാത്തിലൂടെ നടക്കുകയായിരുന്ന പാലക്കാട് സ്വദേശി നൌഷിജയാണ് മരിച്ചത്. അമിത വേഗതയിൽ നിയന്ത്രണം തെറ്റിയെത്തിയ കാർ ഫുട്പാത്തിലേക്ക് കയറിയ ശേഷം മറ്റു വാഹനങ്ങളിൽ ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. ആകാശവാണി സംഘടിപ്പിക്കുന്ന അഖില കേരള റേഡിയോ നാടകോത്സവത്തിന് മറ്റന്നാൾ തുടക്കം. ഈ മാസം 18 വരെ നീളുന്ന 9 ദിവസത്തെ നാടകോത്സവത്തിൽ നടൻ മോഹൻലാലും ചലച്ചിത്ര നാടകരംഗത്തെ നിരവധി പ്രമുഖരും ഭാഗമാകുന്നുണ്ട്. ആകാശവാണിയുടെ കേരള നിലയങ്ങൾ രാത്രി 9:30 നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യും. ആകാശവാണി 90th വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം നിലയം ശ്രീ ചെമ്പൈ മെമ്മോറിയൽ ട്രസ്റ്റിന്റെ സഹകരണത്തോടെ ഈ മാസം 12 സംഗീത കച്ചേരി സംഘടിപ്പിക്കുന്നു. ശ്രീവരാഹം ചെമ്പൈ മെമ്മോറിയൽ ഹാളിൽ വൈകിട്ട് 6 പരിപാടി. പന്തളം എസ് നവീൻ, ഉടുപ്പി എസ് ശ്രീജിത്ത്, ചേർത്തല ജി കൃഷ്ണകുമാർ, അഞ്ചൽ എച്ച് കൃഷ്ണയ്യർ എന്നിവർ കച്ചേരി അവതരിപ്പിക്കും. പശ്ചിമേഷ്യൻ പ്രതിസന്ധികൾക്കിടയിലും കാർഗോ മേഖലയിൽ ശക്തമായ വളർച്ച കൈവരിച്ച് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. ഗൾഫ് മേഖലയിലേക്കുള്ള കയറ്റുമതി സുഗമമാക്കാൻ ആവിഷ്കരിച്ച പദ്ധതികളിലൂടെ 10% വർധനയാണ് ഈ സാമ്പത്തിക വർഷം സിയാൽ കൈവരിച്ചത്. കാർഗോ വരുമാനം 53 കോടിയോളം രൂപയായി ഉയരുകയും ചെയ്തിട്ടുണ്ട്. സംസ്ഥാനത്ത് വേനൽ മഴ കനക്കുന്നു. ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. 9 നാളെയും 7 മറ്റന്നാളും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. രാത്രി 7:30 ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് മത്സരം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 516 പോയിന്റ് താഴ്ന്ന് 77,328, നിഫ്റ്റി 151 പോയിന്റ് നഷ്ടത്തിൽ 24,176 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കുറഞ്ഞു. പവന് 240 രൂപ താഴ്ന്ന് 111,960 രൂപയും ഗ്രാമിന് 13,995 രൂപയുമാണ് ഇന്നത്തെ വില. രാജ്യവ്യാപകമായി നടന്ന ഡിജിറ്റൽ അറസ്റ്റ്, സൈബർ ട്രേഡിംഗ് തട്ടിപ്പ് കേസുകളിലെ മുഖ്യപ്രതികൾ തെലങ്കാനയിൽ അറസ്റ്റിലായി. കൊച്ചി സിറ്റി സൈബർ ക്രൈം പോലീസ് നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത്. ഡിജിറ്റൽ അറസ്റ്റ് കേസിൽ ഹൈദരാബാദിൽ പ്രവർത്തിക്കുന്ന ശാന്തൻ ആർട്സ് ആൻഡ് പ്രിന്റേഴ്സ് ഉടമ നിരഞ്ജൻ ചൌധരിയെയും ടെലഗ്രാം ട്രേഡിംഗ് സൈബർ തട്ടിപ്പ് കേസിൽ സയ്യിദ് ഹസൻ അലിയെയും ആണ് അറസ്റ്റ് ചെയ്തത്. നെടുങ്കണ്ടം പച്ചടി ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി സജി അച്ഛനെയും കൊന്നു കുഴിച്ചുമൂടിയെന്ന് സംശയം. ഇതേ തുടർന്ന് പുരയിടം കുഴിച്ച് തെളിവെടുപ്പും പരിശോധനയും ആരംഭിച്ചു. 8 മുമ്പാണ് സജിയുടെ പിതാവ് മാത്യുവിനെ കാണാതായത്. അമ്മയെയും സഹോദരനെയും കൊലപ്പെടുത്തി കുഴിച്ചുമൂടിയ സംഭവത്തിൽ ഏതാനും ദിവസം മുമ്പാണ് സജി അറസ്റ്റിലായത്. വി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന ആവശ്യവുമായി കോട്ടയം കുറുപ്പുന്തറയിൽ കോൺഗ്രസ് പ്രവർത്തകൻ പെട്രോൾ ദേഹത്തൊഴിച്ച് ആത്മഹത്യാ ഭീഷണി മുഴക്കി. കോൺഗ്രസ് പ്രവർത്തകൻ പ്രിൻസ് താഴക്കത്തടമാണ് രാവിലെ 10 കുറുപ്പുന്തറ ടൌണിൽ ആത്മഹത്യാ ഭീഷണി മുഴക്കിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സംസ്ഥാനത്ത് ഊർജിതം. മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ കോൺഗ്രസ് നേതൃത്വം 2 തീരുമാനം പ്രഖ്യാപിക്കും. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിന് മാർഗമൊരുങ്ങുന്നു. TVKക്ക് പിന്തുണ അറിയിച്ച് CPMഉം CPIയും. പശ്ചിമബംഗാളിൽ മുതിർന്ന BJP നേതാവ് സുവേന്ദു അധികാരി മുഖ്യമന്ത്രിയാകും. സത്യപ്രതിജ്ഞാ ചടങ്ങ് കൊൽക്കത്തയിൽ നാളെ.
2: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM. റേഡിയോ സാന്ത്വനം 90.4 FM കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റും സംയുക്തമായി ആരംഭിക്കുന്ന നൂതന പദ്ധതിയാണ് ഫൈറ്റ് അഗെയിൻസ്റ്റ് ക്യാൻസർ ഫേസ്. വിവിധ ക്യാൻസറുകളെ മുൻകൂട്ടി കണ്ടുപിടിച്ച് ചികിത്സ നൽകുന്ന പദ്ധതിയാണിത്. ഈ ബൃഹത് പദ്ധതിയെക്കുറിച്ച് ബഹുമാനപ്പെട്ട കൊല്ലം ജില്ലാ കളക്ടർ ശ്രീ എൻ ദേവിദാസിന്റെ വാക്കുകളിലേക്ക്.
3: റേഡിയോ സാന്ത്വനം 90.4 FM പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ഫേസ് ഫൈറ്റ് അഗെയിൻസ്റ്റ് ക്യാൻസർ കെയർലി ആ ഒരു പദ്ധതിയിൽ ഇങ്ങനെ ഒരു പ്രവർത്തനം നടത്തുന്നതിൽ ആദ്യം തന്നെ റേഡിയോ സാന്ത്വനം 90.4 FM റേഡിയോയെ അഭിനന്ദിക്കുകയാണ്. പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിന്റെ മേഖലയിൽ റേഡിയോ സാന്ത്വനം 90.4 ചെലുത്തുന്ന സേവനങ്ങൾ തീർച്ചയായും തിരിച്ചറിയുന്നുണ്ട്. ജില്ലാ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ഈ പ്രവർത്തനങ്ങളിൽ അസോസിയേറ്റ് ചെയ്യാൻ ജില്ലാ ഭരണാധികാരി എന്നുള്ള നിലയിൽ ഞാൻ അവരോട് ആവശ്യപ്പെട്ടു. ആവശ്യപ്പെടാം. ക്യാൻസറിന്റെ ഇപ്പോഴത്തെ ഒരു വല്ലാത്ത ഒരു അവസ്ഥ, അതെന്ന് പറഞ്ഞാല് ഒരു മനുഷ്യനെ അല്ലെങ്കിൽ ഒരു കുടുംബത്തെ, ഒരു വ്യക്തിയെ ആരോഗ്യപരമായിട്ടും സാമ്പത്തികപരമായിട്ടും അയാളുടെ മാനസികപരമായിട്ടും ഒക്കെ തകർക്കാനും തളർത്താനും ഒക്കെ പറ്റുന്ന ഒരു അസുഖമാണ്. പക്ഷെ ഇത് യഥാർത്ഥത്തില് നേരത്തെ കണ്ടുപിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചികിത്സാ സൗകര്യങ്ങൾ ഇപ്പോൾ ഉണ്ട്. റേഡിയോ സാന്ത്വനം 90.4 FM പ്രവർത്തനങ്ങൾ മികച്ച നിലയിൽ പോകുന്നു. കാരണം ഞാൻ മനസ്സിലാക്കിയത് വിദേശത്ത് നിന്ന് കൊണ്ടുവന്ന ഒരു ഏർലി ഡിറ്റക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു ഉപകരണം തന്നെ ഇവിടെ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. വളരെ ലളിതമായിട്ടുള്ള സംഖ്യ കൊടുത്തിട്ട് അല്ലെങ്കിൽ അതിനുള്ള ഫീസ് കൊടുത്തിട്ട് ഇതിന്റെ പരിശോധനയ്ക്ക് വിധേയപ്പെടാനും രോഗികൾക്ക് സാധിക്കുന്നുണ്ട്. BPL പൂർണ്ണമായിട്ടും സൗജന്യമായിട്ടും എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ മാതൃകാപരമാണ്. സമൂഹത്തിന് മറ്റുള്ളവർക്കും ഇത് പകർത്താവുന്ന പ്രവർത്തനങ്ങളാണ്. മറ്റ് NGOസും ഇത് ഏറ്റെടുത്ത് നടപ്പാക്കട്ടെ. ഈ സംരംഭത്തിനും ഈ ദൗത്യത്തിനും ഈ വലിയ പ്രസ്ഥാനത്തിനും എല്ലാത്തിനും നന്ദി. താങ്ക് യു വെരി മച്ച്.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

ഒരു പ്രത്യേക അറിയിപ്പ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്നത്തെ ഡിജിറ്റൽ ലോകത്തിൽ വ്യാപകമായി കാണുന്ന ഒരു പുതിയ തട്ടിപ്പാണ് ഡിജിറ്റൽ അറസ്റ്റ്. നിങ്ങളെ ഫോണിലൂടെയോ വീഡിയോ കോളിലൂടെയോ ഭീഷണിപ്പെടുത്തി പണം തട്ടിയെടുക്കാനുള്ള ഒരു രീതിയാണിത്. പോലീസോ ഔദ്യോഗിക ഏജൻസിയോ CBI ആണെന്ന വ്യാജേന നിയമവിരുദ്ധമായ എന്തോ കുറ്റം നിങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞ് നിങ്ങളെ ഭീഷണിപ്പെടുത്തി പണം തട്ടിയെടുക്കുകയാണ് ഇവരുടെ ലക്ഷ്യം. ഇത്തരം കോളുകൾ ലഭിച്ചാൽ ഒരു തരത്തിലുള്ള ഭീഷണിക്കും വഴങ്ങരുത്. നിങ്ങളുടെ വ്യക്തിഗത വിവരങ്ങൾ, ബാങ്ക് വിവരങ്ങൾ, OTP എന്നിവ ഒരിക്കലും പങ്കുവയ്ക്കരുത്. ഓർക്കുക, നിയമപരമായി ഡിജിറ്റൽ അറസ്റ്റ് എന്നൊരു സംവിധാനമില്ല. ഒരു അന്വേഷണ ഏജൻസിയും നിങ്ങളെ വീഡിയോ കോളിലൂടെ വിളിച്ച് അറസ്റ്റ് ചെയ്യില്ല. ഇത്തരം കോളുകൾ വന്നാൽ ഉടൻ കട്ട് ചെയ്യുക, ശാന്തരായിരിക്കുക. എത്രയും പെട്ടെന്ന് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ നാഷണൽ സൈബർ ക്രൈം ഹെൽപ്പ് ലൈൻ നമ്പറായ 1930 എന്ന നമ്പറിലോ അറിയിക്കുക. ജാഗ്രതയോടെ ഇരിക്കൂ, സുരക്ഷിതരായിരിക്കൂ. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങളുടെ സുരക്ഷയ്ക്കായി നടത്തുന്ന ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രം.

ഞാൻ ആർ ജെ ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ. അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.

0: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. പശ്ചിമബംഗാളിൽ സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി മന്ത്രിസഭ നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. അസമിൽ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചൊവ്വാഴ്ച. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നു. രാജ്യത്തിന്റെ ശാക്തീകരണം പരിസ്ഥിതി, പൌരന്മാർ, സമൂഹം എന്നിവയുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. രാജ്യത്തുടനീളമുള്ള വാണിജ്യ എൽ പി ജി വിതരണം ഏകദേശം 70% പുനഃസ്ഥാപിച്ചുവെന്ന് കേന്ദ്ര സർക്കാർ. കേരളത്തിൽ കെ എസ് ആർ ടി സിയിലെ ജൻ ടിക്കറ്റിംഗ് സംവിധാനം നാളെ പ്രാബല്യത്തിൽ വരും. ഐ എസ് എല്ലിൽ സ്പോർട്ടിംഗ് ഡൽഹിക്കെതിരെ ഒഡീഷയ്ക്ക് ജയം. ഐ പി എല്ലിൽ ഡൽഹിക്കെതിരെ ടോസ് നേടിയ കൊൽക്കത്ത ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. വാർത്തകൾ വിശദമായി. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. ബംഗാളിലെ ആദ്യത്തെ ബി ജെ പി മുഖ്യമന്ത്രിയാണ് സുവേന്ദു. ഇന്ന് നടന്ന നിയമസഭാ കക്ഷി യോഗത്തിൽ ബി ജെ പി നിയമസഭാ കക്ഷി നേതാവായി മുതിർന്ന നേതാവ് സുവേന്ദു അധികാരിയുടെ പേര് നിർദ്ദേശിക്കപ്പെട്ടതായും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇത് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതായും ബി ജെ പി വൃത്തങ്ങൾ അറിയിച്ചു. പുതിയ ബി ജെ പി സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നാളെ കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിൽ നടക്കും. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ചകൾ തുടരുന്നു. കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗത്തിന് ശേഷം അഖിലേന്ത്യാ നേതൃത്വത്തിന്റെ നിരീക്ഷകർ ഇന്നലെ ഡൽഹിക്ക് മടങ്ങി. ഇവർ കോൺഗ്രസ് ദേശീയ നേതൃത്വവുമായി നടത്തുന്ന ചർച്ചകൾക്ക് ശേഷമാവും പാർലമെന്ററി പാർട്ടി നേതാവിനെ സംബന്ധിച്ച തീരുമാനം പ്രഖ്യാപിക്കുക. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വി സതീശൻ, കെ സി വേണുഗോപാൽ, രമേശ് ചെന്നിത്തല തുടങ്ങിയ മുതിർന്ന നേതാക്കളിൽ ആര് വേണമെന്ന കാര്യത്തിൽ വിഭിന്ന അഭിപ്രായങ്ങൾ ഉയരുന്ന സാഹചര്യത്തിൽ ഹൈക്കമാൻഡ് ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനം വൈകാതെ അറിയിക്കും. ഞായറാഴ്ച പ്രഖ്യാപനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. തമിഴ്നാട്ടിൽ പുതിയ സർക്കാർ രൂപീകരിക്കുന്നതിന്റെ ഭാഗമായി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ തമിഴക വെട്രി കഴകത്തിന് സിപിഐ, സിപിഎം, മുസ്ലിം ലീഗ് പാർട്ടികൾ പിന്തുണ പ്രഖ്യാപിച്ചു. ഇതോടെ സർക്കാർ രൂപീകരിക്കുന്നതിനുള്ള 118 എന്ന സംഖ്യ ഉറപ്പാക്കാൻ ടി വി കെയ്ക്കായി. ബി സി കെയും പിന്തുണ നൽകാൻ സാധ്യതയുണ്ട്. 5 എം എൽ എമാരുള്ള കോൺഗ്രസ് നേരത്തെ തന്നെ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. ഇന്ന് നടന്ന ചർച്ചയിലാണ് 2 എം എൽ എമാർ വീതമുള്ള സിപിഐയും സിപിഐഎം എമ്മും ടി വി കെയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചത്. ഈ പശ്ചാത്തലത്തിൽ ടി വി കെ സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിച്ച് ലോക്ഭവനിൽ ഗവർണർ വിശ്വനാഥ് ആർലേക്കറെ കാണും. അസമിൽ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചൊവ്വാഴ്ച നടക്കും. ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ തുടർച്ചയായ 3 തവണയാണ് സംസ്ഥാനത്ത് അധികാരത്തിലെത്തുന്നത്. നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിനായി ബി ജെ പി മറ്റന്നാൾ യോഗം ചേരും. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന വ്യോമയാന വിപണി എന്നതിലുപരി വിമാനങ്ങൾ പാട്ടത്തിന് നൽകുന്നതിനും ധനസഹായം നൽകുന്നതിനുമുള്ള ആഗോള കേന്ദ്രമായി ഇന്ത്യ അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി കിഞ്ചരാപ്പൂർ രാംമോഹൻ നായിഡു. ഗാന്ധിനഗർ ഗിഫ്റ്റ് സിറ്റിയിൽ ഇന്ത്യ എയർക്രാഫ്റ്റ് ലീസിംഗ് ആൻഡ് ഫിനാൻസിംഗ് സബ്മിറ്റ് 2.0 മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം.
1: India's aviation sector is not merely growing, it is transforming at a pace that is catching the attention of the entire world. Passenger traffic in financial year 26 alone has touched 191 million on combined domestic and international routes. If you talk about India's commercial fleet, it is set to reach 1100 aircrafts by 2026.
0: പ്രാദേശിക കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നതിനായി ലക്ഷദ്വീപിൽ സീപ്ലെയിൻ സർവീസുകൾ ആരംഭിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. രാജ്യത്തിന്റെ ശാക്തീകരണവും സുരക്ഷയും അതിർത്തി സംരക്ഷണത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ലെന്നും സമൂഹം, പരിസ്ഥിതി, പൌരന്മാർ എന്നിവയുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ തിരംഗ മൌണ്ടൻ റെസ്ക്യൂ സംഘം 10 പൂർത്തിയാക്കിയതിന്റെ ആഘോഷ പരിപാടിയിൽ ഇന്ത്യൻ സൈന്യത്തോടൊപ്പം പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഹിമാലയം പോലുള്ള വിദൂരവും തന്ത്രപ്രധാനവുമായ മേഖലകളിൽ രക്ഷാപ്രവർത്തനങ്ങളിൽ തിരംഗ റെസ്ക്യൂ സംഘം സായുധസേനയ്ക്ക് ശക്തമായ പിന്തുണയാണ് നൽകുന്നതെന്നും രാജ്യരക്ഷാമന്ത്രി ചൂണ്ടിക്കാട്ടി. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെയും ഉപതെരഞ്ഞെടുപ്പുകളുടെയും ഇൻഡെക്സ് കാർഡുകളും സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ടുകളും പുറത്തിറക്കി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇത് സംബന്ധിച്ച വിശദമായ ഉള്ളടക്കം ഇസിഐ നെറ്റ് ആപ്പിൽ കമ്മീഷൻ പ്രസിദ്ധീകരിച്ചു. സ്ഥാനാർത്ഥികൾ, വോട്ടർമാർ, ആകെ വോട്ടുകൾ, എണ്ണിയ വോട്ടുകൾ, പാർട്ടികൾ, സ്ഥാനാർത്ഥികൾ എന്നിവ തരംതിരിച്ചുള്ള വോട്ടുകൾ തുടങ്ങി വിശദവിവരങ്ങളാണ് പുറത്തിറക്കിയത്. ഭീകരത, രാജ്യാന്തര കുറ്റകൃത്യങ്ങൾ എന്നിവയ്ക്കെതിരെ 5-ാമത് സംയുക്ത കർമ്മസമിതി യോഗം ന്യൂഡൽഹിയിൽ ചേർന്നു. ഭീകരതയെ നേരിടുന്നതിൽ തന്ത്രപരമായ ഉഭയകക്ഷി സഹകരണത്തിന്റെ പ്രാധാന്യം സംബന്ധിച്ച് ഇന്ത്യയും സിംഗപ്പൂരും യോഗത്തിൽ വ്യക്തമാക്കി. അതിർത്തി കടന്നുള്ള ഭീകരത ഉൾപ്പെടെ എല്ലാത്തരം ഭീകരതയെയും ശക്തമായി അപലപിക്കുന്നതായും ഭീകരതയോട് സഹിഷ്ണുതയില്ലാത്ത നയം ആവർത്തിക്കുന്നതായും യോഗം വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഏകഭാരത് ശ്രേഷ്ഠ ഭാരത് പദ്ധതിയുടെ ഭാഗമായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ യുവസംഘം 6-ാം ഘട്ടം സംഘടിപ്പിക്കും. പരിപാടിയുടെ ഭാഗമായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള യുവാക്കൾ അയൽ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും സന്ദർശിക്കും. യുവജനങ്ങൾക്കിടയിലെ ബന്ധം, സാംസ്കാരിക സംയോജനം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് പരിപാടി. ഹോർമൂസ് കടലിടുക്കിൽ US നാവിക കപ്പലുകൾക്ക് നേരെ ഇറാന്റെ ആക്രമണം. ആക്രമണത്തിനിടെ 3 കപ്പലുകൾ ഹോർമൂസ് കടലിടുക്ക് കടന്നു. ആക്രമണത്തെ ശക്തമായി പ്രതിരോധിച്ചതായും കപ്പലുകൾക്ക് യാതൊരു നാശനഷ്ടവും സംഭവിച്ചിട്ടില്ലെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്ഥിരീകരിച്ചു. അതേസമയം ഇറാനിയൻ എണ്ണ ടാങ്കറിനെയും ഫ്യുജൈറയിലെ കപ്പലുകളെയും ആക്രമിക്കാൻ അമേരിക്ക ലക്ഷ്യമിടുന്നതായി ഇറാൻ ആരോപിച്ചു. പശ്ചിമേഷ്യൻ സാഹചര്യത്തിൽ ഗാർഹിക ഉപഭോക്താക്കൾക്ക് LPG ക്ഷാമം ഉണ്ടാകാതിരിക്കാനും വിലവർദ്ധന ഒഴിവാക്കാനുമാണ് ശ്രമിക്കുന്നതെന്ന് കേന്ദ്ര സർക്കാർ. രാജ്യത്തുടനീളമുള്ള വാണിജ്യ LPG വിതരണം ഏകദേശം 70% പുനഃസ്ഥാപിച്ചുവെന്ന് ന്യൂഡൽഹിയിൽ നടന്ന അന്തർ മന്ത്രാലയ വാർത്താ സമ്മേളനത്തിൽ പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ പറഞ്ഞു. കഴിഞ്ഞ 2 ദിവസത്തിനുള്ളിൽ 15,400 ടണ്ണിലധികം വാണിജ്യ LPG വിതരണം ചെയ്തതായും ശ്രീമതി സുജാത ശർമ്മ അറിയിച്ചു.
3: ഭാരത സർക്കാരിനെ ഈ കോശിഷ് കി അഭി തക് കി കോയി പ്രൈസ് ഇൻക്രീസ് നാ ഹോ ഓർ ഇസ്കേ ലിയേ എക്സൈസ് ഡ്യൂട്ടി ഭീ കം കി ഇസ്കേ അലാവാ ഓർ ഭീ ബഹുത് സാരേ

0: कदम लिए, जैसे कि रिफाइनरीज के अंदर एलपीजी प्रोडक्शन को इंक्रीज करना, पीएनजी कनेक्शंस को प्रमोट करना, हमारे फर्टिलाइजर प्लांट्स को भी धीरे धीरे बढ़ाया गया और अब लगभग 98% तक उनकी सप्लाई इंश्योर की गई है.
1: അമേരിക്കൻ ഭരണകൂടം ഏർപ്പെടുത്തിയ 10% ആഗോള ഇറക്കുമതി തീരുവ നിയമവിരുദ്ധമാണെന്ന് US ഫെഡറൽ കോടതി വിധിച്ചു. നിയമപ്രകാരം ഗുരുതരമായ വിദേശ നാണ്യ വിനിമയ പ്രതിസന്ധി നിലവിലുണ്ടെന്ന് തെളിയിക്കാൻ സർക്കാരിന് കഴിഞ്ഞില്ലെന്ന് കോടതി നിരീക്ഷിച്ചു. ഈ കേസുമായി ബന്ധപ്പെട്ട കമ്പനികളിൽ നിന്ന് നികുതി ഈടാക്കുന്നത് ഉടൻ നിർത്താനും ഇതിനകം അടച്ച തുക തിരികെ നൽകാനും കോടതി നിർദ്ദേശിച്ചു. ട്രംപ് ഭരണകൂടം നേരത്തെ കൊണ്ടുവന്ന വ്യാപക ഇറക്കുമതി തീരുവകൾ US സുപ്രീംകോടതി അസാധുവാക്കിയതിനെ തുടർന്നാണ് ഈ വർഷം ആദ്യം പുതിയ തീരുവകൾ ഏർപ്പെടുത്തിയത്. ജെൻഡർ ടിക്കറ്റിംഗ് നടപ്പാക്കാൻ ഒരുങ്ങി KSRTC. ഇലക്ട്രോണിക് ടിക്കറ്റ് മെഷീൻ വഴി ടിക്കറ്റ് വിതരണം ചെയ്യുമ്പോൾ പുരുഷൻ സ്ത്രീ എന്ന് രേഖപ്പെടുത്തുന്നതിനുള്ള സൌകര്യം നാളെ മുതലാണ് പ്രാബല്യത്തിൽ വരിക. കേരളത്തിൽ വേനൽ മഴ കനക്കുന്നു. ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. 9 ജില്ലകളിൽ നാളെയും 7 ജില്ലകളിൽ മറ്റന്നാളും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ISL ഫുട്ബോളിൽ സ്പോർട്ടിംഗ് ഡൽഹിക്കെതിരെ ഒഡീഷയ്ക്ക് ജയം. 1-2 ഒഡീഷയുടെ ജയം. IPL ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരെ ടോസ് നേടിയ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. ഡൽഹി അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് മത്സരം. MV ഹോണ്ടിയസ് ക്രൂയിസ് കപ്പലിലെ 3-ാമത്തെ ബ്രിട്ടീഷ് പൌരനും ഹാൻഡ വൈറസ് സംശയിക്കുന്നതായി UK സർക്കാർ. രോഗിയെന്ന് സംശയിക്കുന്നയാൾ നിലവിൽ ട്രിസ്റ്റൻ ഡ കുൻഹ ദ്വീപിലാണ്. രോഗം സ്ഥിരീകരിച്ച 2 ബ്രിട്ടീഷ് പൌരന്മാരിൽ ഒരാൾ തീവ്ര പരിചരണ വിഭാഗത്തിൽ തുടരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. പശ്ചിമബംഗാളിൽ സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിലുള്ള BJP മന്ത്രിസഭ നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. അസമിൽ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചൊവ്വാഴ്ച. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നു. തമിഴ്നാട്ടിൽ പുതിയ സർക്കാർ രൂപീകരണത്തിന് TVK, CPI, CPIM, മുസ്ലിം ലീഗ് പാർട്ടികളുടെ പിന്തുണ. രാജ്യത്തിന്റെ ശാക്തീകരണം പരിസ്ഥിതി, പൌരന്മാർ, സമൂഹം എന്നിവയുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. രാജ്യത്ത് ഉടനീളമുള്ള വാണിജ്യ LPG വിതരണം ഏകദേശം 70% പുനഃസ്ഥാപിച്ചുവെന്ന് കേന്ദ്ര സർക്കാർ. കേരളത്തിൽ KSRTCയിലെ ജെൻഡർ ടിക്കറ്റിംഗ് സംവിധാനം നാളെ പ്രാബല്യത്തിൽ. ISLൽ സ്പോർട്ടിംഗ് ഡൽഹിക്കെതിരെ ഒഡീഷയ്ക്ക് ജയം. IPLൽ ഡൽഹിക്കെതിരെ ടോസ് നേടിയ കൊൽക്കത്ത ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
2: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.
3: ഒരു പ്രത്യേക അറിയിപ്പ്. റേഡിയോ സാന്ത്വനം 90.4 FM കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റും സംയുക്തമായി ഫൈറ്റ് എഗെയിൻസ്റ്റ് ക്യാൻസർ ഇയർലി എന്ന പ്രോജക്റ്റ് നടപ്പിലാക്കുന്നു. അത്യാധുനിക ഉപകരണത്തിന്റെ സഹായത്തോടെ മുൻകൂട്ടി സ്തനാർബുദം കണ്ടുപിടിക്കാനുള്ള പ്രാഥമിക സ്ക്രീനിംഗ് ടെസ്റ്റാണിത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെയാണ് ഈ ടെസ്റ്റ് നടക്കുന്നത്. ടെസ്റ്റ് റിസൾട്ട് പോസിറ്റീവ് ആണെങ്കിൽ മാത്രം ബ്രസ്റ്റ് ക്യാൻസർ സ്ഥിരീകരിക്കാനുള്ള മറ്റു ടെസ്റ്റുകൾ നടത്തിയാൽ മതിയാകും. നോ ടച്ച്, നോ പെയിൻ, നോ സി, നോ റേഡിയേഷൻ ഇവയൊക്കെയാണ് ഇതിന്റെ പ്രത്യേകതകൾ. ഉടൻ തന്നെ ടെസ്റ്റ് റിസൾട്ടും ലഭ്യമാകുന്നു. ആശുപത്രികളിൽ 3000 രൂപ മുതൽ 4000 രൂപ വരെ ചെലവ് വരുന്ന ഈ ടെസ്റ്റിന് കേവലം 500 രൂപയാണ് ഞങ്ങൾ ഈടാക്കുന്നത്. ഈ ടെസ്റ്റ് എല്ലാ ശനിയാഴ്ചകളിലും രാവിലെ 11 മുതൽ 5 വരെ തിരുമുല്ലാവാരം റേഡിയോ സാന്ത്വനം 90.4 FM ഓഫീസിൽ നടത്തുന്നു. മുൻകൂട്ടിയുള്ള ബുക്കിംഗിനായി ഓഫീസിൽ നേരിട്ട് വരികയോ 9605858551 എന്ന നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ്. കൂടാതെ ഈ നമ്പറിൽ വാട്സാപ്പ് മെസ്സേജ് വഴിയും ബുക്കിംഗ് ചെയ്യാവുന്നതാണ്. നമ്പർ ഒരിക്കൽ കൂടി 9605858551.

മനോരമകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

ഒരു പ്രത്യേക അറിയിപ്പ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്നത്തെ ഡിജിറ്റൽ ലോകത്തിൽ വ്യാപകമായി കാണുന്ന ഒരു പുതിയ തട്ടിപ്പാണ് ഡിജിറ്റൽ അറസ്റ്റ്. നിങ്ങളെ ഫോണിലൂടെയോ വീഡിയോ കോളിലൂടെയോ ഭീഷണിപ്പെടുത്തി പണം തട്ടിയെടുക്കാനുള്ള ഒരു രീതിയാണിത്. പോലീസോ ഔദ്യോഗിക ഏജൻസിയോ CBI ആണെന്ന വ്യാജേന നിയമവിരുദ്ധമായ എന്തോ കുറ്റം നിങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞ് നിങ്ങളെ ഭീഷണിപ്പെടുത്തി പണം തട്ടിയെടുക്കുകയാണ് ഇവരുടെ ലക്ഷ്യം. ഇത്തരം കോളുകൾ ലഭിച്ചാൽ ഒരു തരത്തിലുള്ള ഭീഷണിക്കും വഴങ്ങരുത്. നിങ്ങളുടെ വ്യക്തിഗത വിവരങ്ങൾ, ബാങ്ക് വിവരങ്ങൾ, OTP എന്നിവ ഒരിക്കലും പങ്കുവയ്ക്കരുത്. ഓർക്കുക, നിയമപരമായി ഡിജിറ്റൽ അറസ്റ്റ് എന്നൊരു സംവിധാനമില്ല. ഒരു അന്വേഷണ ഏജൻസിയും നിങ്ങളെ വീഡിയോ കോളിലൂടെ വിളിച്ച് അറസ്റ്റ് ചെയ്യില്ല. ഇത്തരം കോളുകൾ വന്നാൽ ഉടൻ കട്ട് ചെയ്യുക, ശാന്തരായിരിക്കുക. എത്രയും പെട്ടെന്ന് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ നാഷണൽ സൈബർ ക്രൈം ഹെൽപ്പ് ലൈൻ നമ്പറായ 1930 എന്ന നമ്പറിലോ അറിയിക്കുക. ജാഗ്രതയോടെ ഇരിക്കൂ, സുരക്ഷിതരായിരിക്കൂ. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങളുടെ സുരക്ഷയ്ക്കായി നടത്തുന്ന ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രം.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ.

നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ. മെയ് മാസം 1 മുതൽ 31 വരെ മെന്റൽ ഹെൽത്ത് അവയർനെസ് മന്തായി ആചരിക്കുന്നു. മാനസികാരോഗ്യ അവബോധ മാസം മലയാളത്തിൽ ആചരിക്കുന്നത് അപമാനം കുറയ്ക്കുന്നതിനും ക്ഷേമം പ്രോത്സാഹിപ്പിക്കുന്നതിനും സമൂഹത്തിൽ വർദ്ധിച്ചുവരുന്ന സമ്മർദ്ദം, ഉത്കണ്ഠ, വിഷാദം എന്നിവ പരിഹരിക്കുന്നതിനുമാണ്. മാനസികാരോഗ്യം ശാരീരിക ആരോഗ്യം പോലെ തന്നെ നിർണായകമാണെന്നും വൈകാരിക ക്ഷേമത്തിൽ ശ്രദ്ധ ആവശ്യപ്പെടുന്നുവെന്നും വിഷാദത്തിനോ സമ്മർദ്ദത്തിനോ പിന്തുണ തേടുന്നുവെന്നതും ഇത് ഊന്നി പറയുന്നു. ഇനി പറയുന്നത് മാനസികാരോഗ്യം മെച്ചപ്പെടുത്താനുള്ള വഴികളാണ്. 1. വ്യായാമം. 2. ശരിയായ ഭക്ഷണക്രമം. 3. സോഷ്യൽ മീഡിയയുടെ അമിതമായ ഉപയോഗം കുറയ്ക്കുക. 4. തുറന്ന് സംസാരം.

0: സംസാരിക്കുക,
1: അതായത് സ്പീക്ക് ഓപ്പൺലി. അതുപോലെ തന്നെ മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്ക് ചികിത്സ തേടുന്നത് ഭയക്കേണ്ടതില്ല. മാനസികാരോഗ്യം ഒരു മനുഷ്യാവകാശമാണ്. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ സൈനിങ് ഓഫ്.

0: ഇത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

ഞാൻ ആർജി ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ. വാട്സ്ആപ്പ് നമ്പർ 8848558785.

0: अधूरे हम, मगर अब चांद पूरा है फलक पे और अब पूरे हैं हम।
1: इत्तिरि नेरम पक्षे
2: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
1: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
3: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
4: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
5: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
1: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

ഗസ്റ്റ് ഓഫ് ദി ഡേ. നാളെയുടെ താരങ്ങൾ 90.4 FM-ൽ അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം. എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവെക്കുന്നു RJ ആതിര.

0: ഇൻസൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളെ, അനൂപ് രാജീവ്.
1: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ബെഡ് ടൈം സ്റ്റോറീസ്. അവതരണം റീത ജോർജ്.
3: ഹായ് കൊച്ചു കൂട്ടുകാരെ, ഇന്നത്തെ കഥയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഒരു കടുവയ്ക്ക് പറ്റിയ അമളി, അതിനെ കുറിച്ചാണ് ഇന്ന് നിങ്ങൾ ഈ കഥ കേൾക്കാൻ പോകുന്നത്. ഒരിടത്ത് വയസ്സനായ ഒരു കടുവയുണ്ടായിരുന്നു. ആ കടുവയ്ക്കോ കണ്ണു കാണാൻ പറ്റുന്നില്ല, തപ്പിപ്പിടഞ്ഞങ്ങനെയാണ് നടന്ന് പോകുന്നത്. അങ്ങനെ തപ്പി നടന്ന് നടന്ന് നടന്ന് തപ്പിത്തടഞ്ഞ് നടന്ന് നടന്ന് എന്തു പറ്റി, ഒരു പൊട്ടക്കിണറ്റിൽ ചെന്നങ്ങ് വീണുപോയി. അപ്പോഴേ ഒരാള് ആ കിണറ്റിൽ നിന്നും വെള്ളമെടുക്കാനായിട്ട് വന്നിരുന്നു. അയാളുടെ കയ്യിലാണെങ്കിലോ ആട്ടിൻ തോല് കൊണ്ടുള്ള ഒരു സഞ്ചി ഉണ്ടായിരുന്നു. അപ്പോ ഇത് ആ കടുവ കണ്ടു. ആ കിണറ്റിൽ കിടന്നാലും ശരി തന്നെ, കടുവ അതൊക്കെ കണ്ടു. അപ്പോ ആ കടുവ അയാളോട് പറഞ്ഞു, ചങ്ങാതി, ചങ്ങാതിയുടെ കയ്യില് ഒരു സഞ്ചി ഇരിക്കുന്നില്ലേ, ആ സഞ്ചി ഈ കിണറ്റിലോട്ടൊന്ന് ഇറക്കാമോ, ഞാൻ അതിനകത്ത് കയറിയിരിക്കാം, പിന്നെ മുകളിലേക്ക് വലിച്ചു വലിച്ചെന്നെ കൊണ്ടുപോയി ഒന്ന് രക്ഷപ്പെടുത്താമല്ലോ. അയാൾ എന്ത് ചെയ്തു, ആ സഞ്ചി താഴേക്കിട്ട് കൊടുത്തു. കടുവ എന്ത് ചെയ്തു, ആ സഞ്ചിയിൽ കയറിയിരുന്നു. അങ്ങനെ ഈ കടുവ ഇങ്ങ് മേളിൽ വന്നേ കിണറ്റിന് പുറത്ത് വന്ന്. അപ്പൊ കാണാം ഈ കടുവയുടെ ഭാവം അങ്ങ് മാറി. അതതിന്റെ തനിക്കുണം കാണിച്ചുകൊണ്ട് പറഞ്ഞു, നിന്നെ ഞാൻ ഇപ്പോ തന്നെ വിഴുങ്ങാൻ പോവുകയാണ്, വിഴുങ്ങണോ അതോ കടിച്ചു മുറിക്കണോ. അയാൾ പറഞ്ഞു, നിൽക്കണേ, ഇത് നീതിയാണോ എന്ന് നിങ്ങൾ ഒരു കാര്യം ചെയ്, ആ മാവിനോട് ചോദിക്കാം. മാവിനോട് ചോദിച്ചു. മാവ് പറഞ്ഞു, കടുവ പറഞ്ഞതിൽ ഒരു നീതികേടും ഇല്ല, മാമ്പഴവും തണലും നൽകിയാലും മനുഷ്യർ എന്നെ വെട്ടിക്കളയുന്നുണ്ടല്ലോ. കടുവ ചേട്ടാ, അതുകൊണ്ട്

0: അതൊക്കെ ശരി തന്നെയാ. ഞാൻ ഈ സഞ്ചിയിലിരുന്നത് തന്നെയാണ് കിണറ്റിൽ നിങ്ങൾ മേലോട്ട് വന്നത്. എന്താ നിനക്ക് കാണണോ? കടുവ പറഞ്ഞു. അതെ, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, കാണിച്ചു തന്നാൽ ഞാൻ വിശ്വസിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്ത്, എങ്കിൽ ഞാൻ കാണിച്ചു തരാമല്ലോ എന്നും പറഞ്ഞുകൊണ്ട് കടുവ എന്ത് ചെയ്തു, ആ സഞ്ചിയിൽ കയറിയിരുന്നു. മണ്ടൻ കടുവ കേട്ടോ, ആ സഞ്ചിയിൽ കയറിയിരുന്നു. ഉടനെ എന്ത് ചെയ്ത്, ആ സഞ്ചിയെ കടുവയും കൂടെ അയാള് ഉടനെ തന്നെ വീണ്ടും കിണറ്റിലേക്ക് ഇടുകയും ചെയ്തു. പിന്നിനി നീ നിന്റെ പാട് നോക്കിക്കോ എന്നും പറഞ്ഞ് അയാളുടെ പാട്ടിന് പോയി. അങ്ങനെ കടുവയ്ക്ക് പറ്റിയ അമളിയെ കുറിച്ചുള്ള ഈ കഥ ഇന്നിവിടെ തീരുന്നു. നാളെ വേറെ ഒരു കഥയുമായിട്ടെത്താം. ശുഭരാത്രി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ബെഡ് ടൈം സ്റ്റോറീസ്. അവതരണം റീത ജോർജ്. സാങ്കേതിക സഹായം ശ്യാം ദാസ്.
2: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ, റേഡിയോ സാന്ത്വനം 90.4 FM.

യാത്രകളെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.

ആത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

0: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം സമാഗമം. ആശയം ആവിഷ്കാരം അഭിലാഷ് കെ ആശ്രാമം, രജനി ഗിരീഷ്. സാങ്കേതിക സഹായം സാജൻ യേശുദാസ്.
2: നമസ്കാരം. സമാഗമത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. റേഡിയോ സാന്ത്വനം 90.4 പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ അണ്ടറിലുള്ള റേഡിയോയാണ്. നിരവധിയായ കിടപ്പ് രോഗികൾക്ക് ആശ്വാസം

0: മായാണ് നമ്മൾ അവരിലേക്ക് എത്തുന്നത്. ഇന്ന് സമാഗമത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ കസ്തൂരി മാഡത്തിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. ശ്രീമതി കസ്തൂരി ജോസഫ് സാഹിത്യകാരിയാണ്, പ്രഭാഷകയാണ്, നിരവധിയായ വേദികൾ പിന്നിട്ട് കഴിഞ്ഞു. ജീവിതത്തിന്റെ പകുതിയിലേറെയും സാഹിത്യത്തിനായി ചിലവഴിച്ച കസ്തൂരി ജോസഫ് മാഡത്തിന് നിരവധി കാര്യങ്ങളാണ് സമാഗമത്തിലൂടെ ശ്രോതാക്കൾക്കായി പങ്കുവയ്ക്കാനുള്ളത്, അല്ലേ? ഏകദേശം 5 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞു.
1: 2 കവിതാ സമാഹാരങ്ങളും 1 നോവലേറ്റും 2 ചെറുകഥാ സമാഹാരങ്ങളും 5 പുസ്തകം.
0: ഒപ്പം പ്രഭാഷകയും കൂടിയാണ്, അല്ലേ?
1: എന്ന് പറയാം.
0: ആദ്യം എഴുതിയ കൃതിയെ കുറിച്ച് അതിലേക്കൊന്ന് പോയാലോ.
1: 1972 ഞാൻ ഒരു നാടകത്തിന് വേണ്ടി ഒരു പാട്ട് എഴുതി കൊടുത്തിട്ടുണ്ട്.
0: 72
1: അന്ന് ഞാൻ ചെറുപ്പം, അന്നേ ഞാൻ എഴുതുമായിരുന്നു. പക്ഷേ എഴുതുമെങ്കിലും എഴുതുന്ന എഴുതുന്ന ഇങ്ങനെ കൂട്ടിക്കൂട്ടി വെക്കും, ആരെയും കാണിക്കാറൊന്നുമില്ല. എന്റെ ഭർത്താവ് മരിച്ചു കഴിഞ്ഞപ്പം ഞാൻ വീണ്ടും എഴുത്തിലേക്ക് വന്നു, സജീവമായത് അപ്പോഴാണ്. അപ്പൊ ഞാൻ കൂടുതൽ എഴുതാനും വേദികളിലൊക്കെ കവിത ചൊല്ലാനും ഒക്കെ തുടങ്ങി. അതുവരെ അങ്ങനെ ഞാൻ പോയില്ലായിരുന്നു, എഴുതലായിരുന്നു കൂടുതൽ. ഈ വിരഹത്തിൽ നിന്നും ശരിക്കും കവിതകൾ വന്നത് അങ്ങനെയാണ്.
0: അങ്ങനെ ഒരു ചൊല്ല് തന്നെയുണ്ട് മാഡം, വിരഹത്തിൽ നിന്നും കവിത ഉണ്ടാകാം, പ്രണയത്തിൽ നിന്നും, നൈരാശ്യത്തിൽ നിന്നും, അല്ലേ? അങ്ങനെ എല്ലാ മനുഷ്യ വികാരങ്ങളിൽ നിന്നും ഉറവ പൊട്ടുന്നതാണ് കവിത.
1: അപ്പം ഈ വേദന വരുമ്പം ഏതോ വരികളൊക്കെ ഇങ്ങനെ ഞാൻ പോലും അറിയാതെ ഓടി ഓടി വരും, ഞാനത് ഉടനെ അങ്ങ് എഴുതിയിടും. അങ്ങനെയാണത് കവിതകളായത്. പിന്നെ ഒരു പ്രചോദനം എന്ന് പറഞ്ഞാൽ എനിക്ക് കാറ്റ് ഭയങ്കര പ്രചോദനമാണ്. കരക്കാറ്റൊക്കെ അടിക്കുമ്പോൾ ഞാൻ എന്തോലും അറിയാതെ എനിക്ക് കവിത വരും, സത്യം. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് എവിടുന്നാണ് ഈ വരുന്നതെന്ന്.
0: അത് പ്രകൃതി ചൊരിയുന്നൊരു അനുഗ്രഹമായിരിക്കും.
1: ഈ അവസാനത്തെ എന്റെ ബുക്ക് എന്ന് പറയുന്നത് കാറ്റിൽ ഈ കാറ്റിൽ എന്നാണ്. 75 കവിതകളുടെ അതെല്ലാം കാറ്റിനെ കുറിച്ചാണ്. അപ്പൊ എവിടെയെങ്കിലും കാറ്റില്ലാത്ത ഒരു കവിത ഇല്ല അതിന്റെ അകത്ത്.
0: ആ ഒരു പുസ്തകത്തില് കാറ്റിനെ കുറിച്ച് പരാമർശിക്കാത്ത ഒരു കവിത പോലും ഇല്ല, അല്ലേ?
1: ഇല്ല, എല്ലാത്തിലും ഉണ്ണി കരക്കാറ്റ്, പിന്നെ ഇളം കാറ്റ്, ഇങ്ങനെ കാറ്റുകൾക്കെല്ലാം ഓരോ ഹെഡിങ് ഇട്ട് ഞാൻ ഓരോ കവിത അങ്ങ് എഴുതിയിട്ടുണ്ട്. ഇപ്പോഴും കാറ്റടിക്കുമ്പോ എനിക്ക് കവിത വരും, എവിടുന്നാന്നറിയത്തില്ല.
0: അപ്പം പരാമർശിച്ചത് കവിതകളെ കുറിച്ചാണല്ലോ.
1: അതെ.
0: പിന്നെ എഴുതിയത് നോവലൈറ്റ് ആണ്, അല്ലേ?
1: നോവലൈറ്റ്. അതിൽ ഒരു നോവലൈറ്റ് എന്ന് പറഞ്ഞ പലായനെന്നും പറഞ്ഞൊരു ബുക്കാണ്. ആ ബുക്ക് അതിനൊരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്. ഒരു 150 വർഷം മുമ്പ് എന്റെ പൂർവികര് ചാലക്കുടിയിൽ നിന്നും കൊല്ലത്ത് വന്ന് കുടിയേറിയവരാണ്. ഒരമ്മയും അച്ഛനും 10 മക്കളും കൂടെ. അന്ന് അവര് വലിയ വള്ളത്തിൽ വന്ന് തേവള്ളിയിലെ കപ്പലടി ഭാഗത്ത് എന്ന് പറഞ്ഞാൽ ബോട്ടിയട്ടി ഭാഗത്ത് വന്നു എന്നാണ് അറിവായിരുന്നത്. അപ്പൊ ആ 10 മക്കളുടെ തലമുറകളാണ് ഇന്ന് കൊല്ലത്ത് കാണുന്ന എന്റെ സ്വന്തക്കാരല്ല. അപ്പൊ ഞാൻ അതിനെ ബേസ് ചെയ്താണ് പലായനൊന്നും പറഞ്ഞുകൊണ്ടൊരു
0: കൃതി എഴുതിയത്. വിചിത്രമായിരിക്കുന്നു. കേട്ടറിവ് വെച്ചുകൊണ്ടും പിന്നെ പൂർവികരുടെ കയ്യിൽ നിന്ന് കിട്ടിയ അറിവ് അങ്ങനെ എഴുതപ്പെട്ടു. അത് ഏത് വർഷമാണ് എഴുതിയത്?
1: 15.
0: ഈ കവിതയ്ക്ക് ശേഷമാണ് അതിലേക്ക് തിരിഞ്ഞത്.
1: പിന്നെ NBS എന്റെ ഒരു ചെറുകഥാ സമാഹാരം ഇറക്കിയിട്ടുണ്ട്,
0: നാഷണൽ
1: ബുക്സ്. അത് അതിനു മുമ്പ്. 3rd പലായനം. പിന്നെ 4th കഥാ സമാഹാരമാണ്. 5th കാറ്റിൽ ഈ കാറ്റിൽ.
0: ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ പലായനം എന്ന് പറയുന്നത് അതിന്റെ ആ ഒരു സത്തയെ കുറിച്ച് പറഞ്ഞല്ലോ, അത് തന്നെയാണോ അതില് പരാമർശിക്കപ്പെട്ടിട്ടുള്ളത്? അതോ
1: പറഞ്ഞു കേട്ടിടത്തോളം എന്റെ സ്വന്തക്കാര് വയസ്സായവര് പറഞ്ഞു തന്നതിൽ നിന്നും കൂടെ ഞാൻ മനസ്സിലാക്കിയിട്ട് എന്റെ ഭാവനയും കൂടെ ചേർത്ത് ഞാൻ ആ 10 മക്കൾ എങ്ങനെയായി, ആ 10 മക്കളുടെ മക്കൾ എങ്ങനെയായി, പിന്നെ അവരെന്തുകൊണ്ട് കൊല്ലം കുടിയേറാൻ ഇങ്ങ് പോകും,
0: കൊല്ലം തിരഞ്ഞെടുത്തു
1: എന്ന് മാത്രമല്ല അവരുടെ സ്വന്തക്കാരെല്ലാം ചാലക്കുടിയിലാണ്, പക്ഷെ അവരെ ഒന്നും പിന്നെ ഇവര് നോക്കാൻ പോണില്ല, ആരും പറഞ്ഞറിയുന്നില്ല തിരിച്ചവര് കാണാൻ പോയതായിട്ട്.
0: ഒരുപക്ഷെ അതിന്റെ പിന്നിൽ
1: എന്തോ ഒരു വലിയ ചരിത്രമോ കാര്യമുണ്ട്. അങ്ങനെ മനസ്സ് മടുത്ത് 10 മക്കളെയും കൊണ്ടൊരു അച്ഛനും അമ്മയും വന്ന് താമസിക്കണമെങ്കിൽ അതിനതൊക്കെ കാണണം. അതിന് ഞാൻ കഥയിൽ ഒരു കാരണമൊക്കെ ഉണ്ടാക്കിയെടുത്തു.
0: പക്ഷേ നമ്മൾ കേട്ടിടത്തോളം എപ്പോഴും പലായനം ചെയ്യപ്പെടുന്ന ജനതയ്ക്ക് പിന്നില് ഒരുപാട് വിങ്ങുന്ന അവരുടെ കുറേയധികം വേദനകൾ ഉണ്ടാകാം. കാരണം ഇതുവരെ താൻ പരിചരിച്ചു വന്ന സ്ഥലവും താൻ ജീവിച്ചു വളർന്ന ആ സാഹചര്യവും ജന്മനാടും ഒക്കെ വിട്ട് ഒരു ജനത കുടിയേറുന്നു എന്ന് പറഞ്ഞാൽ അവിടെ അവർക്ക് തീർച്ചയായും അവരുടെ അസ്തിത്വം നിന്നുപോയി.
1: അങ്ങനെ
0: ഒരു ചിത്രം കൊള്ളാമതെ ഞാന് ഇപ്പോഴാണ് അറിയുന്നത്. ഒത്തിരി
1: ആ

0: പത്ത് പേർക്കും അച്ഛന്റെയും അമ്മയുടെയും ബന്ധുക്കൾ ആരാണെന്ന് അറിയില്ല. അവര് പിന്നെ തിരിച്ചങ്ങോട്ട് പോണില്ല, പോയതായിട്ട് എവിടെയും ആരും പറയുന്നില്ല. അത്ര മനസ്സും അടുത്തിറങ്ങിയത് കൊണ്ടായിരിക്കാം.
1: പക്ഷേ ആ ഒരു സെലക്ഷൻ നന്നായിരിക്കുന്നു. അഭിനന്ദനങ്ങൾ. കാരണം അത്രയേറെ വേദനയിൽ നിന്നുകൊണ്ടും തന്റെ പൂർവികരുടെ ആ ഒരു ചിത്രം എടുത്ത് കാണിച്ച ഒരു കൃതിയിൽ പരാമർശിച്ച മാഡത്തിന് ഒത്തിരി അഭിനന്ദനങ്ങൾ.
0: അതിലെ ഇപ്പോഴത്തെ തലമുറയിലെ എന്റെ തലേ തലമുറയാണ് ഞാൻ. അപ്പം എന്നെ പോലെ ഒരു വ്യക്തിയെ ഞാൻ അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. കൊല്ലം പോലെ ഒരു സ്ഥലത്ത് ജോലി കിട്ടി സ്ഥലം മാറി വന്നപ്പം ഇവിടെ എവിടെയായിരിക്കും എൻ്റെ ബന്ധുക്കള്. ചാലക്കുടിയിൽ നിന്ന് വന്ന ഒരാള് വിചാരിക്കുന്ന അവർ ആരെയും ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയത്തില്ല. അറിയാൻ വയ്യാത്തതിന്റെ ഒരു സങ്കടം.
1: ഈ ഒരു പുസ്തകം വായിച്ചിട്ട് ആർക്കെങ്കിലും അതിൽ നിന്ന് സ്വാധീനം ഉൾക്കൊണ്ടുകൊണ്ടവര് തമ്മിൽ തിരിച്ചറിയാനോ അന്വേഷിക്കാനോ
0: ഒന്നുമില്ല. ഞാൻ ശ്രമിച്ചോണ്ടേ ഇരിക്കുക. ചാലക്കുടിന്ന് കേട്ടാ അവിടെ ചാടി വീഴിഞ്ഞ, പക്ഷെ അറിയില്ല.
1: അന്വേഷണത്തിലാ
0: കണ്ടെത്തിയിട്ടില്ല. 80 വർഷമായി,
1: അത്രയായില്ലേ,
0: കഴിഞ്ഞു.
1: അതെ, പക്ഷെ കൃതി കയ്യിലുണ്ടല്ലോ.
0: കൃതി കയ്യിലുണ്ട്.
1: അതെ, നമ്മുടെ കാലശേഷം കഴിഞ്ഞാലും ഈ അങ്ങനെയാണ് സാഹിത്യ കൃതികള് എപ്പോഴും ഉണ്ടാവുന്നത്. അങ്ങനെ ഉണ്ടായിരിക്കണം എന്ന് പറയുന്ന, നാം ഇല്ലാതായി പോയാലും നമ്മുടെ ആ മുദ്രകൾ അവിടെ പതിഞ്ഞു കിടപ്പുണ്ടല്ലോ. ഇങ്ങനെ പറയുമ്പോഴേ മാഡം ഒരു കാര്യം പറയാനുണ്ട്. ചില തറവാടുകളിലൊക്കെ, നമ്മുടെ പഴയ തറവാടുകളിലൊക്കെ പൂർവികരുടെ ജന്മത്തിന്റെ ഡേറ്റ്, ആ ഒരു പിക്ചർ, അവരുടെ ഡേറ്റ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഇങ്ങനെ നമ്മൾ എങ്ങും ഇത് കാണാനില്ല ഇല്ലേ. അന്യം നിന്നുപോയ കുറേയേറെ കുറെ പഴയ തലമുറയെ ഓർമ്മിപ്പിക്കാൻ എഴുതി വെച്ചിരിക്കുന്ന പഴയ ചിത്രങ്ങള്,
0: ചില വീടുകളുടെ മോന്തായങ്ങളിൽ കണ്ടിട്ടില്ലേ,
1: എഴുതി വെക്കും. ഇപ്പൊ അതില്ല, പക്ഷെ അത് തുടരണം എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു ഭിത്തിയില് നമ്മുടെ ഒക്കെ നമ്മൾ വെക്കുന്ന ചുവരുകൾക്കുള്ളിൽ പുതിയ തലമുറയായാലും ഒരു വാളില് ഇങ്ങനെ അത് പതിച്ചു വെച്ചിരുന്നാല് നമ്മുടെ പൂർവികരുടെ ഒരു പിക്ചർ, അവര് പിന്നിട്ട പ്രവൃത്തി, അവരുടെ മേഖലകള് ഒന്ന് കോറിയിട്ടാല് നാളെ ഒരു കാലഘട്ടത്തിൽ പറയാനാകും. ഇപ്പൊ മാഡം തന്നെ മാഡത്തിന്റെ ഫാമിലിയിലെ ഇത്രയും കൊല്ലത്തിന്റെ ഒരു നിറ സാന്നിധ്യമായിരുന്ന സാഹിത്യകാരിയുടെ ആ ഒരു കൃതികൾ, ആ കൃതിയുടെ വിശേഷങ്ങൾ, അപ്പൊ ഇങ്ങനെ ഒരാള് അല്ലേ, വരും തലമുറയ്ക്ക് അതൊരു അനുഗ്രഹം തന്നെയാണ്.
0: ഞങ്ങളെ പോലെ ഇങ്ങനെ കുറെ പേര് കൊല്ലത്ത് ജീവിച്ചിരുന്നു എന്ന് ഞങ്ങളുടെ സ്വന്തക്കാർ ചാലക്കുടിയിലുള്ളവർക്ക് അറിയില്ല. എങ്ങനെ അറിയാനാ?
1: അതെ അതെ,
0: ഒരിക്കലും കണ്ടിട്ടില്ല.
1: പഠിച്ചതൊക്കെ എവിടെയാണ്?
0: ഞാൻ കൊല്ലത്ത് തന്നെയാ പഠിച്ചത്. ഒരു പഠനത്തിന്റെ കാര്യത്തില് വളരെ പുറകോട്ടായിരുന്നു, ഡിഗ്രി ഒന്നും പോയില്ല.
1: സാഹിത്യാഭിരുചി ഉണ്ടായിരുന്നല്ലോ.
0: വായന എനിക്ക് ഓർമ്മയായപ്പോ തൊട്ട് എന്ന് പറഞ്ഞാൽ കൂട്ടി വായിക്കാൻ തുടങ്ങിയപ്പോ തൊട്ട് വായനയായിരുന്നു.
1: അതിലേക്ക് ഞാൻ വരുന്നുണ്ട്. വായന ഒരു ഹോബി ആയിട്ടുള്ള വ്യക്തിയാണ് ശ്രീമതി കസ്തൂരി ജോസഫ് എന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. എന്നാലും വിവാഹത്തിന് മുമ്പ് ആ എഴുതി വച്ചിരുന്നതൊക്കെ തന്നെ വിവാഹ ശേഷമായിരുന്നോ പ്രസിദ്ധീകരിച്ചത്?
0: അല്ല, അതൊന്നും പ്രസിദ്ധീകരിച്ചേ ഇല്ല. അതൊക്കെ എങ്ങനെയോ ഒക്കെ അങ്ങ് നഷ്ടപ്പെട്ടു പോയി. കുറെ എഴുതിയതൊക്കെ പോയി. പിന്നെ പിന്നെ വീണ്ടും ഞാൻ എഴുതി. വീണ്ടും ഞാൻ എഴുതിയതും ഇങ്ങനെ കൂട്ടി വെച്ചിരുന്നു. വെച്ചിട്ട് ഞാൻ ആരെയും കാണിക്കാതെ എന്ന് പറഞ്ഞാൽ എൻ്റെ ഭർത്താവിൻ്റെ മരണശേഷമാണ് ഞാനിത് എല്ലാവരെയും കാണിക്കുന്നത്. പക്ഷെ അദ്ദേഹത്തിന് അറിയായിരുന്നു ഞാൻ എഴുതുമെന്ന്. ചില കഥകളൊക്കെ നോക്കിയിട്ടുണ്ട്, കൊള്ളാമെന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ആരെയും കാണിച്ചിട്ടില്ല.
1: എത്ര വയസ്സിലായിരുന്നു അതൊക്കെ?
0: 46-47 വയസ്സിൽ.
1: അതിനുശേഷമാണ് എഴുത്തിലേക്ക് സജീവമായി
0: കൂടുതലായിട്ട്. കൂടുതലായിട്ട്
1: പിന്നീട് കൃതികളും പ്രസിദ്ധീകരിക്കുന്നതും അതിനുശേഷമാണ്. ആദ്യം എഴുതിയതൊക്കെ കൈവശം ഉണ്ടായിരുന്നില്ല?
0: ഇല്ല, എല്ലാം എല്ലാം. ഇതിന്റെ ഇടയ്ക്ക് ഞാൻ കുറെ കാലം കൊടൈക്കനാലായിരുന്നു. അപ്പോഴ് ആ യാത്രയില് എല്ലാം കൊണ്ടുപോയ കൂട്ടത്തിൽ എഴുതിയ ബുക്ക് എങ്ങനെയോ നഷ്ടപ്പെട്ടു പോയി.
1: എത്ര വർഷം കൊടൈക്കനാല്?
0: 3-4 വർഷം.
1: അവിടെ വെച്ചും ഒരുപാട് കൃതികൾ
0: അവിടെ വെച്ചും എഴുതുമായിരുന്നു. ഈ എഴുതുന്നൊക്കെ ഇങ്ങനെ വെച്ചേക്കും. ഇങ്ങനെ നാളുകൾ പോയി. പോയതൊന്നും അറിഞ്ഞില്ല. ജീവിക്കുന്നതിന്റെ ഇടയിൽ പിന്നെ അതിനൊന്നും വലിയ പ്രാധാന്യം കൊടുത്തില്ല.
1: തിരക്കുകൾ,
0: ചിന്തിക്കാനൊന്നും ഉള്ള ഒരു ഇത് വന്നില്ല. എഴുതിയാൽ എഴുതി, തോന്നുമ്പോ എഴുതി, അത്രേ ഉള്ളൂ. എഴുതണമെന്നും പറഞ്ഞ് ഇതൊന്നും എഴുതാനൊക്കെ ഇല്ല. അങ്ങനെ ഞാൻ എഴുതാറില്ല. വന്നാൽ എഴുതും. അങ്ങനെ എഴുതിയതാണ് ഈ കവിതകളെല്ലാം.
1: അതുപോലെ തന്നെ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, സ്വന്തമായി ട്യൂൺ ചെയ്ത് ആണ്, അങ്ങനെ ഒരു കഴിവ് കൂടി ഉണ്ടെന്ന് എനിക്കറിയാം. അങ്ങനെ സ്വന്തമായി ട്യൂൺ ചെയ്ത ഒരു കവിത ഒന്ന് നമ്മുടെ റേഡിയോ സന്ദനം 90.4 പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കായി അങ്ങനെ ഒരു ഗിഫ്റ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം സമാഗമത്തിൽ ചെറിയൊരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം നമുക്ക് തിരിച്ചെത്താം.

0: 90.4 FM. Stay tuned. തിരികെ വരാം സമാഗമത്തിലേക്ക്. സമാഗമത്തിൽ നമ്മോടൊപ്പം ഇന്ന് കൂടെയുള്ളത് ശ്രീമതി കസ്തൂരി ജോസഫാണ്. മാഡം, നല്ലൊരു കവിത ചൊല്ലിയിട്ടാണ് നമ്മൾ അവസാനിപ്പിച്ചത്. മാഡം വിവാഹത്തിന് മുമ്പും എഴുതാറുണ്ടായിരുന്നു എന്നല്ലേ പറഞ്ഞത്?
1: അതെ.
0: കവിത എഴുത്ത് മാത്രമല്ല, നോവലുകൾ, കഥകൾ, നോവലൈറ്റുകൾ ഒക്കെയുണ്ട്. നോവലൈറ്റിന്റെ ഒരു ഇതിവൃത്തത്തെ കുറിച്ച് പറഞ്ഞിരുന്നു. ചെറുകഥകൾ എന്തായിരുന്നു?
1: ചെറുകഥകൾ ഇങ്ങനെ ഓരോ സംഭവങ്ങളും മനസ്സിൽ തട്ടുമ്പോൾ.
0: NBS ആണ് അത് പ്രസിദ്ധീകരിച്ചത്. ഒന്ന്
1: NBS ആണ് പ്രസിദ്ധീകരിച്ചത്. പിന്നെ എനിക്ക് തന്നെ ഒരു പബ്ലിക്കേഷൻ ഉണ്ട്, അതിലാണ് അവസാനത്തെ രണ്ടു മൂന്ന് ബുക്കുകൾ ഇറങ്ങിയത്.
0: ആണോ? അതിന്റെ പേരെന്താണ്?
1: അതിന്റെ പേര് കഥ. കഥ എന്ന് പറഞ്ഞാൽ എന്നെ എന്റെ മക്കളുടെയും പേരിന്റെ അക്ഷരങ്ങൾ ചേർത്തിട്ടാണ്. കസ്തൂരിയുടെ KA മക്കൾ രണ്ടും തങ്കവും തൊമ്പുമാണ്, അതിന്റെ TH. അങ്ങനെ ചേർത്തിട്ട് കഥ എന്നാണ് എന്റെ പബ്ലിക്കേഷന്റെ പേര്.
0: അതൊക്കെ എല്ലാരും അറിയട്ടെ.
1: അതിലൂടെയാണ് എന്റെ ബുക്കുകൾ ഇപ്പൊ
0: ഇറങ്ങുന്നത്. അപ്പോഴേ അതുപോലെ തന്നെ മാഡത്തിന് കസ്തൂരി ലിറിക്സ് എന്നൊരു യൂട്യൂബ് ചാനൽ തന്നെ ഉണ്ട്, അതിനെ കുറിച്ച് ഒന്ന് പറയോ.
1: ഞാൻ തന്നെ ഇങ്ങനെ പാട്ടുകള് ട്യൂൺ ചെയ്ത് വീഡിയോ എടുക്കുകയൊക്കെ ചെയ്തപ്പോ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ അങ്ങനെ ഒന്ന് തുടങ്ങിക്കളയാം.
0: അത് എത്ര വർഷമായി അത് തുടങ്ങിയിട്ട്?
1: ഒരു രണ്ടു മൂന്ന് വർഷമായിട്ടുള്ളു.
0: സ്വന്തമായിട്ട് കവിതകൾ എഴുതി
1: ഞാൻ തന്നെ അങ്ങ് ട്യൂൺ ചെയ്യും, മക്കൾ ആരെങ്കിലും അത് റെക്കോർഡ് ചെയ്യും.
0: എനിക്ക് തോന്നുന്നു നമുക്ക് പിന്നാലെ വരുന്ന തലമുറയ്ക്ക് ശരിക്കും ഇതൊക്കെ ഒരു ഊർജം പകരുന്ന കാഴ്ചയാണ് അല്ലേ? ഒപ്പം വേറിട്ട വേറൊരു പ്രതിഭ കൂടിയുണ്ട്, കാരണം ഡിജിറ്റൽ റേഡിയോയിൽ പുലർകാല ചിന്തകൾ അവതരിപ്പിക്കുന്നുണ്ട് അല്ലേ? അതും ഒരു പ്രത്യേകത തന്നെയാണ്. അതിനെ കുറിച്ചൊന്ന് പറയോ.
1: എന്റെ സന്തോഷം എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒരു വിഷയത്തെ കുറിച്ച് 5-10 മിനിറ്റ് സംസാരിക്കാം. അവർക്ക് ഇന്നതെന്നൊന്നും ഇല്ല, നമുക്ക് നല്ലതെന്ന് തോന്നുന്നതിനെ ഒരു കുറച്ച് സമയത്തേക്ക് ഒരു 5-10 മിനിറ്റിനകത്ത് അവതരിപ്പിക്കാം. ഞാനിങ്ങനെ കൊറേ നാളായിട്ട് അവതരിപ്പിക്കും.
0: അങ്ങനെ വരുമ്പോഴും മാഡം ഒരു ത്രെഡ് എടുത്തിട്ട് അതിനെ ഡെവലപ്പ് ചെയ്യും.
1: ഇപ്പം ഉദാഹരണത്തിന് പറഞ്ഞ കൂട്ടുകാർ ചങ്കാകുകയും ചെയ്യും, ചതിക്കുകയും ചെയ്യും. വീട്ടുകാർക്ക് പോലും ചെയ്യിക്കാനൊക്കാത്ത പലതും കൂട്ടുകാർക്ക് ചെയ്യിക്കാനും പറ്റും. നമ്മളെ ഉയർത്താനും താഴ്ത്താനും അവർക്ക് കഴിയും.
0: പറ്റും, തീർച്ചയായും.
1: അതുകൊണ്ട് തന്നെ കൂട്ടുകാരെ തിരഞ്ഞെടുക്കുന്ന ഒരുപാട് സൂക്ഷിച്ചു വേണമെന്നാണ് ഞാൻ പറയുന്നത്.
0: സെലക്ഷൻ.
1: പിന്നെ സമ്പത്തോ ജാതിയോ മതമോ ഒന്നും നോക്കിയാവരുത്. നമുക്ക് പറ്റുന്ന കൂട്ടുകാരാണോ എന്ന് നോക്കണം. സൂക്ഷിച്ച് അവരെ കുറച്ചൊന്ന് ഗവനിച്ചിട്ട് വേണം നമ്മളുടെ ഫേവറേറ്റ് ആക്കാൻ എന്ന് ഞാൻ അങ്ങനെ പറഞ്ഞു.
0: പറഞ്ഞു വരുമ്പോഴ് ഈ പുലർകാല ചിന്തകളില് ഒരു മെസ്സേജ് ഉണ്ടാവും.
1: തീർച്ചയായിട്ടും ഓരോ ദിവസത്തിലും ഓരോ മെസ്സേജ്
0: ഉണ്ടാവും.
1: മെസ്സേജ് തന്നെയാണ്, ഒരു സന്ദേശം കൊടുക്കൽ തന്നെയാണല്ലോ ഉദ്ദേശം.
0: അതെ അതെ. അങ്ങനെ അതിലും ദിവസേന ഇങ്ങനെ
1: മിക്ക നമ്മളങ്ങ് കൊടുക്കും, അവരോരോ ദിവസം കിട്ടുള്ളൂ.
0: അതുപോലെ പിന്നെ ഒരു പ്രധാനപ്പെട്ട ഹോബിയാണ് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, നിരവധി പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. വായന ഒരു ഹോബി തന്നെയാണല്ലോ. അതിലേക്ക് എത്തപ്പെടുകയായിരുന്നു അതോ ഇങ്ങനെ?
1: അത് സമയത്ത് കുഞ്ഞിലെ മനോരമ ആഴ്ച പതിപ്പൊക്കെ വായിച്ചു തുടങ്ങിയതാണ്. ചെറുതിലെ തന്നെ വീട്ടില് പത്രവും മാസികയൊക്കെ വരുത്തുമായിരുന്നു. അപ്പൊ തൊട്ട് ഇങ്ങനെ വായിച്ചു നോക്കി നോക്കി ശീലിച്ച് ശീലിച്ച് പിന്നെ ഞാൻ പബ്ലിക് ലൈബ്രറിയിലും പിന്നെ മുനിസിപ്പൽ ലൈബ്രറിയിലും ഒക്കെ അങ്ങ് മെമ്പർഷിപ്പ് എടുത്തു. അങ്ങ് കിട്ടുന്നൊക്കെ അങ്ങ് വായിക്കും. വായിച്ച് വായിച്ച് വായിച്ച് ഒരുപാട് അങ്ങ് വായിക്കും. എനിക്ക് വായിച്ച് ബുക്കില്ലെങ്കിൽ ഉറക്കം വരും.
0: സെലക്റ്റീവ് ആയിട്ടാണോ വായന കൊണ്ടുപോകുന്നത്?
1: എനിക്ക് കുറെ ഇഷ്ടമുള്ള എഴുത്തുകാരുണ്ട്, അവരുടെ ബുക്കുകൾ തന്നെ ഞാൻ
0: ചോദിച്ചു.
1: ഇപ്പം മലയാറ്റൂരിന്റെ ബുക്ക് ഇഷ്ടമാണ്, സുരേന്ദ്രന്റെ ബുക്ക് ഇഷ്ടമാണ്, ഇങ്ങനെ കുറെ പേരുണ്ട്. പിന്നെ കുറെ വിവർത്തനങ്ങൾ, ആ ഭാഷയിലുള്ളത് വായിക്കാൻ പറ്റുന്നില്ലേ എങ്കിലും അതിന്റെ വിവർത്തനം വായിക്കും ഞാൻ എല്ലാത്തിന്റെയും.
0: അതൊക്കെ ഒരു വേറിട്ട ചിന്താഗതികളാണ്.
1: അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഇപ്പോഴും വായിച്ചോണ്ടിരിക്കുന്നു, ഇപ്പോഴും ഞാൻ എടുക്കുന്നുണ്ട്.
0: അതുപോലെ തന്നെ സിനിമ ഇഷ്ടമാണ് അല്ലേ?
1: സിനിമ ഭയങ്കര ഇഷ്ടമാണ്.
0: ഏതുതരം, എങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ഫിലിംസ് ആണ്?
1: എനിക്ക് ഈ തമാശയും അടിയും പിടിയും നല്ല
0: ഇഷ്ടമല്ല.
1: പഴയ സിനിമകളൊക്കെ ഇഷ്ടം തന്നെയാണ്.
0: ഇഷ്ടം തന്നെയാണ്.
1: കുടുംബ ചിത്രങ്ങളും പ്രണയവും എല്ലാം ഇഷ്ടമാണ്.
0: അങ്ങനെ ജീവിതം ഇങ്ങനെ നീങ്ങുകയാണ്, സാഹിത്യത്തിന്റെ വഴിയിലൂടെ
1: സഞ്ചരിക്കുമ്പോൾ.
0: യാത്ര, സിനിമ, വായന അല്ലേ,
1: പ്രാർത്ഥന,
0: പ്രാർത്ഥന ഒക്കെ തന്നെ. ജീവിത വഴികളിലൂടെയൊക്കെ ഇങ്ങനെ സഞ്ചരിച്ചു വരുന്ന ശ്രീമതി കസ്തൂരി ജോസഫ് ജീവിതത്തെ എങ്ങനെ നോക്കിക്കാണുന്നു, ആ ഒരു കാഴ്ചപ്പാട് ഒന്ന് പറയുമോ?
1: ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയാണ് ഇവിടം വരെ എത്തിയത്. മാനസിക സംഘർഷമൊക്കെ ഒരുപാട് അനുഭവിച്ചിട്ടുള്ള സമയങ്ങളുണ്ട്. അപ്പം ജീവിതത്തെ രാഘവത്തോടെ കാണാനാണ് ഇഷ്ടം.
0: ഇഷ്ടം
1: ഞഞ്ചത്തോടടുത്ത് വെച്ചിട്ട് വലിയ കാര്യമൊന്നും ഇല്ല. പിന്നെ വരുന്നതിനെ വരുന്നത് പോലെ നേരിടുക. ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നുപോയി. പ്രത്യേകിച്ചും 10-26 വർഷം മുമ്പ് ഭർത്താവ് മരിച്ചപ്പം അത് വലിയൊരു പ്രശ്നമായിട്ട് മാറി. അന്ന് തുടങ്ങിയതാ ബി പി.
0: ശരിക്കും പറഞ്ഞു വന്നാല് അതിനെയൊക്കെ അതിജീവിച്ചതൊക്കെ തന്നെ
1: രണ്ടുമാണ് എന്നെ പിടിച്ചു നിർത്തിയതെന്ന് പറയാം.
0: ഹൃദയത്തോട് ചേർത്ത് വെച്ച
1: രണ്ട് കാര്യങ്ങളാണ്.
0: അതുകൊണ്ട് സമൂഹത്തിനും വരും തലമുറയ്ക്കും ഒക്കെ ഈ ഒരു സാഹിത്യകാരിയെ കിട്ടി. കൊല്ലത്തിന്റെ ഒരുപാട് വേദികളില് നിറസാന്നിധ്യമായിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് നമ്മുടെ ശ്രീമതി കസ്തൂരി ജോസഫ്. ഇങ്ങനെ എഴുത്ത് അതൊരു ആത്മനിർവൃതിയാണ് അല്ലെ? അങ്ങനെ എഴുത്തിനെ കാണുമ്പോൾ ഞാൻ ഒരു കാര്യം ഒന്ന് ചോദിക്കുകയാണ്. സാമൂഹിക പ്രതിബദ്ധതയുള്ള വിഷയങ്ങൾ എന്തെങ്കിലും അങ്ങനെ ആ ഒരു തലത്തിലേക്ക് എഴുത്ത് എത്തപ്പെടാറുണ്ടോ? അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കാറുണ്ടോ? അങ്ങനെ ഏതെങ്കിലും വേദികളിലൊക്കെ പറയണം എന്നൊക്കെ തോന്നിയിട്ടുണ്ടോ?
1: പറയണമെന്നൊക്കെ തോന്നിയിട്ടുണ്ട്. വൃദ്ധരായ മനുഷ്യരോട് മക്കൾ പെരുമാറുന്നതിനെ കുറിച്ചൊക്കെ ഞാൻ പലയിടത്തും പറയാറുണ്ട്. അത് കുറച്ചുകൂടെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. എല്ലാവരും വലിയ വേദനയും വിഷമമാണത്. അവരൊരുപാട് ശ്വാസം മുട്ടി കഴിയുന്ന വീടുകളുണ്ട്. നമ്മളിപ്പോ പൊതുപ്രവർത്തനത്തിലൊക്കെ നടക്കുന്നവർക്ക് അത്ര ബുദ്ധിമുട്ടില്ല. പക്ഷേ ഈ വൃദ്ധ മാതാപിതാക്കൾ എന്ന് പറയുമ്പം പുതിയ തലമുറയോടൊത്ത് പോകാനും പറ്റുന്നില്ല.
0: ഒറ്റപ്പെടലും
1: അവർക്ക് ഇപ്പോഴത്തെ ഈ സാങ്കേതിക വിദ്യകളൊന്നും അവർക്ക് അറിയത്തില്ല. അറിയാവുന്നവരെങ്ങനെങ്കിലും ഫോണുമായിട്ടൊക്കെ കഴിഞ്ഞു പോകണുണ്ട്. അല്ലാത്തവര് വളരെയേറെ ബുദ്ധിമുട്ടുന്നുണ്ട്. വാർദ്ധക്യത്തിലും അവര് ഒരുപാട് ഉപയോഗിക്കുകയാണ്.
0: അതെ, അതൊക്കെ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു
1: സ്നേഹത്തോടെ ചെയ്താൽ സാരമില്ല. ഓക്കെ, ചെയ്യട്ടെ. നിർബന്ധമായിട്ടും ചെയ്യേണ്ടി വരുന്ന നിവൃത്തിയില്ലാത്ത മാതാപിതാക്കളുടെ കാര്യം
0: കഷ്ടമാണ്. കാരണം നമ്മുടെ മനസ്സ് ചേർന്ന് നിൽക്കുന്നത് കുട്ടികളോടും വാർദ്ധക്യ കാലത്തിലെത്തിയ വ്യക്തികളോടും വൃദ്ധജനങ്ങളോടും ഒക്കെയാണ്. കാരണം അവരശരണരാണ്. അവരെ ഉപദ്രവിക്കാനും അവരോട് മെക്കിട്ട് കയറാനും ഒക്കെ പോകുമ്പോൾ അവർ നിസ്സഹായരാണ്. ആ ഒരു നിസ്സഹായതയുടെ ചിത്രം നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ഒരു നോവായിട്ട് ഇങ്ങനെ.
1: അവരുടെ മോശാട്ട തന്നെ അവരുടെ നിസ്സഹായതയാണ്. അവർക്ക് അവരുടെ നിസ്സഹായത പ്രകടിപ്പിക്കാൻ പറ്റാത്തത് കൊണ്ട് മോശാട്ടായിട്ട് പുറത്തു വരുന്നതാണ്.
0: പിന്നെ
1: കാരണം അവരുടെ വാക്കിന് വിലയില്ല. അവരുടെ ആർക്കും ഉപദേശം ആർക്കും കേൾക്കണ്ട, ഉപദേശം ഒട്ടും വേണ്ട. അപ്പം അത് മാത്രമല്ല, അവരുടെ ആഗ്രഹങ്ങൾ എന്താണ്, ഇഷ്ടം എന്താണെന്ന് ആര് ചോദിക്കും? ചോദിക്കുന്ന വീടുകളുണ്ട് കേട്ടോ, ഒരുപാട്
0: വീടുകളുണ്ട്.
1: പരിഗണിക്കുന്നവരുണ്ട്. അങ്ങനെയൊക്കെയുള്ള വീടിലാണ് ഞാനും എന്നുള്ളത് സന്തോഷമാണ്. പക്ഷെ ശ്രദ്ധിക്കാത്തവരുണ്ടേ, ഒരുപാട് പേരുണ്ട്. പിന്നെ ഈ പ്രണയിക്കുന്നവരോട് പറയാനുണ്ട്, പ്രണയം പ്രണയിച്ചു തന്നെ അങ്ങ് കളയുക. ജീവിതത്തിലോട്ട് അവരെ കൊണ്ടുവരാതിരിക്കുന്ന നല്ലതെന്ന് ഞാൻ എല്ലാരോടും പറയും. കാരണം എല്ലാവർക്കും ആഗ്രഹം പ്രണയിച്ചാൽ കിട്ടണമെന്നാ. പക്ഷെ വിവാഹം കഴിക്കരുതെന്നാ ഞാൻ പറയുന്നത്. എന്താണെന്നറിയാമോ? ആഗ്രഹിക്കുന്നത് പോലെ പിറ്റേന്നോട്ട് ഒരു പെരുമാറത്തില്ല. തലേന്ന് വരെ അങ്ങനെ
0: പെരുമാറും.
1: പിന്നെ കാരണം അവരിലെ കാമുകനും കാമുകിയൊക്കെ മരിക്കുവാണ്. പിന്നെ അവര് ഭർത്താവും ഭാര്യയൊക്കെയാണ്.
0: ഇതൊരു വലിയ ചിത്രമാണ് നമുക്ക് മുന്നിലേക്ക് തുറന്നു വെക്കുന്നതല്ലേ.
1: അതേസമയം അത് വിവാഹത്തിൽ എത്താതിരുന്നാൽ ആ മനസ്സിന്റെ കോണിൽ അതൊരു മഞ്ഞ് വീണ പൂവായിട്ട് എന്നും അവിടെ ഇരിക്കും. വിവാഹ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളും വേദനകളും ദുഃഖിപ്പിക്കലും ഒക്കെ ഉണ്ടാകുമല്ലോ ഇണയിൽ നിന്നും. അപ്പൊ ആ പൂവിലോട്ട് നോക്കിയാൽ മതി, ഇതായിരുന്നെങ്കിൽ എന്നെ നല്ല നോക്കണം. ഒരുപക്ഷെ നോക്കത്തില്ല, ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ ചിലപ്പോ നോക്കത്തില്ല. പക്ഷെ എന്നാലും ആശ്വസിക്കാം, അവളായിരുന്നെങ്കിൽ അല്ലെങ്കിൽ അയാളായിരുന്നെങ്കിൽ എന്നെ കുറച്ചുകൂടെ കരുതിയേനെ. അത് ആശ്വസിക്കാനൊരു വലിയ വകുപ്പാണ്. അതേസമയം വന്നു കഴിഞ്ഞിട്ടുള്ള ദുരിതമൊക്കെ കാണിച്ച് ആ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ച് കാര്യം അവരുടെ കുറ്റമല്ല. ജീവിതത്തിന്റെ ആ പരുക്ക വശങ്ങൾ വരുമ്പോ അവരായി പോണതാണ്. അപ്പൊ അതിലും നല്ലത് ആകാതിരിക്കുന്നതല്ലേ.
0: ഞാൻ ഒരു കാര്യം പറയട്ടെ മാഡത്തിനോട്, ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. കാരണം എന്താ വെച്ചാല് ഈ പ്രണയത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴ് ശരിക്കും ചിന്തിക്കുമ്പോഴതിൽ ഒരുപാട് കാര്യമുണ്ട്. കാരണം ഇന്നലെ വരെ തന്റെ കാമുകനായിരുന്ന അല്ലെങ്കിൽ കാമുകിയായിരുന്ന വ്യക്തിയിൽ നിന്ന് ഒരു ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ, ജീവിതത്തിന്റെ പച്ചയായ നേർചിത്രങ്ങളിലേക്ക് കടക്കുമ്പോൾ അവിടെ ആ വ്യക്തിയിൽ നിന്ന് ഒരു നീരസം അല്ലെങ്കിൽ ഒരു അങ്ങനെ
1: പ്രതീക്ഷിക്കാത്ത സംസാരം,
0: അതെ അതെ,
1: പരുക്കം വർത്തമാനം,
0: അത് തീർച്ചയായും ഉണ്ടാവുമല്ലോ.
1: പഴയ പോലെ ഇരിക്കാൻ പറ്റില്ല,
0: പറ്റില്ല, ജീവിതമാണ്. അല്ലേ.
1: അപ്പൊ 10 വർഷം സ്നേഹിച്ചാലും ആ സ്നേഹിച്ചാളായിരിക്കത്തില്ല കല്യാണം കഴിഞ്ഞ.
0: അതെ അതെ,
1: അതിനൊരു സംശയവുമില്ല. അതിന് നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിൽ ആണിന്റെയും പെണ്ണിന്റെയും ഉണ്ട്.
0: അതിന്
1: നമുക്ക് തന്നെ വേണമെന്നില്ല, കൺമുമ്പിൽ തന്നെ ഒരുപാടുണ്ട്.
0: ഉണ്ട്, തീർച്ചയായും. നല്ലൊരു കാര്യമാണ് പറഞ്ഞത്, കാരണം ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് അത്. നല്ലൊരു ഒരു സന്ദേശമാണ് നമ്മിലേക്ക് എത്തിയത്. ഒരു കവിത കൂടി ഒന്ന് ചൊല്ലാമോ?
1: ഞാൻ എന്റെ വിരഹത്തിൽ എഴുതിയ ഒരു കവിതയല്ല.
0: നമുക്ക് ഒരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം.

0: You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.
1: തിരികെ വരാം സമാഗമത്തിലേക്ക്. സമാഗമത്തിൽ ഞാൻ രജനി ഗിരീഷാണ്. സമാഗമം എന്നാൽ റേഡിയോ സാന്ത്വനം 90.4 ഒരു തുടർ പ്രോഗ്രാമാണ്. സമാഗമത്തിൽ കൊല്ലത്തിൻ്റെ സാംസ്കാരിക മേഖലകളിലും സാഹിത്യമണ്ഡലത്തിലും ഒക്കെ നിറസാന്നിധ്യമായിരുന്ന നിരവധി വ്യക്തിത്വങ്ങളാണ് ഇതുവരെ പങ്കെടുത്തിട്ടുള്ളത്. ഇന്ന് സമാഗമത്തിൽ നമ്മോടൊപ്പം കൂടെയുള്ളത് ശ്രീമതി കസ്തൂരി ജോസഫാണ്. കസ്തൂരി ജോസഫ് എഴുത്തുകാരിയാണ്, പ്രഭാഷകയാണ്. കുറെ അധികം നേരമായി ശ്രീമതി കസ്തൂരി ജോസഫ് തൻ്റെ എഴുത്തു ജീവിതത്തിൻ്റെയും വ്യക്തിത്വത്തിൻ്റെയും നിരവധി സാമൂഹിക കാര്യങ്ങളെയൊക്കെ കുറിച്ചാണ് നമ്മുടെ വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലേ മാഡം? നല്ല രണ്ട് കവിതകളാണ് മാഡം നമുക്കായി ചൊല്ലിയത്. ഇങ്ങനെ സാഹിത്യകാരിയും പ്രഭാഷകയും ഒക്കെയായ മാഡം കൊല്ലത്ത് ജനിച്ചു, കൊല്ലത്ത് ജീവിച്ചു, അല്ലേ?
2: അതെ, ഏറ്റവും ഇഷ്ടം എനിക്ക് കൊല്ലത്തിനെയാണ്. കൊല്ലത്തിനെ, ഓരോ മൺതരിയെയും ഞാൻ സ്നേഹിക്കുന്നു. എല്ലാം കുറ്റം പറഞ്ഞാലും കൊല്ലം ഒരുപാട് നല്ലതാണ്.
1: നല്ലതാണ്,
2: നല്ലതാണ്.
1: ഒത്തിരി നല്ല വാക്കുകളാണ് കൊല്ലത്തുകാർക്ക്. പൊതുവെ ഇങ്ങനെ കേൾക്കുന്നത് കൊല്ലത്തുകാരെ കുറിച്ച് കുറ്റം പറയുന്നവരാണ്,
2: അല്ലേ? കൊല്ലക്കാർക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്, അറിയാൻ വയ്യാത്തോണ്ടാ.
1: തീർച്ചയായും ഒരുപാട് നല്ല മനസ്സിന്റെ ഉടമകളാണ്,
2: ഉടമകളാണ്, ധൈര്യശാലികളാണ്.
1: അതെ,
2: ഒരുപാട് കലാകാരന്മാരുള്ള സ്ഥലവുമാണ്.
1: നാടകത്തെയും കലകളെയും ഒക്കെ നെഞ്ചേറ്റിയ സിനിമയെയും കശുവണ്ടി രംഗത്ത് നിന്ന് സിനിമയിലേക്ക് എത്തിയ ഒരുപാട് പേരും ഉണ്ട്, അല്ലേ? നിരവധി വേറിട്ട വ്യക്തിത്വങ്ങൾക്ക് ജന്മം നൽകിയ നാടാണ് കൊല്ലം. അതില് ഇപ്പം ശ്രീമതി കസ്തൂരി ജോസഫും നമ്മുടെ കൊല്ലത്തിൽ എഴുതി ചേർക്കേണ്ട ഒരു നാമം തന്നെയാണ്. നമുക്ക് കുറെ അധികം നേരമായി നമ്മളിങ്ങനെ കുറെ വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു കവിതയുടെ ഒരു കുറച്ച് വരികളും കൂടെ ഞാൻ പ്രതീക്ഷിക്കുന്നു. അതിലൊക്കെ ഉപരി ഒരു കാര്യം ഞാനൊന്ന് ചോദിച്ചോട്ടെ. നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തില് ഇന്നത്തെ തലമുറയോടൊപ്പം ജീവിച്ചു വരുന്ന സാഹിത്യകാരി എന്ന നിലയിൽ പുതിയ തലമുറയ്ക്ക് കൊടുക്കാനുള്ള ഒരു മെസ്സേജ് ഒന്ന് പറയാമോ?
2: കുഞ്ഞുങ്ങൾ, വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങുക. നല്ല ശീലങ്ങൾ, സ്വഭാവ ഗുണങ്ങളെല്ലാം വീട്ടിൽ നിന്ന് തുടങ്ങേണ്ടതല്ലേ. വീട്ടിലെ പാകപ്പഴകളാണ് കുഞ്ഞുങ്ങൾക്ക് പുറത്തോട്ട് കാണിക്കുന്നത്, കൂടുതലും അത് തന്നെയാണ്. നല്ല മാതാപിതാക്കൾക്ക് നല്ല മക്കൾ ഉണ്ടാകുകയുള്ളൂ. നല്ല പോലെ വളർത്തിയാലേ
1: നല്ല മക്കളും ഉണ്ടാവും. നല്ലൊരു മെസ്സേജാണ്. ഒരു കവിത കൂടി ചൊല്ലി നമുക്ക് അവസാനിപ്പിക്കാം.

0: മനോഹരമായിരിക്കുന്നു. ഒരു വേറിട്ട ട്യൂണും ഒരു വേറിട്ട കവിതയും കൊള്ളാം. മാഡം, ഇത്രയേറെ കവിതാ സമ്പത്തും പദസമ്പത്തും ഇത്രയേറെ അനുഭവ സമ്പത്തും ഒക്കെയുള്ള വ്യക്തിത്വം നമ്മുടെ റേഡിയോ സാന്ത്വനത്തിന്റെ സ്റ്റുഡിയോയിലേക്ക് എത്തി സമാഗമത്തിന്റെ ഈ ഇത്രയും സമയം നമ്മോടൊപ്പം കൂടെ ഇരുന്നതിനും, പിന്നെ ഇത് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ അണ്ടറിലുള്ള റേഡിയോ ആണ് റേഡിയോ സാന്ത്വനം. ഒരുപാട് കിടപ്പ് രോഗികൾക്കാണ് നമ്മൾ സാന്ത്വനവുമായി അവരിലേക്ക് എത്തുന്നത്. അങ്ങനെ കുറേ അധികം ശ്രോതാക്കൾ നമുക്കുമുണ്ട്. അവരിലേക്കൊക്കെ മാഡത്തിൻ്റെ ഈ ഒരു സന്ദേശവും ഈ കവിതകളും ഒക്കെ ഒരു സാന്ത്വനമായി എത്തട്ടെ എന്നും, ജീവിത വഴികളിൽ എപ്പോഴും ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും, ഒപ്പം റേഡിയോ സാന്ത്വനത്തിൻ്റെ ഈ മുഴുവൻ ടീമും, ഒപ്പം നമ്മുടെ ഡയറക്ടർ പിള്ളസാറാണ്, മോഹനൻ പിള്ളയാണ്, പിള്ളസാറിൻ്റെയും നമ്മുടെ ടീമംഗങ്ങളുടെയും എല്ലാവരുടെയും പ്രാർത്ഥനയും ആശംസകളും ഞാൻ അവർക്ക് വേണ്ടി മാഡത്തെ അറിയിക്കുകയാണ്. ഒത്തിരി ഒത്തിരി ഒത്തിരി സന്തോഷവും നന്ദിയും.
1: എന്നെ ഇതിലേക്ക് ക്ഷണിച്ച എൻ്റെ എല്ലാ ഭാരഭാഗികൾക്കും എൻ്റെ നന്ദി, നമസ്കാരം.
0: സമാഗമം ഇന്ന് ഇവിടെ പൂർണ്ണമാകുകയാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4.
2: സാന്ത്വനം 90.4 FM ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സമാഗമം.

0: ആശയം ആവിഷ്കാരം അഭിലാഷ് കെ ആശ്രാമം, രജനി ഗിരീഷ്. സാങ്കേതിക സഹായം സാജൻ യേശുദാസ്.
1: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിയാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ

0: നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.
3: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം

up with Rhythm of Success. Your dream, your moment. Your station, Radio Santhunam 90.4 FM. Stay tuned. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഇന്നിസൈ. ആശയം അവതരണം ഉമാനന്ദിനി, ശിവപ്രകാശം, MK. സാങ്കേതിക സഹായം ശ്യാംദാസ്.

റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നിസേ. ആശയം അവതരണം ഉമാനന്ദിനി, ശിവപ്രകാശം, MK. സാങ്കേതിക സഹായം ശ്യാംദാസ്.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാന. 2026 May 1 മുതൽ 31 വരെ നാഷണൽ വിമൻസ് ഹെൽത്ത് മന്തായി ആചരിക്കുന്നു. മെയ് മാസത്തിലെ ദേശീയ വനിതാ ആരോഗ്യ മാസത്തിൽ സ്ത്രീകൾക്ക് അവബോധം, പ്രതിരോധ പരിശോധനകൾ, ആരോഗ്യകരമായ ശീലങ്ങൾ എന്നിവയിലൂടെ അവരുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് മുൻഗണന നൽകാൻ പ്രോത്സാഹിപ്പിക്കുന്നു. May 22 നടക്കുന്ന അന്താരാഷ്ട്ര വനിതാ ആരോഗ്യ പ്രവർത്തന ദിനവും മാസം മുഴുവനും നടക്കുന്ന വിവിധ സൗജന്യ വിദ്യാഭ്യാസ സെഷനുകളും ആരോഗ്യ പരിശോധനകളും പ്രാരംഭ സംരംഭങ്ങളിൽ ഉൾപ്പെടുന്നു. പ്രതിരോധ പരിചരണം, പരിശോധനകൾ, ക്യാൻസർ പരിശോധനകൾ, ഉയർന്ന രക്തസമ്മർദ്ദം അല്ലെങ്കിൽ ഓസ്റ്റിയോപോറോസിസ് പോലുള്ള അവസ്ഥകൾ കൈകാര്യം ചെയ്യൽ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. മാനസികാരോഗ്യം, സമ്മർദ്ദത്തെ അഭിസംബോധന ചെയ്യുകയും ക്ഷേമത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുക. പ്രത്യേകിച്ച് മെയ് മാസത്തിൽ മാനസികാരോഗ്യ അവബോധ മാസമായി ഇത് വിശേഷിപ്പിക്കപ്പെടുന്നു. ശാക്തീകരണം, തിരക്കേറിയ സമയക്രമങ്ങൾക്കിടയിലും സ്ത്രീകളെ പതിവ് പ്രവർത്തനങ്ങളിലൂടെയും പോഷകാഹാരത്തിലൂടെയും ആരോഗ്യത്തിനായി സമയം കണ്ടെത്തുന്നതിന് പ്രോത്സാഹിപ്പിക്കുന്നു. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ സൈനിങ് ഓഫ്.

0: வேர்ல்ட் ரேடியோ சாந்தனம் 90.4 எஃப்எம். ஸ்டே டியூன்ட்.
1: റേഡിയോ സാന്ത്വനം 90.4 എഫ്എമ്മിൽ ഇപ്പോൾ കേൾക്കാം നീതിയുടെ വഴിത്താര. ഏകോപനം അഡ്വക്കേറ്റ് എ. സുധീർ ബോസ്. അവതരണം ബീന കുവേര.

0: റേഡിയോ സാന്ത്വനം 90.4 FM നീതിയുടെ വഴിത്താരകൾ എന്ന നിയമ പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ ബീന ഗുവേര. നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും നിരവധി കാര്യങ്ങളാണ് നമുക്ക് നേരിടേണ്ടി വരുന്നത്. ചിലപ്പോൾ അവകാശങ്ങളും നിയമങ്ങളും നമ്മൾ അറിയാത്തതുകൊണ്ട് തന്നെ ചെറിയ പ്രശ്നങ്ങളൊക്കെ നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളായിട്ടൊക്കെ മാറാറുണ്ട്. അതുകൊണ്ട് തന്നെ സാധാരണക്കാരുടെ ജീവിതവുമായി ബന്ധമുള്ള നിയമങ്ങളും അവകാശങ്ങളും ലളിതമായി മനസ്സിലാക്കാൻ സഹായിക്കുന്നതാണ് നമ്മുടെ ഈ നീതിയുടെ വഴിത്താര എന്ന പരിപാടി. ഇന്നത്തെ ഈ എപ്പിസോഡിൽ എല്ലാവർക്കും ഏറെ ആവശ്യമായ ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്, വാഹന ഇൻഷുറൻസ്. സ്വന്തമായി നമ്മളൊരു വാഹനം വാങ്ങുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. പക്ഷേ അതിൻ്റെ പിറകിലുള്ള ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് പലപ്പോഴും പലരും അജ്ഞരായിരിക്കും. ഒരു വാഹന ഇൻഷുറൻസ് എന്തുകൊണ്ട് ആവശ്യമാണ്? ഇത് നിയമപരമായി നിർബന്ധമാണോ? അല്ലെങ്കിൽ ഒരു അപകടം സംഭവിച്ചാൽ ഇൻഷുറൻസ് എങ്ങനെ നമ്മളെ സഹായിക്കും? ക്ലെയിം ചെയ്യേണ്ടത് എങ്ങനെയൊക്കെ? ഇങ്ങനെ നമുക്ക് എല്ലാവർക്കുമുള്ള നിരവധി സംശയങ്ങൾക്ക് മറുപടിയുമായി ഇന്ന് നമ്മളോടൊപ്പമുള്ളത് കൊല്ലം ബാറിലെ പ്രമുഖ അഭിഭാഷകനായ അഡ്വക്കേറ്റ് സുധീർ ബോസ് സാറാണ്. സാറിനെ നമുക്ക് ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സാർ.
1: നമസ്കാരം.
0: നമ്മൾ വാഹന ഇൻഷുറൻസ് പോളിസികളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സാർ, എനിക്ക് ഒരു സംശയം. ബമ്പർ ടു ബമ്പർ പോളിസി എന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എന്താണ് ഈ ബമ്പർ ടു ബമ്പർ പോളിസി?
1: ബമ്പർ ടു ബമ്പർ പോളിസി എന്ന് പറയുന്നതും ഈ ഓൺ ഡാമേജുമായിട്ട് ബന്ധപ്പെട്ട ഒരു പോളിസിയുടെ പ്രത്യേകതയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇൻഷുറൻസ് കമ്പനി നമ്മൾ അല്ല, ഇൻഷുറൻസ് പോളിസി എടുക്കുമ്പോൾ തേർഡ് പാർട്ടീസിനെയും കവർ ചെയ്യും, നമ്മുടെ സ്വന്തം വാഹനത്തിനെയും കവർ ചെയ്യും. അപ്പൊ സ്വന്തം വാഹനത്തിനെ കവർ ചെയ്ത് പോളിസി ഉണ്ടായി. സ്വന്തം വാഹനം ആക്സിഡന്റിൽ പെട്ട് നമുക്ക് നഷ്ടപരിഹാരം നമ്മുടെ സർവേയുടെ റിപ്പോർട്ട് അനുസരിച്ചിട്ട് റിപ്പയർ കോസ്റ്റ് തരും. എങ്കിൽ പോലും എല്ലാ വാഹനത്തിന്റെ പോളിസിയിലും ചില കാര്യങ്ങൾ അവർ എക്സ്ക്ലൂഡ് ഇടാം. ഫോർ എക്സാമ്പിൾ, ബൾബ്, ഗ്ലാസ്, പിന്നെ

0: റബ്ബർ ബീഡിങ് ഇത്തരം കാര്യങ്ങൾക്കൊന്നും ഇൻഷുറൻസിൽ പൈസ കിട്ടൂല. ഇരുമ്പും അലോയി അല്ലെങ്കിൽ ആ മറ്റേ മെറ്റീരിയലും മറ്റുള്ള മെറ്റൽ പാർട്സിന്റെ റീപ്ലേസ്മെന്റ് കോസ്റ്റും റിപ്പയർ കോസ്റ്റും പെയിന്റിങ് കോസ്റ്റും കിട്ടും. പക്ഷെ ഗ്ലാസ് ബമ്പർ ഇതൊന്നും കിട്ടൂല. അപ്പൊ ബമ്പർ ഇപ്പോഴത്തെ പുതിയ വാഹനത്തിന്റെ സംബന്ധിച്ചോളം കണ്ടാൽ അറിയാം, വാഹനത്തിന്റെ അതേ കളർ തന്നെ പെയിന്റ് ചെയ്ത് റബ്ബർ അതൊരു ഫൈബർ പാർട്ടാണ്. അപ്പം ബമ്പറും കൂടെ കവർ ചെയ്യുന്ന പോളിസി ഇറങ്ങി, അതാണ് ബമ്പർ ടു ബമ്പർ. ദാറ്റ് മീൻസ് വണ്ടിയുടെ ഫ്രണ്ട് എൻഡിൽ നിന്ന് ബാക്ക് എൻഡ് വരെ എൻ്റയർ തിങ്സ് വിൽ ബി കവേർഡ്. അങ്ങനെയുള്ള പോളിസിയാണ് ബമ്പർ ടു ബമ്പർ പോളിസി. ദാറ്റ് മീൻസ് ആ വാഹനം അപകടത്തിൽപ്പെട്ടാൽ അതിന് ഒരു എക്സ്ക്ലൂഷനും പറ്റത്തില്ല, ഫുൾ ഡാമേജ് ഫുൾ റിപ്പയർ കോസ്റ്റ് അല്ലെങ്കിൽ ഫുൾ റീപ്ലേസ്മെന്റ് കോസ്റ്റ് കൊടുക്കണം ഇൻഷുറൻസ് കമ്പനിയെ സംബന്ധിച്ചോളം. അതാണ് ബമ്പർ ടു ബമ്പർ പോളിസി. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഇറ്റ് കവേഴ്സ് ഓൾ പ്രോപ്പർട്ടി ഓൾ ബോഡി ഇൻക്ലൂഡിംഗ് ബമ്പർ ഓഫ് ദി വെഹിക്കിൾ. ഫോർ വീലറിനെ സംബന്ധിച്ചുള്ളതാണ് പ്രധാനമായിട്ടുള്ളത്.
1: വേറൊരു പോളിസി എന്ന് പറയുന്നത് റിട്ടേൺ ടു ഇൻവോയ്സ് പോളിസി എന്ന് കേട്ടിട്ടുണ്ട്, അതുകൂടി ഒന്ന് വിശദീകരിക്കാമോ?
0: അത് നല്ലൊരു ചോദ്യമാണ്. റിട്ടേൺ ടു ഇൻവോയ്സും പലർക്കും അറിയാത്തൊരു കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് നമ്മൾ സ്വന്തം വാഹനം അപകടത്തിൽ പരിക്ക് പറ്റി, വാഹനത്തിന്റെ പ്രോപ്പർട്ടി ഡാമേജ് ഉണ്ടായി. പ്രോപ്പർട്ടി ഡാമേജ് ഉണ്ടാകുമ്പോഴത്തേക്ക് നമ്മൾ സാധാരണ ചെയ്യേണ്ടത് വാഹനത്തിന് ഇൻഷുറൻസ് കമ്പനിയെ അറിയിച്ച് അവിടുന്ന് സർവേയർ വന്ന് സർവേയർ വാഹനത്തിന് എന്തെല്ലാം ഡാമേജ് ഉണ്ടായി, എത്ര രൂപ, എന്തെല്ലാം റീപ്ലേസ് ചെയ്യണം, എങ്ങനെ റിപ്പയർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഇൻഷുറൻസ് കമ്പനിയുടെ സർവേയർ റിപ്പയർ ചെയ്യുന്ന റിപ്പയർ കമ്പനി, ദാറ്റ് മീൻസ് സർവീസ് സെൻറ്ററിന് നിർദ്ദേശം കൊടുക്കും. അതിനുശേഷം അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കമ്പനി അത് റിപ്പയർ ചെയ്യും, റീപ്ലേസ്മെൻറ്റ് ചെയ്യും, റിപ്പയർ ചെയ്യും, പെയിൻറ് ചെയ്യും ഒക്കെ ചെയ്യും. എന്നിട്ട് ഈ വാഹനത്തിന് എത്ര വർഷത്തെ പഴക്കമുണ്ടോ ആ പഴക്കത്തിന് ഡിപ്രീസിയേഷൻ കുറയ്ക്കും. ഫോർ എക്സാമ്പിൾ, വാഹനത്തിൻ്റെ റിപ്പയർ കോസ്റ്റ് എല്ലാം കൂടെ 500,000 രൂപ ആയി, പക്ഷേ 5 വർഷം ഉപയോഗിച്ച വാഹനമാണ്. അപ്പോൾ 5 വർഷത്തെ ഡിപ്രീസിയേഷൻ കഴിച്ചിട്ടേ നമുക്ക് പൈസ തരുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ 5 വർഷം ഉപയോഗിച്ചില്ലേ വാഹനം, അപ്പോൾ 5 വർഷം നമുക്ക് യൂട്ടിലിറ്റി കിട്ടി. അതുകൊണ്ട് നിങ്ങളുടെ മൊത്തം നഷ്ടത്തിനും കമ്പനി തരണ്ട, നിങ്ങൾ 4-5 വർഷം ഉപയോഗിച്ചതിന് ശേഷം 6-ാമത്തെ വർഷമാണ് വാഹനത്തിന് പ്രോപ്പർട്ടി ഡാമേജ് ഉണ്ടാകുന്നത് ഡ്യൂ ടു ആക്സിഡൻറ്റ്. സോ ഡിപ്രീസിയേഷൻ കുറയ്ക്കും. അത് പലർക്കും ഈ നമ്മൾ ഇത്തരം കേസുകളിൽ വാഹനത്തിൽ അപകടം പറ്റുമ്പോൾ ഇൻഷുറൻസ് കമ്പനി തരുന്ന സ്റ്റേറ്റ്മെൻറ്റ് നോക്കുമ്പോൾ അറിയാം, നിങ്ങളുടെ റിപ്പയർ കോസ്റ്റ് റെക്കമെൻഡ് ചെയ്ത് എത്ര രൂപയാണ്, അതിൽ ഡിപ്രീസിയേഷൻ കഴിഞ്ഞ് എത്ര രൂപയാണെന്ന് പറയും. ഇവിടെ റിട്ടേൺ ടു ഇൻവോയ്സ് പോളിസി എന്ന് പറഞ്ഞാൽ, സപ്പോസ് ഒരു വാഹനം പുതിയ വർഷം വാങ്ങിച്ചു, നമുക്കറിയാം ഇൻവോയ്സ് വാല്യൂ, ആ ഫുൾ വാല്യൂ ആ വണ്ടിയുടെ വില, ആ ഇൻവോയ്സ് വാല്യൂ ആയിരിക്കും ഇൻഷുറൻസ് പോളിസിക്കകത്ത് വണ്ടിയുടെ വിലയായിട്ട് കാണിക്കുന്നത്. ഇത് അടുത്ത വർഷം വില കുറയും, അടുത്ത വർഷം വില കുറയുമ്പോൾ പോളിസിയുടെ പ്രീമിയം കുറയും, അതിൻ്റെ അടുത്ത വർഷം വീണ്ടും കുറയും, കാരണം വണ്ടി പഴയക്കൊണ്ടിരിക്കും. പക്ഷേ ഒരു പുതിയ വാഹനം വാങ്ങിച്ച് ഫുൾ വാല്യൂ കൊടുത്ത് പുതിയ വാഹനം വാങ്ങിച്ചു, ആ വർഷം തന്നെ വാഹനം അപകടത്തിൽ പെടുകയും ടോട്ടൽ ലോസ് ആയുകയും ചെയ്തു. ടോട്ടൽ ലോസ് എന്ന് വെച്ചാൽ വാഹനം റിപ്പയർ ചെയ്ത് എടുക്കാൻ പറ്റത്തില്ല. അന്നേരം ഇൻവോയ്സ് വില തന്നെ കിട്ടത്തില്ല, അന്നേരവും ഡിപ്രീസിയേഷൻ വേണമെങ്കിൽ കമ്പനിക്ക് കുറയ്ക്കാം. അങ്ങനെ ഡിപ്രീസിയേഷൻ കുറയ്ക്കാതെ ഫസ്റ്റ് ഇയറിൽ ഒരു വാഹനത്തിന് അപകടം ഉണ്ടാകുകയാണെങ്കിൽ ടോട്ടൽ ലോസ് ആണെങ്കിൽ എത്രയാണോ ഇൻവോയ്സിലെ വില ആ വില തന്നെ ഇൻഷുറൻസ് കമ്പനി ഓണർക്ക് കൊടുക്കണം. അതാണ് അതിൻ്റെ പ്രത്യേകത, റിട്ടേൺ ടു ഇൻവോയ്സ്. ഇൻവോയ്സ് എന്ന് വെച്ചാൽ അറിയാമല്ലോ, വാഹനം വാങ്ങിക്കും, വാഹനത്തിന് തരുന്ന ഇൻവോയ്സ് പ്രൈസ്, നമ്മുടെ പർച്ചേസിങ് പ്രൈസ്, അതിൻ്റെ എക്സൈസ് ഡ്യൂട്ടി, ജി എസ് ടി എല്ലാം കൂടെ ചേർത്ത് നമ്മൾ ഡീലർ കൊടുക്കുന്ന വിലയാണ് ഇൻവോയ്സ് പ്രൈസ്. ആ ഇൻവോയ്സ് പ്രൈസ് ആണ് ഫസ്റ്റ് ഇയറിനെ സംബന്ധിച്ചോളം നമ്മുടെ ഇൻഷുറൻസ് പോളിസി കാണിക്കുന്നത്. ആ ഫസ്റ്റ് ഇയർ തന്നെ വാഹനത്തിന് ഡാമേജ് ഉണ്ടെങ്കിൽ ആ ഇൻവോയ്സ് പ്രൈസ് തന്നെ കൊടുക്കണം, തിരിച്ചു കൊടുക്കണം. അതായത് ഓണർക്ക് ഒറ്റ പൈസ പോലും കുറയ്ക്കാൻ പാടില്ല, നഷ്ടം വരാൻ പാടില്ല. സെക്കൻഡ് ഇയറിലും തേർഡ് ഇയറിലും കിട്ടത്തില്ല വാഹനം പഴകി, പക്ഷെ ഫസ്റ്റ് ഇയറിനെ സംബന്ധിച്ചോളം ആ വാഹനം നഷ്ടപ്പെടുമ്പോൾ അദ്ദേഹത്തിന്റെ ലോസ് ഫുൾ ഇൻവോയ്സ് പ്രൈസും ലോസ് ആവുകയാണ്. അതുകൊണ്ടാണ് ഇൻവോയ്സ് പ്രൈസ് കൊടുക്കുന്നതിനാണ് റിട്ടേൺ ടു ഇൻവോയ്സ് പോളിസി എന്ന് പറയുന്നത്.
1: സർ, ഈ ഇൻഷുറൻസിനെ കുറിച്ച് തുടക്കത്തിൽ പറയുകയുണ്ടായി ഈ വാഹനങ്ങൾ സ്കിഡ് ചെയ്യുന്നതിനെ കുറിച്ച്. അപ്പൊ ഈ വാഹനങ്ങളൊക്കെ സ്കിഡ് ചെയ്യുമ്പോൾ സാധാരണ സ്കൂട്ടറൊക്കെ ആയിരിക്കും സാധാരണ സ്കിഡ് ചെയ്ത് പോകാറുള്ളത്. അപ്പൊ അങ്ങനെ ഒരു അപകടം ഉണ്ടാവുകയാണെങ്കിൽ അയാൾക്ക് ഈ കോമ്പൻസേഷൻ കിട്ടാനുള്ള വല്ല സാധ്യതയുണ്ടോ?
0: കോമ്പൻസേഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട്, പ്രൊവൈഡഡ് ഓണർ നേരത്തെ പറഞ്ഞ പോലെ പേഴ്സണൽ ആക്സിഡന്റ് കവറേജ് ഉള്ള പോളിസി എടുത്തിരിക്കണം. ഓണർക്ക് മിക്കവാറും പോളിസി കാണാൻ തേർഡ് പാർട്ടിയെ മാത്രമേ കാണത്തുള്ളൂ. തേർഡ് പാർട്ടി മാത്രമാകുമ്പോൾ ഓണറുടെ വണ്ടി വേറൊരു തരം ഇടിച്ചാലേ പറ്റൂ. ഇവിടെ ഓണർ തന്നെ വാഹനം ഓടിച്ച് സ്കിഡ് ചെയ്തോ അല്ലാതെ പരിക്ക് പറ്റിയോ മരിക്കുകയോ ചെയ്താൽ പേഴ്സണൽ ആക്സിഡന്റ് കവറേജ് പോളിസി ഉണ്ടെങ്കിൽ കിട്ടും. കാരണം ആ പോളിസിയിൽ പേഴ്സണൽ ആയിട്ടാണ് കവർ ചെയ്യുന്നത്, ഒരു ആക്സിഡന്റ് മുഖേലും അദ്ദേഹത്തിന് ഉണ്ടാകുന്ന ആ പേഴ്സണെ കവർ ചെയ്യാണ്. അപ്പം അങ്ങനെ പേഴ്സണൽ ആക്സിഡന്റ് കവറേജ് പോളിസി പ്രീമിയം അടച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഓണർക്ക് കോമ്പൻസേഷൻ കിട്ടും. അതിന് 15,000,000 രൂപയാണ് ഇപ്പോഴത്തെ പുതിയ നിയമം അനുസരിച്ച്, മോട്ടോർ വെഹിക്കിൾസ് ആക്ട് അനുസരിച്ച് പറയുന്നത്. 750 രൂപയാണ് ഫോർ വീലറിന്, 3-2 വീലറിന് 375 rupees ആണെന്നാണ് സബ്ജക്ട് കറക്ഷൻ. ചിലപ്പോൾ വ്യത്യാസങ്ങൾ വരാം, ഉണ്ടായിരുന്നാൽ എടുക്കും. അതില്ലെങ്കിൽ ഓണർക്ക് കിട്ടത്തില്ല. ബട്ട് ഒരു കണ്ടീഷൻ, ഈ വാഹനം ഓടിക്കുന്ന സമയത്ത് ഓണർക്ക് ലൈസൻസ് ഉണ്ടായിരിക്കണം. 2, ഓണർ മദ്യപിച്ച് വാഹനം ഓടിക്കാനും പാടില്ല. ഈ 2 കണ്ടീഷനും കംപ്ലൈ ചെയ്താൽ, അതായത് ലൈസൻസ് ഉള്ള ആൾ ഓടിച്ച് ഓണർക്ക് പരിക്ക് പറ്റിയാൽ പേഴ്സണൽ ആക്സിഡന്റ് കവറേജ് അല്ലെങ്കിൽ PA കവറേജ് ഉണ്ടെങ്കിൽ ഓണർക്ക് നിശ്ചയമായും കോമ്പൻസേഷൻ കിട്ടും. ഒന്നുകൂടി ഓർമ്മിപ്പിക്കാം, തേർഡ് പാർട്ടി കവറേജ് മാത്രമുള്ള ആക്ച്വലി പോളിസിയിൽ ഓണർക്ക് ഒരു കാലത്തും കിട്ടത്തില്ല, അൺലെസ് ആൻഡ് അണ്ടിൽ ഹി ടേക്സ് PA കവറേജ് ഓൾസോ ബൈ പേയിങ് അഡീഷണൽ പ്രീമിയം.
1: സർ, ഇപ്പോൾ ഈ പറഞ്ഞപ്പോൾ നമ്മൾ സാധാരണ കാറിൽ പോകുമ്പോൾ നമ്മൾ കുടുംബങ്ങളൊക്കെ ആയിട്ടായിരിക്കുമല്ലോ എന്തായാലും കാറിൽ യാത്ര

0: ചെയ്യാറുള്ളത്. അപ്പൊ അങ്ങനെ ഒരു യാത്രയിൽ ഒരു അപകടം സംഭവിച്ചാൽ ഈ കൂടെ ഉള്ളവർക്ക് നഷ്ടപരിഹാരത്തിന് അർഹത വല്ലതും ഉണ്ടോ?
1: നഷ്ടപരിഹാരത്തിന് അർഹതയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് എന്ന് പറയുന്നത് ആരാണ്? ഫാമിലി മെമ്പർ ഓണറുടെ ഫാമിലി മെമ്പേഴ്സാണ്. അവർ കാശ് കൊടുത്താണോ യാത്ര ചെയ്യുന്നത്? അല്ല. ടിക്കറ്റ് എടുത്താണോ യാത്ര ചെയ്യുന്നത്? അല്ല. അവരെ ഗ്രാറ്റുറ്റിയസ് പാസഞ്ചേഴ്സ് എന്ന് പറയും, അതായത് കാശ് കൊടുക്കാതെ സൗജന്യമായി പോകുന്ന ആൾക്കാരാണ്. അവർ ഓണറുടെ ബന്ധുക്കളും കുടുംബാംഗങ്ങളുമായിട്ട് നിങ്ങൾ നിർബന്ധമായിട്ടും കവർ ചെയ്യണമെന്ന് നിയമം പറയുന്നില്ല, ഗവൺമെന്റും പറയുന്നില്ല. അപ്പോൾ ചോദ്യം, അവർക്കും ഇൻഷുറൻസ് കിട്ടുമോ? അപ്പൊ തേർഡ് പാർട്ടി പോളിസി മാത്രമേ ഉള്ളെങ്കിൽ അവർക്ക് കിട്ടത്തില്ല. പാക്കേജ് പോളിസി അല്ലെങ്കിൽ കോംപ്രിഹെൻസീവ് പോളിസി ഉണ്ടെങ്കിൽ അതിൽ യാത്ര ചെയ്യുന്ന കുടുംബാംഗങ്ങൾക്കും കിട്ടും. പല ഓണേഴ്സും പല വ്യക്തികൾക്കും, ചിലർക്ക് അറിയില്ല കോംപ്രിഹെൻസീവ് പോളിസി എടുത്ത് അൺനെയിംഡ് പാസഞ്ചേഴ്സിനെ കവർ ചെയ്യണമെന്ന് അറിയില്ല. ചില ആൾക്കാർ പ്രീമിയം കുറയ്ക്കാൻ വേണ്ടി ആദ്യത്തെ ഒന്നോ രണ്ടോ വർഷം കോംപ്രിഹെൻസീവ് പോളിസി എടുക്കും, പാക്കേജ് പോളിസി. പിന്നീട് വണ്ടി പഴകിയതില്ലേ എന്തിനാണെന്ന് വിചാരിച്ച് പ്രീമിയം കുറയ്ക്കാൻ വേണ്ടി തേർഡ് പാർട്ടി പോളിസി എടുക്കും. വളരെ വളരെ ബുദ്ധിമോശമാണ്. നമ്മുടെ കുടുംബാംഗങ്ങളിലാണ് അവരുടെ ജീവൻ, അതിന് വിലയുള്ളതാണ്. അവർ നമ്മുടെ കുടുംബാംഗങ്ങളാണെന്ന് മനസ്സിലാക്കി, നമ്മുടെ കുടുംബസ്വത്താണെന്ന് മനസ്സിലാക്കി അവരെയും കൂടി കവർ ചെയ്യുന്ന ഫുൾ ഇൻഷുറൻസ് എടുത്ത് വേണം എല്ലാ പ്രൈവറ്റ് വെഹിക്കിൾസും. അതുപോലെ ഇപ്പം തന്നെ ടു വീലർ കൂടുതലും മിക്കവാറും യാത്ര ചെയ്യുന്ന ഭാര്യയായിരിക്കാം, മക്കളായിരിക്കാം. അതിൽ കോംപ്രിഹെൻസീവ് പോളിസി ഇല്ലെങ്കിൽ ടു വീലറിൽ കവർ ചെയ്യുന്ന പുറകിൽ നിന്ന് യാത്ര ചെയ്യുന്ന ആളെ പില്ലിൻ റൈഡർ എന്ന് പറയും. ആ പില്ലിൻ റൈഡർ കവർ ചെയ്യത്തില്ല, പലർക്കും അറിയത്തില്ല. അവർ തേർഡ് പാർട്ടി ആണെന്ന് വിചാരിക്കാൻ പറ്റില്ല, ദേ ആർ നോട്ട് തേർഡ് പാർട്ടീസ്. കാരണം ടിക്കറ്റ് കൊടുത്ത് യാത്ര ചെയ്യുന്ന ആൾക്കാരല്ല, അവരും ഗ്രാറ്റുവിറ്റി പാസഞ്ചറാണ്. അപ്പോൾ ഒരു പ്രൈവറ്റ് കാറിൽ യാത്ര ചെയ്യുന്ന ഫാമിലി മെമ്പേഴ്സ്, ടു വീലറിൽ യാത്ര ചെയ്യുന്ന സ്പൗസ്, കുട്ടികളെല്ലാം തേർഡ് പാർട്ടി അല്ലാത്തതുകൊണ്ട് അവർക്ക് വേണ്ടി കോംപ്രിഹെൻസീവ് പോളിസി എടുത്ത് പാക്കേജ് പോളിസി എടുത്ത് അഡീഷണൽ പ്രീമിയം കൊടുത്തില്ലെങ്കിൽ നഷ്ടപരിഹാരം കിട്ടത്തില്ല.
0: സാർ ഇപ്പോൾ പറഞ്ഞു പ്രൈവറ്റ് വെഹിക്കിൾസിനെ കുറിച്ച് പറഞ്ഞാൽ, കൂടെ യാത്ര ചെയ്യുന്നവർക്ക് ഈ ഒരു കോംപ്രഹെൻസീവ് പോളിസി എടുത്തെങ്കിൽ മാത്രമേ അതിൻ്റെ ബെനിഫിറ്റ് കിട്ടൂ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ വേറൊരു ചോദ്യം എന്ന് ചോദിച്ചാൽ, സാർ ഈ ടിപ്പർ ലോറി എന്നൊക്കെ പറയുന്ന ഗുഡ്സ് കാരിയേജ് വെഹിക്കിളുണ്ട്, അപ്പോൾ ഈ വെഹിക്കിളിനകത്ത് എന്തായാലും ഡ്രൈവറോടൊപ്പം ഒരു ഒരാളുണ്ടാവും. അപ്പോൾ അവർക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് കോമ്പൻസേഷൻ കിട്ടുമോ?
1: ഓണറുടെ കൂടെ ഒരാളെന്ന് പറയുന്നത് ആരാണെന്നുള്ളതാണ്. ഒരു ഗുഡ്സ് വെഹിക്കിളിൽ ഡ്രൈവറുണ്ട്, ആ വാഹനത്തിന് ചിലപ്പോൾ കണ്ടക്ടർ അല്ലെങ്കിൽ ക്ലീനർ കാണും. ഒരാളെന്ന് ഉദ്ദേശിച്ചത് മിക്കവാറും ഈ സാധനം വാങ്ങിക്കാൻ പോയ ഓണറായിരിക്കും. അപ്പോൾ ഈ കാൾഡ് ഓണർ ഓഫ് ദ ഗുഡ്സാണ്. ഓണർ ഓഫ് ദ ഗുഡ്സ് കവേർഡാണ്. സാധനം വാങ്ങി അദ്ദേഹം അതേ വാഹനത്തിൽ അതിനെ അക്കമ്പനി ചെയ്ത് വരുന്ന ആളെ ഓണർ ഓഫ് ദ ഗുഡ്സ് എന്ന് പറയും. ഇഫ് ദ ഓണർ ഓഫ് ദ ഗുഡ്സ് ഈസ് ട്രാവലിംഗ് ഇൻ ദ സെയിം വെഹിക്കിൾ ആസ് അക്കമ്പനി, ഈ വിൽ ബി കവേർഡ്. അതാണ് നിയമം പറയുന്നത്. പക്ഷെ തെളിയിക്കണം, അദ്ദേഹം വെറുതെ സൗജന്യമായി യാത്ര ചെയ്തതല്ല, ലിഫ്റ്റ് ചോദിച്ചോ കയറിയതല്ല. അദ്ദേഹം സാധനം വാങ്ങിക്കാൻ പോയി ആ സാധനവും വാങ്ങി വരുന്നപ്പം ഉണ്ടായ അപകടത്തിന് തീർച്ചയായിട്ടും ഓണർ ഓഫ് ദ ഗുഡ്സിന് കവറേജ് കിട്ടും. അതേസമയം ഓണറുടെ കൂടെ മറ്റൊരാളുടെ ഓണറുടെ കൂട്ടുകാരനോട് യാത്ര ചെയ്താൽ കിട്ടത്തില്ല. ഓണർ ഓഫ് ദ ഗുഡ്സ് ഓൺലി വൺ പേഴ്സൺ ഈ വിൽ ബി കവേർഡ്. അതുപോലെ തന്നെ ആ ഗുഡ്സ് വെഹിക്കിളിൽ ഡ്രൈവറെ കൂടാതെ ക്ലീനർ അല്ലെ കണ്ടക്ടർ കാണും, അവർ കവറേജ് ഉണ്ട്. കാരണം അവർ ഗുഡ്സ് വെഹിക്കിളായിട്ട് ആക്ട് പോളിസി അനുസരിച്ച് കമ്പൽസറി കവർ ചെയ്യുന്ന ആൾക്കാരാണ്. അവർക്ക് നിർബന്ധം തീർച്ചയായിട്ടും ഉണ്ട്. നമ്മുടെ ഇവിടെ സംശയം വന്നത് അവർ രണ്ടുപേരും അല്ലാതെ മൂന്നാമതൊരാൾ കയറുന്നത് മിക്കവാറും ഓണർ ഓഫ് ദ ഗുഡ്സ് എല്ലാം കയറും, ഓണർക്കും കവറേജ് ഉണ്ട്. പക്ഷേ ഓണറുടെ അനിയനോ ചേട്ടനോ ഓണറിന്റെ ഒരു കൂട്ടുകാരനോട് കയറിയാൽ കിട്ടത്തില്ല, ഒൺലി വൺ പേഴ്സൺ. അല്ലെങ്കിൽ ഓണേഴ്സ് എന്ന് പ്രൂവ് ചെയ്യണം, രണ്ടുപേര് സാധനം വാങ്ങിക്കും കയറി അങ്ങനെ പ്രൂവ് ചെയ്യണം. അപ്പം ജനറലി സ്പീക്കിംഗ് ഡ്രൈവർ വിൽ ബി കവേർഡ്, ക്ലീനർ ഓർ കണ്ടക്ടർ വിൽ ബി കവേർഡ് ബിക്കോസ് ആക്ട് പോളിസി അനുസരിച്ച് തന്നെ അവർ കവറേജ് ചെയ്യും. പക്ഷേ ഓണർ ഓഫ് ദി ഗുഡ്സും കൂടെ ആ ഗുഡ്സ് വാഹനത്തിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ ഓണർക്കും കവറേജ്, ഓണറാണെന്ന് പ്രൂവ് ചെയ്യുന്നു.
0: നിയമസംബന്ധമായ സംശയങ്ങൾക്ക് ശ്രോതാക്കൾക്ക് 8848555785 എന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്യാവുന്നതാണ്. ഒക്കെ ഇട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നീതിയുടെ വഴിത്തര, ഏകോപനം അഡ്വക്കേറ്റ് എ സുധീർ ബോസ്, അവതരണം ബീന കുവേര.
1: ആസ്വദിക്കൂ ഓരോ നിമിഷവും റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.

0: കേൾക്കാം ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM.
1: ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാനൽ. മെയ് മാസം 1 മുതൽ 31 വരെ സ്കിൻ ക്യാൻസർ അവയർനെസ് മന്തായി നമ്മൾ ആചരിക്കുന്നു. ഏറ്റവും സാധാരണമായ ക്യാൻസറിനെ തടയുന്നതിനും കണ്ടെത്തുന്നതിനും ചികിത്സിക്കുന്നതിനും പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനുമായി മെയ് മാസം ചർമ്മ ക്യാൻസർ അവബോധ മാസമായി ആചരിക്കുന്നു. ഇത് അൾട്രാവയലറ്റ് രശ്മികൾക്ക് വിധേയമാക്കുന്നതിന്റെ അപകടങ്ങളെ എടുത്തു കാണിക്കുകയും SPF 15+ സൺസ്ക്രീൻ ഉപയോഗിക്കുന്നത്, സംരക്ഷണ വസ്ത്രം ധരിക്കുന്നത്, അപകട സാധ്യതകൾ കുറയ്ക്കുന്നതിന് തണൽ തേടുന്നത് പോലുള്ള സൂര്യ സംരക്ഷണ ശീലങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. സ്കിൻ ക്യാൻസർ അവബോധ മാസത്തിലെ പ്രധാന വശങ്ങൾ: മെലനോമ തിങ്കളാഴ്ച, മെയ് മാസത്തിലെ ആദ്യ തിങ്കളാഴ്ച, അതായത് മെയ് 4, 2026 ആചരിക്കുന്നു ഈ ദിനം. ഏറ്റവും മാരകമായ ചർമ്മ ക്യാൻസറിനെ കുറിച്ച് പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. നമ്മൾ പാലിക്കേണ്ട പ്രതിരോധ ശീലങ്ങൾ: പുറത്തിറങ്ങുന്നതിന് 20 മിനിറ്റ് മുമ്പ് വിശാലമായ സ്പെക്ട്രം സൺസ്ക്രീൻ പുരട്ടാനും ഓരോ 2 മണിക്കൂറിലും വീണ്ടും പുരട്ടാനും സൂര്യപ്രകാശം പരമാവധി ലഭിക്കുന്ന സമയം, അതായത് രാവിലെ 10 മുതൽ വൈകുന്നേരം 4 വരെ ഒഴിവാക്കാനും അൾട്രാവയലറ്റ് റേസ് തടയുന്ന സൺഗ്ലാസ്

ും വീതിയേറിയ ബ്രിംഡ് തൊപ്പികളും ധരിക്കാൻ വിദഗ്ധർ ശുപാർശ ചെയ്യുന്നു. നേരത്തെയുള്ള കണ്ടെത്തൽ വളരെ പ്രാധാന്യമർഹിക്കുന്നു. പുതിയതോ മാറിക്കൊണ്ടിരിക്കുന്നതോ ആയ പാടുകൾ തിരിച്ചറിയുന്നതിനായി പതിവായി ചർമ്മ സ്വയം പരിശോധനകൾ നടത്താൻ അമേരിക്കൻ അക്കാദമി ഓഫ് ഡെർമറ്റോളജി AAD എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. കാരണം നേരത്തെയുള്ള കണ്ടെത്തൽ ചികിത്സാ ഫലങ്ങൾ ഗണ്യമായി മെച്ചപ്പെടുത്തുന്നു. ജീവിതകാലം മുഴുവൻ സൂര്യപ്രകാശം ഏൽക്കുന്നത് പ്രോത്സാഹിപ്പിക്കുകയും മെലനോമയുടെ സാധ്യത കുറയ്ക്കുകയും ചെയ്യുക എന്നതാണ് പ്രാഥമിക ലക്ഷ്യം. ഈ മാസം മുഴുവൻ AAD പോലുള്ള സംഘടനകൾ ചർമ്മ പരിശോധനകൾക്കും അവബോധ പ്രചാരണങ്ങൾക്കും വിഭവങ്ങൾ നൽകുന്നു. ചർമ്മ ക്യാൻസറിനെ പ്രാരംഭഘട്ടത്തിൽ തന്നെ കണ്ടെത്താൻ ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്നു. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ, സൈനിങ് ഓഫ്.

പെണ്ണുച്ച ഒരു പച്ച കണകെട്ടി ഏഴാക്കി ചിന്തി തോരൊറ്റാലും കെട്ടി.

യാത്രകളെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം കേൾക്കാം. എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി. സദാശിവൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

0: ഇത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ്.

ഞാൻ ആർജി ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ. വാട്സ്ആപ്പ് നമ്പർ

നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാനൽ. 2026 മെയ് മാസം 1 മുതൽ 31 വരെ ബ്ലാഡർ ക്യാൻസർ അവയർനെസ് മന്തായി ആചരിക്കുന്നു. അതായത് മൂത്രാശയ ക്യാൻസർ അവബോധ മാസമാണ് മെയ്. ലോകമെമ്പാടുമുള്ള 600,000+ ആളുകളെ ബാധിക്കുന്ന ഈ രോഗത്തെക്കുറിച്ചുള്ള ആഗോള അവബോധം വളർത്തുന്നതിനായി സമർപ്പിച്ചിരിക്കുന്നു. ലക്ഷണങ്ങൾ എടുത്തു കാണിക്കുക, നേരത്തെയുള്ള രോഗനിർണയം പ്രോത്സാഹിപ്പിക്കുക, ഗവേഷണത്തെ പിന്തുണയ്ക്കുക എന്നിവയാണ് ഈ ക്യാമ്പയിന്റെ പ്രധാന പ്രവർത്തനങ്ങൾ. Don't go red, go to a doctor campaign. 2026 BCAM ടൂൾ കിറ്റ്, ഫണ്ടുകളും അവബോധവും ശേഖരിക്കുന്നതിനുള്ള വിവിധ കമ്മ്യൂണിറ്റി നടത്തങ്ങൾ എന്നിവ പ്രധാന ശ്രമങ്ങളിൽ ഉൾപ്പെടുന്നു. 2026 പ്രധാന ബോധവൽക്കരണ സംരംഭങ്ങൾ: പ്രവർത്തനക്ഷമമായ അവബോധം. രോഗനിർണയ സമയത്ത് മാത്രമേ പകുതിയോളം രോഗികൾ രോഗത്തെക്കുറിച്ച് അറിയുന്നുള്ളൂ എന്ന വസ്തുതയെ ചെറുക്കുന്നതിനായി വേൾഡ് ബ്ലാഡർ ക്യാൻസർ പേഷ്യൻ കൊളിഷൻ, അതായത്

0: UBCPC നേരത്തെയുള്ള രോഗനിർണയം പ്രോത്സാഹിപ്പിക്കുന്നു. 2026-2028 ഗ്രാന്റുകൾ പ്രാദേശിക ദീർഘകാല അവബോധ ശ്രമങ്ങളെ പിന്തുണയ്ക്കുന്നതിനായി WBCPC ഒരു പുതിയ ഗ്രാന്റ് പ്രോഗ്രാം ആരംഭിച്ചു. BCAN ക്യാമ്പയിനുകൾ ആക്ടിവിസ്റ്റുകൾക്കും സംഘാടകർക്കും വേണ്ടിയുള്ള 2026 ടൂൾ കിറ്റ് ഉൾപ്പെടെയുള്ള വിഭവങ്ങൾ ബ്ലാഡർ ക്യാൻസർ അഡ്വക്കസി നെറ്റ്വർക്ക് അതായത് BCAN നൽകുന്നു. കമ്മ്യൂണിറ്റി പിന്തുണ വാക്ക് ടു എൻഡ് ബ്ലാഡർ ക്യാൻസർ പോലുള്ള പരിപാടികൾ ഫണ്ട് സ്വരൂപിക്കുന്നതിനായി ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന് 2026 May 16 റിച്ച്മണ്ടിൽ. പ്രധാന വസ്തുതകളും അവബോധ ശ്രദ്ധയും. ലക്ഷണങ്ങൾ: പ്രധാന സൂചകങ്ങളിൽ മൂത്രത്തിൽ രക്തം ഉൾപ്പെടുന്നു. അത്തരം ലക്ഷണങ്ങളിൽ ഉടനടി നടപടിയെടുക്കുന്നതിൽ അവബോധം കേന്ദ്രീകരിക്കുന്നു. അപകട സാധ്യത ഘടകങ്ങൾ: പുകവലി അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു. പുകവലിക്കാർക്ക് രോഗം പിടിപെടാനുള്ള സാധ്യത ഇരട്ടി കൂടുതലാണ്. ആവർത്തനം: മൂത്രാശയ ക്യാൻസറിന് 50-80% വരെ ഉയർന്ന ആവർത്തന നിരക്ക് ഉണ്ട്. ഇത് തുടർച്ചയായ അവബോധത്തിന്റെ ആവശ്യകതയെ അടിവരയിടുന്നു. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ സൈനിങ് ഓഫ്.
1: യു ആർ നൗ ലിസണിംഗ് ടു റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ് ഫോർ എക്സൈറ്റിംഗ് പ്രോഗ്രാംസ് ആൻഡ് മാജിക്കൽ മ്യൂസിക്.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇനി കേൾക്കാം നാടകവും നാടകവിശേഷങ്ങളുമായി തിരശീല. ആശയം ആവിഷ്കാരം കാവ്യ. സാങ്കേതിക സഹായം റയാൻ ടൈറ്റസ്.
3: റേഡിയോ സാന്ത്വനം 90.4 FM തിരശീലയിലേക്ക് സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ കാവ്യ. നാടകവും നാടകവിശേഷങ്ങളുമൊക്കെയാണ് തിരശീലയിലൂടെ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാറുള്ളത്. ഇന്ന് മലയാള നാടക സാഹിത്യത്തെ ആധുനിക ഘട്ടത്തിലെത്തിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച വ്യക്തിത്വത്തെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ് പറയുന്നത്. CJ തോമസ്. മലയാള ഭാഷയിലെ ഒരു നാടകകൃത്തും സാഹിത്യ നിരൂപകനുമായിരുന്നു ചൊള്ളമ്പേൽ യോഹന്നാൻ തോമസ്. 1918 കൂത്താട്ടുകുളത്തെ പ്രമുഖ ക്രിസ്തീയ വൈദികന്റെ മകനായി ജനിച്ച CJ വൈദിക വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്ത് ലോഹ ഉപേക്ഷിച്ച് തിരിച്ചുപോന്ന് വിപ്ലവം സൃഷ്ടിച്ചു. സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം വക പുസ്തകങ്ങളുടെ പുറഞ്ചട്ടകൾക്ക് അത്യധികം ആകർഷകങ്ങളായ ചിത്രങ്ങൾ വരച്ച് മലയാള പുസ്തകങ്ങളുടെ പുറഞ്ചട്ട രൂപകൽപ്പനയുടെ രംഗത്ത് മാറ്റങ്ങളുടെ തുടക്കം കുറിച്ചത് CJ ആണ്. പ്രസിദ്ധ സാഹിത്യകാരനായിരുന്ന MB പോളിന്റെ മൂത്ത പുത്രി റോസിയെയാണ് അദ്ദേഹം വിവാഹം ചെയ്തത്. റോസി തോമസ് CJയുടെ മരണശേഷം അറിയപ്പെടുന്ന സാഹിത്യകാരിയായി മാറി. സ്വന്തം ജീവിതത്തെയും മരണത്തെയും കുറിച്ച് CJ തോമസ് എഴുതിയത് ഇങ്ങനെ: എന്നെ കൂടാതെ തന്നെ ഈ പ്രപഞ്ചം നിലനിൽക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ഞാനില്ലെങ്കിൽ എനിക്ക് ഈ ലോകമില്ല, ഒന്നുമില്ല. ഞാൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ പ്രപഞ്ചമുണ്ടായിരുന്നു. ഞാൻ മരിച്ചു കഴിഞ്ഞും അതുണ്ടായിരിക്കും. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ അസ്തിത്വമാണ് ആദ്യത്തെ പടി. പ്രപഞ്ചത്തിന്റെ അസ്തിത്വത്തെ ഞാൻ അംഗീകരിക്കണമെങ്കിൽ ഞാനുണ്ടായിരിക്കണം. അതിന് എന്റെ സ്വന്തം അസ്തിത്വത്തെ നിഷേധിച്ചിട്ട് കഴിയുകയില്ലല്ലോ. എന്നെ നിഷേധിച്ചാൽ പ്രപഞ്ചത്തിന് നിൽക്കാനാവില്ല. ഞാനില്ലെങ്കിലും പ്രപഞ്ചമുണ്ടെന്ന് നിങ്ങളല്ലേ പറയുന്നത്? ഞാനില്ലെങ്കിൽ ആ പ്രസ്താവനയുടെ പുറത്ത് ഞാനെങ്ങനെ ഒപ്പുവെക്കും? അതുകൊണ്ട് ഞാനുണ്ട്, പ്രപഞ്ചമുണ്ട്, ഞാൻ കൂടി ഉൾപ്പെട്ട പ്രപഞ്ചം. ഞാൻ പ്രപഞ്ചത്തിന്റെ ഭാഗമാണ്. ഇവർ എന്റെ പ്രിയപുത്രൻ എന്ന CJ ഗ്രന്ഥത്തിൽ നിന്നുള്ള ഭാഗമാണ് ഇത്. CJ ഒരു സാഹിത്യകാരൻ എന്നതിനു പുറമെ പ്രത്യേകമായ ദാർശനിക സ്വഭാവമുള്ള ഒരു വ്യക്തിയായിരുന്നു. ശരിക്കും CJയിലുള്ള ചിന്തകൻ രംഗത്ത് പ്രത്യക്ഷപ്പെടുന്നത് ഇവൻ എന്റെ പ്രിയപുത്രൻ എന്ന ഗ്രന്ഥത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഞാൻ എന്ന കൊച്ചു ലേഖനത്തോടെയാണ്. അവനവൻ ആരാണെന്ന് കണ്ടെത്താനുള്ള വ്യഗ്രത. മലയാളം കണ്ട എക്കാലത്തെയും വലിയ ചിന്തകനും നാടകകൃത്തുമാണ് CJ തോമസ്. അതിസങ്കീർണമായ ഒരു വ്യക്തിത്വത്തിനുടമയായ CJ തോമസ് എന്ന എഴുത്തുകാരന്റെ ജീവിതവും ദർശനവും വൈവിധ്യവും നിറഞ്ഞതായിരുന്നു. ദക്ഷിണേന്ത്യൻ സംസ്ഥാനമായ കേരളത്തിലെ എറണാകുളം ജില്ലയിലെ കൂത്താട്ടുകുളത്തുള്ള ചൊള്ളമ്പേൽ വീട്ടിൽ 1918 November 14 സിറിയൻ ഓർത്തഡോക്സ് ക്രിസ്ത്യൻ പുരോഹിതനായ യോഹന്നാൻ മാർ എപ്പിസ്കോപ്പയുടെയും അന്നമ്മയുടെയും മകനായി CJ തോമസ് ജനിച്ചു. പിതാവിന്റെ ഉപദേശമനുസരിച്ച് തോമസ് വൈദികനാകാൻ തയ്യാറായി. ഗവൺമെന്റ് ഹൈസ്കൂൾ കൂത്താട്ടുകുളം, വടകര ഹൈസ്കൂൾ എന്നിവിടങ്ങളിലെ സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം ഓർത്തഡോക്സ് സഭയുടെ ഡീക്കനായി അഭിഷിക്തനായി. CMS കോളേജിൽ പ്രീ യൂണിവേഴ്സിറ്റി പഠനം പൂർത്തിയാക്കി. അന്ന് കോട്ടയം ഡീക്കന്മാർക്ക് സൗജന്യ വിദ്യാഭ്യാസം നൽകിയിരുന്നു. പിന്നീട് 1937 ആലുവ യൂണിയൻ ക്രിസ്ത്യൻ കോളേജിൽ നിന്ന് ബിരുദം നേടിയ അദ്ദേഹം ഈ സമയത്ത് തന്നെയാണ് വൈദിക വൃത്തി ഉപേക്ഷിച്ചത്. വടകരയിലെ ഒരു പ്രൈമറി സ്കൂളിൽ അധ്യാപകനായി ചേർന്നെങ്കിലും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ആകർഷിക്കപ്പെട്ടതോടെ സ്കൂൾ മാനേജ്മെന്റുമായുള്ള ബന്ധം വഷളായി. ജോലിയിൽ നിന്ന് രാജിവെക്കാൻ കാരണമായി. തുടർന്ന് തിരുവനന്തപുരത്തെ ഗവൺമെന്റ് ലോ കോളേജിൽ നിന്ന് നിയമ പഠനം നടത്തി. 1943 ബിരുദം നേടിയ ശേഷം അക്കാലത്തെ പ്രമുഖ അഭിഭാഷകനായിരുന്ന N.V. ചാക്കോയുടെ കീഴിൽ അഭിഭാഷകനായി പ്രാക്ടീസ് തുടങ്ങി. ജോലിയിൽ തുടരാതെ 2 മാസങ്ങൾക്ക് ശേഷം അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഴുവൻ സമയ അംഗമായി മാറി. ഈ സമയത്താണ് തോമസ് പ്രശസ്ത വിമർശകനായ M.B. പോളിനെ പരിചയപ്പെടുന്നത്. പോൾ നടത്തിയിരുന്ന ട്യൂട്ടോറിയൽ കോളേജിൽ ഫാക്കൽറ്റിയായി തീർന്നു അദ്ദേഹം. എന്നാൽ 1949 ജോലി ഉപേക്ഷിച്ച് എംലിറ്റിന് പഠിക്കാനുള്ള ഒരു വിഫല ശ്രമം നടത്തി. അദ്ദേഹം മദ്രാസിൽ വെച്ച് M.ഗോവിന്ദനെ പരിചയപ്പെടുകയും USIS ജോലി ചെയ്യുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ അടുത്ത നിയമനം എഴുത്തുകാരുടെ സഹകരണ സംഘമായ സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിലേക്കായിരുന്നു. തോമസിന് തന്റെ സുഹൃത്തായ DC കിഴക്കേമുറി മുഖേന ലഭിച്ച ജോലി. അവിടെ സൊസൈറ്റി പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൽ പുറഞ്ചട്ട ഡിസൈനറായിരുന്നു. താമസിയാതെ M.B. പോൾസ് കോളേജിൽ തിരിച്ചെത്തിയ അദ്ദേഹത്തിന് M.B. പോളിന്റെ മകൾ റോസി പോളിനെ കാണാൻ അവസരം ലഭിച്ചു. ഒരു ഹ്രസ്വകാല പ്രണയത്തിന് ശേഷം പലരുടെയും വിയോജിപ്പുകൾക്കിടയിൽ 1951 January 8 അദ്ദേഹം റോസിയെ വിവാഹം കഴിച്ചു. 1952 പോളിന്റെ മരണശേഷം അദ്ദേഹം കുറച്ചു കാലം കോളേജ് കൈകാര്യം ചെയ്യുകയും സ്വന്തമായി ഒരു കോളേജ് നടത്തുകയും ചെയ്തു. 3 വർഷത്തെ കരാറിൽ 1957 ആകാശവാണിയിൽ നിർമ്മാതാവായി ചേരുന്നതിന് മുൻപ് ഒരു ചെറിയ കാലയളവ്. എന്നാൽ 1 വർഷത്തിന് ശേഷം ജോലി അദ്ദേഹം ഉപേക്ഷിച്ചു. ദക്ഷിണ ഭാരത് ബുക്ക് ട്രസ്റ്റിൽ പ്രൊഡക്ഷൻ ഓഫീസറായും അവരുടെ ചെന്നൈയിലെയും കൊച്ചിയിലെയും ഓഫീസുകളിൽ 1958 മുതൽ ജോലി ചെയ്തു. 1 വർഷത്തിന് ശേഷം അദ്ദേഹത്തിന് ബ്രെയിൻ ട്യൂമർ ഉണ്ടെന്ന് കണ്ടെത്തുകയായിരുന്നു. വെല്ലൂരിലെ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് ആൻഡ് ഹോസ്പിറ്റലിൽ അദ്ദേഹം ചികിത്സയിലായിരുന്നെങ്കിലും ശസ്ത്രക്രിയയെ തുടർന്ന് 1960 July 14 അദ്ദേഹം മരണമടഞ്ഞു. M.B. പോൾസ് കോളേജിൽ അധ്യാപകനായിരുന്ന കാലഘട്ടത്തിലാണ് CJ സാഹിത്യരംഗത്ത് പ്രത്യക്ഷപ്പെടുന്നത്. പ്രൊഫസർ M.B. പോളുമായുള്ള ബന്ധവും അദ്ദേഹത്തിന്റെ പ്രോത്സാഹനവും CJയെ ഗുണകരമായി സ്വാധീനിച്ചു. ഏത് കാര്യത്തിലും മൗലികമായും വിദഗ്ധമായും അവതരിപ്പിക്കുവാൻ അപാരമായ കഴിവുണ്ടായിരുന്നു CJക്ക്. CJയുടെ അവൻ വീണ്ടും വരുന്നു എന്ന നാടകം 1949 പ്രസിദ്ധീകരിച്ചു. പ്രാചീന യവന നാടകങ്ങളുടെ സ്വാധീനം ഈ കൃതിയിൽ പ്രകടമാണ്. കേരള സാഹിത്യ അക്കാദമി ഈ കൃതിയുടെ ആംഗല പരിഭാഷ 1979 പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 1950 പ്രസിദ്ധീകരിച്ച ഉയരുന്ന യവനിക എന്ന ലേഖന സമാഹാരം, നാടകരചന, അവതരണം, സംവിധാനം തുടങ്ങിയ വിവിധ ഘടകങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. മലയാള നാടക പ്രസ്ഥാനത്തിന്റെ വേരുകൾ, നാടകവും ഇതര കലകളും, മലയാളത്തിലെ രാഷ്ട്രീയ നാടകങ്ങൾ, ഭാഷയിലെ ഇബ്സൻ പ്രസ്ഥാനം, രംഗ സംവിധാനം, കാഴ്ചക്കാർ തുടങ്ങിയവയാണ് ഈ കൃതിയിലെ ചർച്ചാ വിഷയങ്ങൾ.
0: നല്ലൊരു ഗാനം ആസ്വദിച്ച ശേഷം നമുക്ക് തിരികെ എത്താം.

0: നേടാം, ആഘോഷമാക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.
1: തിരിച്ചു വരാം തിരശീലയിലേക്ക്. 1953 പ്രസിദ്ധീകരിച്ച ഇവൻ എന്റെ പ്രിയപുത്രൻ എന്ന കൃതി 15 ഉപന്യാസങ്ങളുടെ സമാഹാരമാണ്. വേഷവും സദാചാരവും കുറുക്കുവഴികൾ, എ ബാലകൃഷ്ണപിള്ള എന്തു ചെയ്തു, എന്റെ ചങ്ങമ്പുഴ തുടങ്ങിയ ഉപന്യാസങ്ങളാണ് ഇതിൽ. ഇബ്സനു ശേഷം പാശ്ചാത്യ നാടകരംഗത്തുണ്ടായ മാറ്റങ്ങൾ CJ തോമസ് ഉൾക്കൊണ്ടു. മോണ്ടാഷിന്റെ സൗന്ദര്യശാസ്ത്രവും എക്സ്പ്രഷനിസ്റ്റ് ദർശനവും സ്വാംശീകരിച്ച നാടകങ്ങൾ CJ ആണ് മലയാളത്തിൽ അവതരിപ്പിച്ചു തുടങ്ങിയത്. മതവും കമ്മ്യൂണിസവും അവൻ വീണ്ടും വരുന്നു. 1928 Crime 27, ഉയരുന്ന യവനിക, ആ മനുഷ്യൻ നീ തന്നെ, വിലയിരുത്തൽ, ശലോമി, വിഷവൃക്ഷം, ആന്റിഗണി, കീടജന്മം, ലിസിസ്ട്രാറ്റ, ഈഡിപ്പസ്, പിശുക്കന്റെ കല്യാണം, ഇവൻ എന്റെ പ്രിയപുത്രൻ, ധിക്കാരിയുടെ കാതൽ, മനുഷ്യന്റെ വളർച്ച, January 9, 2 ചൈനയിൽ, നട്ടുച്ചക്കിരുട്ട് മുതലായവ തോമസിന്റെ ശ്രദ്ധേയമായ കൃതികളാണ്. CJയെ ആദരിക്കാൻ സ്നേഹിതർ 1961 രൂപം കൊടുത്ത സാഹിത്യ ചർച്ചാവേദിയാണ് CJ സ്മാരക പ്രസംഗവേദി. 1961 CJ സ്മാരക പ്രസംഗം ആരംഭിച്ചു. പാസ് മൂലമായിരുന്നു പ്രവേശനം. പ്രതിവർഷം തിരഞ്ഞെടുക്കുന്ന വിഷയങ്ങളെ കുറിച്ചാണ് പ്രസംഗം നടക്കുക. സാഹിത്യം മാത്രമല്ല സാഹിത്യേതര വിഷയങ്ങളും ഇവിടെ ചർച്ച ചെയ്യപ്പെടാറുണ്ട്. എങ്കിലും നാടകത്തിനായിരുന്നു മുന്തിയ പരിഗണന. ഒരു സമയത്ത് കേരളത്തിലെ ഏറ്റവും വലിയ സാംസ്കാരിക വേദിയായിരുന്നു CJ സ്മാരക സമിതി. സാഹിത്യ സമ്മേളനങ്ങൾ, ചർച്ചകൾ, സംവാദങ്ങൾ, പുസ്തക പ്രസാധനം എല്ലാം കൊണ്ടും സജീവമായ വേദിയായിരുന്നു. സമ്മേളനങ്ങളിൽ അവതരിപ്പിക്കപ്പെടുന്ന പ്രബന്ധങ്ങൾ ആദ്യകാലത്ത് പുസ്തകങ്ങളാക്കി പ്രസിദ്ധീകരിച്ചിരുന്നു. നാടകം ഒരു പഠനം, നോവൽ, ശാസ്ത്രയുഗത്തിൽ, ജവഹർലാൽ നെഹ്റു, നാടകക്കളരി, റോമിൽ നിന്നുള്ള കത്തുകൾ എന്നിവയാണ് പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങൾ. പല കാരണങ്ങളാൽ അത് തുടരാൻ കഴിഞ്ഞില്ല. നാടകം ഒരു പഠനം കേരള യൂണിവേഴ്സിറ്റിയിലും പാഠപുസ്തകമായിരുന്നു. ജവഹർലാൽ നെഹ്റു മധുര യൂണിവേഴ്സിറ്റിയിലും. മറ്റ് ഗ്രന്ഥങ്ങളിലെ പല പ്രബന്ധങ്ങളും ഹൈസ്കൂൾ ക്ലാസുകളിലെ മലയാള പാഠക പുസ്തകങ്ങളിലും വന്നിട്ടുണ്ട്. CJ സ്മാരക പ്രസംഗ സമിതിയുടെ ആദ്യകാല രക്ഷാധികാരിയായിരുന്ന ഡോക്ടർ അബ്രഹാം വടക്കേലിന്റെ പേരിൽ ഏർപ്പെടുത്തിയ അവാർഡ് 1980 മുതൽ കൊടുത്തു തുടങ്ങി. കേരളത്തിലെ ഒട്ടേറെ പ്രമുഖ സാഹിത്യകാരന്മാർ ഡോക്ടർ അബ്രഹാം വടക്കേൽ അവാർഡ് നേടിയിട്ടുണ്ട്. കൂത്താട്ടുകുളം ഗ്രാമപഞ്ചായത്തും എറണാകുളം ജില്ലാ പഞ്ചായത്തും മുൻകൈയെടുത്ത് 2009 CJ സ്മാരക മന്ദിരം പണിതീർത്തു. CJ സ്മാരക പ്രസംഗ സമിതിയുടെ ഓഫീസ് ഇവിടെയാണിപ്പോൾ പ്രവർത്തിക്കുന്നത്. എഴുതിയ വരികളും പറഞ്ഞ വാക്കുകളും കടന്നുപോയ വഴികളും കൂട്ടിച്ചേർത്താൽ CJ തോമസിന്റെ ജീവിതം ഒരു നാടകമാണ്. സന്തോഷവും സങ്കടവും പ്രേമവും സഹനവും വിപ്ലവവും സമരവും പ്രതീക്ഷയും ദുരന്തവും കഥാപാത്രങ്ങളായി നിറയുന്ന നാടകം. നാടകമെന്നാൽ എന്തെന്നും എന്തല്ലെന്നും CJ തോമസിന് വ്യക്തമായിട്ടറിയാമായിരുന്നു. അദ്ദേഹം പറഞ്ഞു, വലിയ മനുഷ്യന്റെ വലിയ മനസ്സിലെ ഗംഭീര സംഘട്ടനങ്ങൾക്ക് മാത്രമേ നാടകീയതയുള്ളൂ. എന്നാൽ CJയുടെ ആ മനുഷ്യൻ നീ തന്നെ എന്ന നാടകത്തിൽ സംഘട്ടനമുണ്ടാകുന്നത് ദാവീദിലെ തന്നെ രണ്ട് സവിശേഷ വ്യക്തിത്വങ്ങൾ തമ്മിലാണ്. സ്വാർത്ഥതയും കുടിലതയും പാപവും പുണ്യവുമെല്ലാം ഇഴുകിച്ചേർന്ന് രൂപം പ്രാപിച്ച സംഘർഷ ഭൂമിയിലാണ് നാടകം അരങ്ങേറുന്നത്. വികാരസാന്ദ്രമായ കാൽപ്പനിക ഭാഷണങ്ങളും നിർവികാരമായ പരിഹാസങ്ങളും കേവല ആശയങ്ങളും ഒരുപോലെ ഈ നാടകശില്പത്തിന് സങ്കീർണ സൗന്ദര്യം നൽകുന്നു. ഒന്നാം രംഗം ആരംഭിക്കുന്നത് തന്നെ ദാവീദിന്റെ അർദ്ധനിർഭരവും ധ്വന്യാത്മകവുമായ വാക്കുകളോടെയാണ്. കണ്ണുള്ളത് തുറക്കാൻ മാത്രമല്ല അടയ്ക്കാൻ കൂടിയാണ്. ഇത് ആത്മാവിന്റെ ഇരുണ്ട ആഴങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നു. മഹാനായ ദാവീദ് രാജാവിന് ഒരു പൂർവാശ്രമമുണ്ടായിരുന്നു. കാലികളെ മേയ്ക്കുന്ന, മരുഭൂമിയിൽ അലയുന്ന അജപാലകൻ, ചുണ്ടിൽ ഓടക്കുഴലുമായി മധുര സ്വപ്നങ്ങളിൽ ഊയലാടുന്ന പ്രേമഗായകൻ, പ്രകൃതിയുടെ നിറം മാറ്റങ്ങളിൽ വിസ്മയിക്കുന്ന കവി, കിരീടത്തിലെ അധികാരവും ഹൃദയത്തിലെ വേണുനാദവും തമ്മിലാണ് സംഘർഷം. വേണുനാദത്തിന്റെ മൂർത്തമായ പ്രതീകം മാത്രമാണ് ബത്ഷേബ. അതിസങ്കീർണമായ ഭാവഘടനയും നിറപ്പകിട്ടുമുള്ള ഒരതികായ രൂപിയാണ് ആട്ടിടയനും കവിയും ഗായകനും രാജാവും യുദ്ധവീരനും സർവോപരി കാമുകനുമായ ദാവീദ് രാജാവ്. ആ മഹാനാണ് അപഹാസ്യമായ രീതിയിൽ തന്റെ കീഴിലുള്ളൊരു പട്ടാളക്കാരന്റെ ഭാര്യയെ കാമിക്കുന്നതും ആ സൈനികനെ ഉന്മൂലനം ചെയ്യുന്നതും ദാവീദിന്റെ വൈകല്യങ്ങൾക്ക് പോലും അസാധാരണ സൗന്ദര്യം നൽകാൻ അദ്ദേഹം ഉച്ചരിക്കുന്ന വാക്കുകൾക്ക് കഴിയുന്നുണ്ട്. ബത്ഷേബയുടെ അരികിലിരുന്ന് സർവപ്രതാപിയായ ആ മന്നൻ പറയുന്നു, ആദ്യമെല്ലാം ഞാൻ എന്റെ അസ്വസ്ഥത ശത്രു രക്തത്തിൽ മുക്കിക്കൊന്നു. പക്ഷേ എത്ര കാലം മനുഷ്യൻ കശാപ്പ് കൊണ്ട് ആത്മശാന്തി നേടും? ബത്ഷേബ, ഇന്നെന്റെ ഹൃദയം ശൂന്യമാണ്. എന്റെ ഗാനം നിലച്ചുപോയി. ഞാനിന്നൊരു മരുഭൂമിയാണ്. ദാവീദിന്റെ മാനസികാസ്വാസ്ഥ്യം തിരിച്ചറിഞ്ഞ ബത്ഷേബ, തിരുമേനി എനിക്ക് വയ്യ. അങ്ങ് ഇസ്രായേലിന്റെ അഭിഷിക്തനാണ്, ഹൃദയങ്ങളുടെ ചക്രവർത്തിയും. ദാവീദ് പറയുന്നു, പ്രേമം ഒരുവനെ ചെറുതാക്കുമെങ്കിൽ ഞാൻ വെറുമൊരു മണൽത്തരിയോളമായിക്കൊള്ളട്ടെ ബത്ഷേബ. ഈ നാടകത്തിലെ പശ്ചാത്തല സംഗീതം ബത്ഷേബയുടെ വ്യക്തിത്വത്തിൽ ഒരേ സമയം കർത്തവ്യനിരതനായ ഭാര്യയും പ്രണയപരവശയായ കാമുകിയും ഇടകലരാനായി സഹായിക്കുന്നു. മാത്രമല്ല, ദാവീദിന്റെ അവിഹിതമെങ്കിലും പ്രണയതപ്തമായ ഹൃദയത്തെ സംഗീത സാന്ദ്രമാക്കാനും ഈ പശ്ചാത്തല കാവ്യങ്ങൾക്ക് കഴിയുന്നുണ്ട്. നിന്റെ പ്രേമത്തെ വീഞ്ഞിനേക്കാൾ ശ്ലാഘിക്കും എന്ന ഉത്തമ ഗീതത്തിലെ ഈ വരികളിൽ ആവർത്തിക്കുന്നുമുണ്ട്. അവസാന രംഗങ്ങളിൽ ദാവീദ് രാജാവിന്റെ അപരാധ ബോധം വ്യക്തമാക്കപ്പെടുന്ന സന്ദർഭത്തിൽ ബൈബിൾ മറനീക്ക് പ്രത്യക്ഷപ്പെടുന്നു. ഈഡിപ്പസിന്റെ ദുരന്തത്തോട് ഭാരതീയമായ നായകോദയമെന്ന ഉദാത്ത സങ്കല്പം ചേർത്താണ് സി ജെ ദാവീദിനെ സൃഷ്ടിച്ചത്. ഇങ്ങനെയുള്ള ഭാവഗരിമ കൊണ്ട് ഉയർച്ചയും വളർച്ചയുമുള്ള അന്തരീക്ഷം സൃഷ്ടിക്കുന്ന നാടകങ്ങൾ മലയാളത്തിൽ മുമ്പുണ്ടായിട്ടില്ല. അതിനുശേഷം ഉണ്ടായിട്ടുള്ള നാടകമാണ് സി എൻ ശ്രീകണ്ഠൻ നായരുടെ ലങ്കാലക്ഷ്മി. അതിലെ രാവണൻ എന്ന കഥാപാത്രവും സി ജെയുടെ ദാവീദും നമ്മുടെ മനസ്സിൽ ഉടക്കിക്കിടക്കുന്നു. ഇത്രയും വലിപ്പമുള്ള കഥാപാത്രങ്ങൾ മലയാളത്തിൽ വേറെയുണ്ടെന്ന് തോന്നുന്നില്ല. കേരളത്തിലെ പ്രസിദ്ധീകരണ മേഖലയെ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് വിധേയരാക്കിയവരിൽ പ്രധാനിയാണ് സി ജെ തോമസ്. 11 നാടകങ്ങൾ, 4 സാഹിത്യ വിമർശന കൃതികൾ, 6 ലേഖന സമാഹാരങ്ങൾ, 1 നോവൽ. സി ജെ തോമസ് എന്ന പ്രതിഭയുടെ കയ്യിൽ വാക്കുകളും പ്രയോഗങ്ങളും സിദ്ധാന്തങ്ങളും ഭദ്രമായപ്പോൾ മലയാള നാടകവേദി ആശ്രയം കണ്ടതും അദ്ദേഹത്തിലായിരുന്നു. വിമോചന സമരം കൊടുമ്പിരി കൊണ്ട കാലത്ത് വിഷവൃക്ഷം എന്ന നാടകമെഴുതി ജനപ്രക്ഷോഭത്തിന്റെ ശക്തി ഇന്ത്യയിലെ ആദ്യത്തെ ജനാധിപത്യ മന്ത്രിസഭയെ ബോധ്യപ്പെടുത്താനും അദ്ദേഹത്തിന് കഴിഞ്ഞു. ആധുനിക മലയാള നാടകത്തിന്റെ നെടുന്തൂണായിരുന്നു സി ജെ തോമസ്. നവോത്ഥാനവും ലോകമഹായുദ്ധവും പട്ടിണിയും ആശയ പോരാട്ടവും ദാമ്പത്യവും തൊഴിലാളി ജീവിതവുമെല്ലാം അദ്ദേഹത്തിന് പ്രമേയങ്ങളായി. സാധാരണക്കാർ തങ്ങളുടെ ജീവിതം ദർശിച്ചത് സി ജെയുടെ നാടകങ്ങളിലായിരുന്നു. വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല. നാടകവും നാടകവിശേഷങ്ങളുമൊക്കെയായി തിരശീലയിലൂടെ വീണ്ടും ഞാനെത്തും. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം.

0: 90.4 FM.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തിരശീല, ആശയം ആവിഷ്കാരം കാവ്യ, സാങ്കേതിക സഹായം റയാൻ ടൈറ്റസ്.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

ഫോണിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാനൽ. 2026 May 1 to 31 നാഷണൽ വിമൻസ് ഹെൽത്ത് മന്തായി ആചരിക്കുന്നു. മെയ് മാസത്തിലെ ദേശീയ വനിതാ ആരോഗ്യ മാസത്തിൽ സ്ത്രീകൾക്ക് അവബോധം, പ്രതിരോധ പരിശോധനകൾ, ആരോഗ്യകരമായ ശീലങ്ങൾ എന്നിവയിലൂടെ അവരുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് മുൻഗണന നൽകാൻ പ്രോത്സാഹിപ്പിക്കുന്നു. May 22 നടക്കുന്ന അന്താരാഷ്ട്ര വനിതാ ആരോഗ്യ പ്രവർത്തന ദിനവും മാസം മുഴുവനും നടക്കുന്ന വിവിധ സൗജന്യ വിദ്യാഭ്യാസ സെഷനുകളും ആരോഗ്യ പരിശോധനകളും പ്രാരംഭ സംരംഭങ്ങളിൽ ഉൾപ്പെടുന്നു. പ്രതിരോധ പരിചരണം, പരിശോധനകൾ, ക്യാൻസർ പരിശോധനകൾ, ഉയർന്ന രക്തസമ്മർദ്ദം അല്ലെങ്കിൽ ഓസ്റ്റിയോപോറോസിസ് പോലുള്ള അവസ്ഥകൾ കൈകാര്യം ചെയ്യൽ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. മാനസികാരോഗ്യം, സമ്മർദ്ദത്തെ അഭിസംബോധന ചെയ്യുകയും ക്ഷേമത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുക. പ്രത്യേകിച്ച് മെയ് മാസത്തിൽ മാനസികാരോഗ്യ അവബോധ മാസമായി ഇത് വിശേഷിപ്പിക്കപ്പെടുന്നു. ശാക്തീകരണം, തിരക്കേറിയ സമയക്രമങ്ങൾക്കിടയിലും സ്ത്രീകളെ പതിവ് പ്രവർത്തനങ്ങളിലൂടെയും പോഷകാഹാരത്തിലൂടെയും ആരോഗ്യത്തിനായി സമയം കണ്ടെത്തുന്നതിന് പ്രോത്സാഹിപ്പിക്കുന്നു. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ, സൈനിങ് ഓഫ്.

മനോരമകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

0: ഒത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

ഗ്രാമഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

May 1 to 31 വരെ ആർത്രൈറ്റിസ് അവയർനെസ് മന്ത് ആയി ആചരിക്കുന്നു. സാധാരണയായി എല്ലാ വർഷവും മെയ് മാസമാണ് ആർത്രൈറ്റിസ് ബോധവൽക്കരണ മാസമായി ആചരിക്കുന്നത്. സന്ധിവാതത്തെക്കുറിച്ച് അവബോധം വളർത്താനും 60 ദശലക്ഷത്തിലധികം ആളുകളെ ബാധിക്കുന്ന ഈ വേദനയേറിയ അവസ്ഥയെക്കുറിച്ച് ശ്രദ്ധ ക്ഷണിക്കാനും ഇത് സഹായിക്കുന്നു. സന്ധിവാതം അഥവാ ആർത്രൈറ്റിസ് സന്ധികളിലെ വീക്കം, വേദന, സ്റ്റിഫ്നെസ് എന്നിവയ്ക്ക് കാരണമാകുന്ന ഒരു അവസ്ഥയാണിത്. സന്ധികളിലെ വേദന, നീര്, ചലനശേഷി കുറയുക എന്നിവയാണ് ലക്ഷണങ്ങൾ. തുടക്കത്തിലെ രോഗനിർണയം നടത്തേണ്ടതിന്റെയും നേരത്തെയുള്ള ചികിത്സയുടെയും പ്രാധാന്യം ഈ മാസത്തിൽ ഊന്നിപ്പറയുന്നു. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ സൈനിങ് ഓഫ്.

ഗാനതാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം, ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ. ഗാനം

0: ഒത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ

0: 11:30 വരെ.
1: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ് ഷോ.
2: ജനമനസ്സുകളുടെ നേരിന്റെ ശബ്ദം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
3: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രവാസ വിശേഷങ്ങൾ, അവലംബം ന്യൂയോർക്ക് ആസ്ഥാനമായ ഓൺലൈൻ മാധ്യമം.

0: പ്രവാസവിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രവാസവിശേഷങ്ങൾ വായിക്കുന്നു ശ്രീലക്ഷ്മി. സുപ്രീംകോടതി വിധിക്ക് പിന്നാലെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച 10% ആഗോള ഇറക്കുമതി നികുതികൾ നിയമവിരുദ്ധമാണെന്ന് ഫെഡറൽ കോടതി ഉത്തരവിട്ടു. ന്യൂയോർക്കിലെ കോർട്ട് ഓഫ് ഇന്റർനാഷണൽ ട്രേഡാണ് ട്രംപിന്റെ നടപടി ഭരണഘടനാ വിരുദ്ധമാണെന്ന് കണ്ടെത്തിയത്. നികുതി ചുമത്താൻ കോൺഗ്രസ് നൽകിയിട്ടുള്ള പരിമിതമായ അധികാരം പ്രസിഡന്റ് ലംഘിച്ചുവെന്ന് 3 ജഡ്ജിമാരുടെ പാനലിൽ ഭൂരിപക്ഷം അഭിപ്രായപ്പെട്ടു. ബ്രോങ്സിലും ക്യൂൻസിലുമായി ഒരു ദിവസത്തെ ഇടവേളയിൽ ഉണ്ടായ 2 വൻ തീപിടുത്തങ്ങളിൽ 3 പേർ മരിച്ചതായി അഗ്നിശമന സേന അറിയിച്ചു. മരിച്ചവരുടെ 2 പേരുടെ മൃതദേഹങ്ങൾ ബ്രോങ്സിലെ കെട്ടിടത്തിൽ നിന്നാണ് കണ്ടെത്തിയത്. മോട്ടോ ഹാവനിലെ 3rd Avenue ഒരു കെട്ടിടത്തിൽ ബുധനാഴ്ചയാണ് വൻ തീപിടുത്തമുണ്ടായത്. തീ അണച്ചതിന് പിന്നാലെ ഒരാളുടെ മൃതദേഹം കണ്ടെത്തിയിരുന്നു. എന്നാൽ വ്യാഴാഴ്ച നടത്തിയ വിശദമായ പരിശോധനയിൽ കെട്ടിടത്തിനുള്ളിൽ നിന്ന് 2 മൃതദേഹം കൂടി കണ്ടെത്തുകയായിരുന്നു. ക്വീൻസിലുണ്ടായ മറ്റൊരു തീപിടുത്തത്തിലാണ് 3 മരണം റിപ്പോർട്ട് ചെയ്തത്. 2 സംഭവങ്ങളിലും തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമായിട്ടില്ല. അഗ്നിശമന സേനയിലെ പ്രത്യേക വിഭാഗം അന്വേഷണം നടത്തിവരുന്നു. അമേരിക്കൻ ക്രൈസ്തവ ടെലിവിഷൻ രംഗത്തെ ശ്രദ്ധേയ വ്യക്തിത്വവും ഡേ സ്റ്റാറിന്റെ സഹസ്ഥാപകയുമായ ജോണി ലാംബ് അന്തരിച്ചു. 65 വയസ്സായിരുന്നു. ആരോഗ്യ പ്രശ്നങ്ങളും പിന്നിലെ പരിക്കിനെ തുടർന്നുണ്ടായ സങ്കീർണതകളുമാണ് മരണകാരണമെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ഇന്റർനാഷണൽ പ്രെയർ ലൈനിന്റെ അടുത്ത സമ്മേളനം 2026 May 12 ചൊവ്വാഴ്ച നടക്കും. വാർഷിക ആഘോഷത്തിൽ വാഷിംഗ്ടൺ DC നിന്നുള്ള പ്രമുഖ വചന പ്രഘോഷകൻ റവറൻഡ് ഫാദർ ഡോക്ടർ അലക്സാണ്ടർ കുര്യൻ മുഖ്യ അതിഥിയായി പങ്കെടുക്കുകയും ദൈവവചനം പങ്കുവെക്കുകയും ചെയ്യും. ഹാൻഡ വൈറസ് ബാധയെ തുടർന്നുള്ള ആദ്യ മരണം ഉണ്ടായതിനു ശേഷം 29 യാത്രക്കാർ കപ്പൽ യാത്ര അവസാനിപ്പിച്ച് മടങ്ങിയിരുന്നെന്ന് കപ്പൽ ഉടമസ്ഥരായ ഓഷൻ എക്സ്പെഡിഷൻസും ഡച്ച് സർക്കാരും സ്ഥിരീകരിച്ചു. April 24 ഇവർ കപ്പൽ വിട്ടത്. 12 രാജ്യത്ത് നിന്നുള്ളവർ ഇക്കൂട്ടത്തിലുണ്ടെന്നും ഇവരിൽ 2 ഏത് രാജ്യക്കാരാണെന്ന് അറിയില്ലെന്നും കമ്പനി വ്യക്തമാക്കി. രോഗബാധയെ തുടർന്ന് മരിച്ച ഡച്ച് പൗരനും അദ്ദേഹത്തിന്റെ ഭാര്യയുമല്ലാതെ മറ്റാരും പുറത്തു പോയിട്ടില്ലെന്നായിരുന്നു കമ്പനി അറിയിച്ചിരുന്നത്. കപ്പൽ വിട്ടവരെയും അവരുമായി സമ്പർക്കം പുലർത്തിയവരെയും കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചതായി ദക്ഷിണാഫ്രിക്കയിലെയും യൂറോപ്യൻ രാജ്യങ്ങളിലെയും അധികൃതർ അറിയിച്ചു. കപ്പലിലുണ്ടായിരുന്ന 1 ഡച്ച് പൗരനും 2 സിംഗപ്പൂർ പൗരന്മാരും നിലവിൽ ക്വാറന്റൈനിലാണ്. കപ്പലിലെ വൈറസ് ബാധയെ തുടർന്ന് 3 ഇതുവരെ മരിച്ചത്. 8 രോഗം സ്ഥിരീകരിച്ചത്. അതേസമയം വൈറസ് ലോകവ്യാപകമായി ബാധിക്കാനുള്ള സാധ്യത കുറവാണെന്നും ഭയക്കേണ്ടതില്ലെന്നും ലോകാരോഗ്യ സംഘടന അറിയിച്ചു. ചരമറിയിപ്പുകൾ. നവോലിമലയിൽ വള്ളിയത്ത് കുടുംബാംഗവും പരേതനായ NV ജോണിന്റെ ഭാര്യയുമായ സാറാമ ജോൺ അന്തരിച്ചു. സംസ്കാരം പിന്നീട്. കുറുമള്ളൂർ കല്ലമ്പാറ മാന്തുരത്തിൽ വടക്കിയതിൽ മാഗി ജോർജ് അന്തരിച്ചു. സംസ്കാരം ഇന്ന് നടന്നു. മാങ്ങാനം ഏടാട്ടുമടത്തിൽ പരേതനായ MJ ചാക്കോയുടെയും സാലി ചാക്കോയുടെയും മകൻ സാം ജേക്കബ് അന്തരിച്ചു. സംസ്കാരം ഇന്ന് നടന്നു. ഇന്നത്തെ പ്രവാസ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സംരംഭമായ റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്തും വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.

ഗ്രാമ ഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

വെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നീരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

ഞാൻ ആർ ജെ ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം. ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.

ബോൾ റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺ.

ഗസ്റ്റ് ഓഫ് ദി ഡേ. നാളെയുടെ താരങ്ങൾ 90.4 FM-ൽ അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവെക്കുന്നു RJ ആതിര.

0: ഒത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ്.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

0: ಶಬಾಷ್. ನಾವೀರಸುರ
1: ನಾವೀರಸುರ
0: ಅಡಿಗದವಾ ನಮ್ಮ

0: ഇത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ് ഷോ.
5: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഭക്തിഗാനങ്ങൾ.